അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ആഷാഢം 25. കൊല്ലവർഷം 1201, മിഥുനം 32. 2026 ജൂലൈ 16, വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:38. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ VN ശ്രീകരൻ പിള്ള.
1: നാളെ കർക്കിടക മാസം തുടങ്ങുകയാണ്. പരമ്പരയാ നമ്മളിത് രാമായണ മാസമായിട്ട് ആചരിച്ചു വരുന്നു. പുതുവത്സരം തുടങ്ങുന്നതിന് മുമ്പ് നാം വീടും പരിസരവും മാലിന്യം കളഞ്ഞ് വൃത്തിയാക്കുന്ന രീതിയിൽ മനോമാലിന്യങ്ങളെ കഴുകിക്കളയുവാൻ നമ്മൾ രാമായണം വായിക്കുന്നു. രാമൻ്റെ കഥയോളം പരിപാവനമായിട്ട് എന്തുണ്ട്? അതിൽ രാമൻ്റെ വനവാസമാണ് ഏറ്റവും കാതലായ ഭാഗം. വനയാത്രയ്ക്ക് രാമൻ പുറപ്പെട്ടത് എങ്ങനെ എന്ന് നോക്കാം. വനത്തിലേക്ക് നിഷ്കാസിതനായ രാമൻ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് എന്ന് വാൽമീകി രാമായണത്തിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. വനയാത്രയ്ക്കായി മാതാവിൻ്റെ അനുവാദവും വാങ്ങി സീതാദേവിക്കും ലക്ഷ്മണനും തന്നെ അനുഗമിക്കുവാൻ സമ്മതവും നൽകിയ ശേഷം രാമൻ തൻ്റെ സ്വത്തുക്കളെ ബ്രാഹ്മണർക്കും കുട്ടികൾക്കും വൃദ്ധന്മാർക്കും ക്ലേശം അനുഭവിക്കുന്നവർക്കും അശരണർക്കുമായി ദാനം ചെയ്യുവാൻ നിശ്ചയിക്കുകയുണ്ടായി. ഇതിനായി പെട്ടെന്ന് പോയി വസിഷ്ഠപുത്രനായ സുയജ്ഞനെയും മറ്റു ബഹുമാന്യരായ ബ്രാഹ്മണരെയും വരുത്തുക എന്ന് ലക്ഷ്മണനോട് പറഞ്ഞു. അവരെ ആദരിച്ചുകൊണ്ട് വനത്തിലേക്ക് പുറപ്പെടാം എന്ന് അഭിപ്രായം. സുയജ്ഞനെ രാമൻ സീതാദേവിയോടൊപ്പം തൊഴുകൈകളോടെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് വളരെയധികം ആഭരണങ്ങളും സ്വർണവും രത്നങ്ങളും സമ്മാനമായി നൽകുകയും ചെയ്തു. സീതാദേവിയാകട്ടെ സുയജ്ഞന്റെ പത്നിക്കായി ആഭരണങ്ങളും മറ്റും നൽകുകയുണ്ടായി. കൂടാതെ രത്നങ്ങൾ പതിച്ചതും പ്രസിദ്ധമായതുമായ ഒരു ശയ്യ ഉത്തമമായ വിരികളോടെ കൊടുത്തയക്കുകയും ചെയ്തു. ഇതും കൂടാതെ 1000 സുവർണ നാണയങ്ങളും തൻ്റെ അമ്മാവൻ സമ്മാനമായി നൽകിയ ശത്രുഞ്ജയൻ എന്ന ആനയെയും സുയജ്ഞന് നൽകി. സമ്മാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സുയജ്ഞൻ രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെയും അനുഗ്രഹിക്കുകയുണ്ടായി. അഗസ്ത്യപുത്രനും വിശ്വാമിത്രപുത്രനും സമ്മാനങ്ങൾ നൽകുവാൻ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. അവർക്ക് 1000 പശുക്കളെയും സ്വർണവും വെള്ളിയും വില പിടിച്ച രത്നങ്ങളും വസ്ത്രങ്ങളും നൽകുകയുണ്ടായി. കൗസല്യാദേവിയുടെ സേവകനായി നിൽക്കുന്ന ബ്രാഹ്മണന് അദ്ദേഹമാകട്ടെ കൃഷ്ണയജുർവേദത്തിൻ്റെ തൈത്തിരീയ ശാഖയിലെ ഗുരുവുമാണ്. സമ്പത്തും പട്ടും വേലക്കാരികളെയും കൂടാതെ അദ്ദേഹത്തിന് എന്തെല്ലാം വേണോ അതെല്ലാം നൽകി. ദീർഘകാലമായി മന്ത്രിയും സാരഥിയുമായിരുന്ന ചിത്രരഥന് വസ്ത്രങ്ങളും രത്നങ്ങളും പെണ്ണാടുകളെയും എരുമകളെയും 1000 പശുക്കളെയും നൽകി. വേദങ്ങളുടെ സംശോധിത പഠനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രഹ്മചാരികൾക്ക് രത്നങ്ങളുടെ ചുമടുകളുമായി 80 ഒട്ടകങ്ങളെയും ചുമടെടുക്കുന്ന 1000 കാളകളെയും കൃഷികാര്യങ്ങളിൽ സഹായിക്കുന്ന 200 കാളകളെയുമാണ് നൽകിയത്. ഇങ്ങനെ മാതാവിന് സന്തോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള സമ്മാനങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കുകയുണ്ടായി. നിറഞ്ഞ കണ്ണുകളുമായി നിന്ന ആശ്രിതരോടായി രാമൻ പറഞ്ഞു, ഞാൻ മടങ്ങി വരുന്നതുവരെ ലക്ഷ്മണന്റെ ഭവനവും എൻ്റെ ഭവനവും നിങ്ങൾ ഓരോരുത്തരും മാറി മാറി സംരക്ഷിക്കേണ്ടതാണ്. അക്കാലത്ത് അയോധ്യാനഗരത്തിന് പുറത്തുള്ള വനത്തിൽ ഗർഗവംശത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ ദാരിദ്ര്യം കൊണ്ട് വിളറി ത്രിജടൻ എന്ന പേരോടുകൂടി ജീവിച്ചിരുന്നു എന്ന് കേൾക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൈവശം

0: ഒരു കോടാലിയും മൺവെട്ടിയും കലപ്പയുമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പത്നി കുട്ടികളോടൊപ്പം സമീപിച്ച് രാമനെ ഒന്ന് പോയി കാണൂ, അദ്ദേഹം എന്തെങ്കിലും തരാതിരിക്കില്ല എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്ന ഒരു കീറത്തുണി ഉടുത്തുകൊണ്ട് അദ്ദേഹം രാമൻ്റെ അടുത്തേക്ക് പോവുകയുണ്ടായി. അഞ്ചാമത്തെ പ്രവേശന കവാടം വരെ അദ്ദേഹം എത്തി. അവിടെ നിന്നും രാമൻ്റെ അടുത്തേക്ക് എത്തുവാൻ വലിയ തിരക്കായിരുന്നു. എങ്കിലും ത്രിജടൻ രാമനെ സമീപിച്ച് തൻ്റെ ദയനീയ അവസ്ഥ അദ്ദേഹത്തെ ധരിപ്പിക്കുകയുണ്ടായി. അഗതിയായ തനിക്ക് അനേകം മക്കളുണ്ടെന്നും യാതൊരു ജീവിതമാർഗവുമില്ല എന്നും അതിനാൽ സ്ഥിരമായി വനത്തിലാണ് ജീവിക്കുന്നതെന്നും പറയുകയുണ്ടായി. തന്നെയൊന്ന് കടാക്ഷിക്കണമേ എന്ന് ത്രിജടൻ അപേക്ഷിച്ചു. താങ്കളുടെ കൈവശമുള്ള ദണ്ട് നീട്ടിയെറിയൂ, അത് വീഴുന്നിടം വരെയുള്ള പശുക്കളെ അങ്ങേക്ക് തരാം എന്ന് രാമൻ പറഞ്ഞു. ത്രിജടൻ ശക്തിയായി ചുഴറ്റിയെറിഞ്ഞ ദണ്ട് സരയൂ നദിയുടെ മറുകരയിൽ മേഞ്ഞുകൊണ്ടിരുന്ന പശുക്കളുടെ ഇടയിൽ നിന്നിരുന്ന ഒരു കാളയുടെ അടുത്താണ് പതിച്ചത്. അവിടം വരെ നിന്നിരുന്ന അനേകായിരം പശുക്കളെ ത്രിജടന് രാമൻ നൽകുകയുണ്ടായി. ഇപ്രകാരം ദണ്ട് എറിയാൻ പറഞ്ഞത് ഒരു തമാശയായി കണ്ടാൽ മതി എന്നും അതിനെ മറ്റു രീതിയിൽ കാണേണ്ടതില്ല എന്നും രാമൻ വ്യക്തമാക്കി. ത്രിജടനും പത്നിയും രാമനെ ഹൃദയപൂർവ്വം അനുഗ്രഹിക്കുകയുണ്ടായി. അയോധ്യയിൽ ഒരാൾക്കുപോലും ബ്രാഹ്മണനോ ഭിക്ഷാംദേഹിയോ ആരുമാകട്ടെ ആദരവും ദാനവും അവർ അർഹിക്കുന്ന തരത്തിൽ ലഭിക്കാതിരുന്നിട്ടില്ല. ഇതായിരുന്നു രാമന്റെ സാന്നിധ്യത്താൽ ഉണ്ടായിരുന്ന മഹത്തായ സംസ്കാരം.
1: ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വാസം വീണ്ടും ഉറപ്പിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജസ്ഥാൻ നിയമസഭയുടെ 75th വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് കേരള സമുദ്ര മിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ നാളെ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 3 സ്പെഷ്യാലിറ്റി OP കൂടി ആരംഭിച്ചു. വയോജനാരോഗ്യം, ലഹരി വിമുക്തി, സൈക്യാട്രി OP എന്നിവയാണ് പുതുതായി ആരംഭിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. രണ്ടാം സെമിയിൽ പുലർച്ചെ അർജന്റീന 1-2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഉഷമലരി. തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ കവിത തുഞ്ചൻ പറമ്പിൽ. ആലാപനം കൃഷ്ണ ബാബു. ഉദയഗീതം ആർ ജയദീഷ് പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ എന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 80. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗസൗഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഹലോ സന്ദേശഗാനം തുടരും. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം, മരം കൊത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. തിരുവനന്തപുരം വിളവൂർക്കൽ ഗവൺമെന്റ് HSSലെ മുൻ പ്രിൻസിപ്പൽ കൃഷ്ണകുമാർ വി സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 12:40 പ്രകാശധാര, കുട്ടികളിലെ അമിതവണ്ണം, കാരണങ്ങളും പരിഹാരമാർഗങ്ങളും. ഡോക്ടർ ശ്രുതി AR സംസാരിക്കുന്നു. 1:02 ഒരു വട്ടം കൂടി. 2:02 നാടകം, 3 ചോദ്യങ്ങൾ, അവസാന ഭാഗം. ലിയോ ടോൾസ്റ്റോയുടെ ദി 3 ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സുദർശനൻ കുടപ്പനമൂട്, എസ് രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാടമന, കല്ലയം കൃഷ്ണദാസ്, സുൽഫി ഓയൂർ, ഹരികുമാർ വാലേത്ത്, ഷിബു വിൻസെന്റ്, വിനുരാജ് DR. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3 മണിക്ക് ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4 മണിക്ക് കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജദാനം. ഡോക്ടർ KK തോമസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 7:20, 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധ, K വെങ്കിടാചലത്തിന്റെ വയലിൻ കച്ചേരി. 10:30 നിശാസുരഭി. 11 മണിക്ക് സുഭാഷിതം, ഡോക്ടർ VN ശ്രീകരൻ പിള്ള അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, വാർത്തകളും വിശേഷങ്ങളും ഗാനങ്ങളുമൊക്കെയായി ഇന്നത്തെ നമസ്തേ അനന്തപുരി ആരംഭിക്കുകയാണ്. പതിവ് പോലെ ആദ്യം ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് തിരുനല്ലൂർ കരുണാകരന്റെ തുഞ്ചൻ പറമ്പിൽ എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് കൃഷ്ണ ബാബു.

ഇന്ന് ഉദയഗീതത്തിൽ ആർ ജയദീഷ്, മണക്കാല ഗോപാലകൃഷ്ണൻ, ദീപ നായർ എന്നിവർ പാടിയതാണ് കേട്ടത്. ഉദയഗീതം പൂർണ്ണമാകുന്നു.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ മരംകുത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. കൃഷ്ണകിഷോർ വി സംസാരിക്കുന്നു.
1: ഒരു മരംകുത്തിക്ക് തന്റെ മൂർച്ചയേറിയ കൊക്കുകൊണ്ട് ഒരു സെക്കൻഡിൽ 15 മുതൽ 20 തവണ വരെ മരത്തിൽ കൊത്താൻ കഴിയും. ഒരു ദിവസം 10,000 മുതൽ 12,000 തവണ വരെ കൊത്തുന്ന ഇനങ്ങളും ഇവയിലുണ്ട്.
0: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. പതിവ് പ്രവർത്തന സമയത്തിന് ശേഷം എത്തുന്ന വ്യക്തി സ്വാതന്ത്ര്യം ഉൾപ്പെടെ ഭരണഘടനാ വിഷയങ്ങളിലെ അടിയന്തര പ്രാധാന്യമുള്ള കേസുകൾ പരിഗണിക്കാൻ പൊതുനടപടിക്രമം രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമായ തമിഴ്നാട്ടിലെ കൂടംകുളം നിലയത്തിന്റെ സുപ്രധാന വിവരങ്ങൾ ഡാർക്ക് വെബിന് ചോർന്നതായി റിപ്പോർട്ട്. വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി കേരള ഹൈക്കോടതി. കോടതിയുടെ അനുമതിയില്ലാതെ നയപരവും സുപ്രധാനവുമായ തീരുമാനങ്ങൾ എടുക്കരുതെന്നും മൂലധന ചെലവുകൾ ഉണ്ടാക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. CBSE ഓൺലൈൻ മൂല്യനിർണയ സംവിധാനമായ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷൻ അധ്യക്ഷ എസ് രാധാ ചൌഹാനെ ഏകാംഗ കമ്മീഷനായി നിയോഗിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. രണ്ടാം സെമിയിൽ പുലർച്ചെ അർജന്റീന 1-2 രണ്ട് ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു.
1: തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മ്യൂസിയവും മൃഗശാല കോമ്പൗണ്ടും പ്രതിദിനം 10,000-ക്കണക്കിന് ആളുകൾ എത്തുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും സാധാരണക്കാർക്കും ഏറെ ആശ്വാസമാകേണ്ട പദ്ധതിയായിരുന്നു ഇവിടുത്തെ അത്യാധുനിക ഇ ടോയ്ലറ്റുകൾ. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച 4 ഇ ടോയ്ലറ്റുകളും മാസങ്ങളായി തകരാറിലായി അടഞ്ഞുകിടക്കുകയാണ്.
2: എന്റെ പേര് ജ്യോതി. ഞാൻ സ്ഥിരമായി രാവിലെ മ്യൂസിയം കോമ്പൗണ്ടിൽ നടക്കാൻ പോകുന്ന ഒരാളാണ്. മ്യൂസിയത്തിലെയും സൂവിലെയും സന്ദർശകർക്ക് ഉപയോഗിക്കുന്നതിനായി മ്യൂസിയം കോമ്പൗണ്ടിൽ ഏതാനും ഇ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ അത് പ്രവർത്തനക്ഷമമായിരുന്നു. അവിടുത്തെ സൂവിലും മ്യൂസിയത്തിലും വരുന്ന 100-ക്കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സന്ദർശകർക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. എന്നാൽ നിലവിൽ കുറച്ചു കാലമായി അത് ഉപയോഗശൂന്യമായ നിലയിലാണ്. അതായത് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അതിലേക്കുള്ള എൻട്രി ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. ഇത് സന്ദർശകർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വളരെ ദൂരെ നിന്ന് വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സന്ദർശകർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഈ ടോയ്ലറ്റുകൾ കൂടാതെ അവിടെയുള്ള ഏതാനും പേ ആൻഡ് യൂസ് ടോയ്ലറ്റുകളാണ്. അവയും നല്ല രീതിയിൽ പരിപാലിക്കാത്തത് കാരണം വൃത്തിഹീനവും ദുർഗന്ധം വമിക്കുന്നതുമാണ്. ആ ഭാഗത്തൂടെ നടക്കുന്നത് പോലും വളരെ ബുദ്ധിമുട്ടാണ് ദുർഗന്ധം കാരണം. ഈ സാഹചര്യത്തിൽ ഈ ടോയ്ലറ്റുകൾ വീണ്ടും പ്രവർത്തനക്ഷമമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
3: എന്റെ പേര് പ്രശാന്ത് എന്നാണ്. കഴിഞ്ഞ 10 വർഷമായി രാവിലെ മ്യൂസിയത്തിനകത്ത് നടക്കാൻ വരുന്ന ഒരാളാണ് ഞാൻ. മ്യൂസിയം കോമ്പൗണ്ടിനകത്തുള്ള ഈ ടോയ്ലറ്റുകൾ പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി. സൗജന്യമായി പ്രവർത്തിക്കുന്ന ഈ ടോയ്ലറ്റുകൾ ദിവസവും മ്യൂസിയത്തിനകത്ത് വരുന്ന പ്രഭാത സവാരിക്കാർക്കും അതോടൊപ്പം തന്നെ മ്യൂസിയം സന്ദർശിക്കാൻ വരുന്ന സാധാരണ ജനങ്ങൾക്കും വളരെ പ്രയോജനകരമാണ്. കനകക്കുന്നിലും ഇതുപോലെ തന്നെ 2 ഈ ടോയ്ലറ്റുകളുണ്ട്. അതും പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി. അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ ടോയ്ലറ്റുകൾ പ്രവർത്തന സജ്ജമാക്കാനുള്ള ഏതൊരു നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല.
4: ഞാൻ ഡോക്ടർ സനിയ, പൂജപ്പുരയിലെ പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടറാണ്. നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് നമ്മുടെ മ്യൂസിയം. ദിവസേന ഒരുപാട് ആളുകൾ വരുന്നു പോകുന്ന ഒരു സ്ഥലവും കൂടെയാണ്. പക്ഷെ നമ്മുടെ ടോയ്ലറ്റുകളിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല. വെള്ളമോ കൃത്യമായ ഒരു സെപ്പറേഷനോ ഡോറുകളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇത് സ്ത്രീകളെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ സംബന്ധിച്ചും എല്ലാം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സ്കൂളൊക്കെ കാണാൻ വരുന്ന ആളുകൾ ഒരുപാടൊരു ലോങ് അവേഴ്സിന്റെ ട്രാവലിന് ശേഷമായിരിക്കും അവർ എത്തുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു പൊതുസ്ഥലത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടോ എന്നുള്ളതെന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആദ്യം അന്വേഷിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ 1-2 തവണ എനിക്ക് നമ്മുടെ മ്യൂസിയം പരിസരത്തുള്ള ടോയ്ലറ്റിൽ പോയ സമയത്ത് വേണ്ടത്ര സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എന്റെ സന്ദർശനം പകുതി വഴിയിൽ മതിയാക്കി തിരിച്ചു പോകേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എല്ലാവർക്കും ഇത് പോസിബിൾ ആയിരിക്കണമെന്നില്ല. നാച്ചുറൽ എർജസ് ആണ് ഇതെല്ലാം. ഇതിനെയൊന്നും തടുത്തു വെക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ പൊതു ഇടങ്ങളിൽ പോലും ഇതിനുള്ള ഒരു സൗകര്യം ഉണ്ടായില്ല എങ്കിൽ ഇത് പിടിച്ചു വെക്കാൻ മാത്രമേ സ്ത്രീകളെ മറ്റൊക്കെ സംബന്ധിച്ച് നടക്കുള്ളൂ. അപ്പൊ അത് ഭയങ്കരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. നമുക്ക് വരുന്ന രോഗികളിൽ പലരുടെയും പ്രത്യേകിച്ച് സ്കൂളുകളിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള കാരണങ്ങളും ഒക്കെ കാരണമാവും. പിന്നെ ഈ വേണ്ടത്ര ഒരു ശുചിത്വമില്ലായ്മ പലതരം ഇൻഫെക്ഷനും കാരണമാവുന്നുണ്ട്. അപ്പോ ഇതിന്റെ കൃത്യമായ പരിപാലനം വളരെ അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യ സംബന്ധമായും അല്ലാതെ മനുഷ്യന്റെ ഒരു പ്രാഥമിക ആവശ്യം നിറവേറുക എന്നുള്ളതും കൂടെ കണക്കിലെടുക്കേണ്ടതാണ്.
5: എന്റെ പേര് റാഹില ദേവി എന്നാണ്. എന്റെ മകൻ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ചൈൽഡ് ആണ്. മ്യൂസിയത്തിലൊക്കെ എപ്പോഴും വല്ലപ്പോഴും ഒക്കെ അവനെ കൊണ്ടുപോകാറുണ്ട്. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ടോയ്ലറ്റ് സൗകര്യം വലിയ ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആകെ രണ്ടെണ്ണം ഞങ്ങൾ പണ്ട് മുതൽ കണ്ടിട്ടുള്ള രണ്ട് ഈ ടോയ്ലറ്റ്സ് ആണ് കണ്ടിട്ടുള്ളത്. അത് സദാ പേഴ്സൺസിനുണ്ട്. പക്ഷെ ഇപ്പൊ ഉള്ളതും ഇവർക്ക് സൗഹൃദമാണെന്ന് പറയുമ്പോൾ പോലും അത് ഉപയോഗം ശൂന്യമായിട്ടാണ് ഉള്ളത്. കാരണം എല്ലാ സ്ഥലത്തും മ്യൂസിയം മാത്രമാണ് ഞങ്ങൾ ഈ ടോയ്ലറ്റ്സിന്റെ ഒരു കണ്ടിട്ടുള്ളത്. ബാക്കി എല്ലാ പബ്ലിക് പ്ലേസസിലും ഇവർക്ക് അക്സസിബിൾ ആകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇവർക്ക് ഏത് സമയത്താണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സാഹചര്യം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് മറ്റു സ്ഥലത്തേക്ക് പോകാനോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാനോ ഉള്ള ഒരു സൗകര്യം ഉണ്ടാവില്ല. ഇനി ഉള്ളത് തന്നെയും അവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷെ അത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പലതരത്തിലുള്ള ഡിസേബിൾഡ് പേഴ്സൺസ് ഉണ്ട്. ചിലർക്ക് കാഴ്ചയാണ്, ചിലർക്ക് കേൾവിയാകാം, മറ്റു ചിലർക്ക് ഇന്റലക്ച്വൽ ആർക്കാണെങ്കിലും ഈ സൗകര്യം എവിടെ ഉണ്ട് എന്ന് അവരറിയുകയും വേണം. അതൊരു പ്രധാന ഘടകമാണ്. പലപ്പോഴും നമ്മുടെ അറിയുന്നില്ല, ചോദിച്ചു പറഞ്ഞു പോകാൻ സാധ്യമല്ല. അപ്പോൾ ഇത് എല്ലായിടത്തും ഉണ്ടാവുകയും വേണം, അത് അവർക്ക് ഉണ്ട് എന്ന് മനസ്സിലാകാൻ സാധിക്കുകയും വേണം. ഉള്ള സ്ഥലങ്ങളിൽ അത് ഉപയോഗപ്രദമായ രീതിയിലും ആകണം.
6: ജോ ഇമാനുവൽ, റിട്ടയർഡ് ക്ലീൻ സിറ്റി മാനേജർ, തിരുവനന്തപുരം കോർപ്പറേഷൻ, തിരുവനന്തപുരം. നമ്മൾ ഇപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുമ്പോൾ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ പൊതു ശൗചാലയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യപരമായ വളരെ ന്യൂനതകൾ കണ്ടുവരുന്നുണ്ട്. പൊതു ശൗചാലയം വളരെ അത്യാവശ്യമാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹൈജീനിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ പൊതു ശൗചാലയം വളരെ അത്യാവശ്യമാണ്. മുന്നേയുള്ള കാലഘട്ടങ്ങളിലാണെങ്കിൽ പൊതു സമൂഹത്തിൽ അല്ലെങ്കിൽ ടോട്ടൽ ഒരു കംഫർട്ട് സ്റ്റേഷൻ എന്ന നിലയിൽ കുറെ ക്ലോസറ്റ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ന്യൂനത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനെ ഒരാൾ കയറി യൂസ് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് വീണ്ടും ഒരാളുടെ ആവശ്യം കൂടെ വരുന്നുണ്ട്. അത് ക്ലീൻ ചെയ്യാനും അതുപോലെ അത് പരിപാലിക്കുന്നതിനൊക്കെ ഒരാളുടെ ആവശ്യം വരുന്നുണ്ട്. വേറെ അഡീഷണൽ ആയിട്ട് ഒരാൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ആ ഒരു കൺസെപ്റ്റിലാണ് നമുക്കിപ്പോ ഈ ടോയ്ലറ്റ് എന്നുള്ള ഒരു സംവിധാനം വന്നത്. ഈ ടോയ്ലറ്റ് എന്നുള്ള സംവിധാനത്തിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അതിന് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. നമ്മൾ അകത്ത് കടക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വെളിയിലത്തെ ഇൻഡിക്കേറ്റർ റെഡ് വരിയും. അപ്പൊ നമുക്കറിയാം അതിനകത്ത് ഒരാളുണ്ടെന്നുള്ള അറിയാം. കയറി കഴിയുമ്പോൾ തന്നെ അതിന്റെ ആദ്യം തന്നെ ഒരു 2 ലിറ്റേഴ്സ് വെള്ളം ആദ്യം അത് കംപ്ലീറ്റ് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ യൂസേജ് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും അത് 4 ലിറ്റേഴ്സ് വെള്ളമാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ക്ലീൻ ക്ലീൻ ആയിട്ട് തരും. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിന് പ്രത്യേകിച്ച് ഒരാളെ നടത്തേണ്ട കാര്യമോ ഒരു മാൻ പവറിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് അനാവശ്യമായിട്ടുള്ള പവർ നഷ്ടവും നമുക്കില്ല. കാരണം അതിലെല്ലാം സെൻസേഴ്സ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മാത്രം നമുക്ക് അതിൻ്റെതായിട്ട് അതിന്റെ പവർ സേവിങ് വരുന്നുള്ളൂ. നമുക്കിപ്പോൾ പൊതുവേ ഒരു സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വിനോദസഞ്ചാര മേഖലയിൽ ഇഷ്ടംപോലെ ഭക്ഷണശാലകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്തൊക്കെ തന്നെയായിരിക്കാം ഈ കമ്പോസ്റ്റ് സ്റ്റേഷൻ പോലുള്ള സ്ഥാപനങ്ങളും വരുന്നത്. അപ്പൊ അത് നമുക്ക് ഹൈജീനായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിനകത്തുള്ള ഈച്ചയോ മറ്റുള്ള സാംക്രമിക രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കാനായിട്ടുള്ള വലിയ സാധ്യതകളുണ്ട്. ആ സാഹചര്യത്തിലാണ് നമുക്ക് ഈ ടോയ്ലറ്റ് വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ് എന്റെ ഒരു പ്രത്യേകത.
1: മ്യൂസിയം മൃഗശാല ഡയറക്ടർ PS മഞ്ജുള ദേവി,
7: 2008 മൃഗശാല ക്യാമ്പസിൽ ആദ്യമായിട്ട് ഈ ടോയ്ലറ്റ് സ്ഥാപിച്ചത്. അന്ന് മുതൽ ഇത് കൃത്യമായിട്ട് പരിപാലിച്ച് തന്നെ വന്നിട്ടുള്ളതാണ്. നമ്മള് ഈ ടോയ്ലറ്റ് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഏജൻസിയെ ടെൻഡർ നടപടികളിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഒരു ഏജൻസിയെ നമ്മൾ തെരഞ്ഞെടുക്കുകയും അവരെ ഇതിന്റെ പരിപാലനം ഏൽപ്പിക്കുകയാണ് സാധാരണ നടന്നു വരുന്നത്. 2024 നേരത്തെ ഇത് ചെയ്തുകൊണ്ടിരുന്ന ഏജൻസി അവർ അത് ഇന്ത്യയിൽ തന്നെ അവസാനിപ്പിച്ചു പോയി. ഇവർ സ്ഥാപിച്ചത് തന്നെ പല സ്ഥലത്തും കേടായിട്ട് വന്നിരുന്നു. പുതിയ ടെൻഡർ നടപടികൾ സ്വീകരിച്ച് നമ്മൾ വേറെ അടുത്തൊരു ഏജൻസിയെ കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യം വന്നു. ആ നേരത്തെ ചെയ്തിരുന്ന ഏജൻസിയുടെ സ്ഥാപനത്തിന്റെ ജീവനക്കാരെല്ലാം അവിടെ നിന്ന് മാറിപ്പോയത് നിമിത്തം ഈ ടോയ്ലറ്റിന്റെ പരിപാലനം പെട്ടെന്ന് പോവുകയും ചെയ്തു. ഈ പ്രവർത്തനം വീണ്ടും ആരംഭിക്കുന്നതിന് ഞങ്ങൾ വേറൊരു ഏജൻസിയെ കണ്ടെത്തുകയും അവര് ഈ കഴിഞ്ഞ തൊട്ട് മുൻപ് വരെ അവരുടെ കാലാവധി അവസാനിക്കുന്നത് വരെ ശരിയായ രീതിയിൽ പരിപാലനം നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവരുടെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത് നമ്മൾ വേറൊരു ഏജൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൃത്യമായ മാനദണ്ഡം പാലിച്ച് ആർക്കാണോ അനുവദിക്കാൻ പറ്റുന്നത് അവരെ നമ്മൾ ഈ പ്രവർത്തനം ഇനി പുനരാരംഭിക്കുന്നതിന് ചുമതലപ്പെടുത്തുന്നതാണ്. ഈ ഭാഗങ്ങളിൽ ഇപ്പൊ നിലവിൽ വേറെ ടോയ്ലറ്റ് ചിലവിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ടോയ്ലറ്റുകളുണ്ട്. അവ വളരെയധികം ശുചിത്വത്തോടെയും മറ്റു കാര്യങ്ങൾ മാനദണ്ഡങ്ങളും പാലിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ കർശനമായിട്ട് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്.
1: തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ്,
8: മുൻ ഭരണസമിതി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ടോയ്ലറ്റുകളൊക്കെ തന്നെ നിർമ്മിച്ച ആദ്യത്തെ മാസങ്ങളിൽ തന്നെ അത് പ്രവർത്തനരഹിതമായി. ഞങ്ങൾ നന്നായിട്ട് ശ്രമിച്ചു നോക്കി, അത് വയബിളല്ല. അതുകൊണ്ട് അതിനൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റി പുതിയ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുവാനുള്ള ആലോചനകൾ നടക്കുകയാണ്. അതിന്റെ തയ്യാറെടുപ്പും കാര്യങ്ങളും നടക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ സ്ഥാപിക്കും. ഈ ടോയ്ലറ്റുകൾ പ്രവർത്തനരഹിതമല്ല, അത് ഞങ്ങൾ മാറ്റിയിട്ട് വേറെ നോക്കുകയാണ്.
1: ഒരു വിനോദസഞ്ചാര നഗരം എന്ന നിലയിൽ തിരുവനന്തപുരത്തിന്റെ കീർത്തിക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒന്നാണ് ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. അധികൃതർ നൽകിയ ഉറപ്പുകൾ പാലിച്ച് മ്യൂസിയം ഈ ടോയ്ലറ്റുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് പ്രത്യാശിക്കാം.

പ്രഭാതഭേരി വീണ്ടും നാളെ രാവിലെ. നമസ്തേ അനന്തപുരിയിൽ. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടരും.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട വൈകിട്ട് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. രാജസ്ഥാൻ നിയമസഭയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സത്യസന്ധതയോടും സമർപ്പണത്തോടും കൂടി സേവനമനുഷ്ഠിച്ച് ജനപ്രതിനിധികൾ ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന നിയമസഭകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയമിടിപ്പാണെന്നും പാർലമെന്റ് രാജ്യത്തിന്റെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുമ്പോൾ സംസ്ഥാന നിയമസഭകൾ ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും കുടുംബങ്ങളുടെയും പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ആശങ്കകൾക്കും ശബ്ദം നൽകുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിലിന്റെ 3-ാമത് മന്ത്രിതല യോഗം ബ്രസൽസിൽ ചേർന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിരോധം, നിർമ്മിത ബുദ്ധി, അർദ്ധചാലകങ്ങൾ, ഹരിത സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ സഹകരണത്തിന് യോഗം അംഗീകാരം നൽകിയതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെ ഗവേഷണ നവീകരണ ഫണ്ടിംഗ് പ്രോഗ്രാമിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ഔദ്യോഗിക ചർച്ചയ്ക്ക് തുടക്കമിട്ടതായും ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപ്പത്തിനുമിടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
2: ഹരിയാനയിലെ ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന നരേന്ദ്രമോദി കണക്ടിവിറ്റിയും യാത്രക്കാരുടെ സൗകര്യം മെച്ചപ്പെടുത്തുകയും മേഖലയിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുകയും ലക്ഷ്യമിടുന്ന 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ പുനർവികസിപ്പിച്ച ജലന്ധർ ക്യാന്റ് ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
1: രാജ്യത്തിന്റെ 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചെങ്കോട്ട സമുച്ചയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായ ഒരുക്കങ്ങൾക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഗവൺമെന്റ് നൽകുന്ന പാസ്സുള്ളവർക്ക് മാത്രമേ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ട പരിസരത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകൂ. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ തുറമുഖ വികസന രംഗത്ത് അനന്ത സാധ്യതകൾ കൊണ്ടുവരുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം അതിവേഗം നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള സമുദ്രമിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ റോഡിലൂടെ നടത്തുന്ന ചരക്ക് ഗതാഗതം കടലിലൂടെ ആക്കിയാൽ ചെലവ് 4-ൽ 1 കുറയ്ക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ദോഷവും വരുത്താതെ റോഡ്, റെയിൽ, തുറമുഖം എന്നിവയെ സംയോജിപ്പിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തും. കപ്പൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ സംസ്ഥാനത്തേക്ക് ടാറ്റ എത്തുമെന്നും

0: വിഴിഞ്ഞം തുറമുഖത്തിൽ ആർക്കും കുത്തകാവകാശമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ നഗരമാക്കുന്നതിന് എല്ലാ സഹായവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പു ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കേരളവും തമിഴ്നാടും യോജിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇതു സംബന്ധിച്ച് ധാരണയിലെത്തിയത്. രഹസ്യവിവരങ്ങൾ കൈമാറുന്നതിനും അതിർത്തിയിൽ സംയുക്ത പട്രോളിംഗ് നടത്തുന്നതിനും തീരുമാനിച്ചു. ലഹരിയുടെ വേരറുക്കാൻ ഇരു സംസ്ഥാനങ്ങളും സഹകരണം തുടരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വഖഫ് വിഷയത്തിൽ കോടതിയുടെ വിധിപ്പകർപ്പ് ലഭിച്ചതിനുശേഷം വിശദമായി പ്രതികരിക്കാമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡ് ഉമീദ് ആക്ട് പ്രകാരമല്ലെന്ന് ആരോപണം ഉന്നയിച്ച് 4 പൊതുതാൽപര്യ ഹർജികളാണ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നത്. ഹർജികൾ പരിഗണിച്ച് നിലവിലെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചതായാണ് കോടതി വിധിയിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അടുത്ത ആഴ്ച കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. മൌറീഷ്യസ് വിദേശകാര്യമന്ത്രി ഹംബി രാജൻ നർസിംഗൻ, സെർബിയൻ അംബാസഡർ സിനിസ പാവിക്, ഗയാന ഹൈക്കമ്മീഷണർ ധരംകുമാർ സിരാജ് എന്നിവർ കേരള നിയമസഭ സന്ദർശിച്ചു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് നിയമസഭാ ഹാളും സന്ദർശിച്ച ശേഷമാണ് വിദേശ പ്രതിനിധി സംഘം മടങ്ങിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പണം മോഷ്ടിച്ച സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ നാളെ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കർക്കടക മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ. രാമായണ മാസാചരണം കൂടിയായതിനാൽ ഇത്തവണ വൻ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നത്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ദർശനം നടത്തണം. യാത്രാ സൗകര്യമൊരുക്കാൻ വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTC ബസ് സർവീസ് നടത്തും. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 ബസ്സുകൾ സർവീസ് നടത്തും. ആറന്മുള, വള്ളസദ്യ, വള്ളംകളി, അഷ്ടമിരോഹിണി സദ്യ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി അപകട മേഖല വിലയിരുത്തുന്നതിനായി NDRF സംഘം ആറന്മുളയിൽ സന്ദർശനം നടത്തി. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നദിയിലെ പ്രധാന അപകട മേഖലകൾ സുരക്ഷയുടെ ഭാഗമായി സംഘം പരിശോധിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മോർ തയോഫിലോസ് സ്ഥാനമേറ്റു. പുന്നൻ റോഡ് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സിംഹാസന കത്തീഡ്രലിൽ നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠ ബിസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവായും മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവയും നേതൃത്വം നൽകി. സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കത്തീഡ്രലിലെത്തി ആശംസകൾ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. അറ്റ്ലാന്റ് സ്റ്റേഡിയത്തിൽ 2-ാം സെമിയിൽ പുലർച്ചെ അർജന്റീന 1-2 2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഒരു മഹാപോരാട്ടം അവസാനിച്ചിരിക്കുന്നു, പക്ഷെ ഒരു സ്വപ്നം ഇപ്പോഴും ജീവനോടെ തുടരുകയാണ്. അത് സഫലമാകണമെങ്കിൽ അർജന്റീനയും ആരാധകരും ഞായറാഴ്ച സ്പാനിഷ് കടമ്പ കടക്കണം. ഇന്നലെ രാത്രി അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ ത്രില്ലർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയാണ് ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് തുടർച്ചയായി 2-ാം തവണ അർജന്റീനയുടെ വരവ്. അതും 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷം 2 ഗോളുകൾ താരനിമിടമായി ഇംഗ്ലണ്ടിന്റെ വലയിൽ അടിച്ചു കയറ്റിക്കൊണ്ട്. 55-ാം മിനിറ്റിൽ ആന്റണി ഗോർഡൻ ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്ത് മെസ്സി പടയെ പിന്നിലാക്കി. ഗോൾ വീണതോടെ അർജന്റീനയുടെ ലെവൽ മാറി. ഇംഗ്ലണ്ട് ഹാഫിൽ കയറി കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഗോൾ ശ്രമങ്ങൾ തകൃതിയാക്കി. അർജന്റീനയുടെ മുന്നേറ്റം നില ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാർത്തതോടെ ഹാരി കെയ്നും കൂട്ടരും മൈതാനത്ത് നിഷ്പ്രഭരായി. അധികം വൈകിയില്ല. 85-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ തകർപ്പൻ ലോങ് റേഞ്ചർ ഇംഗ്ലണ്ടിന്റെ വലയിൽ പതിച്ചു. സമനില കൈവന്നതോടെ ഇഞ്ചുറി ടൈമിൽ ലൊറ്റാരോ മാർട്ടിനസും അർജന്റീനയ്ക്കായി ഗോൾ നേടി വിജയം ഉറപ്പാക്കി. ചാമ്പ്യന്മാർ സമ്മർദ്ദം വന്നപ്പോൾ തടന്നില്ല, അവസരം വന്നപ്പോൾ പാഴാക്കിയില്ല. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ആരാധകർക്കായി ഒരു മിന്നും ജയം തന്നെ അവർ സമ്മാനിച്ചു.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 3-മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു.

0: കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷന്റെ പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതുവരെ നഗരത്തിൽ താൽക്കാലിക അഗ്നിരക്ഷാ സംവിധാനം അടിയന്തരമായി സജ്ജീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ബീച്ച് സ്റ്റേഷൻ പൂർണ്ണമായും മീഞ്ചന്തയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം സിറ്റി പോലീസ് നടത്തിയ പരിശോധനയിൽ കിളിക്കൊല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 46 ഗ്രാമോളം MDMA രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തു. പത്തനാപുരം ചെളിക്കുഴി സ്വദേശി മുഹമ്മദ് കൈഫ്, പത്തനാപുരം മഞ്ചല്ലൂർ സ്വദേശി വിബിൻ സജു എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട വൈകിട്ട് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ അനന്തപുരി, തുടരുകയാണ്.

0: യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം വിയറ്റ്നാം കോളനി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എസ് ബാലകൃഷ്ണൻ. പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. കാർഷിക മേഖലയിലെ വാർത്തകളുമായി നമസ്തേ അനന്തപുരിലിനി.
1: കാർഷിക മേഖലാ വാർത്തകൾ. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വിദ്യാലയങ്ങളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിനുമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ RKVY പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 11-ന് വയനാട്ടിലെ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് TC Thik ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളിൽ പോഷകാഹാര ശീലങ്ങൾ വളർത്തുക, പരിസ്ഥിതി സംരക്ഷണ ബോധം ശക്തിപ്പെടുത്തുക, കൃഷിയോടുള്ള താൽപര്യം വളർത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒരു കാർഷിക പദ്ധതി എന്നതിലുപരി ക്യാമ്പസുകളിൽ വ്യാപകമാകുന്ന ലഹരി ഉപയോഗം പോലെയുള്ള അനാരോഗ്യശീലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ മുക്തരാക്കി പ്രകൃതിയോടും കൃഷിയോടും നമ്മുടെ സംസ്കാരത്തോടും വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തുന്നതിനായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ്ഗ പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കും. ചടങ്ങിൽ MLA മാർ, ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, BFPCK പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. കേരള വെറ്റിനറി ആന്റ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് വെറ്റിനറി കൌൺസിൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ വെച്ച് നാളെ രാവിലെ 9 മണി മുതൽ തെരുവ് നായ്ക്കളുടെ സുസ്ഥിരമായ ജനസംഖ്യാ നിയന്ത്രണവും പേവിഷബാധ നിയന്ത്രണവും കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കുന്നു. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി, യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് എന്നിവർ പങ്കെടുക്കുന്ന ഈ ശില്പശാലയിൽ സുസ്ഥിരവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള തെരുവുനായ നിയന്ത്രണം, ഏകാരോഗ്യവും പേവിഷബാധ നിയന്ത്രണവും, ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുസമൂഹത്തിനുമുള്ള പങ്കാളിത്തം, നിയമപരവും മൃഗക്ഷേമപരവുമായ വീക്ഷണം തുടങ്ങിയ വിവിധ അനുബന്ധ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളും ചർച്ചകളും ഉണ്ടായിരിക്കുന്നതാണ്. വരാനിരിക്കുന്ന ഓണാഘോഷത്തിന് മുന്നോടിയായി വീടുകളിൽ സമൃദ്ധമായ പച്ചക്കറിത്തോട്ടങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് പുതിയ പദ്ധതിയുമായി രംഗത്ത്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന ഈ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ മൺറോത്തുരുത്ത്, ഈസ്റ്റ് കല്ലട, പേരയം, കുണ്ടറ, പനയം, പെരിനാട്, തൃക്കരുവ, തൃക്കടവൂർ എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കുണ്ടറ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9383470070. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കുകയോ 1800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോയെന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. ഈ വർഷത്തെ ആദ്യ സീസണായ ഖാരിഫിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയം ഈ മാസം 31 വരെ നീട്ടിയിട്ടുണ്ട്. വിള ഇൻഷുറൻസ് ഏജന്റുമാർ, CSC എന്നിവ വഴി കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. ബാങ്ക് വായ്പയെടുത്ത കർഷകർക്ക് ബാങ്ക് മുഖാന്തരം ഓഗസ്റ്റ് 15 വരെ അപേക്ഷിക്കാം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചടയമംഗലം, വെളിനെല്ലൂർ, ഇളമാട്, ഇട്ടിവ, കടയ്ക്കൽ, ചിതറ, കുമ്മിൾ, നിലമേൽ എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചടയമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9496371409. 2026-27 സീസണിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സപ്ലൈകോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡ പ്രകാരം പ്രവർത്തിക്കണം. താൽപര്യപത്രം എറണാകുളം കടവന്ത്ര സപ്ലൈകോ ഹെഡ് ഓഫീസിൽ ഓഗസ്റ്റ് 5 മുമ്പ് സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.supplycopaddy.in സന്ദർശിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: ഇന്ന് ജൂലൈ 16. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം.
2: ചരിത്രത്തിൽ ഇന്ന്
3: 1945 ജൂലൈ 16 അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിൽ ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. 2nd World War അമേരിക്ക ആറ്റോമിക് ബോംബ് വികസിപ്പിച്ചെടുക്കാൻ നടത്തിയ അതീവ രഹസ്യമായ മാൻഹട്ടൻ പ്രൊജക്ട് എന്ന പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ പരീക്ഷണം. ഈ പ്രൊജക്ടിന്റെ ശാസ്ത്രീയ വിഭാഗത്തിന്റെ തലവൻ പ്രശസ്ത ഭൌതിക ശാസ്ത്രജ്ഞനായ ജെ റോബർട്ട് ഓപ്പൺഹൈമർ ആയിരുന്നു. ആറ്റോമിക് ബോംബിന്റെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓപ്പൺഹൈമർ തന്നെയാണ് ഈ പരീക്ഷണത്തിന് ട്രിനിറ്റി എന്ന പേര് നൽകിയത്. ജോൺ ഡൺ എന്ന കവിയുടെ കവിതകളിൽ നിന്നാണ് അദ്ദേഹം ഈ പേര് തിരഞ്ഞെടുത്തത്. പരീക്ഷണത്തിനായി ഉപയോഗിച്ച പ്ലൂട്ടോണിയം ബോംബിന്റെ കോഡ് നാമം ദി ഗാഡ്ജെറ്റ് എന്നായിരുന്നു. ഈ പരീക്ഷണം കഴിഞ്ഞ് കൃത്യം 1 മാസത്തിനുള്ളിൽ, അതായത് 1945 ഓഗസ്റ്റിൽ, ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് പ്രയോഗിച്ചു. ഇത് 2nd World War അന്ത്യത്തിന് കാരണമായി. 1969 ജൂലൈ 16 മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള ചരിത്രപരമായ ദൌത്യമായ അപ്പോളോ 11 നാസ വിക്ഷേപിച്ചത്. ഫ്ലോറിഡയിലെ കേപ് കെനഡിയിൽ നിന്നാണ് നാസ അപ്പോളോ 11 പേടകം വിക്ഷേപിച്ചത്. നീലാംസ്ട്രോങ്, ബസ് ഓൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ 3 ബഹിരാകാശ യാത്രികരാണ് ഈ ദൌത്യത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാ വർഷവും ജൂലൈ 16 ലോക പാമ്പ് ദിനമായി ആചരിക്കുന്നു. ഭൂമിയിലെ ജൈവ വൈവിധ്യത്തിൽ പാമ്പുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ഈ ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യം. പാമ്പുകളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും ഭയവും മാറ്റുക, മനുഷ്യന്റെ ഇടപെടലുകൾ കാരണം വംശനാശ ഭീഷണി നേരിടുന്ന പാമ്പുകളെ സംരക്ഷിക്കുക, എലി മറ്റ് കീടങ്ങൾ എന്നിവയെ നിയന്ത്രിച്ച് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പാമ്പുകളുടെ പങ്ക് വ്യക്തമാക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ ഹാക്കർമാരിൽ ഒരാളായിരുന്ന കെവിൻ മിറ്റ്നിക്ക് 2023 ജൂലൈ 16 അന്തരിച്ചത്. 1990s മോട്ടോറോള, നോക്കിയ തുടങ്ങിയ വൻകിട കമ്പനികളുടെയും US ഗവൺമെന്റിന്റെയും കമ്പ്യൂട്ടർ ശൃംഖലകൾ ഹാക്ക് ചെയ്തതിനെ തുടർന്ന് FBI അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും 5 വർഷം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ തുടർന്ന് ഹാക്കർമാരുടെ ലോകത്ത് വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയും ഫ്രീ കെവിൻ എന്ന പേരിൽ ലോകവ്യാപകമായ ഒരു ക്യാമ്പയിൻ രൂപപ്പെടുകയും ചെയ്തു. ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ സുരക്ഷാ വിദഗ്ധനായും പുസ്തകരചയിതാവായും മാറി. വൻകിട കമ്പനികൾക്ക് സൈബർ സുരക്ഷാ ഉപദേശങ്ങൾ നൽകുന്നതിൽ അദ്ദേഹം വലിയ വിജയം നേടി. 20th Century ഏറ്റവും പ്രശസ്തനും സ്വാധീന ശക്തിയുമുള്ള ഓർക്കസ്ട്ര കണ്ടക്ടർമാരിൽ ഒരാളായിരുന്ന ഹെർബർട്ട് വോൺ കാരജാൻ 1989 ജൂലൈ 16 അന്തരിച്ചത്. ഹെർബർട്ട് വോൺ കാരജാന്റെ പേര് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ബെർലിൻ ഫിൽ ഹാർമോണിക് ഓർക്കസ്ട്രയുമായി ബന്ധപ്പെട്ടാണ്. തുടർച്ചയായി 35 വർഷത്തോളം അദ്ദേഹം ഈ ലോക പ്രശസ്ത ഓർക്കസ്ട്രയുടെ ചീഫ് കണ്ടക്ടറായി സേവനമനുഷ്ഠിച്ചു. ഓർക്കസ്ട്രയെ അതിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് നയിച്ചത് അദ്ദേഹമാണ്. സംഗീതത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ആദ്യകാല ക്ലാസിക്കൽ സംഗീതജ്ഞരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ റെക്കോർഡിംഗ്, കോമ്പാക്ട് ഡിസ്ക് സാങ്കേതിക വിദ്യ എന്നിവയുടെ വികാസത്തിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ക്ലാസിക്കൽ സംഗീത ആൽബങ്ങൾ കാരജാന്റേതാണ്.
2: ചരിത്രത്തിൽ ഇന്ന്
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: പല്ലാവൂർ ദേവനാരായണൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിലെ വൃക്കരോഗം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ സൂസൻ ഉദുപ് സംസാരിക്കുന്നു.
4: ദീർഘസ്ഥായിയായ വൃക്കരോഗം ബാധിച്ച കുട്ടികളുടെ ചികിത്സയും ആഹാര ക്രമീകരണവും ഒന്ന് പരിശോധിക്കാം. ദീർഘസ്ഥായിയായ വൃക്കരോഗത്തെ ആംഗലേയ ഭാഷയിൽ ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ CKD എന്ന് വിളിക്കുന്നു. മാസങ്ങളോ വർഷങ്ങളോ കൊണ്ട് വൃക്കകൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാകാവുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ തക്ക സമയത്തുള്ള രോഗനിർണയം പരമപ്രധാനമാണ്. വൃക്കകളുടെ പ്രവർത്തനക്ഷമത രക്തത്തിലെ ക്രിയാറ്റിനിൻ പരിശോധനയിലൂടെ മനസ്സിലാക്കാം. പ്രവർത്തനക്ഷമതയുടെ തോതനുസരിച്ച് 5 സ്റ്റേജുകളായി ഈ രോഗത്തെ തരംതിരിച്ചിരിക്കുന്നു. ആദ്യ സ്റ്റേജുകളിൽ യാതൊരു ലക്ഷണങ്ങളും ശരീരം കാണിക്കുന്നില്ല. മൂത്രത്തിന്റെയോ രക്തത്തിന്റെയോ പരിശോധനകളിലൂടെയോ സ്കാനിംഗ് പരിശോധനയിലൂടെയാണ് ആദ്യ 2 സ്റ്റേജുകളിലെയും രോഗം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 3-ാമത്തെ സ്റ്റേജ് മുതൽ ചെറിയ രോഗലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തുടങ്ങും. ആദ്യ സ്റ്റേജുകളിൽ രോഗം കണ്ടുപിടിച്ചാൽ ഒരു പരിധിവരെ രോഗമൂർച്ച തടയുവാനോ അതിന്റെ വേഗത കുറയ്ക്കുവാനോ സാധിക്കും. കൊച്ചുകുട്ടികളിൽ വളർച്ചക്കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. സമപ്രായക്കാരായ കുട്ടികളെ അപേക്ഷിച്ച് ഇവർക്ക് പൊക്കം വളരെ കുറവായിരിക്കും. പ്രസരിപ്പില്ലായ്മ, ക്ഷീണം, തളർച്ച, അമിത ദാഹം, ധാരാളമായി പോകുന്ന മൂത്രം, 5 വയസ്സ് കഴിഞ്ഞതിന് ശേഷവും കിടക്കയിൽ മൂത്രം പോവുക, പതഞ്ഞു പോകുന്ന മൂത്രം, അടിക്കടി ഉണ്ടാകുന്ന അണുബാധ, രക്തക്കുറവ്, എല്ലുകളുടെ വളവ്, ബലക്കുറവ് തുടങ്ങിയവ സ്ഥായിയായ വൃക്കരോഗ ലക്ഷണങ്ങളാണ്. ജന്മനാ ഉള്ള വൃക്കകളുടെയോ മൂത്രനാളിയിലെയോ ഘടനയിലുള്ള മാറ്റങ്ങളിൽ നിന്നും ഈ പ്രശ്നങ്ങൾ സംജാതമാകാം. വൃക്കകൾ പൂർണ്ണ സ്തംഭനാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ ഈ കുട്ടികളിൽ ശരീരത്തിൽ നീര് ഉണ്ടാവുകയുള്ളൂ. ഉയർന്ന രക്തസമ്മർദ്ദം വൃക്കരോഗ ലക്ഷണം ആകാം. എന്നാൽ കൊച്ചുകുട്ടികളിൽ മിക്കവാറും ആരും രക്തസമ്മർദ്ദം അളക്കാറില്ല. അതുകൊണ്ട് രക്തസമ്മർദ്ദം വളരെ ഉയർന്ന് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമ്പോഴാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. 3 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികളിലും വർഷത്തിൽ ഒരിക്കൽ എങ്കിലും രക്തസമ്മർദ്ദ പരിശോധന നന്നായിരിക്കും. ദീർഘസ്ഥായിയായ വൃക്കരോഗമുള്ള കുട്ടികളിൽ മരുന്നുകൾ പോലെ തന്നെ പ്രധാനമാണ് ജീവിതശൈലിയും ആഹാര ക്രമീകരണവും. നാരടങ്ങിയ ഭക്ഷണം, ക്രമീകൃതമായ തോതിൽ വെള്ളം, നിയന്ത്രിതമായ രീതിയിൽ ഉപ്പിന്റെ അളവ്, ആഹാരത്തിലെ ഫോസ്ഫറസിന്റെയും പൊട്ടാസ്യത്തിന്റെയും നിയന്ത്രണം, ഇവയെല്ലാം വളരെ പ്രധാനമാണ്. ചില രോഗങ്ങളിൽ ഉപ്പ് ഒഴിവാക്കേണ്ടി വരുമ്പോൾ മറ്റു ചില രോഗങ്ങളിൽ കൂടുതൽ അളവിൽ ഉപ്പും വെള്ളവും ഉപയോഗിക്കേണ്ടി വരുന്നു. പൊട്ടാസ്യം കൂടുതലുള്ള പഴങ്ങൾ, നാരങ്ങ, ഓറഞ്ച്, ചോക്ലേറ്റ് തുടങ്ങിയവ പൂർണ്ണമായും വൃക്കസ്തംഭനം ഉള്ള കുഞ്ഞുങ്ങൾ വർജിക്കേണ്ടതാണ്. പപ്പായ, പേരയ്ക്ക, ആപ്പിൾ തുടങ്ങിയ പഴങ്ങൾ മിതമായി ഉപയോഗിക്കാം. ആഹാര ക്രമീകരണം എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം. രോഗത്തിന് നൽകുന്ന മരുന്നുകളുടെ പേര്, ഡോസ് എന്നിവയെക്കുറിച്ച് മാതാപിതാക്കൾക്ക് അവബോധമുണ്ടായിരിക്കണം. ഒരു ഡയറിയിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നത് നന്നായിരിക്കും. വേദന സംഹാരികൾ ഈ രോഗമുള്ള കുട്ടികളിൽ വൃക്കയിലെ പൂർണ്ണ സ്തംഭനത്തിന് വഴിയൊരുക്കാം. സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അണുബാധയുണ്ടാകാതെ സൂക്ഷിക്കുന്നതും അതീവ പ്രാധാന്യം അർഹിക്കുന്നു. പൊണ്ണത്തടി ഒഴിവാക്കണം. ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവുന്നതിനും വൃക്കരോഗം മൂർച്ഛിക്കുന്നതിനും കാരണമാകാം. രക്തത്തിലെ ഹിമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് വൃക്കരോഗികളിൽ സാധാരണമാണ്. എറിത്രോപോയിറ്റിൻ കുത്തിവയ്പ് 2-3 പ്രാവശ്യം നൽകുന്നത് വിളർച്ച ഒഴിവാക്കുവാൻ സഹായിക്കുന്നു. സോഡ ബൈകാർബ് മരുന്നുകൾ രക്തത്തിലെ അമ്ലത്തിന്റെ അളവ് നിയന്ത്രിക്കും. കാൽഷ്യം, വൈറ്റമിൻ ഡി തുടങ്ങിയ മരുന്നുകൾ എല്ലുകളുടെ ബലത്തിന് സഹായിക്കുന്നു. വൃക്കരോഗമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം തുടർന്നു പോകേണ്ടത് പ്രധാനമാണ്. സാധാരണയിൽ കവിഞ്ഞ ക്ഷീണം, ശ്രദ്ധക്കുറവ് എന്നിവ ഇവരിൽ കണ്ടുവരുന്നു. ആശുപത്രിയിൽ അടിക്കടി പോകേണ്ടി വരുന്നതും സ്കൂൾ മുടങ്ങാൻ കാരണമാകുന്നു. മാതാപിതാക്കളുടെ മാത്രമല്ല അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും കൂട്ടായ പരിശ്രമം പലപ്പോഴും ഇവർക്ക് സഹായമാണ്. കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയും പരിപാലന രീതികളും അധ്യാപകരും മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. വൃക്കകൾ സ്ഥായിയായി സ്തംഭിക്കുന്ന 5-ാമത്തെ സ്റ്റേജിൽ വൃക്ക മാറ്റിവെക്കൽ ആവശ്യമായി വരും. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ് വൃക്കസ്തംഭനത്തിന്റെ സ്ഥായിയായ പ്രതിവിധി. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ ജീവൻ നിലനിർത്തുവാനുള്ള ഒരു മാർഗമാണ് ഡയാലിസിസ്. 2 തരം ഡയാലിസിസ് ഉണ്ട്. തീരെ ചെറിയ കുട്ടികളിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് ചെയ്യുന്നത്. വയറിനുള്ളിൽ ഒരു നേരിയ കുഴൽ സ്ഥാപിച്ച് രക്തശുദ്ധീകരണ ലായനി നിറച്ചു ചെയ്യുന്ന ഈ ഡയാലിസിസ് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യുവാൻ സാധിക്കുന്നു. കുട്ടിയുടെ ശരീരത്തിൽ നിന്നും രക്തം ട്യൂബുകൾ വഴി പുറത്തെടുത്ത്

0: ഹീമോഡയാലിസിസ് മെഷീനിൽ കൂടി കടത്തിവിട്ട് ശുദ്ധീകരിച്ച് തിരികെ നൽകുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ്. ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ആശുപത്രിയിൽ വന്ന് ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നു. ഡയാലിസിസ് സ്ഥായിയായ ഒരു ചികിത്സാ മാർഗം അല്ല. വൃക്ക മാറ്റിവെക്കൽ അഥവാ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ് ശരിയായ പ്രതിവിധി. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള രക്തഗ്രൂപ്പ് അനുയോജ്യമായ ആളിന്റെ വൃക്കയാണ് കുട്ടികൾക്കും നൽകുന്നത്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിലെ വൃക്കരോഗം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സൂസൻ ഉദുപ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
3: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
4: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
5: കെ ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
6: എന്തോറ്റി?
5: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
7: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
8: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
9: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
10: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

0: ചിത്ര പാടിയ ഗാനമാണ് നാം കേട്ടത്. ഗാനരചന സംഗീതം കൈതപ്രം, ചിത്രം എന്ന സ്വന്തം ജാനകിക്കുട്ടി.
1: തൊഴിൽ ദർശനം.
2: പൊതുമേഖലാ ബാങ്കുകളിലെ പ്രൊബേഷണറി ഓഫീസർ, മാനേജ്മെന്റ് ട്രെയിനി തിരഞ്ഞെടുപ്പിനായി നടത്തുന്ന പൊതുപരീക്ഷയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 11 ബാങ്കുകളിലായി 6715 ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനായുള്ള പ്രിലിമിനറി പരീക്ഷ 2026 ഓഗസ്റ്റിൽ നടക്കും. കേരളത്തിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. ഒക്ടോബറിൽ നടക്കുന്ന മെയിൻ പരീക്ഷയ്ക്ക് 8 കേന്ദ്രങ്ങളും ഉണ്ടാവും. നിയമനം നടത്തുന്ന ബാങ്കുകൾ: ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ദ് ബാങ്ക്, യുക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. പ്രായം 2026 ജൂലൈ 1 20-30 വയസ്സിനും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കും. ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവുണ്ട്. വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. ഫൈനൽ റിസൾട്ട് 21/7/2026 അതിനു മുൻപോ പ്രഖ്യാപിച്ചിരിക്കണം. ഫീസ് GST ഉൾപ്പെടെ ₹850. SC/ST വിഭാഗക്കാരും ഭിന്നശേഷിക്കാരും ₹175 അടച്ചാൽ മതിയാവും. ഓൺലൈനായി ജൂലൈ 21 വരെ ഫീസ് അടയ്ക്കാം. ഓൺലൈനായി അപേക്ഷിക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ലൈവ് ഫോട്ടോ, ഒപ്പ്, ഇടതുകൈയിലെ വിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന, 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എന്നിവയും വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റ് രേഖകളും നിർദ്ദിഷ്ട മാതൃകയിൽ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 21. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ibps.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ibps.in. പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ അപ്രന്റിസ്ഷിപ്പിന് അവസരം. വിവിധ റിഫൈനറികളിലായി 2337 ഒഴിവുണ്ട്. 10-ാം ക്ലാസ്, +2, ഡിപ്ലോമ, ITI, ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ബിരുദധാരികൾ: ഒഴിവ് 944. വിഷയങ്ങൾ: മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലുള്ള BSc അല്ലെങ്കിൽ BA/BCom. ഡിപ്ലോമക്കാർ ഒഴിവ് 1062. യോഗ്യത: ത്രിവത്സര ഡിപ്ലോമ, കെമിക്കൽ എഞ്ചിനീയറിംഗ്, പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ടെക്നോളജി, റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്. 10-ാം ക്ലാസ് അല്ലെങ്കിൽ +2 യോഗ്യതയുള്ളവർ ഒഴിവ് 117. യോഗ്യത: 10-ാം ക്ലാസ് അല്ലെങ്കിൽ +2 ഡൊമസ്റ്റിക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റും. ITA-ക്കാർ ഒഴിവ് 214. യോഗ്യത: ബന്ധപ്പെട്ട ട്രേഡിൽ ITI. യോഗ്യതകൾ 2026 ജൂൺ 30 നേടിയിരിക്കണം. ഉയർന്ന യോഗ്യതയുള്ളവർക്ക് അവസരമില്ല. പ്രായം 2026 ജൂൺ 30, 18-24 വയസ്സിനും ഇടയിൽ. അപേക്ഷ NATS NAPS പോർട്ടൽ മുഖേന അപേക്ഷിച്ച ശേഷം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iocl.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 28.
1: തൊഴിൽ ദർശനം.

0: യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവി ബോംബെ, ചിത്രം സുഗതം.
1: ഗുഡ് ഇംഗ്ലീഷ്.
2: ഗുഡ് മോർണിംഗ് എവ്രിവൺ, മൈ നെയിം ഇസ് ലിജി വർഗീസ് ആൻഡ് ടുഡേ ലെറ്റ്സ് എക്സ്പ്ലോർ ദ ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് കോർപ്പറേറ്റ് ഇംഗ്ലീഷ്. എന്താണ് ഈ കോർപ്പറേറ്റ് ഇംഗ്ലീഷ്? ഇറ്റ് ഇസ് ദ ലാംഗ്വേജ് commonly used in business and professional workplaces. വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളിലും ആധുനിക ഓഫീസുകളിലും കൈകാര്യം ചെയ്യുന്ന ഇംഗ്ലീഷിനെ നമ്മൾ കോർപ്പറേറ്റ് ഇംഗ്ലീഷ് എന്ന് വിളിക്കുന്നു. CORPORATE, കോർപ്പറേറ്റ് ഇംഗ്ലീഷ്. ഈ കോർപ്പറേറ്റ് ഇംഗ്ലീഷിൽ ഉള്ള ചില പദപ്രയോഗങ്ങൾ നമ്മളെ വല്ലാതെ കുഴപ്പിക്കുന്നു. കോർപ്പറേറ്റ് ഇംഗ്ലീഷ് ഹാസ് സർട്ടൻ ജാഗൻ ദാറ്റ് വി മേ നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഈ ജാഗൻ JARGON, അതായത് പ്രത്യേക പദാവലി, നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ഫ്യൂ ഇൻട്രസ്റ്റിംഗ് ഇൻസ്റ്റൻസസ് ഓഫ് കോർപ്പറേറ്റ് ഇംഗ്ലീഷ്. ആദ്യമായിട്ട് ലെറ്റ്സ് ടച്ച് ബേസ് ടുമോറോ. ടച്ച് ബേസ്, TOUCHBASE. ഏത് ബേസ്, ആരെ തൊടണം എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. ബട്ട് ദിസ് എക്സ്പ്രഷൻ സിംപ്ലി മീൻസ് ലെറ്റ്സ് ഡിസ്കസ് ദിസ് ടുമോറോ, ഏതെങ്കിലും ഒരു കാര്യം നാളെ ചർച്ച ചെയ്യാം എന്നാണ് ഈ പദപ്രയോഗത്തിന്റെ അർത്ഥം. അനാദർ ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ ഇസ് ദ ഫ്രേസ് സർക്കിൾ ബാക്ക് ടു യു. ഐ വിൽ സർക്കിൾ ബാക്ക് ടു യു എന്ന് കേട്ടാൽ ആരുടെ ചുറ്റും വട്ടത്തിൽ ഓടണം എന്നൊക്കെ ചിന്തിക്കുന്നത് സ്വാഭാവികം. ബട്ട് ദിസ് ഫ്രേസ് സിംപ്ലി മീൻസ് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ലേറ്റർ, ഒരു കാര്യത്തെപ്പറ്റി പിന്നീട് പറയാം എന്നാണ് അർത്ഥം. നെക്സ്റ്റ് വി ഹാവ് എ വെരി ഇൻട്രസ്റ്റിംഗ് യൂസേജ്, low hanging fruit, LOW HANGING FRUIT. low hanging fruit. example, we are looking for a low hanging fruit. ഇങ്ങനെ കോർപ്പറേറ്റ് ഇംഗ്ലീഷിൽ കേട്ടാൽ താഴ്ന്നു കിടക്കുന്ന ഫലങ്ങളുള്ള വൃക്ഷമേത് എന്ന് അന്വേഷിച്ച് പരക്കം പായേണ്ടതില്ല. This phrase indicates an easy task or an easy opportunity that can be achieved quickly. പലതരം ബുദ്ധിമുട്ടുള്ള ജോലികൾ കാണും, അതിനിടയിൽ എളുപ്പമുള്ള ഒരു ജോലി, എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നൊരു ജോലി, അല്ലെങ്കിൽ എളുപ്പത്തിൽ നേടാവുന്ന ഒരു നല്ല അവസരം. ഫ്രൂട്ട്സിനെ പോലും കോർപ്പറേറ്റ് ഇംഗ്ലീഷ് വെറുതെ വിടാറില്ല എന്ന് മനസ്സിലായില്ലേ? നൗ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് എ വെരി കോമൺ യൂസേജ്, ഐ വിൽ പിംഗ് യു, PING, പിംഗ്. ഇങ്ങനെ കേട്ടാൽ ഞെട്ടരുത്. എന്താണ് ഈ പിംഗ് എന്ന് വിചാരിച്ച് തല പുകയ്ക്കേണ്ട. ഇറ്റ് ജസ്റ്റ് മീൻസ് ഐ വിൽ സെൻഡ് യു എ മെസ്സേജ്. ഇനിയും ഈ സാധാരണ ഇംഗ്ലീഷിൽ മെസ്സേജ് മീ എന്നൊക്കെ പറയാതെ പിംഗ് മീ എന്നൊന്ന് പറഞ്ഞു നോക്കൂ. നൗ ഇമാജിൻ സംവൺ ആസ്കിംഗ് യു, ഡു യു ഹാവ് ദ ബാൻഡ്വിഡ്ത്ത്? BANDWIDTH. ചോദ്യം കേട്ടാൽ തന്നെ ഒന്ന് പതറുകയില്ലേ? ബാൻഡ്വിഡ്ത്ത് ഉണ്ടാവാൻ വൈഫൈയും ഫോണും ഒന്നും അല്ലല്ലോ നമ്മൾ. ഇങ്ങനെ കാട് കയറി പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം ശ്രദ്ധിക്കൂ. ഡു യു ഹാവ് ദ ബാൻഡ്വിഡ്ത്ത് മീൻസ് ഡു യു ഹാവ് ടൈം. Now go ahead and ask your friend whether he or she has the bandwidth for an informal meeting. Another interesting example is parking the idea. PARKING, parking the idea, IDEA. We are parking this idea ennokke meeting inidayil kettal sadharanakar onnu pagachu pogum, park cheyanayittu kittiya karyame ennu vicharikkum. However, the meaning of this phrase is very simple. It just means we will discuss it later. ഒരു കാര്യം പിന്നീട് ചർച്ച ചെയ്യാം എന്നാണ് അർത്ഥം. Now what will you do if someone says we'll take a rain check? മഴയൊക്കെ അല്ലേ ചെക്ക് ചെയ്തിട്ട് ഇറങ്ങാം എന്ന് നമ്മൾ അങ്ങ് വിചാരിക്കും. However, in corporate English, we will take a rain check means we will postpone it. ഒരു കാര്യം തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. Please note that taking a rain check, RAIN CH

0: HECK, rain check, has a slightly different meaning in standard English. It means you cannot accept an invitation now, but would like to do so at a later time. അതായത് തൽക്കാലം നമുക്ക് സമയമില്ല, പിന്നീട് ആലോചിക്കാം എന്നാണ് അർത്ഥം. നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് ദ ഫ്രേസ് ഇൻ ദ പൈപ്പ് ലൈൻ. ഇൻ ദ പൈപ്പ് ലൈൻ ഇസ് എ ഫ്രേസ് ദറ്റ് ബിലോങ്സ് ടു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ബട്ട് ഹാസ് ബിക്കം പോപ്പുലർ ആസ് കോർപ്പറേറ്റ് ഇംഗ്ലീഷ് ജാഗൻ. എക്സാമ്പിൾ ദ പ്രോജക്ട് ഇസ് ഇൻ ദ പൈപ്പ് ലൈൻ. പൈപ്പ് ലൈൻ എന്നൊക്കെ കേട്ടാൽ നമ്മൾ മലയാളികൾ ഒന്ന് ഞെട്ടുമെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന പൈപ്പ് ലൈൻ അല്ല ഇത്. ദ പ്രോജക്ട് ഇസ് ബീങ് ഡെവലപ്ഡ് ഓർ ഇറ്റ് ഇസ് ഷെഡ്യൂൾ ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ എന്നാണ് ഇതിന്റെ അർത്ഥം. പ്രോജക്ട് ഇപ്പോൾ കിട്ടിയിട്ടില്ല, ഉടനെ അത് ശരിയാകും എന്നാണ് അർത്ഥം. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ ഈ ഫ്രേസിന് ബീയിങ് പ്ലാൻഡ് എന്നർത്ഥമാണ് ഉള്ളത്. അടുത്തതായിട്ട് ഒരു രസകരമായ എക്സാമ്പിളും കൂടെ. ഹി ഈസ് നോട്ട് ഓപ്പറേഷണൽ ഇസ് എ ഫ്രേസ് ദറ്റ് യു കം അക്രോസ് ഇൻ മെനി മീറ്റിംഗ്സ്. ഇറ്റ് മീൻസ് എ പേഴ്സൺ ഇസ് ടെമ്പററിലി അൺഅവൈലബിൾ, അൺഎബിൾ ടു ഡു ദ ജോബ്, ഓർ കറന്റ്ലി അൺറെസ്പോൺസീവ്. ഉറങ്ങുന്ന ആൾക്കാരെ പലപ്പോഴും കളിയാക്കി ഹി ഈസ് നോട്ട് ഓപ്പറേഷണൽ എന്ന് വരെ പറയാറുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ കോർപ്പറേറ്റ് ഇംഗ്ലീഷ് പദപ്രയോഗങ്ങളുമായി എല്ലാവരും പരിചിതരായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് സെഷൻ ഓൺ ഡീകോഡിംഗ് കോർപ്പറേറ്റ് ഇംഗ്ലീഷ്. താങ്ക് യു. ബൈ.
1: ഗുഡ് ഇംഗ്ലീഷ്.

ഇപ്പോൾ കേട്ട ഗാനം പി ജയചന്ദ്രൻ പാടിയതാണ്. ചിത്രം ആടുപുലിയാട്ടം. ഗാനരചന കൈതപ്രം, സംഗീതം രതീഷ് വേഗ. സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 മണിവരെ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321. മറ്റൊരു നമ്പർ 9496553211. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593211. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
0: ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് കൈതപ്രം സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം, ചിത്രം കൈക്കുടന്ന നിലാവ്.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കളിയാട്ടം.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ഇനി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജോൺസൺ. ചിത്രം ദി സിറ്റി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉത്തർപ്രദേശിലെ വാരാണസിയിൽ 25,000 കോടി രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്ന 2 എലിവേറ്റഡ് ഹൈവേ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തികകാര്യ മന്ത്രിസഭാ സമിതിയാണ് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷം വരുത്താതെ റോഡ്, റെയിൽ, തുറമുഖം എന്നിവ സംയോജിപ്പിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തിരുവനന്തപുരത്ത് കേരള സമുദ്രമിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. യാക്കോബായ സുറിയാനി സഭയുടെ തിരുവനന്തപുരം മേഖലാ മെത്രാപ്പോലിത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് സ്ഥാനമേറ്റു. ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവായും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവയും സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. കേരള വനിതാ കമ്മീഷൻ കോഴിക്കോട് ജില്ലാതല സിറ്റിംഗ് രാവിലെ 10 മുതൽ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിലെ വനിതാ കമ്മീഷൻ മേഖലാ ഓഫീസിൽ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗ് രാവിലെ 10:30 കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലും ചേരും. ആറന്മുള വള്ളസദ്യ, വള്ളംകളി, അഷ്ടമിരോഹിണി സദ്യ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി NDRF സംഘം ആറന്മുളയിൽ സന്ദർശനം നടത്തി. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നദിയിലെ പ്രധാന അപകട മേഖലകൾ സുരക്ഷയുടെ ഭാഗമായി സംഘം പരിശോധിച്ചു. കണ്ണൂർ ടൌണിൽ സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും ഹെറോയിനുമായി മയക്കുമരുന്ന് വിൽപ്പനക്കാരനെ എക്സൈസ് സംഘം പിടികൂടി. CC സജീർ എന്നയാളാണ് അറസ്റ്റിലായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെ 1-2 ഗോളിനാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കേൾക്കാം. ചോദ്യം ഇതായിരുന്നു: 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം: തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോട്ടയം നിയമസഭാ മണ്ഡലത്തെയാണ് ഇദ്ദേഹം നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാനിമോൾ ഉസ്മാനാണ്. കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വഹിക്കുന്ന 4th വനിതയായ ഇവർ അരൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു.

0: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. പി ജയചന്ദ്രനും രാജലക്ഷ്മിയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം എന്നും എപ്പോഴും.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: ഇനി കേൾക്കാം കാലം സാക്ഷി.
3: എൻ എൻ കക്കാട്. ആധുനിക കവികളിൽ ഏറെ പ്രമുഖനായ എൻ എൻ കക്കാട് എന്ന നാരായണൻ നമ്പൂതിരി കക്കാട് കോഴിക്കോട് ജില്ലയിലെ അവിടനല്ലൂർ ഗ്രാമത്തിലുള്ള കക്കാട് മനയിൽ 1927 ജൂലൈ 14 ജനിച്ചു. പാരമ്പര്യ രീതിയിൽ സംസ്കൃതവും തന്ത്രവിദ്യയും അഭ്യസിച്ച അദ്ദേഹം കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂൾ, തൃശൂർ വിവേകോദയം ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് ബിരുദമെടുത്ത അദ്ദേഹം ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായി. പിന്നീട് കോഴിക്കോട് ആകാശവാണിയിൽ സ്ക്രിപ്റ്റ് റൈറ്ററായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം 1985 പ്രൊഡ്യൂസറായാണ് വിരമിക്കുന്നത്. ആദ്യ കൃതിയായ ശലഭഗീതങ്ങൾ 1957 പ്രസിദ്ധീകരിച്ചു. ഇതാ ആശ്രമമൃഗം, കൊല്ല് കൊല്ല്, നാടൻ ചിന്തകൾ, പകലറുതിക്ക് മുമ്പ്, സഫലമീ യാത്ര, വജ്രകുണ്ടലം, കവിതയും പാരമ്പര്യവും തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. കേരള സാഹിത്യ സമിതി, വള്ളത്തോൾ വിദ്യാപീഠം എന്നീ സ്ഥാപനങ്ങളിലും പ്രവർത്തിച്ച അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം തുടങ്ങിയ സ്ഥാപനങ്ങളിലും അംഗമായി സേവനമനുഷ്ഠിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ആശാൻ പ്രൈസ്, ചെറുകാട് അവാർഡ്, ഓടക്കുഴൽ അവാർഡ് എന്നീ ബഹുമതികൾ കരസ്ഥമാക്കിയ കക്കാടിന് 1986 വയലാർ അവാർഡും ലഭിക്കുകയുണ്ടായി. അശരണമായ മനുഷ്യത്വം മുഖ്യവിഷയമാക്കുക വഴി കവിതയ്ക്ക് നൂതനമായ ഒരു മുഖം സംഭാവന ചെയ്ത മലയാളിയുടെ പ്രിയങ്കരനായ കവി എൻ എൻ കക്കാട് 1987 ജനുവരി 6 ഈ ലോകത്തോട് വിട പറഞ്ഞു.
4: ആധുനിക മലയാള കവിതയുടെ ഉപജ്ഞാതാക്കളിൽ ഒരാൾ, പ്രമുഖൻ എന്ന നിലയിൽ താങ്കൾ എഴുതി തുടങ്ങിയ കാലത്തിന് ശേഷം മലയാള കവിതയിൽ എന്തുമാത്രം മാറ്റം ഉണ്ടായിട്ടുണ്ട്?
5: മലയാള കവിതയിൽ വളരെ മാറ്റമുണ്ടായത് സമീപനത്തിലാണ്. ഇതുവരെ റിയലായിട്ടുള്ള വസ്തുതകൾ എഴുതി എഴുതി പോരുക എന്നുള്ളതൊന്നുണ്ടായിരുന്നു. വലിയ മഹാന്മാരായിട്ടുള്ള കവികൾ ആ ബാരിയർ ഭേദിച്ചിട്ടുണ്ടെങ്കിലും പൊതുവെ നിലവാരം അതായിരുന്നു. അതിനപ്പുറത്ത് ജീവിതത്തിൻ്റെ നിഗൂഢങ്ങളായിട്ടുള്ള വെളിപാടുകളിലേക്ക്, നിഴലുകളിലേക്ക് വെളിച്ചം വീശാനുള്ള അന്വേഷണം ശക്തി ആരംഭിച്ചിട്ടുള്ളത് ഈ ആധുനിക വന്നതിന് ശേഷമാണ്. മറ്റൊന്ന്, ഇതുവരെ ഉണ്ടായിരുന്ന റൊമാൻറ്റിക് കവിതകൾ മിക്കവാറും ഗ്രാമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. പുതുതായി സ്വാതന്ത്ര്യത്തിന് ശേഷം വളർന്നു വന്നിട്ടുള്ള ഈ നാഗരിക സംസ്കാരം മിക്കവാറും തിരസ്കരിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു സാഹിത്യ ലോകത്തിൽ. അവിടേക്ക് പുതുതായി വെളിച്ചം വീശാൻ ഈ കവിതയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ മാറ്റമാണ്. ഇപ്പൊ സെൻസിബിലിറ്റിക്ക്, കവിതയോടുള്ള ആളുകളുടെ വൈകാരികമായ മനോഭാവത്തിന്, ആസ്വാദ ശേഷിക്ക് അത് മാറ്റം വന്നിട്ടുണ്ട്. രണ്ടാമത്, കാവ്യരൂപത്തിന് മാറ്റമുണ്ടായിട്ടുണ്ട്. കാവ്യരൂപത്തിൻ്റെ മാറ്റം, കാവ്യഭംഗി എന്നുള്ളത് കേവലം വൃത്തത്തിൻ്റെയോ പല സൗഭാഗ്യത്തിൻ്റെയോ മാത്രമല്ല എന്നും അതിൽ ആവിഷ്കരിക്കപ്പെടുന്ന ജീവിത സന്ദർഭങ്ങളുടെ അഗാധതയാണ് എന്നുമുള്ള ബോധം ഉണ്ടായിട്ടുണ്ട്. ഈ സട്ടിലിറ്റിയാണ് വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം. അതാണ് കവിതയിലേക്ക് കൂടുതൽ കൂടുതൽ വന്നിട്ടുള്ളത്.
4: ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി താങ്കളുടെ ഏതെങ്കിലും കവിതയിലെ ഏതാനും വരികൾ ചൊല്ലാമോ?
5: പകലറുതിക്ക് മുമ്പ് എന്ന കവിതയുടെ അവസാന ഭാഗമാണ്. പണ്ടെന്നോ നീട്ടിയ നോവുകളും അവമതികളും എരിയും ചതിവുകളും തോറ്റി പകരത്തിനു പകരം പഴുതുകൾ നോക്കി പകയെണ്ണിത്തേട്ടിയിരിക്കെ കണ്ടടമിടിയുന്നു സഖി.
3: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് എൻ എൻ കക്കാടിന്റെ ശബ്ദം.
6: കാലം സാക്ഷി.
7: കേക്കേ ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
8: എന്തോറ്റി
7: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
8: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
9: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
8: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
9: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
10: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
11: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
10: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
11: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
10: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് രവി ബോംബെ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം പരിണയം. നമുക്ക് ചുറ്റും അർഹരായവർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് ഈ മാസം 20-ാം തീയതി വരെ അപേക്ഷിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പട്ടികജാതി വകുപ്പ് നൽകുന്ന സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് തദ്ദേശ സ്ഥാപന പരിധിയിലുള്ള പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടണം. തിരുവനന്തപുരം പള്ളിപ്പുറം ഗവൺമെന്റ് LPSൽ നാളെ നടത്താനിരുന്ന പ്രൈമറി അധ്യാപക അഭിമുഖം മാറ്റിവച്ചതായി സ്കൂൾ HM അറിയിച്ചു. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ BSc നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചതിനുശേഷം നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വ്യവസ്ഥകൾ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയതിനാൽ അപേക്ഷാ സമർപ്പണത്തിനുള്ള തീയതി 2026 ജൂലൈ 18 വരെ. പഴയ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ക്ഷണിച്ച നിലവിലെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരം യോഗ്യതാ പരീക്ഷയിൽ 50% മാർക്കാണ് അലൈഡ് ഹെൽത്ത് കെയർ ബിരുദ കോഴ്സുകൾക്ക് അപേക്ഷിക്കുന്നതിന് നിഷ്കർഷിച്ചിരിക്കുന്നത്. എന്നാൽ പുതിയ പാഠ്യപദ്ധതി പ്രകാരം ചില കോഴ്സുകളുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 2026

2027 അധ്യയന വർഷത്തെ പ്രവേശനത്തിനായി ഇതിനോടകം അപേക്ഷ സമർപ്പിച്ചവർക്കെല്ലാം NCHP വ്യവസ്ഥകൾ പ്രകാരമായിരിക്കും പ്രവേശനം നടത്തുന്നത്. ഇതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിനു ശേഷം അപേക്ഷകരുടെ ഓപ്ഷനുകൾ പരിഗണിക്കുന്നത് ഈ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടായിരിക്കും. അപേക്ഷാ ഫീസ് ജനറൽ, SEBC എന്നീ വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷയുടെ അന്തിമ സമർപ്പണത്തിനുള്ള അവസാന തീയതി 2026 ജൂലൈ 20 വരെ. ഭേദഗതികൾ ഉൾപ്പെടുത്തിയ പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ 0471256031 അല്ലെങ്കിൽ 362 അല്ലെങ്കിൽ 363364 എന്നീ നമ്പറുകളിലും www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. നമുക്ക് ചുറ്റുമാണ് കേട്ടത്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: എമ്മാർട്ടിലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
3: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
4: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.

ഏകപട ദ്വിപട ത്രിപട ചതുർപഞ്ചപട ഷഷ്ടാടപട ദ്രുപട കുതടി ദ്രുപടംഗോ മംഗോ ഡാടിമ ഡീഡിമ കുപ കുപ കൂപ കൂപ.

ഇപ്പോൾ കേട്ട ഗാനം മണിച്ചിത്രത്താട് എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും ചിത്രയും പാടിയതാണ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഇനി ബിച്ചു തിരുമല രചിച്ച് ഔസേപ്പച്ചൻ സംഗീതം നൽകിയ ഗാനം ചിത്ര പാടിയത്. ചിത്രം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ.

0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
2: നോവൽ സഞ്ചാരം.
3: ഉറുബേഴിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: ഒരു തേങ്ങാക്കൂടിന്റെ ചുവട്ടിൽ അഞ്ചാറ് ജീവിതങ്ങൾ പരസ്പരം കാണാതെ നുളഞ്ഞു കളിക്കുക, ആ ഒരു പതനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു മാസ്റ്ററുടെ വീട്. പന്നി ഇറങ്ങിയ നെൽവയൽ പോലെ അലുക്കലുക്കായി കഴിഞ്ഞിട്ടുണ്ട്. പന്നി വേലുമ്മാനായിരുന്നു. ഭയപ്പെടുത്തി ഭരിക്കുന്നവർക്ക് ഭയപ്പെടാൻ കൂട്ടാക്കാത്തവരെ നശിപ്പിക്കണം. ഏകാധിപതിയുടെ എതിരാളി മരണം വരിക്കാൻ തയ്യാറായിരിക്കണം. മാസ്റ്ററുടെ വഴക്കമില്ലായ്മ വേലുമാനെ അധികം അരിശം പിടിപ്പിച്ചു. കണ്ടോ കുറുമ്പ്, മൊയ്തീൻ ഹാജിയെ ആശ്രയിക്കാം, എന്നാലും എൻ്റെ അടുത്തു വരില്ലാന്ന്. അവനിക്കണക്കിന് നാളെ എൻ്റെ തലയിൽ കയറിയിരിക്കില്ലേ.
5: തന്നെപ്പോലെ അധികാരമുറപ്പിക്കാൻ യത്നിക്കുന്നവരാണ് മനുഷ്യരെല്ലാമെന്നാണ് വേലുമാന്റെ വിശ്വാസം. ആനയെ കല്ലെറിഞ്ഞ് അതിൻ്റെ കാലിൽ ചാരി നിൽക്കാൻ കഴിയുമോ? രണ്ടിലൊന്ന് തീർച്ചപ്പെടുത്തണം. വേലുമാൻ കൊണ്ടുപിടിച്ചു ശ്രമിച്ചു. ഒരു കൂറ്റൻ ഹരിജി തയ്യാറാക്കി. അതുപ്രകാരം രാമൻ മാസ്റ്റർ അപകടക്കാരനും സ്വഭാവദൂഷ്യമുള്ളവനും കുട്ടികളെ ദുഷിപ്പിക്കുന്നവനും എന്തും ചെയ്യാൻ മടിയില്ലാത്തവനും എന്നാൽ കോൺഗ്രസ്സുകാരനുമാണ്. അതുകൊണ്ട് സമക്ഷത്തിലെ ദയവുണ്ടായി. ഇയാളെ പിരിച്ചയച്ചോ സ്ഥലം മാറ്റം ചെയ്തോ കുട്ടികളെ രക്ഷിപ്പാൻ വണക്കമായി അപേക്ഷിച്ചുകൊണ്ടുള്ളതാണ് ഹർജി. ഈ കടലാസും വെള്ളികെട്ടിയ തൻ്റെ ചൂരൽവടിയുമായി വേലുമാൻ വീടായ വീടൊക്കെ കയറിയിറങ്ങി. മാസ്റ്റർ ഒരു സാധുവാണല്ലോ വേലുമാൻ, ചിലർ പറഞ്ഞു നോക്കി. മിണ്ടാപ്പൂച്ചയാണ് കലമുടയ്ക്കുന്നത്, താനും കോൺഗ്രസ്സാണെങ്കിൽ ഒപ്പിടേണ്ട.
6: ഞാനോ?
5: സർക്കാരിനെതിരാണെന്ന് വെച്ചാൽ ഒപ്പിടരുത്. ഈ ഒപ്പ് കഴിയുമ്പോഴേക്കും രണ്ടും രണ്ടു പങ്കിലായി കാണും. മരുമകളുടെ ഭർത്താവല്ലേ വേലുമാൻ, പൊന്നും സൂചിയാണെന്ന് വെച്ച് കണ്ണിൽ കുത്തിയാൽ വേദനിക്കില്ലേ?
6: മൂന്നു നാല് കുട്ടികളില്ലേ?
5: ഉണ്ട്. മൂന്ന് കുട്ടികളെ മാധവി പെറ്റു, ഒരു കുട്ടിയെ അവനും.
4: താൻ പറഞ്ഞ ഫലിതമോർത്ത് ഒന്നൂറ് ചിരിച്ചിട്ട് വേലുമാൻ തുടർന്നു.
5: തന്നെ വിട്ടൊരു തല്ലില്ല. എനിക്കു കുടുംബത്തെ സ്നേഹമില്ലേ? ഇത് ചെയ്യാഞ്ഞാൽ പിന്നെ കയ്യും കട്ടി എന്ന് ഉത്തരം പറയേണ്ടി വരും. കാലസ്ഥിതി ഓർക്കണ്ടേ?
4: ആ ഓർമ്മപ്പെടുത്തൽ വളരെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിരുന്നു. 1931 ദേശീയ പ്രസ്ഥാനം അരങ്ങൊരുങ്ങി വരികയാണ്. അന്തരീക്ഷം തികച്ചും കനത്തിരുന്നു. ഇടിനാദങ്ങൾ മുരണ്ട് മുഴങ്ങിക്കളിക്കുന്നു. ഇടയ്ക്കും തലയ്ക്കും ഓരോ വാൾവീശലും നടന്നു.
3: ഉറുബേഴിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
7: ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
8: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
9: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും.

0: എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണതല ജംഗ്ഷൻ, പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
2: പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് സ്വാഗതം. ചെറിയ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ അവർക്കൊപ്പം അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് മുതിർന്നവർ ആടിപ്പാടി തിമിർക്കുന്ന ഗാനങ്ങൾ, അത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമല്ലേ? കേൾക്കുമ്പോൾ പുഞ്ചിരിയും സ്നേഹവും കൗതുകവും വാത്സല്യവും ഒക്കെ തോന്നുന്ന ഗാനങ്ങൾ. കാലത്തിൻ്റെ കഥകൾക്കൊപ്പം നാളെയുടെ സ്വപ്നങ്ങൾ കൈകോർക്കുമ്പോൾ പ്രായം വഴിമാറിപ്പോകുന്നു. തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലെ ആദ്യ ഗാനം ത്രിവേണി എന്ന ചിത്രത്തിനുവേണ്ടി പി ബി ശ്രീനിവാസും ലതാരാജുവും പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇനി എസ് ജാനകിയും പി ജയചന്ദ്രനും പാടിയ ഗാനം. ചിത്രം കൂട്ടിൻ ഇളംകിളി. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

അപ്പൂപ്പൻ കടങ്കഥ ചോദിക്കാം, ബോൾ ഉത്തരം പറയണമേ. കറുത്ത പാറമേൽ വെളുത്ത വേര് എന്താണ്? ഇരുട്ട് കാട്ടിലെ കറുത്ത വീട്ടിലെ കുരുട്ട് പന്നികൾ ഓടി നടക്കും ചൊല്ലാമോ? മിടുക്കി മിടുക്കി മിടുക്കി.

0: താക്കോൽ
1: കണ്ടത്തിലെ വെള്ളവും വറ്റി പങ്ക വന്ന കിളി ചത്തം പോയി കൊള്ളാമോ?

0: മുതിർന്നവരും കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആടിപ്പാടിയ സ്നേഹവും വാത്സല്യവും സന്തോഷവും കൗതുകവും ഒക്കെ ശ്രവ്യസുഖമായി നമുക്ക് നൽകുന്ന ചില ഗാനങ്ങളാണ് നാം ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൌണ്ട്.
3: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ പ്രാണായാമം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ശ്രീകാവ്യ SH.
3: യോഗവിദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പ്രാണായാമം. പ്രാണന്റെ സഞ്ചാരം എന്നർത്ഥം. അഷ്ടാംഗയോഗയിൽ ശാരീരികമായ മറ്റ് ഏതൊരു അഭ്യാസത്തെക്കാളും വളരെയധികം പ്രയോജനം പ്രാണായാമം കൊണ്ട് ഉണ്ടാകുമെന്ന് പറയുന്നു. ശ്വാസോച്ഛ്വാസം നിയന്ത്രിച്ച് താളാത്മകമായി ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നതാണ് പ്രാണായാമത്തിന്റെ അടിസ്ഥാന രീതി. പ്രാണായാമം രേചകം, പൂരകം, കുംഭകം എന്നിങ്ങനെ 3 വിധത്തിലുണ്ട്. ശരീരത്തിലുള്ള വായുവിനെ ഉയർത്തി മൂക്കുവഴി സാവധാനം, അല്പം പോലും ബാക്കിയില്ലാതെ, പുറത്തേക്ക് സമമായും ക്രമമായും അല്പനേരം കൊണ്ട് ഉച്ഛ്വസിക്കണം. അങ്ങനെ ദേഹ അന്തർഭാഗത്തുള്ള ആകാശത്തെ വായുരഹിതമാക്കി തീർക്കണം. എന്നിട്ട് അല്പം പോലും വായു അകത്തു കടക്കാൻ അനുവദിക്കാതെ നിലനിർത്തണം. ഇതാണ് രേചകം. തുടർന്ന് ഒരു താമരത്തണ്ടിൽ കൂടി എങ്ങനെ വെള്ളം വായിലേക്ക് ആകർഷിച്ച് എടുക്കുവാൻ സാധിക്കുന്നുവോ അതുപോലെ സാവധാനവും ക്രമവുമായി മൂക്കുവഴി വായുവിനെ ഉള്ളിലേക്ക് ശ്വസിക്കണം. ഇതാണ് പൂരകം. എന്നിട്ട് ഉച്ഛ്വസിക്കുകയോ നിശ്വസിക്കുകയോ ചെയ്യാതെ ശരീര അവയവങ്ങളെ ചലിപ്പിക്കാതെ കഴിയാവുന്നത്ര സമയം നിശ്ചലമായിരിക്കണം. ഇതാണ് കുംഭകം. പ്രാണായാമം ശരിയായ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടേണ്ട ഒന്നാണ്. ഒരു ഗുരുവിന്റെയോ യോഗാചാര്യന്റെയോ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. യുക്തമായ രീതിയിൽ പ്രാണായാമം ചെയ്താൽ സർവ്വരോഗവും ക്ഷയിക്കും അഥവാ ഇല്ലാതാകും. അയുക്തമായി അല്ലെങ്കിൽ അലസമായി പ്രാണായാമം ചെയ്താൽ രോഗത്തെ സ്വന്തം ശരീരത്തിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണെന്നാണ് ഹഠയോഗ പ്രദീപികയിൽ പറഞ്ഞിരിക്കുന്നത്. അത്ര പ്രാധാന്യമാണ് പ്രാണായാമത്തിന് യോഗയിൽ ഉള്ളത്. ആമയുടെ ശ്വസന രീതിയാണ് പ്രാണായാമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ആമയുടെ ആയുസിന്റെ രഹസ്യം അതിന്റെ ശ്വസന രീതി കൊണ്ടാണ്. 1 മിനിറ്റിൽ 3 തവണ ശ്വാസോച്ഛ്വാസം നടത്തുന്ന ജീവിയാണ് ആമ. ആഴത്തിലുള്ള ശ്വസന പരിശീലനം ശ്വാസകോശത്തിന്റെ മുഴുവൻ ശേഷിയും കൈവരുത്തുവാൻ സഹായിക്കുന്നു. ഇത് ശ്വസന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു. സ്ഥിരമായി പ്രാണായാമം പരിശീലിച്ചാൽ സ്ഥിരമുള്ള മനസ്സും രോഗമില്ലാത്ത ശരീരവും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. പ്രാണായാമം ദഹന വ്യവസ്ഥയെ സന്തുലിതമാക്കുകയും ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് പ്രാണായാമം.
2: പ്രാണായാമം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശ്രീകാവ്യ SH.

0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
1: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
2: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
1: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
2: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. ഇനിയൊരു നമ്പർ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ജിലേബി. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ബിജിപാൽ.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ മരംകുത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. കൃഷ്ണകിഷോർ വി സംസാരിക്കുന്നു.
2: ഒരു മരംകുത്തിക്ക് തന്റെ മൂർച്ചയേറിയ കൊക്കുകൊണ്ട് ഒരു സെക്കൻഡിൽ 15 മുതൽ 20 തവണ വരെ മരത്തിൽ കൊത്താൻ കഴിയും. ഒരു ദിവസം 10,000 മുതൽ 12,000 തവണ വരെ കൊത്തുന്ന ഇനങ്ങളും ഇവയിലുണ്ട്.
1: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
0: നമസ്തേ അനന്തപുരിയിൽ. ഇനി കേൾക്കാം യേശുദാസ് പാടിയ ഒരു ഗാനം. ചിത്രം ഈ പുഴയും കടന്ന്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാകുകയാണ്. ഇന്ന് നമസ്തേ അനന്തപുരിയിൽ ശ്രോതാക്കൾക്കൊപ്പം ചേർന്നത് ഞാൻ രാഖി രാജീവ്. ഏവർക്കും നല്ലൊരു ദിവസമാകട്ടെ.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേരാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
1: പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ പ്രിയ ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ സ്നേഹോപഹാരമാണ് ഗാനോപഹാരം.

ഗാനോപഹാരത്തിൽ ഇന്ന് 1991 മുതൽ 2000 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
3: എന്തോ
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TV നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ഗാനോപഹാരത്തിൽ ഇനി ചിത്രപാടിയ ഒരു ഗാനമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് SP വെങ്കടേഷ്. ചിത്രം 1000 മേനി.

ഗാനോപഹാരത്തിലിനി ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയ ഗാനത്തിലേക്ക്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ 1991 മുതൽ 2000 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ ഗാനോപഹാരം പൂർണ്ണമാകുന്നു. ഇന്ന് ഗാനോപഹാരത്തിൽ ശ്രോതാക്കൾക്കൊപ്പം ചേർന്നത് രാഖി രാജീവ്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രശസ്തമായ പുരി രഥഘോഷയാത്ര ഇന്ന് ആരംഭിക്കും. പുണ്യവേളയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. രാജ്യത്തിനും ജനങ്ങൾക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ ആശംസിച്ചു. ദേശീയഗീതം വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക നാടകോത്സവത്തിന് തുടക്കമായി. ചരിത്രത്തിലാദ്യമായാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം 150 തിയേറ്ററുകളിൽ

ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ, ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി അധിക എക്സൈസ് തീരുവയിൽ കേന്ദ്രം മാറ്റം വരുത്തി. ഡീസൽ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയും ATF കയറ്റുമതി തീരുവ ലിറ്ററിന് 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. പെട്രോൾ കയറ്റുമതി തീരുവ ലിറ്ററിന് 2.5 രൂപയായി കുറച്ചു. വരുമാനം ഉയർത്താൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള സമുദ്ര മിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം വാണിയംകുളത്ത് നിന്ന് 6 ദിവസം മുൻപ് കാണാതായ 3 കുടുംബത്തെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചു. ഇവർ സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാഹനം കഴിഞ്ഞ ദിവസം നിലമ്പൂർ വഴിക്കടവ് നടുകാണി ചുരത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കോട്ടയത്ത് ഇന്നലെ അന്തരിച്ച പാവകളി കലാകാരി മോനിപ്പള്ളി പങ്കജാക്ഷിയമ്മയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ. മൃതദേഹം ഇപ്പോൾ മോനിപ്പള്ളി തിരുഹൃദയ ജ്ഞാനായ കത്തോലിക്ക പള്ളി പാരിഷ് ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മലപ്പുറം നെടുങ്കയം വനം ഡിപ്പോയ്ക്ക് സമീപം പുലിയെ കണ്ടതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ആദിവാസി നഗറിലെ 100 കുടുംബങ്ങൾ കഴിയുന്ന വനപ്രദേശമാണിത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഹലോ സന്ദേശഗാനം.

0: മറവിയുടെ മഞ്ഞൾ നീക്കി ഓർമ്മയുടെ പാതയിൽ വെളിച്ചം പടർത്തി ഒരു നേർത്ത പുഞ്ചിരിയുമായി അകലെയെങ്ങോ നിന്ന് പ്രിയപ്പെട്ടവർക്കായി നിങ്ങൾ കരുതിയ പ്രിയമുള്ള വാക്കുകളുമായി ഹലോ സന്ദേശഗാനം ഇതാ വീണ്ടും. ഞാൻ രാജി. എന്റെ ഫ്രണ്ട് ബിന്ദിയ എസ് കുറുപ്പിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണേ. ബിന്ദിയ ബാങ്കിൽ മാനേജറാണ്. ബിന്ദിയ പാട്ടുപാടും, ഞങ്ങൾ പ്രോഗ്രാമിലൊക്കെ ഒരുമിച്ച് ഡാൻസ് ചെയ്യാറുണ്ട്. അവസാനം സർപ്രൈസ് കൊടുത്തയാളിന്റെ പേര് പറയേണ്ടി വരുമ്പോൾ രാജി ചേച്ചി എന്ന് പരാമർശിച്ചാലേ ചിലപ്പോൾ മനസ്സിലാവുകയുള്ളൂ. ഹലോ, ഇത് ബിന്ദിയ മാഡം ആണോ? ബിന്ദിയ മാഡം തിരക്കിലാണോ?
1: ആരാ വിളിക്കുന്നത്?
0: ബിന്ദിയ മാഡം തിരക്കിലല്ല എങ്കിൽ ഒരു പാട്ട് കേൾക്കാം എന്ന് വിചാരിച്ച് വിളിച്ചതാ.
1: ആരാ സംസാരിക്കുന്നത് മനസ്സിലായില്ല.
0: അത് പറയാം, ആദ്യം പാട്ട്.
1: പേരിനകത്ത് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. സ്റ്റേഷൻ മാസ്റ്റർ എന്നാണോ വരുന്നത്?
0: സ്റ്റേഷൻ മാസ്റ്റർ റെയിൽവേ സ്റ്റേഷനാ
1: വരുന്നത്.
0: ആരോ കളിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുക. അതൊക്കെ പോട്ടെ, ഞാൻ വിളിച്ചത് ഒന്നുമല്ല, ഞാന് കുറച്ച് വൈകിയാണെങ്കിലും ഒരു ബർത്ത്ഡേ വിഷ് പറയാൻ വേണ്ടി വിളിച്ചതാ. ഒരു മാസം വൈകി ബർത്ത്ഡേ വിഷ് പറഞ്ഞ വിളിക്കോ. എന്ത് മനസ്സിലായി?
1: ആരെങ്കിലും പറഞ്ഞിട്ടാണോ?
0: ആരെങ്കിലും പറഞ്ഞാലേ ബർത്ത്ഡേ വിഷയാവോ? എനിക്ക് നേരിട്ട് വിഷ് ചെയ്തൂടെ?
1: കഴിഞ്ഞ മാസം ബർത്ത്ഡേ ഉണ്ടായിരുന്നു.
0: പേരൂർ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച്. ഫുൾ അമ്പലത്തിലാണല്ലോ, പേരൂരും ഉള്ളൂരും ഒക്കെ ആയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു, ഇങ്ങോട്ട് എനിക്ക് പാട്ട് പാടിത്തരുന്നു, അങ്ങനെയാണ്.
1: സാറിന്റെ പേരെന്താണ്?
0: പേരൂർ അമ്പലത്തിൽ വരുമ്പോ കൃഷ്ണനടുത്ത് ചോദിച്ചാലും മതി.
1: ശരി. അല്ല, ഇതിനകത്ത് ആക്ച്വലി എഴുതി വരുന്നുണ്ട് സ്റ്റേഷൻ മാസ്റ്റർ AIR എന്നൊക്കെയാ വരുന്നത് കേട്ടോ.
0: ആൾക്കാര് പലതൊക്കെ എഴുതി വെക്കുന്നത് നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോ പാട്ട് കിട്ടുമോ ഇല്ലേ?
1: ഉറപ്പായിട്ടും പാട്ടും പറയാം. പക്ഷെ ആര് പറഞ്ഞിട്ടാ വിളിക്കുന്നതിനോടൊന്ന് പറഞ്ഞേക്കാവോ?
0: ഇതിപ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ്, ഇത് ഞാനിത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? പ്രത്യേകിച്ച് എന്താണ്, ഏതോ ഒരു വിഷുവിന് ഒരു കവർ പേജ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നില്ലേ? കവർ പേജ് അല്ല, കണിയൊക്കെ ആയിട്ട് ഏതോ ഒരു പത്രത്തിലോ മാഗസീനിലോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ.
1: രാജി ചേച്ചി പറഞ്ഞിട്ടല്ലേ വിളിക്കുന്നത്?
0: ഏത് രാജി ചേച്ചി? ഇതാണ് കുഴപ്പം, നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്പര് തപ്പിപ്പിടിച്ച് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ടു പോകാൻ വേണ്ടിട്ട് ഓരോ രാജി ചേച്ചിമാര് വരും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നിക്കട്ടോ പോട്ടോ?
1: ഉറപ്പായിട്ടും പാടാല്ലോ.
0: ഓക്കേ,
1: ആര് പറഞ്ഞിട്ടാണെന്ന് സാറ് പറയാമോ?
0: സ്ത്രീ സ്നേഹത്തോടു കൂടിയൊക്കെ സംസാരിച്ചിട്ടും എന്നെ ഇതുവരെ വിശ്വാസം വന്നില്ല എന്നുള്ളതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്
1: കേട്ടോ.
0: വേണ്ട, ഒന്നും വേണ്ട, ഒന്നും ഇല്ല ഇല്ല. എന്നാലും

0: വിശ്വസിച്ചില്ലല്ലോ. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ പാടിയാ മതി. മനുഷ്യന്മാരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസം വേണ്ടേ.
1: പറഞ്ഞാ കുറച്ചുകൂടെ നല്ലതായിരുന്നു, ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാലോ ആ പാട്ട്. അതുകൊണ്ടാണ് കേട്ടോ,
0: പാടിക്കഴിഞ്ഞിട്ട് ഞാൻ അത് ആരാണെന്ന് പറയും, അപ്പൊ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് അടുത്തൊരു പാട്ട് പാടും.
1: എനിക്ക് തോന്നുന്നു രാജിച്ചാണെന്ന്.
0: ഈ ചില പശുക്കളൊക്കെ കുട്ടിയിലടിച്ചിട്ട് പശു വായിച്ചു എനിക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്നത് പോലെ അവിടെ കിടന്ന് കറങ്ങാതെ.
1: ഞാൻ ജാനകി അമ്മയുടെ ഒരു പാട്ട് ജസ്റ്റ് ഒരു രണ്ടു മൂന്ന് ലൈൻസ് ഒന്ന് പാടിക്കട്ടെ.
0: സൂപ്പർ സൂപ്പർ, വരട്ടെ.
1: കാണാ കുയിലേ

0: അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ കുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ.
1: അവിടെ നിർത്തിയോ? ഞാൻ വിചാരിച്ചു കദളിപ്പൂങ്കുമ്പിൽ. ആ പിന്നല്ല,

0: ഹലോ.
1: സ്വപ്നം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടായിരുന്നു അല്ലേ? അതിൽ തന്നെ എസ് ജാനകിയമ്മയുടെ വേറൊരു പാട്ടും കൂടിയുണ്ട്, ഓർമ്മയുണ്ടോ? ശാരികയും ശാരികയും, മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്ന് കണ്ടു.
0: ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് വേർഡ്സ് അങ്ങനെ അറിയില്ല, പാടാനായിട്ട് അറിയില്ല.
1: അപ്പോ താങ്കൾ എല്ലാം ഊഹിച്ചെടുത്തതുപോലെ താങ്കളുടെ രാജി ചേച്ചി ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു. അങ്ങനെ ഹലോ സന്ദേശ ഗാനത്തിൽ നിന്ന് വിളിച്ചതാണ്. അപ്പോ സകല കലാവല്ലഭ എന്നാണ് ഈ സന്ദേശത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. പാട്ട്, ഡാൻസ്, വേറെന്തൊക്കെയാണുള്ളത്?
0: പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടമാണ്, ഒരു സന്തോഷത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ്, അതാണ്.
1: അതങ്ങനെയല്ലേ, ഈ അടുത്ത കാലത്ത് വിനായക് ശശികുമാർ ഒരു പാട്ടിൽ എഴുതിയിരുന്നല്ലോ, ഏ പാടുന്നോർ പാടട്ടെ കഴിയുവോളം, ആടുന്നോർ ആടട്ടെ തളരുവോളം എന്ന്, അല്ലേ? അങ്ങനെയല്ലേ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പൊളിയായിട്ട്. അപ്പോ ഇന്ന് ഏത് പാട്ടാണ് നിങ്ങൾ ഈ പരിപാടിയിൽ വെക്കേണ്ടത്?
0: ആകാശഗംഗ എന്നുള്ള പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്.
1: ആകാശഗംഗ തീരത്തിനപ്പുറം ആയിരം എണ്ണക്കൽ മണ്ഡപം, അതാണോ? ജയകുമാർ സാറിന്റെ പാട്ട്.
0: ജയകുമാർ സാറിന്റെ, അതെ.
1: പാട്ടുകാരി പറയല്ലോ വേണ്ടേ.

0: മ്യൂസിക്കും കൂടെ വന്നാലേ ആ പാട്ടിന് കുറച്ചൊരു.
1: തീർച്ചയായും തീർച്ചയായും, അത് പാടി വരുമ്പോഴത്തേക്കും നമ്മളുടെ ആ ലിങ്കും ഒക്കെ നമ്മുടെ ചെവിയിൽ അറിയാതെ മുഴങ്ങും. വലിയ സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതിൽ. പാട്ട് കേൾക്കാം, കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രത്തിന് വേണ്ടി കെ ജയകുമാർ.

പ്രിയമുള്ള ഹലോ സന്ദേശഗാനത്തിന്, പത്തനംതിട്ട കൂടലിൽ നിന്നും ദിവ്യയാണ് ഈ സന്ദേശം അയക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി വിദ്യയ്ക്ക് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത്. അതുകൊള്ളാലോ, ദിവ്യ വിദ്യ. അവൾ പാട്ടുകളെ അത്രയധികം സ്നേഹിക്കുന്ന ആളാണ്, റേഡിയോയുടെ സ്ഥിരം ശ്രോതാവ് കൂടിയാണ്.

0: ഇപ്പൊ
1: എന്നാലും
0: ഇപ്പൊ ഇപ്പൊ
1: അത്യാവശ്യം
0: തൊട്ട്
1: അറിയാം.
0: മുന്നേ ചോരയാണ് നീരാണ് എന്നൊക്കെ പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ, എന്നിട്ട് ഉടനെ തന്നെ അതിനെ മാറ്റി
1: അതാണ്
0: പറയുന്നത്.
1: ഞാൻ പാട്ട് കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. പാട്ട് എന്റെ ലൈഫിലുള്ളത്, അത്ര ഇഷ്ടമാണ് പാട്ട്.
0: ആ അപ്പൊ പിന്നെ ആ പാട്ടുകളൊക്കെ ഓർമ്മ വരൂലേ? ഇപ്പൊ പെട്ടെന്ന് ക എന്ന് പറഞ്ഞൊരു അക്ഷരം തന്നാൽ ഏത് പാട്ട് ഓർമ്മ വരും?
1: കാ ചേർത്ത് പറയാനാണെങ്കിൽ കബൂളി വാല നാടോടി എന്നുള്ള പാട്ട് ഓർമ്മ വരും.
0: പിന്നെ വിദ്യയുടെ പേരിലെ വാ എന്ന അക്ഷരം തന്നാൽ ഏത് പാട്ട് പറയും?
1: വാ ചേർത്താലോ വരുവാനില്ല അരുമി
0: വിജനമാണ് എൻ വഴിക്ക് അറിയാം അത് എന്നാലും ഇന്നും.
1: ആ അത് തന്നെ, പാടാൻ അറിയത്തില്ല, അതാ ഞാൻ ഇങ്ങനെ പറയുന്നു.
0: കുഴപ്പമില്ല, നമുക്ക് നമുക്ക് അന്താക്ഷരിക്ക് ഇങ്ങനെയൊക്കെ പാട്ടിന്റെ വരികളൊക്കെ പറഞ്ഞാൽ മതി, പാടണമൊന്നുമില്ലല്ലോ. പാടാൻ നമ്മൾ വേറെ ആളെ ഏർപ്പാടാക്കാം.
1: ഓ
0: പാടാൻ നമുക്ക് ദിവ്യ ഏർപ്പാടാക്കിയാലോ?
1: ആരാ
0: കൂടുതലില്ല ദിവ്യ ഏർപ്പാടാക്കിയാലോ?
1: അയ്യോ ദിവ്യ പറഞ്ഞിട്ട് വിളിക്കുവാണോ? എന്റെ കൂട്ടുകാരിയാണല്ലോ ദിവ്യ.
0: ആ ദിവ്യയാണ് ഇതെല്ലാം ഒപ്പിച്ചിരിക്കണേ.
1: അയ്യോ ആകാശവാണിന്ന് വിളിക്കുവാണോ?
0: ഓ ഇതൊക്കെ എവിടെ നിന്നൊക്കെ പോയി? ദിവ്യ എന്ന് പേര് പറഞ്ഞു, ദിവ്യ പറഞ്ഞു.
1: അല്ല എനിക്ക് സംശയം തോന്നി, അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കുവാ. എനിക്ക് സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സൗണ്ട് എനിക്ക് പരിചിതമുണ്ടല്ലോ, ഞാൻ റേഡിയോയുടെ ഒരു ശ്രോതാവാ, കേൾക്കുന്നതാണ്, അതുകൊണ്ട് എനിക്ക് സൗണ്ട് പരിചയം തോന്നി.
0: ഈ സൗണ്ട് പരിചയം തോന്നാൻ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കല്ലേ?
1: സംസാരിക്കുവാണെങ്കിൽ ഞാൻ റേഡിയോയിൽ കൂടെ ഈ സൗണ്ട് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടുള്ള
0: ഏത് റേഡിയോ കൂടി
1: പരിചയം പോ. റേഡിയോ നമ്മുടെ ഈ ഇത് പേര് എന്തുവാ, പെട്ടെന്ന് പറയാനാണെങ്കിൽ
0: ഒന്നും ഓർമ്മയും കിട്ടുന്നില്ല. അങ്ങ് ടെൻഷൻ ആയി പോയില്ല?
1: നേരത്തെ ആയിരുന്നു രഞ്ജിനി ഒക്കെ, ഇപ്പോഴത്തെ എന്തോ പ്രോഗ്രാം ഉണ്ടല്ലോ.
0: ആ പരിപാടിയിൽ കൂടെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കൂ?
1: ആ അവരിങ്ങനെ വിളിക്കത്തില്ലേ?
0: ആ വിളിച്ചിട്ട്,
1: ആ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും, അത് ഞാൻ കേട്ടിട്ടുണ്ട്.
0: ഒരാളെ വിളിച്ച് സംസാരിക്കുന്നതാണോ ഇപ്പൊ വലിയ കാര്യം?
1: അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് സൗണ്ട് എവിടെ ഒരു പരിചയം പോലെ തോന്നി. എന്താണ്
0: ഇപ്പം പലരും പറയാറുണ്ട് എന്റെ ശബ്ദം എല്ലാവർക്കും ഭയങ്കര അടുപ്പം തോന്നാറുണ്ടെന്ന്. ആണല്ലേ, ഈ അന്താക്ഷരിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ രണ്ട് പാട്ട് പറഞ്ഞല്ലോ, അതുപോലെ അടുത്ത മൂന്നാമത്തെ ഒരു പാട്ട് ഞാൻ അക്ഷരം പറയുന്നില്ല, പക്ഷെ എനിക്ക് വേണ്ടി പറയണം. അപ്പൊ ഏത് പാട്ട് പറയും?
1: എനിക്കിഷ്ടം എപ്പോഴും ഓർക്കുന്ന നമ്മുടെ വയലാർ ഒരു പാട്ടുണ്ട്, ചന്ദ്രകളവും ചാർത്തി ഉറങ്ങും തീരം.
0: അത് ശരി, ഞാൻ എനിക്ക് വേണ്ടി ഒരു പാട്ട് ചോദിച്ചപ്പോ ചന്ദ്രകളവും ചാർത്തി ഉറങ്ങും തീരമാണ് തന്നത്.
1: അയ്യോ സാറിന് വേണ്ടിയാണോ? സാറിന് വേണ്ടിയാണെങ്കിൽ ഞാനിപ്പോ ഏത് പാട്ടാ പെട്ടെന്ന് പറയേണ്ടത്?
0: ഒരു കാര്യം ചെയ്യാം, എന്തായാലും എന്തായാലും
1: ചിന്തിച്ചിട്ട് പറയണ്ടായോ?
0: അങ്ങനെയൊന്നും ചിന്തിക്കരുത്, നമ്മൾ പെട്ടെന്ന് മനസ്സിൽ എന്താണ് വരുന്നത് അതങ്ങ് പറയണം. അല്ല ചിന്തിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് 100 കാര്യങ്ങൾ ഒരെണ്ണെടുത്ത് വെക്കുമ്പോൾ അത് അങ്ങനെയല്ലേ, ഇത് എടുത്ത് വെക്കുമ്പോൾ ഇത് ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ വരും. ഒന്നുമില്ല, പെട്ടെന്ന് റെഡി, 1 2 3 4 പറ.
1: പെട്ടെന്ന് പറയാൻ, എനിക്ക് ഇഷ്ടമുള്ള പാട്ട്, എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടം.
0: അങ്ങനെ ഒരുപാട് പാട്ടുകൾ കേൾക്കുന്ന ആളുണ്ട്. എന്നെ മറക്കുവാൻ നീ പഠിച്ചോന്നാ.
1: അതൊരു നല്ല അത്രയ്ക്ക് ഒരു അർത്ഥവത്തായ പാട്ടല്ലേ?
0: അതെ, എന്നെ തനിച്ചാക്കി എങ്ങോ പോയി എന്നല്ലേ?
1: ആ അത് തന്നെ.
0: ആര്?
1: ഞാനത് ആകാശവാണിയായിട്ട് നമുക്കത് എന്തോ സിങ്ക് ചെയ്തിട്ട് പറയാ.
0: എന്താ ആകാശവാണി ആരെങ്കിലും മറക്കൂ?
1: അങ്ങനെ മറക്കത്തില്ല, മറക്കണമെങ്കിൽ മലയാളികള് ഇല്ലാതാവണം.
0: അതാണ്
1: അതാണ് പോയിന്റ്.
0: അകലേ കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു. മനസ്സിൽ തടഞ്ഞു വെച്ചു,
1: അങ്ങനെ തടഞ്ഞു വെച്ചിട്ടൊന്നും കാര്യമില്ലെന്നാ പറയുന്നത്.
0: ആര്? എവിടെ? അപ്പൊ എന്തായാലും കൂടലിലെ വിദ്യ പോരുവഴിയിലെ ദിവ്യക്ക്, അതോ തിരിച്ചോ?
1: ഓ അതത് തന്നെ. ദിവ്യ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത്, ദിവ്യ എനിക്ക് വേണ്ടി
0: പറഞ്ഞു
1: പറഞ്ഞായിരുന്നോ?
0: ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചു.
1: ആ അത് തന്നെ, ഞാൻ പെട്ടെന്ന് അതാ മറന്നുപോയി. ഞാൻ എന്റെ ചെറുപ്പം മുതലേ എന്റെ അമ്മയ്ക്ക് കഴിഞ്ഞാൽ റേഡിയോയുടെ ഒരു ശ്രോതാവാ പണ്ട് മുതലേ, അത് കേട്ടാ ഞാനും വളർന്നത്. പണ്ടത്തെ സുപ്രഭാതം, വയലിൻ വീടും, പിന്നെ രഞ്ജിനി, പൂന്തേൻ അരുവി, പണ്ടത്തെ നാടക ഗാനങ്ങള്, നാടകം എല്ലാം കേട്ട് വളർന്ന ഒരു തലമുറയിൽ തന്നെ ഞാൻ വളർന്നത്.
0: പൂന്തേൻ അരുവി ഗാനസല്ലാപമായിട്ടുണ്ട്, നാടക ഗാനങ്ങളും നാടകവും ഒക്കെ ഇപ്പോഴും ഉണ്ട്.
1: രഞ്ജിനി പണ്ട് രഞ്ജിനി കേൾക്കാൻ വേണ്ടി 1 മണിയാകുമ്പോ കാതോർത്തിരുന്നിട്ടുണ്ട്.
0: ഇപ്പോഴും കാതോർത്തിരിക്കും, രഞ്ജിനി ഉണ്ട് ഇപ്പോഴും.
1: ആ രഞ്ജിനി ഇപ്പൊ പിന്നെ ഈ പറഞ്ഞ പ്രോഗ്രാമും എല്ലാം എനിക്ക്, എനിക്ക് പാട്ടുകളെന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ പറഞ്ഞല്ലോ, ഒരു ജീവശ്വാസം പോലെ ഇഷ്ടമുള്ള.
0: അപ്പൊ ഈ ജീവശ്വാസത്തിന് ഏത് പാട്ടാണ് ഇന്ന് വെച്ചേരേണ്ടത്?
1: ജീവശ്വാസത്തിന് എനിക്ക് വെച്ചേരേണ്ട പാട്ട്, അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എക്സൈറ്റ്മെന്റ് ആയി പോയി വിളിച്ചത്, ആകാശവാണിന്ന് വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ.
0: അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ വിളിക്കുന്നതല്ലേ നല്ലത്. അല്ലാതെ ഇപ്പൊ വിളിക്കും വിളിക്കുന്ന
1: പറയണം എന്നറിയില്ല ഞാൻ, എനിക്കങ്ങനെ എന്ത് പറയണം
0: എന്തും പറയാം.
1: റെസ്പെക്ട് കൂടിയല്ലേ നമ്മൾ സംസാരിക്കുന്നത്, ഈ
0: ഒന്നുമില്ല, ഇത് ജനങ്ങളുടെ സ്ഥാപനമല്ലേ, നമുക്കൊന്നും ഇവിടെ എന്തും പറയാം.
1: ജനങ്ങളുടെയാണ്, ആ അതുകൊണ്ടല്ലേ ജനങ്ങൾ ഏറ്റെടുത്തത്. ഞാനും ഒരു സാധാരണക്കാരി, സാധാരണപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പ്രോഗ്രാം ആയതുകൊണ്ടാണ്.
0: നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിനേക്കാളും സാധാരണക്കാരൻ.
1: അതൊക്കെ അങ്ങനെ പറയുകയല്ലേ, എല്ലാവരും സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്.
0: അപ്പൊ പാട്ട് പറഞ്ഞില്ല?
1: എനിക്ക് എന്റെ ഫേവറേറ്റ് ഗായികയാണ് ജാനകി.

0: അമ്മ, ജാനകി അമ്മ വിടവാങ്ങി. ജാനകി അമ്മയ്ക്ക് മുന്നിൽ ഒരു കണ്ണുനീർ കുതിർന്ന പ്രണാമം.
1: ജാനകിയമ്മയുടെ
0: പാട്ട് മതി.
1: ജാനകിയമ്മയുടെ ഒരുപാട് പാട്ടില്ലേ,
0: പപ്പയുടെ സ്വന്തം അപ്പൂസിനാഥ പാട്ടില്ലേ,
1: ഓലത്തുമ്പത്തിരുന്നു,
0: അല്ലെങ്കിൽ അത് വേണ്ട എൻപൂവേ പെൺപൂവേ. അത്ര ഇമോഷണൽ. ഞാനും രണ്ടു മക്കളും

0: പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ഈ ആർപ്പോ വില എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC യിൽ നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
2: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
3: ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
4: എന്തോ
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
5: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
6: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
5: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
6: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
7: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
7: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
9: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
11: ഇന്ന് ശാസ്ത്രലോകത്തിൽ മരംകുത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. കൃഷ്ണകിഷോർ വി സംസാരിക്കുന്നു.
12: ഒരു മരംകുത്തിക്ക് തന്റെ മൂർച്ചയേറിയ കൊക്കുകൊണ്ട് 1 സെക്കൻഡിൽ 15 മുതൽ 20 തവണ വരെ മരത്തിൽ കൊത്താൻ കഴിയും. ഒരു ദിവസം 10,000 മുതൽ 12,000 തവണ വരെ കൊത്തുന്ന ഇനങ്ങളും ഇവയിലുണ്ട്.
11: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
13: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം ഹലോ സന്ദേശഗാനം തുടരും.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,135 രൂപ നിരക്കിലും പവന് 200 രൂപ കുറഞ്ഞ് 1,05,080 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഹലോ, സന്ദേശഗാനം തുടരുന്നു.
4: ഞാൻ ലത, നെടുമങ്ങാട് സ്വദേശം. എന്റെ മകൾ അനഘയുടെ പിറന്നാൾ ജൂലൈ 17-നാണ്. അവൾക്ക് ഹലോ സന്ദേശഗാനത്തിലൂടെ ആശംസ അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവൾ കോട്ടയം MG യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്നു. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
5: ഹലോ
4: ഹലോ അനഘയല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ആകാശവാണി? ഏതിലെന്ത് കാണിച്ചു? അത് ശരി, ആകാശവാണി സ്റ്റേഷൻ ഡയറക്ടർ നിങ്ങളെ വിളിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ആരാ? അത് വിളിച്ച് ബർത്ത്ഡേ പറയാൻ.
5: എന്നാരും
4: പറഞ്ഞു? ഹലോ സന്ദേശഗാനം പരിപാടിയിൽ സ്റ്റേഷൻ ഡയറക്ടർ ആണോ വിളിക്കുന്നത്? എന്തോ എനിക്കറിഞ്ഞൂടാ. എല്ലാ തോന്നലുകളും അങ്ങനെ ശരിയാവില്ല കുട്ടി. ഏത് തന്നെയാണ്? അതൊക്കെ പോട്ടെ, PhD ഒക്കെ ഏതു വരെയായി?
5: PhD അടുത്ത മാസം തീസിസ് സബ്മിറ്റ് ചെയ്യണം.
4: എന്താണ് വിഷയം?
5: മൈക്രോപ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ്.
4: വെള്ളത്തിൽ ഉൾപ്പെടെ ആയി എല്ലായിടത്തും മൈക്രോപ്ലാസ്റ്റിക് ആണോ?
5: വെള്ളത്തിലുണ്ട്, ഓർഗാനിസത്തിൽ ഉണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്, അങ്ങനെ പലയിടത്ത് അതിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്റെ സ്റ്റഡി ഏരിയ വേമ്പനാടിലേക്കാണ്. അതില് ഓർഗാനിസത്തിലും വാട്ടിലും സെഡിമെന്റിലും എത്ര അളവിലുണ്ട്, ഏതൊക്കെയാണ് സ്റ്റഡി.

0: കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ?
1: ഈ മോണിറ്ററിംഗ് കൊണ്ട് എത്ര അളവിൽ പൊല്യൂഷൻ ഉണ്ടെന്ന് അറിയാം, അല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് സ്റ്റഡീസ് നടന്നു വരുന്നതേ ഉള്ളൂ.
0: അല്ല, ഞാൻ ചോദിച്ചതെന്ന് ഞാനൊരു എക്സ്ട്രീം തോട്ടാണ്. ഇത് ഇന്ന് നമുക്ക് എന്തായാലും തൽക്കാലം രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ല. ഇതിങ്ങനെ കൊണ്ടുപോവുകയോ നിയന്ത്രിച്ചു കൊണ്ടുപോവുകയോ ഒക്കെ വഴിയുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് നമുക്കിത് അനുഗുണമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചൂടാ. പോയി, കംപ്ലീറ്റ് പോയി.
1: സ്മോൾ സൈസ് ആയിട്ടുള്ള സാധനങ്ങളാണ് അത്. നമ്മൾ ഏതൊരു എൻജോയിങ് മെട്രിക്സിൽ നിന്നാണെങ്കിലും അതിനെ ഐസൊലേറ്റ് ചെയ്ത് എടുക്കാന്ന് പറയുന്നതന്നെ വലിയ പാടുള്ള പണിയാണ്. പിന്നെ അതിനെ ലബോറട്ടറി സ്കെയിലില് അതിനെ ഡിഗ്രേഡ് ചെയ്യണ മൈക്രോ ഓർഗാനിസംസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു നാച്ചുറൽ എൻവയോൺമെന്റിൽ വരുമ്പോഴത്തേക്കും അത് നമ്മളൊരു നമ്മളിപ്പോ ഓയിൽ സ്പില്ലൊക്കെ കിടക്കുമ്പോൾ സൂപ്പർ ബഗിനെയൊക്കെ നമ്മൾ അവിടെ സ്ഥലത്ത് ഇംപ്ലോയ് ചെയ്തിട്ട് അതിനെ റെമഡിയേറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു ലാർജ് സ്കെയിലിൽ അത് ചെയ്യാനുള്ള അളവിലേക്ക് ഇതുവരെയും ആ റിസർച്ച് എത്തിയിട്ടില്ല. അതിന്റെ പണിക്കരാണ് സയന്റിസ്റ്റ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്.
0: ഇനി അതിനെ ഇറക്കി വിട്ടിട്ട് വേണം ഇനി അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇനി വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരാൻ. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞാണ് കേട്ടോ. അപ്പോ ശാസ്ത്രലോകം വളരെ ഗംഭീരമായി അതിന് ഉത്തരങ്ങളൊക്കെ കണ്ടെത്തട്ടെ, ഇത്തരം മോണിറ്ററിങ്ങുകളൊക്കെ വളരെ കാര്യമായി നടക്കട്ടെ അല്ലേ. അതിനകത്ത് അനഘയ്ക്കും ആ സ്റ്റഡീസിലൊക്കെ വളരെ കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ ഈ ബോറടി മാറ്റാൻ ഒരു പാട്ട് പറ.
1: പാട്ട് അമ്മയല്ലേ എന്തായാലും വിളിച്ചിട്ട് ഇങ്ങനെ പാട്ട് വെച്ചതാണോന്ന് പറഞ്ഞത്. അതുകൊണ്ട് തമിഴ് പാട്ട് വെക്കാൻ പറ്റുമോ? അമ്മ എന്ത് അയക്കാതെ ആ പാട്ട് വെച്ചാണ്
0: അമ്മാവായി വണങ്ങാതെ ഉയർവില്ലേ അല്ലേ. നേരിൽ നിന്ന് പേശും ദൈവം പെറ്റതായൻ വേറെൻറി ഏത് അല്ലേ. എന്റെ തമിഴ് കേട്ട് നാട്ടുകാരെന്നെ തല്ലായിരുന്ന കൊള്ള. എല്ലാ കാലത്തും ആ പാട്ട് അമ്മയോടുള്ള ഇഷ്ടം സ്നേഹം അല്ലേ ഒക്കെ നമുക്കിങ്ങനെ വരും. അപ്പൊ എന്തായാലും ശബ്ദം കേട്ട് എന്നെ തിരിച്ചറിഞ്ഞതിന് വലിയ സന്തോഷം. ആകാശവാണിയുടെ അത്രയും ആരാധനയോടുകൂടി കേൾക്കുന്ന അമ്മയ്ക്കും ആ ആരാധന എവിടെയൊക്കെയോ ഇച്ചിരി കിട്ടിയിട്ടുള്ള മകൾക്കും ആശംസകൾ. കുറച്ച് നേരത്തെ ആണെങ്കിലും വീണ്ടും വീണ്ടും പറന്നാൾ ആശംസകൾ. പി എച്ച് ഡി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അടിപൊളിയാക്കി വീണ്ടും നമുക്ക് സംസാരിക്കാൻ പറ്റട്ടെ.
1: അച്ഛനും ചേട്ടനും വൈഫിനും എന്റെ ഹസ്ബൻഡിനും എന്റെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും അനിയനും എല്ലാവർക്കും എന്റെ ഡെഡിക്കേഷൻ.
0: ഇവരുടെ പേരൊക്കെ കൂടി പറ.
1: അച്ഛൻ പ്രഭാകരൻ, അമ്മ ലത, ഹസ്ബൻഡ് അമർചന്ദ്, ബ്രദർ അഖിൽ, സിസ്റ്റർ ഇൻ ലോ ദേവിക, പിന്നെ അവിടുത്തെ അച്ഛനും അമ്മയും, അച്ഛൻ വിഭിനേന്ദ്രൻ, അമ്മ അനിതകുമാരി, അനിയൻ അമൽചന്ദ്. ഇത്രയും
0: അപ്പൊ എന്തായാലും നമുക്ക് മന്നൻ എന്ന ചിത്രത്തിന് വേണ്ടി ഇളയരാജയുടെ ഈണത്തിൽ വാലി വരികൾ എഴുതി യേശുദാസ് പാടിയ പാട്ട് കേൾക്കാം.
1: Okay, sir. Thank you.
0: Thank you.

0: ഹലോ സന്ദേശഗാനം, പ്രിയപ്പെട്ട ആകാശവാണി, ഞാൻ കോട്ടയം മറിയപ്പള്ളിയിൽ നിന്ന് ലതാമണിയാണ് എഴുതുന്നത്. ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഞങ്ങളുടെ അമ്മായി സാവിത്രി അന്തർജനത്തിനെ ഹലോ സന്ദേശഗാനത്തിലൂടെ വിളിക്കാമോ? അമ്മായി ബാങ്കിൽ നിന്ന് റിട്ടയറായിട്ട് ആലപ്പുഴ കളറുകോടുള്ള വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്നു. റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷനിൽ ആക്റ്റീവാണ്. റേഡിയോയും പാട്ടും ഏറെ ഇഷ്ടപ്പെടുന്ന അമ്മായി നന്നായി പാടുകയും ചെയ്യും. കുടുംബ പരിപാടികളിലും അസോസിയേഷൻ പരിപാടികളിലും പാടാറുമുണ്ട്. അമ്മായിയെ ഒരു സർപ്രൈസ് കോൾ വിളിച്ചിട്ട് പറ്റുമെങ്കിൽ ഒരു പാട്ടും പാടിക്കണം എന്ന പ്രതീക്ഷയോടെ ലതാമണി ചന്ദ്രമന മറിയപ്പള്ളി കോട്ടയം. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, സാവിത്രി അന്തർജനം തിരക്കിലാണോ? തിരക്കിലല്ല എങ്കിൽ ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യാമോ? അങ്ങനെയൊന്നുമില്ല, നമ്മൾ എന്തിനു വേണ്ടിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. നമുക്ക് പാടിയാ മതി. ഇപ്പൊ പാടും. എന്നാലും ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ സംഘടനകളിലും കുടുംബ സംഗമത്തിലും ഒക്കെ പാടുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ വേണം. ഇപ്പൊ പെട്ടെന്ന് പാടാൻ പറ്റിയ ഏത് പാട്ടുണ്ട് കയ്യില്? എന്നാലും കഴിഞ്ഞ ഫംഗ്ഷൻ ഏത് പാട്ടാ പാടിയത്? ഇപ്പൊ കഴിഞ്ഞ ഒരു ഫംഗ്ഷൻ ഒരു പാട്ട് പാടിയില്ലേ? അതൊക്കെ പോട്ടെ. എംപ്ലോയീസ് അസോസിയേഷൻ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെയല്ലേ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞൊരു സന്തോഷം അല്ലേ? അവിടെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ട്? അതിന്റെ കൂടെ റേഡിയോയും പാട്ടും ഒക്കെ ആയിട്ട് പോകുന്നു. റേഡിയോ കേട്ടാണ് പാട്ട് പഠിക്കുന്നത്? പഴയ ഒരു ശീലത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആ റേഡിയോ ഇന്ന് സാവിത്രി അന്തർജനത്തിനെ വിളിച്ചാലോ?
1: വിളിക്കട്ടെ.
0: ദേ വിളിച്ചിരിക്കുന്നു. ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിന്നാ വിളിച്ചിരിക്കുന്നെ.
1: ഓ സന്തോഷം, സന്തോഷം. അത് ആരാ പറഞ്ഞിട്ടാന്ന് മനസ്സിലാവുന്നില്ല, എനിക്ക് ആദ്യം മനസ്സിലായില്ല.
0: ഒരു ലതാമണി ഉണ്ടല്ലോ. ലതാമണി?
1: ആ ലതാമണി ഉണ്ട്, ഉണ്ട്, ഉണ്ട്.
0: ആരാ?
1: ലതാമണി എന്റെ ഫ്രണ്ടാ. ബാങ്കില് ഞങ്ങൾ ഒരുമിച്ച് ജോലി ഉണ്ടായിരുന്ന
0: അമ്മായിന്ന് വിളിക്കുന്ന ലതാമണി.
1: അതെ അതെ, മനസ്സിലായി മനസ്സിലായി. നല്ലൊരു പെറ്റിക്കലായി പോയി. ഞാന് ആദ്യം നമ്പർ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സേവ് ചെയ്യാത്ത നമ്പർ ആയതുകൊണ്ട് ആരുടെ ആരുടെ നേരെ സംശയിച്ചു.

0: പിന്നെ മരിച്ചിന് പല ഫ്രണ്ട്സും എല്ലാം ആണ്. എനിക്ക് സൗണ്ട് അങ്ങോട്ട് പിടിയും കിട്ടുന്നില്ല. അങ്ങനെ വിചാരിച്ച് പ്രായശാലി എന്ന് പറയുമ്പോൾ സന്തോഷം. നമ്മുടെ റേഡിയോ ഗാനങ്ങൾ, റേഡിയോ പരിപാടികൾ എല്ലാം ഇഷ്ടമാണ്. പണ്ട് ജോലിക്ക് കൊണ്ടിരുന്നപ്പോ നമ്മള് എണീക്കുന്നതന്നെ അത് കേട്ടിട്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പരിപാടികൾ തന്നെ ആകാശവാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം. അപ്പൊ ഒരുപാട് സന്തോഷം വിളിച്ചതില്. പാട്ടൊക്കെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ പാടുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ബാങ്കിങ് മേഖലയിൽ അങ്ങനെ ഒരു കൾച്ചറൽ ഇതൊന്നും ഇല്ലായിരുന്നു നേരത്തെ. ഇപ്പൊ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോ റിട്ടയറീസ് ഇതിൻ്റെ ആയിട്ടുള്ള ഒരു കൾച്ചറൽ അങ്ങനെ ഒരു പ്രോഗ്രാം, അതിന്റെ ഒരു സംഘടന, അതിന്റെ ഒരു ജില്ലാ കൺവീനർ അല്ലെ ജോയിന്റ് കൺവീനർ സ്ഥാനത്തേക്കൊക്കെ വെച്ച് അങ്ങനെയൊക്കെ അന്നേരം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഏതൊക്കെ പാടേണ്ടി വരുമല്ലോ.
1: അങ്ങനെ പാടുന്ന ഒരു പാട്ട് പാടിയാ മതി.
0: ഇത്ര പേര് പാടാം.
1: അങ്ങനെയൊന്നുമില്ല, ആവുന്ന പോലെ.
0: ഓക്കെ ഓക്കെ.

0: ഹലോ,
1: സന്തോഷം പാട്ട് കേട്ടതില്.
0: ആകാശവാണിയുടെ ഒരു വിളി വന്നതില് ലത വഴിയാണെങ്കിലും വളരെ വളരെ സന്തോഷം. നമുക്ക് കൊച്ചിലുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു ആകാശവാണിയിലെ എന്തെങ്കിലും ജോലി കിട്ടണം, ആകാശവാണി കൂടെ പാടണം എന്നൊക്കെ ഉള്ളത്. എന്തായാലും ഇതിപ്പോ ഈ വയസ്സുകാലത്താണേലും നാല് വരി അങ്ങ് വിളിച്ചിട്ടാണെങ്കിലും പാടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.
1: നമ്മളെ മനസ്സിൽ എന്താഗ്രഹിച്ചാലും അത് ഏതെങ്കിലും കാലത്ത് നടക്കുമെന്ന് മനസ്സിലായില്ലേ? അത് ഒരു സർപ്രൈസ്, ഞാൻ പറഞ്ഞ ഉടനെ പാടി തരാത്തോണ്ടുള്ള ചെറിയൊരു പരിഭവമായിട്ടിരിക്കട്ടെ. അപ്പോ ഞങ്ങൾക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ടാ വെക്കണ്ടേ? ഈ പാട്ട് വെക്കട്ടെ.
0: ജാനകിയമ്മയുടെ ഒരു വിയോഗത്തെ തുടർന്ന് നമ്മളെല്ലാവരും പ്രയാസത്തിന്റെ ഇരിക്കുന്ന സമയമാണല്ലോ. എനിക്കതുകൊണ്ട് ജാനകിയമ്മയുടെ പാട്ടാണ് കേൾക്കാൻ താല്പര്യപ്പെടുന്നത്.
1: ഈ പാട്ട് തന്നെ ജാനകിയമ്മയുടെ വോയിസിലുണ്ട്, യേശുദാസ് പാടിയതല്ലാതെ. അപ്പം ഈ പാട്ട് ജാനകിയമ്മ പാടിയത് വെക്കട്ടെ. അപ്പൊ ചോദിച്ച പാട്ട് സ്ത്രീ എന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കരന്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തി ഈണം നൽകി. നമ്മൾ വെക്കാൻ പോകുന്നത് ജാനകിയമ്മയുടെ വേർഷൻ ആണ്. നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ, വളരെ വളരെ സന്തോഷം.
1: ഓക്കെ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
6: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനുമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
7: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
6: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
8: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
9: ഓണം ആഘോഷമാക്കാൻ ഹമാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
10: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
11: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
10: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
12: ആകാശവാണി അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കേൾക്കാം ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന, സംഗീതം കൈതപ്രം.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആത്മീയ പാരമ്പര്യങ്ങളുടെയും സജീവ ആഘോഷമാണ് പുരി രഥയാത്രയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാവിധ വേർതിരിവുകൾക്കും അതീതമായി ആളുകളെ ഒന്നിപ്പിക്കുന്നതാണ് രഥയാത്രയെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിലെ ജിങ്ങിൽ 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും, രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചണ്ഡിഗഡിലെത്തുന്ന പ്രധാനമന്ത്രി 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. ഇന്ത്യ UK വ്യാപാര കരാർ രാജ്യത്തെ ഏറ്റവും അഭിലഷണീയമായ വ്യാപാര കരാറുകളിലൊന്നാണെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. കൃഷി, തുണിത്തരങ്ങൾ, തുകൽ, സമുദ്ര ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ എന്നിവയടക്കം പ്രധാന മേഖലകളെ ഈ കരാർ ഉത്തേജിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 3 കോടി രൂപ നൽകിയാൽ മന്ത്രിസ്ഥാനം നൽകാമെന്ന് വ്യാജ വാഗ്ദാനം നൽകി ഏലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണനെ വിളിച്ച സിം കാർഡ് ഉടമയെ പോലീസ് തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ട്. ഡൽഹിയിലെ സൈബർ തട്ടിപ്പ് സംഘമാണ് MLAയെ വിളിച്ചതെന്നാണ് വിവരം. ഭീകരവാദ ഫണ്ടിംഗ്, അനധികൃത നുഴഞ്ഞുകയറ്റ ശൃംഖല എന്നിവയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് 2024 രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. കർക്കിടകം 1 നാളെ മുതൽ ഒരു മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. ജക്കാർത്തയിൽ ഏഷ്യൻ അണ്ടർ 23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ 3 ഇന്ത്യൻ വനിതകൾക്ക് സ്വർണം, 10 പേർ വെള്ളിമെഡലും നേടി. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ അല്ലെങ്കിൽ മീഡിയേഷന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496569321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സ്റ്റുഡിയോയിലൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മീഡിയേഷനെ കുറിച്ചാണ്. തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്നുള്ളതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് അഭിഭാഷകനും നിയമ അധ്യാപകനും അതുപോലെ തിരുവനന്തപുരത്തെ സീനിയർ മീഡിയേറ്ററുമായിട്ടുള്ള അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായരാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: സാർ,
1: നമുക്കറിയാം ഇത് മീഡിയേഷൻ എന്നുള്ളത് മധ്യസ്ഥത ആസ് എ കോൺസെപ്റ്റ് വളരെ കാലം തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് മധ്യസ്ഥത എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അതിനൊരു ഒരു സ്ഥിര ഒരു സംവിധാനം ഒരു നിയമ ചട്ടക്കൂടിനകത്ത് ഇങ്ങനെ നമ്മുടെ കേസുകളുടെ എണ്ണം ക്രമാതീതമായി നമ്മുടെ കോടതികൾ കുമിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മുടെ ഉന്നത നീതിന്യായ കോടതി തന്നെയാണ്, സുപ്രീം കോടതി തന്നെയാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിന് വളരെ പ്രസക്തി ഉണ്ടെന്നും അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികളൊക്കെ ആരംഭിച്ചതും. അപ്പോൾ ഇതേക്കുറിച്ചിട്ട് എന്താണ് ഈ മീഡിയേഷൻ അല്ലെങ്കിൽ ഈ ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്നുള്ള ഒരു അതിൻ്റെ ഒരു ഭാഗമാണല്ലോ മീഡിയേഷൻ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എന്താണ്, ഇങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ പ്രസക്തി, അതിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു ചട്ടക്കൂട് എന്താണ്, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം.
2: അതെ, അങ്ങ് പറഞ്ഞതുപോലെ മീഡിയേഷൻ നമുക്ക് മധ്യസ്ഥ നമ്മുടെ ഭാരതത്തിന് പുതിയതൊന്നുമല്ല. പണ്ട് കാലങ്ങളിലും കക്ഷികൾ തമ്മിലുള്ള അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ പഞ്ചായത്ത് ലെവലിലും ഗ്രാമീണ ലെവലിലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വില്ലേജ് ലെവലിലും ഒക്കെ മുതിർന്നവരും അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പേഴ്സ് അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ആ പഞ്ചായത്ത് പറഞ്ഞാൽ അവർ വിളിച്ചുകൂട്ടി
1: സർപഞ്ചിന്റെ
2: അവർ സംസാരിച്ചു. പക്ഷെ അവിടെയൊക്കെ വരുന്നത് സർപഞ്ച് എന്ന് പറയുന്ന ആള് ഇവരുടെ മുകളിൽ ഒരു കൺട്രോളോ അല്ലെങ്കിൽ ഇവരുടെ മുകളിൽ ഒരു
1: ആജ്ഞാശക്തിയുള്ളതാണ്.
2: അപ്പൊ വ്യക്തികൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ അനുസരിക്കേണ്ടിയൊക്കെ വരും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും തർക്കങ്ങൾ ആ രീതിയിലൊക്കെ പരിഹരിച്ച് നമുക്ക് പുതിയ അതല്ല, പണ്ടുകാലത്തെ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിരുന്നു ഈ മധ്യസ്ഥതയിലൂടെ. പിന്നെ കാലം മാറി നമുക്ക് ഈ ട്രെയിൻഡ് ആയിട്ടുള്ള കോർട്ട് സിസ്റ്റം വന്നു, ട്രെയിൻഡ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് വന്നു, ബ്രിട്ടീഷേഴ്സിൻ്റെ കാലത്ത് നമ്മുടെ കോടതികൾ വന്നു. തർക്കങ്ങൾ കോടതികളിൽ കൊടുത്തിട്ട് ഒരു ന്യൂട്രലായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ് കാര്യങ്ങൾ തീരുമാനിച്ചു തുടങ്ങി. പക്ഷെ അപ്പോൾ വന്നപ്പോൾ ഈ കക്ഷികൾ തമ്മിലുള്ള തർക്കത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും ഒരാൾക്ക് ഫേവറായിട്ടേ വരാവുള്ളൂ, മറ്റൊരാൾക്ക് എപ്പോഴും നീതി കിട്ടിയെന്ന് തോന്നാറ്.
1: എല്ലായ്പ്പോഴും നീതിയുടെ ഭാഗമായിരിക്കണം ജയിക്കുന്നതെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റാത്ത
2: അല്ല. അവിടെ ഈ പറഞ്ഞ തെളിവുകളുടെ തെളിവ് കൂടുതലുണ്ടാകും, ചിലപ്പോൾ ആ ഭാഗത്തിൽ നമുക്ക് കേസ് പോകാം, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ പലപ്പോഴും സംതൃപ്തരല്ല നീതി,
1: രണ്ട് കൂട്ടരും സംതൃപ്തരല്ല.
2: അല്ല സംതൃപ്തി, അപ്പൊ നമുക്ക് പിന്നീട് വന്ന ഇത് വന്നപ്പോ നമുക്ക് എങ്ങനെ നീതി സംതൃപ്തിയോടെ കൊടുക്കാം. നീതി എന്താ നീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ടത് എനിക്ക് എന്റെ പൂർണ്ണ സംതൃപ്തിയോടെ കിട്ടണം. ആ സംതൃപ്തി ഒക്കെ എനിക്ക്
1: ഒരുപക്ഷെ നീതി കിട്ടുന്ന ആൾക്ക് പോലും ഒരുപക്ഷെ അദ്ദേഹത്തിന് കണ്ടമാനം പൈസ ചെലവായിട്ട് സമയം കഴിഞ്ഞിട്ടും ഒക്കെ ആയിരിക്കും ആ നീതി കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം പോലും സംതൃപ്തനാവണമെന്നില്ല.
2: പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട് റൈറ്റ് ടു ജസ്റ്റിസ്, നീതിക്കുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശമാണ്. അപ്പൊ എനിക്ക് അന്തസ്സോടുകൂടി ജീവിക്കണമെങ്കിൽ നീതിപൂർണമായ ഒരവസ്ഥ, അല്ലെങ്കിൽ എനിക്ക് സംതൃപ്തി കിട്ടണമെങ്കിൽ എന്റെ കാര്യങ്ങൾ എനിക്ക് നീതിപൂർവ്വം നടക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പാക്കി, അതെന്റെ സംതൃപ്തിയാണ്. അപ്പൊ നീതി എന്ന് പറയുന്നത് എനിക്ക് ജീവിക്കാനുള്ള അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്ന് കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല കേസുകളിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വൈകി കിട്ടുന്ന നീതി, എനിക്ക് സംതൃപ്തി നൽകുന്നില്ല, സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് യൂസ് ഇല്ല. അപ്പൊ സമയബന്ധിതമായി നീതി കിട്ടുന്ന വ്യവസ്ഥ, പക്ഷെ നമുക്കത് നടപ്പാക്കാൻ പറ്റുന്നില്ല. നമ്പർ ഓഫ് കേസസ് ഒരുപാട്, ഇപ്പൊ തന്നെ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ 5.25 കോടിയിലധികം കേസുകൾ ഇന്ന് ഭാരതത്തിൽ പെൻഡിങ്ങാണ്
1: പല
2: കോടതികളിലായിട്ട്, താഴത്തെ കോടതി ഡിസ്ട്രിക്ട് കോടതികളിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കൂടെ ചേർത്ത്. നമുക്ക് ഏകദേശം 65 ലക്ഷത്തോളം കേസ് ഹൈക്കോടതി കിടപ്പുണ്ട്, 90,000-ത്തിനധികം കേസ് സുപ്രീം കോടതി കിടപ്പുണ്ട്, 4.90 കോടി കൂടുതൽ കേസുകൾ താഴത്തെ ഡിസ്ട്രിക്ട് കോടതി
1: സംബന്ധിച്ച്
2: കീഴ്ക്കോടതികളിൽ ഇന്ത്യ മുഴുവൻ കിടക്കുകയാണ്. ഇത് തീർപ്പാക്കണമെങ്കിൽ ഏകദേശം 325 വർഷം

0: നീതി ആയോഗിന്റെ ഒരു റിപ്പോർട്ട് സ്ട്രാറ്റജി പേപ്പർ 2019-20 അവതരിപ്പിച്ചത്. 125 വർഷം എന്ന് പറയുമ്പോൾ ആലോചിച്ചുകൊണ്ട് ആ അത്രയും കാലത്തേക്ക് വരുന്ന കേസുകളുടെ എണ്ണം എത്ര ഇരട്ടിയാവാം? അപ്പൊ ഇതിനെന്താണ് ഒരു പരിഹാരം? അപ്പൊ അങ്ങനെ ആലോചിച്ചതിന്റെ കൂട്ടത്തിലാണ് നമുക്ക് പലയിടത്തും ബദൽ തർക്ക പരിഹാര ഭാരങ്ങൾ, അത് കോടതിക്ക് പുറത്ത് എന്തുകൊണ്ട് പല കാര്യങ്ങളും തമ്മിൽ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ടാണ്. ആ അവസരം എങ്ങനെ നമുക്ക് കൊടുക്കാമെന്നുള്ള പറ്റി ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ വന്നത്. അപ്പോൾ ഇത് കോടതിക്ക് പുറത്ത് സംസാരിച്ച കുറെ എല്ലാത്തിനും കോടതിയിൽ ഇടപെടൽ ആവശ്യമില്ല, കക്ഷികൾ തമ്മിൽ പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പരസ്പരം
1: ഒരു സാഹചര്യം
0: ഉണ്ടാക്കി കൊടുക്കുക. അതില്ലായിരുന്നു. ഇത് കോടതിയിലൊരു കേസ് വരുന്നു, വാദിയും പ്രതിയും കോടതിയിൽ ഹാജരാകുന്നു, തെളിവുകൾ നിരത്തും, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് വാദിക്കുന്നു, ഒരു വിധി ഉണ്ടാവുന്ന വിധി സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആൾ അതിൻ്റെ മുകളിൽ അപ്പീൽ പോകുന്നു, അവിടെയും വിധി വരുന്നു, അതിൻ്റെ മുകളിൽ അപ്പീൽ. അപ്പം താഴെ മുനിസിപ്പൽ കോടതിയിൽ തുടങ്ങുന്ന ഒരു കേസ് സുപ്രീം കോടതി വരെ അപ്പീലിലെത്തുകയാണ്. അപ്പോൾ എത്രമാത്രം സമയമെടുക്കുന്നു, എത്രമാത്രം കോടതിയുടെയും മറ്റും ചെലവ്, ഈ പറഞ്ഞ ചെലവ് എത്രയാണ് വരുന്നു, ഈ പറഞ്ഞ പോലെ ആൾക്കാർ താഴത്തെ കൊടുത്തിട്ട് മോള് വരെ ഓടേണ്ടി വരുന്നു. അപ്പോൾ സമയത്ത് നീതി കിട്ടുന്നില്ല. അപ്പോൾ ശരിക്കും ഈസി ജസ്റ്റിസ്, ഇൻഎക്സ്പെൻസീവ് ജസ്റ്റിസ് നമുക്ക് അത് വളരെ അത്യാവശ്യമാണ്. ടൈമിലി സ്പീഡി ജസ്റ്റിസ്, അതായത് ഈസി സ്പീഡി ടൈം, ഇൻഎക്സ്പെൻസീവ് ആയിരിക്കണം, ഈസി ആയിരിക്കണം. കോംപ്ലക്സ് നേച്ചറിലാണ് വളരെ ബുദ്ധിമുട്ട്. നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ പ്രൊസീജിയർ കൂടെ കടന്നു പോകാൻ എല്ലാവർക്കും എളുപ്പമല്ല. അപ്പം കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പാക്കാൻ പറ്റുന്ന അവസ്ഥ എങ്ങനെ സംജാതമാക്കാം എന്നുള്ള ചിന്തയിലൂടെയാണ് 2002 ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോഡിലൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു, സെക്ഷൻ 18 പറഞ്ഞ്. അതിലൂടെ ഇതര തർക്ക പരിഹാര പാഠങ്ങൾ ആഡ് ചെയ്യപ്പെട്ടു. കോടതികളിലൂടെ നമുക്ക് തർക്കം കെട്ടിക്കിടക്കുന്ന കേസുകൾ, ഇത് കേസിൻ്റെ എണ്ണം കുറയ്ക്കുക മാത്രമല്ല ഉദ്ദേശം, ഈ കക്ഷികൾ തമ്മിലുള്ള അല്ലെങ്കിൽ പാർട്ടികൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താം. ഇങ്ങനെ രണ്ടുപേരും സംസാരിച്ച് കാര്യങ്ങൾ രണ്ടുപേരും കൂടെ സമ്മതത്തോടുകൂടി തീർപ്പാക്കുമ്പോൾ ആ ശത്രുത കുറയുന്നു, നല്ല സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുന്നു, അവർ രണ്ടുപേരും വിജയിച്ചതായി കാണുന്നു, രണ്ടുപേർക്കും സംതൃപ്തി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു, അവരുടെ പ്രശ്നം പരിഹരിക്കാനും സാധിക്കുന്നു. അപ്പോൾ നല്ല സാമൂഹ്യാവസ്ഥ സൃഷ്ടിക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. അപ്പോൾ എണ്ണം കുറയ്ക്കുന്നതിനെക്കാട്ടിലും നല്ല ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുക, നല്ല സമൂഹത്തിനെ സൃഷ്ടിക്കുക എന്നുള്ളത് വലിയൊരു
1: ലക്ഷ്യമാണ്. നമ്മുടെ ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ, ഞാൻ ആനേര തിരുവനന്തപുരം കടകംപള്ളി ആനേര എന്ന സുരേഷാണ്.
1: സുരേഷ് ജി, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: സാർ, ഞങ്ങളെ കഴിഞ്ഞ 13 വർഷ കാലമായിട്ട് ഒരു 5 സെന്റ് കര അടച്ചു തരാൻ വേണ്ടിട്ട് കലക്ടറേറ്റിലും തഹസിൽദാരടുത്തും വില്ലേജ് ആഫീസിലുമായിട്ട് കയറി ഇറങ്ങി നടക്കുന്നു. അവരാവശ്യപ്പെട്ട എല്ലാ റെക്കാർഡുകളും കൊണ്ട് കൊടുത്തു. എല്ലാ റെക്കാർഡില്ലാത്ത വലയാശിക്ക് 5 സെന്റ് ഉണ്ട്. എന്റെ അമ്മ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു മന്ദബുദ്ധിയായിരുന്നു. 98 വരെ സഹോദരനാണ് കര അടച്ചിരുന്നത്. 2012 സഹോദരൻ മരണപ്പെട്ടു. അവരുടെ ഭാര്യ എല്ലാവരും കൂടെ 22 സെന്റില് 15 സെന്റ് വിറ്റുപറക്കി പോയി. ഇപ്പൊ വനയാശി 98 വരെ കര അടച്ചിട്ടുള്ള റെക്കാർഡ് നമ്മളതിലുണ്ട്. ഇപ്പോ ഞങ്ങൾ അവരാവശ്യപ്പെട്ട ബാധ്യതാ സർട്ടിഫിക്കറ്റ്, അവകാശ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഹാജരാക്കി കൊടുത്തിട്ട് ഞങ്ങളൊരു അപേക്ഷ കൊടുത്തിട്ട് 110 വർഷത്തിന് മുമ്പോട്ട് പഴക്കമുള്ള ഒരു വൻകെട്ട വീടാണ്, ഇടിഞ്ഞു വീടിന് ചാവാറായെന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് വന്ന് സ്ഥലം നോക്കി കര അടച്ച് തരയിട്ടില്ല. അതിന് എന്ത് ഫോൺ വഴിയാണെന്ന് ഒരു നിവർത്തിയില്ല സാർ. കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, തഹസിൽദാർക്ക് കൊടുത്തിട്ടുണ്ട്. 13 കൊല്ലം കൊണ്ട് ഇതിന്റെ വടക്കേ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവര് കര അടച്ച് തരുന്നില്ല.
0: ഇനിയിപ്പോ നമുക്ക് ചെയ്യാന്നുള്ളത്, താങ്കൾക്ക് നമുക്ക് തിരുവനന്തപുരത്തല്ലേ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞ് വഞ്ചൂര് കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിയമസഹായം, നിയമ അവയർനെസ്, നിങ്ങൾക്ക് വേണ്ട നിയമ ഉപദേശം ഇത് തരാൻ ആവശ്യമായ വ്യവസ്ഥയൊക്കെ ഇപ്പം നമുക്ക് പ്രസന്റ്ലി ഉണ്ട്. അതനുസരിച്ച് ഇനി അവിടെ ഒരു കേസ് പോലും കൊടുക്കുന്നു. ഇപ്പം പ്രീ ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ പ്രീ ലിറ്റിഗേഷൻ പറയുമ്പോൾ പരാതി
2: സാർ, അവിടെയും കഴിഞ്ഞ 10 മാസങ്ങളായിട്ട് ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ട് അവര് ഇപ്പൊ ശരിയാവും പിന്നെ ശരിയാവും എന്ന്
0: പറയുന്നതാണ്.
2: വിളിച്ച സമയം വരെ എന്റെ കയ്യിൽ ഞാൻ എഴുതി വെച്ചു.
0: കേട്ടോളൂ, കേട്ടോളൂ. അപ്പൊ അതില് നമുക്ക് ലോക അദാലത്ത് എന്ന് പറഞ്ഞിട്ട് ലോകദാലത്തുണ്ട്. എല്ലാ ഇതിലും നമുക്ക് ഗവൺമെന്റ് ഇപ്പൊ ഒരുപാട് കേസുകൾ സർക്കാരിന്റെ ഓഫീസുകളിൽ നിന്നൊക്കെ കിട്ടേണ്ടത്, അതായത് ഗവൺമെന്റിനെതിരെയുള്ള കേസുകളാണ് 50% കേസുകൾ ഇന്ത്യയിലുള്ളത്, പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഇത് പരിഹരിക്കാനായിട്ട് തന്നെയാണ് ലോകദാലത്തുകളെന്ന് ജനകീയ കോടതി പോലെ നമുക്ക് കോടതിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ വിഷയം ലീഗൽ സർവീസ് അതോറിറ്റി മുമ്പ് അവതരിപ്പിക്കുകയും അവിടെ രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പാക്കാൻ ആവശ്യമായ സംവിധാനം ഇപ്പൊ നമുക്കുണ്ട്. അപ്പൊ അങ്ങ് അത് ഒന്ന് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതിനാവശ്യമായ അവിടെ നിന്ന് തന്നെ നോട്ടീസ് അയച്ച് നമുക്ക് ലോകതാലത്തിൽ അവരെ വിളിച്ചു വരുത്തി ഈ പറഞ്ഞ ഗവൺമെന്റ് അതോറിറ്റീസിനെ വിളിച്ചു വരുത്തി എന്താണ് പരിഹാരം, എങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി ആലോചിക്കാൻ പറ്റും. ഇപ്പൊ അതാ പ്രീ ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്, അതായത് കോടതിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കക്ഷികളെ വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ പറ്റി, അതാണ് ലോകതാലത്തിൽ അതൊരു തർക്ക

0: ഇതര തർക്ക പരിഹാര പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതാണ് ലോകദാലത്ത്, ലോക അദാലത്ത് എന്ന് പറയും. അപ്പൊ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ താങ്കൾക്ക് അത് ചെയ്യാൻ പറ്റും. ഒന്ന് താങ്കൾ
1: ലോകാദാലത്ത് എന്ന് സാർ ഒരു സംശയം, ഈ ലോകാദാലത്ത് എന്ന് പറഞ്ഞ സെക്രട്ടറി നിയമസഭയ്ക്ക് അല്ലേ സാർ?
0: അല്ല, അത് അവിടെ വഞ്ചൂര് കോടതിയിൽ എവിടെ നടത്താം, ഇത് എവിടെ വേണമെങ്കിലും നടത്താം. ഞങ്ങൾ അവിടെ ലീഗൽ സർവീസ് അതോറിറ്റി നടത്തുന്നുണ്ട്, എല്ലാ ആഴ്ചയും ശനിയാഴ്ചകളിലും സെക്കൻഡ് സാറ്റർഡേ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ അവരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ തീർപ്പം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. താങ്കളുടെ ഒരു കംപ്ലയിന്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു സുരേഷ് ജി, താങ്ക് യു സുരേഷ് ജി.
2: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം നമ്മുടെ ഈ മീഡിയേഷൻ്റെതേ, അത് ഏതെങ്കിലും ഒരു തർക്കം ഉള്ള ഒരു ഇത് കോടതിയിൽ എത്തിയതിനു ശേഷമാണ് ഈ മീഡിയേഷനേക്ക് അത് വിടുന്നത്.
0: അതെ സാർ, ഞാൻ പറഞ്ഞു
2: രീതി എങ്ങനെയാണ്?
0: നമുക്ക് 2002 നമ്മുടെ നിയമം, ഞാൻ പറഞ്ഞു അമെന്മെന്റ് വരുത്തി, സിവിൽ പ്രൊസീജിയർ കോഡിൽ അമെന്മെന്റ് വരുത്തി, അതിൽ സെക്ഷൻ 18 നമ്മൾ ഒരു സെക്ഷൻ ചേർത്തു. അതിലാണ് നമുക്ക് ഇതര തർക്ക പരിഹാര ഭാരങ്ങൾ നിയമപരമായി തീർക്കാൻ ആവശ്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട്. അത് രണ്ട് കേസ്, സേലം കേസ് 1, 2 പറഞ്ഞ രണ്ട് കേസൊക്കെ വന്ന ശേഷമാണ്, അത് നമുക്ക് ഡീറ്റെയിലോട്ട് പോകുന്നില്ല. ആ കേസുകളൊക്കെ വന്ന ശേഷം സുപ്രീം കോടതി ഡയറക്ഷൻ കൊടുത്ത, ഡയറക്ഷൻ്റെ ഇതിലാണ് നമ്മൾ ഇത് ചെയ്ത് അമെന്മെന്റ് വരുത്തി, പാർലമെന്റ് അമെന്മെന്റ് വരുത്തി സെക്ഷൻ 18 ചേർത്തു. അതിൽ 5 ഇതര തർക്ക പരിഹാര മാർഗങ്ങൾ ചേർത്തു, അതായത് ആർബിട്രേഷൻ, കൺസീലിയേഷൻ, മീഡിയേഷൻ, ലോകദാലത്ത്, പിന്നെ ജുഡീഷ്യൽ സെറ്റിൽമെന്റ്. ഇത് 5 കോടതിക്ക്, കോടതിയുടെ കീഴിലുള്ള കേസുകൾ കോടതിയുടെ ഇന്റർവെൻഷൻ ഇല്ലാതെ കോടതിക്ക് വെളിയിൽ തീർക്കാൻ പറ്റും. അപ്പോൾ അതിനെന്ത് ചെയ്യാമെന്നുള്ളതിനാണ്. പക്ഷേ അത് ഇതിന് പൂർണ്ണമായ നിയമ സപ്പോർട്ടുമുണ്ട്. ഫൈനലി ഇതിൻ്റെ റിസൾട്ടൊക്കെ എന്ന് പറഞ്ഞാൽ കോടതിയുടെ നടപ്പാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സെറ്റിൽമെൻറ്റാണ്. അതായത് ആർബിട്രേഷൻ, ആർബിട്രേഷൻ നമുക്ക് 1996 തന്നെ ഇവിടെ നിയമമുണ്ട്, ആർബിട്രേഷൻ കൺസീലേഷൻ ആക്ട്. അപ്പോൾ അതനുസരിച്ച് ആർബിട്രേഷൻ ഇതിൽ ചേർത്തു. നേരത്തെ ആക്ട് ഉണ്ടായിരുന്നു, ആ ആക്ട് അനുസരിച്ചാണ് ആർബിട്രേഷൻ്റെ കാര്യം. അതിൽ തന്നെ കൺസീലിയേഷൻ, ആർബിട്രേഷൻ നമ്മൾ ശരിക്കും മലയാളത്തിൽ നമുക്ക് നിർണയം എന്ന് പറയാം, കൺസീലിയേഷൻ അനുരഞ്ജനം എന്ന് പറയാം. അതുപോലെ ലോകദാലത്ത്, ലോകദാലത്ത് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് 1987 പാസ്സാക്കി. അത് പാസ്സാക്കാനുള്ള കാര്യം തന്നെ നമുക്ക് ഭരണഘടനയിലെ 39A എന്ന് പറഞ്ഞൊരു അനുച്ഛേദം 1976, അതായത് ഫ്രീ ലീഗൽ എയ്ഡ്, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. സമ്പത്തില്ലാത്തവന്
2: നീതി കിട്ടണം,
0: അവർക്ക് നീതി കിട്ടണം. എന്താ സമ്പത്തില്ലാത്തവനെന്ന് പറയാൻ കാരണം, ഒരു കേസ് കൊടുക്കണമെങ്കിൽ കോർട്ട് ഫീ ഉണ്ട്, ഒരു അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്യണം, കോടതിയിലെ ബാക്കി ചെലവുകൾ, ഇനി ഇവിടുന്ന് അപ്പീൽ ഒരാൾ മറ്റേയാൾ പോയാൽ ഇയാൾ അപ്പീൽ വെളിയിൽ പോകണം. സുപ്രീം കോർട്ട് വരെ ആൾക്കാർ കാശുള്ളവന് പോകും, പക്ഷേ കാശില്ലാത്തവൻ എങ്ങനെ പോകും, എങ്ങനെ അഡ്വക്കേറ്റിനെ? അപ്പം സമ്പത്ത് കുറവ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാശില്ല എന്ന് പറഞ്ഞ് നീതി നിഷേധം ആവരുത്. അതിനെന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിട്ടാണ് ഒരു അമെന്മെന്റ്, നമുക്ക് 42nd അമെന്മെന്റിൽ 39A എന്ന് പറഞ്ഞ് ഡയറക്റ്റ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എഴുതി ചേർത്തു. അതിന്റെ ബേസിലാണ് നമുക്ക് 1987 ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട്, നിയമസേവനം, നിയമ അവയർനെസ്, നിയമത്തിൽ ഈ പറഞ്ഞതുപോലെ ലീഗൽ എയ്ഡ്, ഇതെങ്ങനെ കൊടുക്കാം, അത് കാശില്ലാത്തവർക്ക്. അപ്പൊ അതിന് ക്രൈറ്റീരിയ ഉണ്ടാക്കി,
2: സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്കും നിയമസഹായം ഗവൺമെന്റിന്റെ ചെലവിൽ തന്നെ,
0: ഗവൺമെന്റ് ചെലപ്പോ സാമ്പത്തിക ശേഷി ഇല്ലായ്മ ഒരിക്കലും നീതി നിഷേധത്തിന് കാരണമാകരുത്. അപ്പൊ സമ്പത്തുള്ളവർ മാത്രം നീതി വന്നാൽ സമ്പത്തില്ല, പിന്നെന്താ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന മൗലിക അവകാശത്തിൽ പറയുന്ന ഫ്രീ ജസ്റ്റിസ് അല്ലെങ്കിൽ ഡിഗ്നിറ്റി ടു ലീവ് വിത്ത് ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ലാതാവും. അപ്പൊ എനിക്ക് ജീവിക്കാനുള്ള അവകാശമാണ്.
2: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ
2: ഹലോ, ആരാണ് വിളിക്കുന്നത്? ചോദിച്ചോളൂ, താങ്കൾക്ക് എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ.
0: പറഞ്ഞോളൂ.
3: ഞാൻ എന്റെ വസ്തുവിന്റെ അടുത്തുകൂടെ ഒരു 3/4 ഉണ്ടായിരുന്നു, അത് ഞാൻ പ്രമാണം ചെയ്ത് വാങ്ങിച്ച 89 അത് കരാടാക്കാൻ ചെന്നപ്പോൾ അത് പേര് മാറിയാണ് കിടക്കുന്നത്. എന്റെ പേരല്ല, എനിക്ക് വസ്തു തന്നാളുടെ പേരാണ്
0: കിടക്കുന്നത്.
3: അങ്ങനെ അത് വില്ലേജ് ഓഫീസിൽ പോയി മാറ്റി, പിന്നെ താലൂക്ക് ഓഫീസിൽ പോയി, പിന്നെ അവര് പറയുന്ന രേഖകളെല്ലാം കൊണ്ടു കൊടുത്തിട്ട് 5 വർഷം

0: അവർക്ക് നോട്ടീസ് അയച്ച് അവർ വന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് വേണ്ടത്, എന്താണ് പ്രശ്നമെന്ന് അവിടെ സംസാരിച്ച് കാര്യങ്ങൾ തീർപ്പാക്കുകയും അതിന്മേൽ ഒരു ഉത്തരവുണ്ടാക്കുകയും ചെയ്യും. അത് ചെയ്യാൻ ആവശ്യമായ അവാർഡ് എന്ന് പറയും. അത് പാസ്സാക്കി എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. അവരത് സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് കോടതിയിലൂടെ നടപ്പാക്കിയെടുക്കാൻ ആവശ്യമായ സംവിധാനം ഈ ലോക് അദാലത്തിലൂടെ ചെയ്യാൻ പറ്റും. ആ ലോക അദാലത്ത് അവിടെ ഒരു അപേക്ഷ അങ്ങ് കൊടുത്താൽ ചെന്ന് കഴിഞ്ഞാൽ അപേക്ഷ പോലും എങ്ങനെ കൊടുക്കണമെന്ന് പറയാനുള്ള ആൾക്കാരുണ്ട്, പാരാലീഗർ വോളണ്ടിയേഴ്സുണ്ട്, സഹായിക്കാൻ അഡ്വക്കേറ്റുമാരുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആവശ്യമായ ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ട്. അങ്ങ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിന് വേണ്ട സഹായം അവർ ചെയ്തു തരും കേട്ടോ. ശരി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ, അപ്പം ഈ ഒരു മീഡിയേഷനിലേക്ക് ഒരാൾക്ക് ഇപ്പം ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പരാതി മീഡിയേഷന് വഴി പരിഹരിക്കണം എന്ന് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്?
0: അതെ സാർ, ഇപ്പം നമ്മൾ പറഞ്ഞു പോലെ ആ നിയമത്തിൽ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇപ്പം മീഡിയേഷൻ നമുക്ക് സെപ്പറേറ്റ് ഒരു പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം നമുക്ക് ഇപ്പം നടപ്പിലാക്കില്ല. പാർലമെൻറ്റ് നിയമം പാസ്സാക്കി 2023 മീഡിയേഷൻ ആക്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമുക്ക് മീഡിയേഷൻ നടന്നു. നമുക്ക് 2005 MCPC മീഡിയേഷൻ കൺസിലേഷൻ പ്രോജക്ട് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് സുപ്രീംകോടതിയുടെ കീഴിൽ MCPC മീഡിയേഷൻ കൺസിലേഷൻ പ്രോജക്ട് കമ്മിറ്റി ഉണ്ട്. അവർ ഇന്ത്യയിൽ മുഴുവനും മീഡിയേഷൻ നടപ്പാക്കാൻ വേണ്ടി എല്ലാ സ്റ്റേറ്റിലും സ്റ്റേറ്റ് മീഡിയേഷൻ കൺസിലേഷൻ സെൻറ്റേഴ്സ് ഉണ്ടാക്കി. നമുക്ക് കേരളത്തിൽ കേരള KSMC എന്ന് പറയും, കേരള സ്റ്റേറ്റ് മീഡിയേഷൻ കൺസിലേഷൻ സെൻറ്റർ എറണാകുളത്ത് ഹൈക്കോടതിയുടെ കീഴിലുണ്ട്. ഇതിൻ്റെ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ജഡ്ജിമാർ അടങ്ങിയ ഒരു ഗവേണിംഗ് ബോഡിയാണ്. MCPC എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് പാറ്റേണായിട്ടുള്ള ഒരു ബോഡിയാണ്. അതിൽ ജഡ്ജസും സീനിയർ അഡ്വക്കേറ്റ്സും ഒക്കെ ഉൾപ്പെട്ട ഒരു കൗൺസിലാണ് അത് ചെയ്യുന്നത്. MCPC താഴെ നമുക്കിപ്പം സ്റ്റേറ്റ് ലെവലിൽ ഹൈക്കോടതി ജഡ്ജസിൻ്റെ ഗവേണിംഗ് ബോഡി ചേർന്നിട്ടുള്ള
1: ഈ ലീഗൽ സർവീസ് അതോറിറ്റി പോലൊരു സംവിധാനം,
0: ഒരു സംവിധാനം പോലെയാണ്. പക്ഷേ ലീഗൽ അതോറിറ്റിയുടെയും കൂടെ സപ്പോർട്ടോട് കൂടിയാണിത്. പക്ഷേ സെപ്പറേറ്റ് ഒരു ഗവേണിംഗ് ബോഡിയുണ്ട്. അതിൻ്റെ കീഴിൽ നമുക്ക് കേരള മീഡിയേഷൻ കൺസിലേഷൻ സെൻറ്റർ ചെയ്തിട്ടുണ്ട്. ആ സെൻറ്ററിൻ്റെ കീഴിൽ മീഡിയേഷൻ കേരളം മുഴുവൻ നടക്കണം. നമുക്ക് ഏകദേശം 700 മീഡിയേറ്റേഴ്സ് ഇപ്പം കേരളത്തിലുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് മീഡിയേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ആ ഡിസ്ട്രിക്റ്റിൻ്റെ താഴെ താലൂക്കുകളിൽ സബ് സെൻറ്റേഴ്സ് ഉണ്ട്. ആ ഈ സബ് സെൻറ്റേഴ്സിനും അപ്പം ഇപ്പം നടക്കുന്നത് കോടതികളിൽ പെൻഡിംഗ് ഉള്ള കോർട്ട് അനക്സ്ഡ് മീഡിയേഷനാണ്. കോടതികളിൽ പെൻഡിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചര
1: കേസായിട്ടുള്ളത്.
0: പക്ഷേ ഇപ്പം മാറ്റങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ആക്ടിൽ അതല്ലാതെ പ്രീ ലിറ്റിഗേഷൻ മീഡിയേഷൻ നമുക്ക് ചെയ്യാമെന്നുള്ളതുണ്ട്. ഹൈക്കോടതി തന്നെ ഇപ്പോൾ നിർണയ എന്ന് പറഞ്ഞ ഒരു പ്രോജക്ട് 2-3 വർഷത്തിന് മുമ്പ് പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ പ്രൈവറ്റ് മീഡിയേഷൻ പോലും നമുക്ക് ചെയ്യാം. പക്ഷേ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നടപ്പാക്കിയെടുക്കാം? ഇപ്പം നമുക്ക് നടക്കുന്ന മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ പെൻഡിങ് കേസാണ്. ആ പെൻഡിങ് കേസ് നമ്മൾ മീഡിയേഷനിലൂടെ സെറ്റിൽമെൻ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ അത് തിരിച്ച് വീണ്ടും ആ കോടതിയിലേക്ക് ചെല്ലും. അതിനെ ഒരു കോംപ്രമൈസ് ഡിക്രി ആക്കും. അതായത് കോർട്ട് തന്നെ ഒരു ഓർഡർ പാസ്സാക്കി എടുക്കുക, ഇരു കക്ഷികളും സമ്മതിച്ച ഒരു ഡിഗ്രി. ആ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അത് നടപ്പാക്കി എടുക്കാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം പ്രൈവറ്റ് മീഡിയേഷൻ അങ്ങനെ ഒരു സ്കോപ്പ് ഇല്ല. പക്ഷേ മീഡിയേഷൻ ആക്ട് പറയുന്നത് രണ്ടു കൂട്ടരെ സംബന്ധിച്ച് ആർബിട്രേഷൻ പോലെ. ആർബിട്രേഷൻ എന്താണെന്ന് വെച്ചാൽ രണ്ട് കക്ഷികളും
1: ആർബിട്രേഷനും മീഡിയേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ?
0: അതും പറയാം, അതും പറയാം. ആർബിട്രേഷൻ നമ്മളൊരു ഒരു ട്രെയിൻഡ് ആർബിട്രേറ്റർ, രണ്ട് പാർട്ടികളും കൂടെ സമ്മതിച്ച ഒരാളെ നമ്മൾ ആർബിട്രേറ്റായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ
1: ആർബിട്രേറ്റർ
0: ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ഈ പറഞ്ഞാൽ എക്സ്പേർട്ട് ആയിരിക്കും. ജഡ്ജ് ഒരിക്കലും ജഡ്ജല്ല, ജഡ്ജിമാരും ആർബിറ്റേറ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സ്പേർട്ട് പേഴ്സൺ, മെജോറിറ്റി ലോയൽ എക്സ്പേർട്ട് ഉണ്ട്, അല്ലാതെ എനി എക്സ്പേർട്ട് ഇൻ എനി ഫീൽഡ് ആർബിറ്റേറ്റർ ആകാം. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ മുമ്പ് കാര്യങ്ങൾ അവതരിപ്പിച്ച് രണ്ട് കൂട്ടരും കാര്യങ്ങൾ പറഞ്ഞൊരു ഒരു സെറ്റിൽമെന്റിലെത്താം. ഇനി അതിലൊരു ഇതെന്ന് പറയുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ സെറ്റിൽമെന്റ് ആയില്ലെങ്കിൽ ആ ആർബിറ്റർ കാര്യം ഡിസൈഡ് ചെയ്യാം.
1: ഓ,
0: കോടതിയിലൂടെ ഡിസൈഡ് ചെയ്യുമ്പോൾ ഡിസൈഡ് ചെയ്യാം. അത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവാർഡ് എന്ന് പറയുന്നത് കോടതിയിലൂടെ നടപ്പാക്കാൻ പറ്റുന്ന ഒരു വിധിയായിട്ട് മാറും. അപ്പോൾ അവിടെ ആർബിട്രേഷനിൽ കക്ഷികൾ സെറ്റിൽ ആയില്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനുള്ള
1: അധികാരം
0: കൂടെ ആർബിട്രേറ്റർക്കുണ്ട്. മീഡിയേഷനിൽ അതില്ല. മീഡിയേഷനിൽ പാർട്ടികൾക്ക് മാത്രമാണ് അവരുടെ തീരുമാനം എടുക്കാമെന്നുള്ള, അവരൊന്ന് കമ്പലിയുകയോ അവരെ അഡ്വൈസ് ചെയ്യുകയോ സജസ്റ്റ് ചെയ്യുകയോ ഒരു ഒപ്പീനിയൻ കൊടുക്കാനോ പോലും മീഡിയേറ്റർക്ക് ഒരു അവകാശമില്ല. മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ അസിസ്റ്റിംഗ്
1: ഫെസിലിറ്റേറ്റർ,
0: ജസ്റ്റ് എക്സാക്ട്ലി അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് പോലും, ഫെസിലിറ്റേറ്ററാണ്. ഈസ് എ ഫെസിലിറ്റേറ്റർ, അദ്ദേഹം ഇത് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക, കക്ഷികൾക്ക് മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റുക. മനസ്സ് തുറന്ന് പറയുന്ന കാര്യങ്ങളിലൂടെ അവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ഇംപ്രോപ്പറായിട്ടുള്ള ആശയ പ്രശ്നങ്ങളോ ഒക്കെ അവർക്ക് അറിയാൻ പറ്റും. അതിലൂടെ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. ആ യുക്തമായ പരിഹാരം അവർ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. പിന്നെ ആർബിട്രേഷനിൽ നിന്ന് മീഡിയേഷനിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പാർട്ടി പറഞ്ഞു മീഡിയേഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ പോവാം. ശരിക്കും പാർട്ടി സെൻറ്റേഡ് വോളണ്ടിയർ ന്യൂട്രൽ ഇമ്പാർഷ്യൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മീഡിയേഷൻ.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: പരമേശ്വരൻ, തലയോലപ്പറമ്പിൽ നിന്ന് പരമേശ്വരൻ എന്ന് പറയുന്ന ഒരാളാണ് സംസാരിക്കുന്നത്.
1: ഓക്കെ ഓക്കെ, എന്താണ് ചോദിച്ചോളൂ അഡ്വക്കേറ്റ്.

0: ഭുവനേന്ദ്രൻ സാറുണ്ട്.
1: പറഞ്ഞോളൂ പരമേശ്വരൻ സാർ, പറഞ്ഞോളൂ.
2: സാർ നമസ്കാരം, ഞാൻ പറഞ്ഞു തലവല്ല പ്രവീണാണ്.
1: ആ പറഞ്ഞോളൂ.
2: ചെറുപ്പം മത്സ്യമായിട്ട് കൊടുത്തില്ലേ?
1: പറഞ്ഞോളൂ.
2: ചെക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. ചെറുപ്പം മത്സ്യമായിട്ട് കൊടുത്തില്ലേ? ചെക്ക് കേസ്
1: കൊടുത്തിട്ടുണ്ട്.
2: അപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി കൊടുത്തു, ഇതുവരെ കേസ് വിളിച്ചിട്ടില്ല. അപ്പൊ ഈ കേസ് ഇപ്പൊ മീഡിയേഷൻ വിടാൻ പറ്റുമോ?
1: പറ്റും പറ്റും. ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ, നമുക്ക് കോടതിക്ക് എന്താ പരിമിതി നിർമ്മ, ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. സമയത്ത് അതാ സമയബന്ധിതമായി തീർപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെക്ക് കേസ് പോലും നമുക്കിപ്പോ മീഡിയേഷന് വിടാൻ പറയാം. മീഡിയേഷന് വിടാൻ പറഞ്ഞ രണ്ട് കക്ഷികളെയും മീഡിയേഷനിൽ വിളിച്ചു വരുത്തി അവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾ പക്ഷികൾ തമ്മിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കാം. ആ സെറ്റിൽമെന്റ് ഒരു വ്യവസ്ഥ ചെയ്യാൻ പറ്റും. ആറു മാസത്തിനകം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാക്സിമം ആറു മാസമൊക്കെ ഇപ്പം നമുക്ക് അതിന് സമയമുള്ള തവണകളായിട്ടോ, അല്ലെ രണ്ടു കൂട്ടരും എഗ്രി ചെയ്യുന്ന കാര്യം അതനുസരിച്ച് ഞങ്ങൾ കേസ് തീർത്തുകൊള്ളാമെന്ന് പറഞ്ഞ് രണ്ടു കൂട്ടരും എഴുതി കഴിഞ്ഞാൽ അത് കോടതി അറിയിക്കും. ഇരു കൂട്ടരും ഞങ്ങളുടെ മീഡിയേഷനിൽ കാശ് കൊടുത്തുകൊള്ളാം, ഇത്ര സമയത്തിനകം കൊടുത്തുകൊള്ളാം. മാക്സിമം ആറു മാസമൊക്കെയാണ് ഇപ്പം നമുക്ക് സമയമുള്ളൂ ഹൈക്കോടതി ഡിസിഷനിലൂടെ. അതിനകത്ത് നിങ്ങൾ തീർത്തുകൊള്ളാമെന്ന് പറയുകയാണെങ്കിൽ ആ ആറുമാസം വരെ കോടതി അങ്ങനെ നിങ്ങളുടെ കേസ് മാറ്റിവെക്കുകയും ആ ആറുമാസം കാശ് തന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കേസ് തുടർന്ന് നടത്താനുള്ള അവകാശം ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമുക്ക് മീഡിയേഷൻ്റെ മീഡിയേഷൻ്റെ എന്തറിയോ, ഈ തുക നമ്മൾ ചെക്ക് കേസിൽ താങ്കൾക്ക് കൂടുതലോ കുറവോ ഒക്കെ നിങ്ങൾക്ക് തമ്മിൽ സംസാരിച്ച് തീർപ്പാക്കാം. പലിശ വേണോ പലിശ വേണ്ടി ഇതൊക്കെ പറ്റും പറ്റും പറ്റും. അങ്ങ് പറഞ്ഞാൽ ഇങ്ങനൊരു കേസ് കിടപ്പുണ്ട്, അത് മീഡിയേഷന് വിടാൻ പറഞ്ഞാൽ അത് മീഡിയേഷന് വിടാം. അവിടെ തലയോല പറയുമ്പോൾ ഏത് ഇതിലാണ് വരുന്നത്? എനിക്ക് തോന്നുന്നത് അത് എറണാകുളത്തിന്റെ കീഴിലല്ലേ, അതെ കോട്ടയത്തിന്റെ എറണാകുളം എറണാകുളത്തിന്റെ അവിടെ
2: എറണാകുളം ജില്ലയിലാണ്.
1: അവിടെ എറണാകുളത്ത് പോയ കാര്യം എനിക്ക് പുറത്ത് മീഡിയേഷൻ സെന്റേഴ്സ് കാണും. നമുക്ക് സബ് സെന്റേഴ്സ് അവിടെ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ സബ് സെന്റേഴ്സ് തന്നെ. അപ്പൊ അവിടെ നമ്മള് കോടതിയിൽ പറഞ്ഞാൽ മതി ഈ കേസ് മീഡിയേഷന് വിടണമെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോടതി. അതെ അതെ അതെ, ആ കോടതിയിൽ പറഞ്ഞാൽ മതി. അഡ്വക്കേറ്റിനോട് പറഞ്ഞ അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ട് മീഡിയേഷൻ അയക്കാൻ ഒന്ന് കോടതിയോട് പറയാൻ പറഞ്ഞാൽ കോടതി മീഡിയേഷൻ അയക്കും. എന്നിട്ട് മീഡിയേഷൻ സെന്ററിൽ ഡേറ്റ് ഫിക്സ് ചെയ്യും, രണ്ട് കൂട്ടർക്കും അവിടെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലെത്താം കേട്ടോ. അതിനുള്ള വ്യവസ്ഥയുണ്ട്. അതിപ്പം നമുക്ക് ചെക്ക് കേസിൽ ഇഷ്ടം പോലെ ചെക്ക് കേസുകൾ മീഡിയേഷനിലൂടെ തീരുന്നുണ്ട്. ആയിരക്കണക്കിന് ചെക്ക് കേസ് മീഡിയേഷനിലൂടെ ഒക്കെ തീരുന്നു. ആ ചെയ്ത് ആ പറഞ്ഞാൽ മതി, കോടതി ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി മീഡിയേഷനിലെ കേട്ടോ. ഓക്കെ, താങ്ക് യു പരമേശ്വരി, താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. അപ്പം നമ്മൾ മീഡിയേഷൻ്റെ അതിൻ്റെ ഒരു പ്രോസസ്സ്, ഈ നമ്മുടെ ഇപ്പം നമ്മുടെ കേരള സംസ്ഥാനത്ത് എത്രത്തോളം കേസുകൾ ഇത്തരത്തിൽ പരിഹരിക്കപ്പെടുന്നു?
1: ഇപ്പം നമുക്ക് കേരളത്തിൽ ഇപ്പം ഞാൻ ഇപ്പം കഴിഞ്ഞ ഈ വർഷം തന്നെ മീഡിയേഷൻ ഡ്രൈവ് എന്നും പറഞ്ഞ് മീഡിയേഷൻ ഫോർ ദ നേഷൻ എന്നൊരു ഫസ്റ്റ് ഒന്നുണ്ടായത് കഴിഞ്ഞ സെപ്റ്റംബർ തീർന്ന്. ഇന്ത്യ മുഴുവനും കെട്ടിക്കിടക്കുന്ന കേസിൽ സുപ്രീംകോടതിൻ്റെ ഒരു പ്രോജക്റ്റ് അത് മീഡിയേഷൻ ഫോർ ദ നേഷൻ. അത് ഒന്ന് കഴിഞ്ഞു, രണ്ടാമത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം 35-40% കേസുകൾ അതിലൂടെ തീരുവാണ് കെട്ടിക്കിടക്കുന്ന കേസുകൾ. പിന്നെ ഈ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയുക മാത്രമല്ല, ഈ കേസുകൾ പരസ്പരം തീരുമ്പോൾ നമുക്ക് വ്യക്തിബന്ധങ്ങൾ കുറച്ചും കൂടെ ദൃഢമാക്കാൻ പറ്റുന്നുണ്ട്, ശത്രുത കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് മിക്കവാറും നമുക്ക് അയൽക്കാർ തമ്മിലായിരിക്കാം, ബന്ധുക്കൾ തമ്മിലായിരിക്കാം. ഫാമിലി കേസുകൾ, ഫാമിലി മെമ്പേഴ്സ്, അത് ഹസ്ബൻഡും വൈഫും തമ്മിൽ എത്രയോ കേസുകൾ അവർ മനസ്സ് തുറന്ന് സംസാരിച്ച് ഒരുമിച്ച് അവർ വീണ്ടും നമ്മുടെ ജീവിതം സന്തോഷമായി മുമ്പോട്ട് പോകാൻ എത്രയോ കേസുകൾ എനിക്ക് എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. അപ്പം അവർക്ക് രണ്ടുപേർക്ക് ഒരിക്കലും ഒന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഇടമോ അവസരമോ കിട്ടാറില്ല.
0: പലപ്പോഴും ഈ കേസുകൾ ഉണ്ടാവുന്നത് ഒരു ഈഗോ നിന്നുമാണ് പലപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേറൊരു മധ്യസ്ഥന്റെ സാന്നിധ്യത്തിൽ സംസാരിക്കാൻ ഒരു അവസരം
1: ഉണ്ടായി
0: കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ തന്നെ അത് പരിഹരിക്കാൻ കഴിയും.
1: ഞങ്ങൾ പറഞ്ഞില്ലേ മീഡിയേഷന്റെ പ്രോസസ്സ് തന്നെ പറഞ്ഞു, ടെൻഷൻ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്താൽ വരുമ്പോഴായി ഈ പറഞ്ഞ പോലെ വ്യക്തിബന്ധങ്ങളൊക്കെ ഇതാവുന്നു. ജസ്റ്റ് ഒരു സാർ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആയിരിക്കും, അങ്ങും ഞാനും തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആണ്. ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇതാണ് എന്റെ അഭിപ്രായം, ഇതാണ് അങ്ങയുടെ അഭിപ്രായം, അത് പറയാനൊരു അവസരം കിട്ടി ചിലപ്പോൾ അവിടെ തീരും, അതവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റണം. അത് ഡിസ്കസ് ചെയ്ത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്, പിന്നീട് ഒരു ഡിസഗ്രിമെന്റ് ആവും, എനിക്ക് അങ്ങോട്ട് അഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ആ ഡിസഗ്രിമെന്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആവും, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേറെ ആരെങ്കിലും ഒക്കെ വരേണ്ടി വരും. ആ പ്രോബ്ലം വീണ്ടും അവിടെ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഡിസ്പ്യൂട്ട് ആവും, തർക്കമായി. എനിക്ക് താങ്കൾ പറഞ്ഞു തർക്കമാകുമ്പോൾ എന്താണ് നമുക്കത് സെറ്റ് ഈ പറഞ്ഞ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സെറ്റിൽ ചെയ്യാൻ അതോറിറ്റീസിൻ്റെ അടുത്ത് പോയിട്ട് വരും. ആ തർക്കം അതോറിറ്റീസും പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു കോൺഫ്ലിക്റ്റ് ആവും, പുറമെ വേറെ ആൾക്കാർ ജാതി മതം രാഷ്ട്രീയം വേറെ വ്യക്തിബന്ധങ്ങളൊക്കെ അതിൽ ഇടപെടേണ്ടി വരും, കോൺഫ്ലിക്റ്റ് ആയി. കോൺഫ്ലിക്റ്റ് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും പോവാണ്, റിസോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വയലൻസായി മാറും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ പോലീസും പട്ടാളമൊക്കെ വന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. ആ വയലൻസിലൂടെ സപ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദാറ്റ് ലീഡ് ടു വാർ എന്നാണ്. പിന്നെ ടു ബി ഫോർട്ട്, പിന്നെ യുദ്ധം.

0: അതായത് രാജ്യങ്ങൾ തമ്മിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊരു ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നമുക്ക് പരിഹരിക്കാൻ പറ്റിയ ഒരു അവസരം. അതാണല്ലോ നമ്മുടെ ബയലാറ്ററൽ ടോക്കും നെഗോസിയേഷനും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക, അതാണ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ക്രീം, ദ ബേസ്, ഹാർട്ട് ഓഫ് മീഡിയേഷൻ എന്ന് പറയുന്നത്. ആശയ സംവാദം, ആശയവിനിമയം നടക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം, പ്രത്യേകിച്ച് കുടുംബത്തിനകത്ത്. ഭർത്താവും ഭാര്യയും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, രണ്ടുപേരും രണ്ടിടത്ത് താമസിക്കുന്നു, പിന്നെ ഇവർ കാണാറില്ല, വീട്ടുകാർ കാണാൻ അനുവദിക്കാറില്ല, പിന്നെ വീട്ടുകാർ തമ്മിലാണ് ഈ ഫൈറ്റൊക്കെ നടക്കുക. ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ്, രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ഞങ്ങൾ പ്രൈവറ്റ് സെഷനുണ്ട്, ജോയിൻറ്റ് സെഷനുണ്ട്, പിന്നെ ഓരോരുത്തർക്ക് ഈ പറഞ്ഞാൽ അവരെ അഡ്വക്കേറ്റോ അല്ലെങ്കിൽ അവരെ ബന്ധുക്കളോ ആരെ വിളിച്ചു വരുത്തണം സംസാരിക്കുക. ഈ ഒരു ഈ ആശയം സംവാദം ശരിക്കും നടക്കുകയാണ്, ആശയവിനിമയം ശരിയായി നടക്കുകയാണെങ്കിൽ അവരവരുടെ ഈഗോ കുറയും, മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റും. മനസ്സ് തുറന്ന് കാര്യം പറയുമ്പോൾ ഈ ഭാരങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരാൾ ഇതായിരുന്നു എന്നെപ്പറ്റി ചിന്തിച്ചിരുന്നത്, അയ്യോ ഞാൻ അങ്ങനെയല്ലോ ചിന്തിച്ചത്, ആ ചിന്തകൾ ശരിക്കും
1: രണ്ടുപേരും
0: അതിനുള്ള അവസരം കിട്ടണം.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ,
2: ഹലോ സാർ, ഞാൻ ക്രാന്തിമലം ഓട്ടോമോബൈൽ
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ഞാൻ 2000 മുതല് ബസ്സിന്റെ അതിർത്തി കല്ലുകൾ വലിച്ചുപിടുന്നത്, ബസ് അതിരുകല്ല് വലിച്ചുപിടുന്നത് കൊണ്ട് ഞാൻ വില്ലേജിലും താലൂക്കിലും പരാതി കൊടുത്ത് വളരെ കാലം കയറി ഇറങ്ങിയ ശേഷം കോടതി പോകണമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കും. എഴുതി വളരെ കാലം നിന്ന് ആരെ പ്രാവശ്യം ഓരോ ഫയലിലും 4-5 വർഷം കയറി ഇറങ്ങിയ ശേഷം അങ്ങനെ തളർന്ന് 33% ബസ്സുകളാണ് ഇപ്പൊ 28% ബസ്സുമാക്കി വെച്ചിരിക്കുകയാണ്.
0: കേസ് വല്ലതും ഉണ്ടോ ഇതിന്റെ പേരില്? അല്ല, ഇപ്പൊ നമുക്ക് വേറെ അറിയോ, ഇപ്പൊ നമ്മുടെ നിയമസേവന അതോറിറ്റിയുടെ കീഴില് സ്ത്രീകൾക്ക് പൂർണ്ണമായും നിയമസഹായം സൗജന്യമാണ്. ഒരു കാശും മുടക്കാതെ സ്ത്രീകൾക്ക്, അതായത് നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റീസ്, നിയമസേവന അതോറിറ്റിയുടെ കീഴ് നമുക്ക് ഒരു കാശ് പോലും മുടക്കാതെ നീതി കിട്ടുക എന്നുള്ളത് സ്ത്രീകളുടെ അവകാശമായിട്ട് നമുക്ക് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങേക്കൊന്ന് ചെയ്യാം, അവിടുത്തെ
1: പ്രാവച്ചമ്പലം
0: തിരുവനന്തപുരത്ത് തന്നെയാണ്, അതിനപ്പം അങ്ങോട്ട് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നെയ്യാറ്റിങ്കരയുണ്ട്, ഇവൻ നെയ്യാറ്റിങ്കര പോലും ഉണ്ട്. തിരുവനന്തപുരത്തെ ലീഗൽ സർവീസ് അതോറിറ്റി ചെന്ന് കഴിഞ്ഞാൽ നിയമസഹായം, ഒരു കാശും കൊടുക്കാതെ നിയമസഹായം കിട്ടാൻ, ഇന്ന് ഇന്ത്യയിൽ സ്ത്രീകൾക്ക്, പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, കുട്ടികൾക്ക്, ഇങ്ങനെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ അങ്ങനെയുള്ളവർക്കൊക്കെ നിയമസഹായം ഫ്രീ ആണ്. അതിനുള്ള വ്യവസ്ഥ നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങക്ക് ആവശ്യമായ ഉപദേശവും, അതിന് അഡ്വക്കേറ്റിനെ വെച്ചൊരു കേസ് നടത്തണോ അത് വേണമെങ്കിൽ അത് ചെയ്യും, അല്ലാതെ ഏതൊരു കക്ഷിയെ വിളിച്ചു വരുത്തി കേസ് തീർപ്പാക്കാൻ ആവശ്യമാണെങ്കിൽ അതിൻ്റെ സംവിധാനം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അതിനാണ് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറയുന്നത്. തിരുവനന്തപുരം വഞ്ചൂർ കോടതിക്കകത്ത് തന്നെ ഒരു സെപ്പറേറ്റ് പ്രത്യേക കെട്ടിടമുണ്ട് കോടതിയുടെ സമീപത്തായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങേക്ക് വേണ്ട എല്ലാ സഹായവും, നിയമ സംവിധാനത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു തരും. അവർ വേണമെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എതിർകക്ഷിയെ വിളിച്ചു വരുത്തി ലോക അദാലത്ത് എന്ന് പറഞ്ഞ് അതിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള അവസരവും കിട്ടും കേട്ടോ.
2: വഞ്ചൂർ കോടതി
0: കോടതിയുടെ അകത്ത് തന്നെ ഉണ്ട്. നിയമസേവന അതോറിറ്റി ഉണ്ട്, ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസ് ചോദിച്ചാൽ അതിനകത്ത് തന്നെ ഉണ്ട്. ഒരു 3 കെട്ടിടമുണ്ട്, 2 കെട്ടിടമുണ്ട്, അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും കേട്ടോ. നെയ്യാറ്റിങ്കര അതോറിറ്റി ഉണ്ട്, താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ സഹായം ചെയ്യും. അവിടെ വേണമെന്നുണ്ടെങ്കിൽ നെയ്യാറ്റിങ്കരയുടെ കീഴിലാണ് ഇത് വസ്തു വരുന്നതെങ്കിൽ നെയ്യാറ്റിങ്കര പോയാൽ മതി. എല്ലാ താലൂക്കിലും നമുക്ക് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട്. അവിടെ ഇതുപോലെ തന്നെയാണ് എതിർകക്ഷിയെ വിളിച്ചു വരുത്തി, നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സംസാരിക്കാനും ഒരു കേസിലേക്ക് പോകുന്നതിന് മുമ്പേ തീർപ്പാക്കാനും പറ്റും. പ്രീ ലിറ്റിഗേഷൻ സെറ്റിൽമെന്റ് എന്ന് പറയാം, അവർ പ്രീ ലിറ്റിഗേഷൻ കേസസ് കൊടുക്കാൻ പറ്റും, അത് ചെയ്യാം. അല്ല, അപ്പൊ അവിടെ അപേക്ഷ കൊടുത്തോ?
2: 2005-2007
0: അപ്പൊ അതെന്തായി നോക്കുക, അതിലുള്ള വിധിയും വന്നിട്ടുണ്ടോ അതെന്തായെന്നുള്ളതിനെ പറ്റി ഞാൻ അന്വേഷിക്കുക. അതല്ലെങ്കിൽ ഇവിടെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി വന്നാൽ അവരത് അന്വേഷിച്ചിട്ട് കാര്യം പറഞ്ഞു തരും കേട്ടോ. ഒന്ന് ഒന്ന് വഞ്ചൂർ പറഞ്ഞു നോക്കൂ കേട്ടോ. ആ ശരി ശരി എന്നാ, താങ്ക് യു, താങ്ക് യു.
1: ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ സാർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ ഇവിടുത്തെ അതിൻ്റെ ഒരു ഒരു സൊല്യൂഷൻ എത്രത്തോളം ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കിയാലേ എത്രത്തോളം കേസ്?
0: ഇതിലെന്തോ ഒരു ഗുണം എന്ന് പറയുമ്പോൾ സർ, എല്ലാ കേസിനും പോകേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് അനുസരിച്ച് ലോക അദാലത്തിൻ്റെ പെർമനൻറ്റ് ലോക അദാലത്തിൻ്റെ ഒരു സംവിധാനം, അത് അതിലും രസം. പെർമനൻറ്റ് ലോകത്തിന് പബ്ലിക് യൂട്ടിലിറ്റി സർവീസ്, വാട്ടർ, കൺവീനിയൻസ്, റെയിൽവേ, നമുക്ക് ഈവൻ എഡ്യൂക്കേഷൻ, മെഡിക്കൽ, മെഡിക്കൽ നെഗ്ലൻസ്, മോട്ടോർ ആക്സിഡൻറ്റ്, ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ നമുക്കൊരു തർക്കമുണ്ട് അല്ലെങ്കിൽ ഒരു ക്ലെയിം കിട്ടാനുണ്ടെങ്കിൽ 1 crore വരെയുള്ള തർക്കം പെർമനൻറ്റ് ലോക അദാലത്ത് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അത് മഞ്ജൂരി ലീഗൽ സർവീസ് അതോറിറ്റി ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ്. അതനുസരിച്ച് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ കാര്യങ്ങൾ ഓപ്പോസിറ്റ് കക്ഷിക്ക് നോട്ടീസ് അയച്ച് അവിടെ ഇത് ഈ പറഞ്ഞൊരു

0: ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തീർപ്പ് സെറ്റിൽമെൻ്റ് ആയില്ലെങ്കിൽ വിധി പുറപ്പെടുവിക്കാൻ പറ്റും പെർമനൻറ്റ് ലോകതലത്തിന്. മൂന്ന് പെർമനൻറ്റ് ലോകതലത്താണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഒന്ന് തിരുവനന്തപുരം, ഒന്ന് കൊച്ചി, ഒന്ന് കോഴിക്കോട്. തിരുവനന്തപുരത്തിൻ്റെ കീഴിലാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പിന്നെ കോട്ടയം, എറണാകുളം, ഇടുക്കിയൊക്കെ എറണാകുളത്തിൻ്റെ കീഴിൽ. അങ്ങനെ ഈ 14 ഡിസ്ട്രിക്റ്റിനും കൂടെ ചേർന്ന് മൂന്ന് പെർമനൻറ്റ് ലോകതലത്തുണ്ട്. അപ്പോൾ പബ്ലിക് യൂട്ടിലിറ്റി സർവീസിനെ സംബന്ധിച്ചിട്ടുള്ള ഏതൊരു തർക്കവും ക്ലെയിമും നമുക്ക് അവിടെ കൊണ്ടുപോകാം. ഒരു കാശും ചിലവില്ലാതെ നമുക്ക് അവിടെ നിന്ന് ഒരു വിധി കിട്ടും. അതാ രസം. അവർ 1 കോടി വരെ ഉള്ള ക്ലെയിമുകൾ ചെയ്യാൻ പറ്റുന്ന
1: വിധി നടപ്പാക്കണം നിർബന്ധം
0: തന്നില്ല. അതെ, അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോടതിയിലൂടെ നമുക്ക് നടപ്പാക്കിയെടുക്കാം. ഒരു കോടതി പാസ്സാക്കിയ ഒരു ഡിഗ്രിയുടെ സ്റ്റാറ്റസ് അതിനുണ്ട്. അതിന് അവാർഡ് എന്നാ പറയുക, ലീഗൽ അതിന് അവാർഡ് പാസ്സാക്കാം, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സംവിധാനം നമുക്ക് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടിലുണ്ട്. പക്ഷേ മീഡിയേഷനിൽ വന്നു കഴിയുമ്പോൾ ആ കേസുകൾ പോലും മീഡിയേഷന് വിടാം. മീഡിയേഷൻ വിട്ടിട്ട് തർക്കങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റിലാക്കാൻ പറ്റും. അപ്പോൾ അതാ മീഡിയേഷൻ്റെ ഗുണം. മീഡിയേഷൻ എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ, ഇപ്പം നമുക്ക് കോർട്ടിൽ പെൻഡിംഗ് ആയിട്ടുള്ള കേസുകൾ മീഡിയേഷൻ സെൻറ്ററിലോട്ട് അയക്കുന്നു. മീഡിയേഷൻ സെൻറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് കക്ഷികൾക്കൊരു ഡേറ്റ് കൊടുക്കുന്നു. അതിൽ ട്രെയിൻഡ് മീഡിയേറ്റേഴ്സ്, നമുക്കിപ്പോൾ ട്രിവാൻഡ്രത്ത് ഏകദേശം 60-65 ട്രെയിൻഡ് മീഡിയേറ്റേഴ്സ് തിരുവനന്തപുരം ജില്ലാ കോടതി ഇതിലും നെയ്യാറ്റിങ്കരയും നെടുമങ്ങാടും വർക്കലയും ആറ്റിങ്ങലും ഒക്കെ ട്രെയിൻഡ് മീഡിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കേസുകൾ അവർക്ക് അയച്ചു കൊടുക്കും. നമുക്ക് സബ് സെൻറ്റേഴ്സ് ഉണ്ട്, മെയിൻ സെൻറ്റേഴ്സ്. മെയിൻ സെൻറ്റേഴ്സ് ഇപ്പം തിരുവനന്തപുരത്താണ്, സബ് സെൻറ്റേഴ്സ് ഇവിടെ എല്ലാം ഉണ്ട്.
1: എത്രത്തോളം കേസുകൾ ഒരു മാസം ഈ മീഡിയേറ്റേഴ്സിന് എത്തുന്നുണ്ടാവും?
0: നമുക്കിപ്പോൾ 1 വർഷം ഇപ്പം നമുക്ക് എങ്ങനെ പോയാലും ഓരോ സെൻറ്ററിലും 3000-4000 കേസ് വരുന്നുണ്ട് നമുക്ക് തിരുവനന്തപുരം സെൻറ്ററിൽ. അതുപോലെ അവിടെയും ഇതേപോലെ കേസിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കേസ്. പിന്നെ നമുക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വേണം. പക്ഷേ വിത്തിൻ ലിമിറ്റഡ് ആ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ കാര്യങ്ങൾ നന്നായി നടന്നു പോകുന്നു. കക്ഷികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് തീർപ്പാക്കുക. ഇത് വർഷങ്ങളോളം കിടക്കുന്ന കേസുകളാണ്. 8 വർഷം, 10 വർഷം, 15 വർഷം കിടക്കുന്ന കേസുകളൊക്കെയാണ് മീഡിയേഷന് ടൈം കൂടെ വെച്ചിട്ടുണ്ട്. 60 ദിവസത്തിനകം ഇത് മീഡിയേഷൻ മീഡിയേറ്റർ ടൈം ലിമിറ്റ് ഉണ്ട്. 60 ഡേയ്സ് ആണ് നമുക്ക് ഇത്. ഇപ്പം അങ്ങ് നേരത്തെ ചോദിച്ചാൽ നിയമം കൊണ്ടുവന്നു ഇത് നടത്തുന്നത്. ഇപ്പം നമുക്ക് സിവിൽ പ്രൊസീജിയർ ADR റൂൾസ് എന്ന് പറഞ്ഞിട്ട് 2008 ഹൈക്കോർട്ടിൻ്റെ റൂൾ, എല്ലാ സ്റ്റേറ്റിലും ഹൈക്കോർട്ടുകൾ റൂൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു നമുക്ക് ഏകീകൃത നിയമം ഇല്ലാതിരുന്നതുകൊണ്ട് ഏകീകൃത നിയമം 2023 വന്നു,
1: പക്ഷേ
0: നടപ്പാക്കില്ല, നടപ്പാക്കാറില്ല ആയിട്ടില്ലാന്ന് പറയാൻ കാരണം മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അപ്പർ ബോഡിയുണ്ട്. അതായിരുന്നു അവരുടെ മീഡിയേഷൻ്റെ കാര്യങ്ങൾ. നമുക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ മീഡിയേഷൻ്റെ ഒരു അപ്പർ ബോഡി. അതായത് ഇന്ത്യ മുഴുവൻ മീഡിയേഷൻ നടപ്പാക്കുന്നതിനും മീഡിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും മീഡിയേഷൻ സർവീസ് പ്രൊവൈഡേഴ്സും പ്രൈവറ്റ് മീഡിയേഷൻ എങ്ങനെ ചെയ്യാം, കമ്മ്യൂണിറ്റി മീഡിയേഷൻ ഇതിനെപ്പറ്റിയൊക്കെ വ്യവസ്ഥകൾ വെക്കേണ്ടത് മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നതാണ്. മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഫോർമേഷൻ ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല. അവരാണ് റൂൾ ഫ്രെയിം ചെയ്യേണ്ടത്. അവരും റൂൾസും റെഗുലേഷൻസും അവരോടാണ് ചെയ്ത് പാർലമെൻറ്റിൽ വയ്ക്കേണ്ടത്. പക്ഷേ അത് ഇതുവരെ ആയിട്ടില്ല. 2023 മീഡിയേഷൻ ആക്ട് പാസ്സാക്കി. എനിക്ക് തോന്നുന്നു ഈ വർഷം ഏകദേശം അത് കംപ്ലീറ്റ് ആകും. റൂൾ ഫ്രെയിമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടൊപ്പം മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയും ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് മീഡിയേഷൻ, ഇപ്പം നമുക്ക് കോർട്ട് അനെക്സ്ഡ് കോടതിയായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് മീഡിയേഷൻ വരുന്നത്.
1: കോടതി പെൻഡിംഗ് ഇരിക്കുന്ന കേസുകളാണ്,
0: പെൻഡിംഗ് ഇരിക്കുന്ന കേസല്ല, പ്രൈവറ്റ് മീഡിയേഷനും വരാം. പ്രൈവറ്റ് മീഡിയേഷൻ വന്നു തുടങ്ങാം. നമ്മളൊരു ഒരു സ്കീം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നിർണയ സ്കീം ഹൈക്കോടതി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കീഴിലും കുറേ നടക്കുന്നു.
1: ഓക്കെ, നമുക്ക് വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? ആ, ചോദിച്ചോളൂ, സാറിനോട് സംസാരിക്കാം.
0: പറഞ്ഞോളൂ.
2: ഹലോ സർ.
0: ഹലോ,
2: പരിപാടി ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്.
0: ഓ, നമസ്കാരം.
2: ആകാശവാണിയിലൂടെ ഞാൻ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എനിക്കുള്ളൊരു വിഷയം, സാർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടോണ്ടിരുന്നത് വളരെ ശരിയാണെന്ന് എനിക്കും തോന്നി. അതിനോണ്ടാണ് വിളിച്ചത്. ആശയവിനിമയം, ഒരു കേസ് കൊടുക്കുമ്പോൾ അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി വിളിച്ചെടുത്ത ബന്ധുക്കളാകാം, അല്ലാതെ രീതിയിലാകാം, സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്.
0: പറഞ്ഞോളൂ.
2: അപ്പൊ എന്റെ മകളും ഞാനുമായിട്ടുള്ള ഒരു വിഷയമാണ്. 2023 മാർച്ചിലാണ് എന്റെ മകള് എനിക്ക് നഷ്ടമായത്. അതിൽ പല രീതിയിൽ ഞാൻ കേസ് കൊടുത്തു, അതിലൊന്നും എനിക്ക് നീതി ലഭിച്ചില്ല. അതിന്റെ ഒരു പ്രധാന കാര്യം സാറ് പറഞ്ഞത്, ഇപ്പൊ 2023 മാർച്ചിൽ നടന്ന സംഭവത്തിൽ അപ്പൊ തന്നെ വർക്കല പോലീസ് സ്റ്റേഷനും പരാതി കൊടുത്തു, കുട്ടി ഇന്നെടുത്തുണ്ട്, തമിഴ്നാട്ടിലായിട്ട് നാട് കടത്തി, പി ജി കഴിഞ്ഞൊരു മകളാണ് നല്ല മെഡിക്കലായി പഠിച്ചിട്ടുണ്ടെന്ന് അവൾ അപായപ്പെടുത്തി. ബന്ധുക്കളും ഇതിന്റെ പിന്നിൽ വേറെ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി, ഞാൻ തമിഴ്നാട്ടിൽ പോയി എന്റെ കുട്ടി ജീവനോടെ ഉണ്ടെന്ന് കണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നിയമ സഹായത്തിന് വേണ്ടി ഞാൻ വർക്കല കൊടുത്തു. ഈ കുട്ടീനെ അവിടെ നിന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ വരുത്തിച്ച് അമ്മയും മകളുമായി നേരിട്ട് ഇരുത്തി ആശയവിനിമയം നടത്തി കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തിരുന്നെങ്കിൽ 23 മാർച്ചിൽ തന്നെ എന്റെ മകളെ എനിക്ക് കിട്ടുമായിരുന്നു. ഇപ്പോഴുവരെ എന്റെ മകളെ എനിക്ക് കിട്ടിയിട്ടില്ല സാർ. സംവിധാനം ഒരുക്കാനാണ് ഞാൻ ഇപ്പൊ സാറിനോട് ഇത് വിളിച്ചത്.
0: എവിടെ അങ്ങനെ താമസിക്കുന്ന? എവിടെയാ?
1: വർക്കല.
0: വർക്കല അല്ലേ?
2: ചെറുനീർ പഞ്ചായത്ത്.
0: അത് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തിന്റെ കീഴിലാണ് നമുക്ക്. അതെ, ലീഗൽ സർവീസ് അതോറിറ്റി ആയിട്ട് വല്ല

0: ബന്ധപ്പെട്ടിരുന്നോ?
1: ബന്ധപ്പെട്ടതെന്ന് ഈ ആകാശവാണിയുടെ നമ്മളെ ജഡ്ജി സാറുണ്ട്, ഷംനാസ് സാറുമായി
0: സംസാരിച്ചു.
1: പക്ഷെ ഇതിനിടയിൽ സാർ എനിക്കൊരു അപകടം പറ്റി. അപകടത്തിൽ എന്റെ കാലിലൊരു ഓപ്പറേഷന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് നടക്കാനോ പോകാനോ പുറത്തു പോകാനോ ഒന്നും
0: കഴിയാത്തത്. ഇവിടെ നമ്മൾ ട്രിവാൻഡ്രത്തെ ലീഗൽ സർവീസ് അതോറിറ്റി എത്രയോ അങ്ങനത്തെ കേസുകൾ ചെയ്യുന്ന വെളിയിൽ നിന്ന് വന്ന കുട്ടികൾ, അല്ലെങ്കിൽ മാനസിക രോഗാശുപത്രിയിൽ അവിടെ നിന്നുള്ള വെളിയിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ അവരെ കണ്ടുപിടിച്ച് തിരിച്ച് കൊണ്ടാക്കിയ സംഭവങ്ങൾ വരെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ ട്രെയിനിലൊക്കെ കുട്ടികൾ അകപ്പെട്ട് ഇവിടെ വരാറില്ലേ? വന്നവരാരും നോക്കാനില്ല, അല്ലെങ്കിൽ മാനസിക ബുദ്ധി വൈകല്യമുള്ളവർ, ഇങ്ങനെയുള്ളവരെയൊക്കെ കണ്ടുപിടിച്ച് തിരിച്ച് അവരുടെ സ്ഥലത്ത് കൊണ്ട് ഏൽപ്പിക്കാനുള്ള കാര്യങ്ങൾ വരെ ലീഗൽ സർവീസ് അതോറിറ്റി തിരുവനന്തപുരം ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്ത് അദ്ദേഹം ഷംനാസ് സാർ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് വരാം. അത് അവിടെ അതേമാത്രമല്ല, എല്ലാ കാലങ്ങളിലും എല്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ട്രിവാൻഡ്രം ലീഗൽ സർവീസ് അതോറിറ്റി ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങ് സമീപിക്കുകയാണെങ്കിൽ അതിന് വേണ്ട നിയമസഹായവും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഡയറക്ഷനൊക്കെ അവിടെ നിന്ന് കിട്ടും. അതനുസരിച്ച് മുമ്പോട്ട് പോകാം. ഇപ്പം ഈ ഒരു സംവിധാനം വന്നതിന് ശേഷം നമുക്ക് കൃത്യമായും ശരിക്കും പറഞ്ഞ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് തീരാവുന്നത് ഒക്കെ ഉള്ളൂ. അപ്പൊ എവിടെയെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ആ അതിനുള്ള അവസരം പലപ്പോഴും കിട്ടാറില്ല. ഈ ലീഗൽ സർവീസ് അതോറിറ്റി ഇപ്പൊ വന്നപ്പോൾ നമുക്ക് അത് കിട്ടുന്നുണ്ട്. ഈ മധ്യസ്ഥതയെ പോലും ഞങ്ങൾ അതാ ചെയ്യുന്നത്. അല്ലാതെ മധ്യസ്ഥൻ ഒരു ഡയറക്ഷൻ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നൊന്നും പറയുന്നില്ല. അവരെ ഇരിക്കുന്ന വ്യക്തികൾ അവരുടെ പ്രശ്നങ്ങൾ പറയുക, അത് പരസ്പരം മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നം അപ്പോഴേ പരിഹരിക്കാം. ശത്രുത മാറി നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താം. അത് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ വേണ്ട എല്ലാ സഹായവും അവർ ചെയ്തു തരും. നമ്മൾ എന്നുവെച്ചാൽ നമുക്കിപ്പോൾ എല്ലാ സംസ്ഥാനത്തും ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റാണോ ആ ഡിസ്ട്രിക്റ്റിനെ സമീപിക്കാം. പിന്നെ സ്റ്റേറ്റ് ലീഗൽ സർവീസ്, നമുക്ക് കേരളത്തിൽ കെൽസ കേരള ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, തമിഴ്നാട് തമിഴ്നാട് ലീഗൽ സർവീസ് അതോറിറ്റി. എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഉണ്ട്. അതായത് ഒരു പ്രശ്നം വന്ന ആ ഡിസ്ട്രിക്റ്റുമായിട്ട് ആ സ്റ്റേറ്റിൽ ആ ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. അതുകൊണ്ടിപ്പം നിയമസേവനം എന്ന് പറയുന്നത് വ്യക്തിയുടെ അവകാശവും അതൊരു മൗലിക അവകാശവുമായി മാറി. അപ്പോൾ അത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോയി നമ്മൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ പോകാന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇപ്പം അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റി, ഇത് അങ്ങ് മറ്റുള്ളവരെല്ലാം പാസ് ചെയ്യാൻ പറ്റും. ഞാൻ ആകാശവാണി ചെയ്യുന്ന ദൗത്യം അത് തന്നെയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ മാർഗം അതാ ഈ മാർഗങ്ങളുണ്ട്, ഇത് എത്തണം.
1: ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഷംനാസിനോട്, ഈ വിഷയം സംസാരിച്ച് ഞാനും എന്റെ മകളുമായി ഒറ്റയ്ക്ക് താമസിച്ച വീടാണ്, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം ജീവിക്കാൻ.
0: അപ്പൊ നമുക്ക് പ്രത്യേകിച്ച്
1: എന്നോട് സംവിധാനം ഒരുക്കി തരണം സാർ. എന്റെ മകളിൽ തെറ്റിദ്ധാരണകൾ പരിശീലിച്ച് അവളെ ഭയപ്പെടുത്തിയാണ് എന്നിൽ നിന്നും മാറ്റി
0: നിർത്തിയിരിക്കുന്നത്. അങ്ങ് പറഞ്ഞല്ലോ, ലീഗൽ സർവീസ് അവരെ സമീപിച്ചിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങൾ ഫർദർ അടുത്ത നെക്സ്റ്റ് എന്ത് ഫോളോ അപ്പ് ആക്ഷൻ വേണമെന്ന് അവർ പറഞ്ഞു തരും കേട്ടോ. ഒന്ന് ലീഗൽ സർവീസ് ട്രിവാൻഡ്രത്തെ ലീഗൽ സർവീസ് അതോറിറ്റി തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ആൾറെഡി അങ്ങയുടെ കേസ് അവിടെ അറിയാമല്ലോ. അപ്പോൾ വേണ്ടത് ഫർദർ അടുത്ത ഫോളോ അപ്പ് ആക്ഷൻ എന്താണെന്ന് അവർ ഡയറക്ഷൻ തരും കേട്ടോ. വേണ്ടത് ചെയ്യും. എന്തായാലും വിളിച്ചതിന് വളരെ സന്തോഷം. ഈ കാര്യങ്ങളിലൂടെ കുറേയൊക്കെ പരിഹരിക്കാൻ അങ്ങനെ പറ്റിയെന്ന് സംസാരിക്കാൻ അവസരം കിട്ടുമെന്നൊക്കെ ഉള്ളത് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം. അത് വേണ്ടത് അവർ ചെയ്യുകയും ചെയ്യും കേട്ടോ.
2: ഓക്കെ, അപ്പോൾ ഈ ഏതെല്ലാം തരത്തിലുള്ള കേസുകളാണ് സാർ മീഡിയേഷനിൽ എടുക്കുന്നത്?
0: അതെ സാർ, നമുക്കിപ്പോൾ നമുക്ക് പറയുന്നുണ്ട് മിക്കവാറും എല്ലാത്തരം കേസുകളും ആവാം, ഈവൻ ക്രിമിനൽ കേസുകൾ പോലും ആവാം. ക്രിമിനൽ കേസുകളിൽ ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒഫൻസസ്, അത് നമുക്ക് പണിഷ് ചെയ്യുന്ന തന്നെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസസിന് പണിഷ് ചെയ്താലേ പറ്റുള്ളൂ. പക്ഷേ കക്ഷികൾ തമ്മിൽ പരസ്പരം പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന കേസ്, ശരിക്കും രണ്ട് ടൈപ്പ് കേസ് വന്നു. കോമ്പൗണ്ടബിൾ കേസസ് രണ്ട് തരം. കോമ്പൗണ്ട് പറഞ്ഞാൽ പരസ്പരം പറഞ്ഞ് തീർപ്പാക്കാൻ പറ്റുന്നത്. ഒന്ന് കക്ഷികൾക്ക് പറഞ്ഞ് തീർപ്പാക്കി കോടതി എടുക്കാൻ ഞങ്ങൾ തീർപ്പാക്കുന്നു. ചിലത് കോടതിയുടെ പെർമിഷനോടുകൂടി വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ കോർട്ട്, അങ്ങനത്തെ കോമ്പൗണ്ടബിൾ, ആ കോമ്പൗണ്ടബിൾ ഒഫൻസസ് പോലും നമുക്ക് മീഡിയേഷനിലൂടെ തീർക്കാം. പിന്നെ ഒരു കോർട്ട് ഡിക്ലറേഷൻ വേണ്ട കാര്യമാണ്, ഒരു മൈനറിനെതിരെയുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ്, ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് മീഡിയേഷനിലൂടെ തീർക്കാൻ പറ്റും. ഒരു ഡിക്ലറേഷൻ വേണം, ഒരു കോർട്ടിൻ്റെ ഡിക്ലറേഷൻ വേണം, അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഒരു അവകാശത്തിനെ പറ്റിയുള്ള ഭരണഘടനാ കോർട്ട് ചെയ്തുള്ള ഒരു ഡിക്ലറേഷനാണ് വേണ്ടത്. അങ്ങനെയുള്ളതൊക്കെ ഒഴിച്ച് വ്യക്തികൾ തമ്മിലുള്ള ഏത് തരം, അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മണി മാറ്റേഴ്സ്, ചെക്ക്, കുടുംബം, ലേബർ, ആക്സിഡൻറ്റ് കേസസ്, ക്ലെയിംസ്, ഇതൊക്കെ മീഡിയേഷനിൽ. അത് ഈവൻ സർക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ലാൻഡ് അക്വസിഷൻ, ലാൻഡുമായിട്ടുള്ള അതിൻ്റെ കോമ്പൻസേഷൻ,
2: സംസ്ഥാന ഗവൺമെന്റുകൾ ഇതിനോട് ഏത് രീതിയിലാണ്
0: പ്രതികരിക്കുന്നത്? ഗവൺമെന്റ് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട്, വളരെ പോസിറ്റീവായിട്ട്. ഇപ്പം തന്നെ നമുക്ക് ഇപ്പം മീഡിയേഷൻ ഫോർ ദ നേഷൻ സെക്കൻഡ് ഡ്രൈവ് നടക്കുമ്പോൾ ലാൻഡ് അക്വസിഷൻ കേസുകൾ ഒരുപാടുണ്ട്.
2: അതായത് ഇപ്പം ഞാൻ ചോദിക്കാൻ കാര്യം, മിക്കവാറുമുള്ള കേസുകൾ എഗൈൻസ്റ്റ് ഗവൺമെന്റും വ്യക്തികളും തമ്മിലായിരിക്കും കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഗവൺമെന്റ് ഇതൊരു പ്രോ ആക്റ്റീവായിട്ടുള്ള റോൾ എടുക്കുന്നുണ്ട്.
0: ഗവൺമെന്റിന് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാ. അവർക്ക് അവരുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിലൂടെ എത്തിച്ചേരാൻ പറ്റാത്ത എവിടെയൊക്കെ

0: മീഡിയേറ്റർക്ക് ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്താനോ അല്ലെങ്കിൽ ലെറ്റർ അയക്കാനോ ഒക്കെയുള്ള സംവിധാനം
1: അവിടെയാണ്. മീഡിയേഷൻ ടോട്ടലി വോളണ്ടിയറാണ്. ആ വോളണ്ടിയർനെസ്സാണ് എൻ്റെത്. വോളണ്ടിയർനെസ് സെൽഫ് ഡിറ്റർമിനേഷൻ. പാർട്ടീസിന് താല്പര്യം രണ്ട് കൂട്ടരെ സംബന്ധിച്ചാൽ മാത്രമേ മീഡിയേഷൻ തുടങ്ങാൻ പോലും പറ്റുള്ളൂ. എനിക്ക് മീഡിയേഷൻ വേണം, ഞാൻ ലിറ്റിഗേഷനിൽ പോകാൻ.
0: ഗവൺമെന്റുമായിട്ടാണെങ്കിലോ,
1: ഗവൺമെന്റുമാണെങ്കിൽ പറയാം, ഗവൺമെന്റ് വരാതിരിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് ഒരു ഡ്യൂട്ടി ബോണ്ടാണ്, ഞങ്ങൾ വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഗവൺമെന്റ് ആൾക്കാർക്ക് കാര്യങ്ങൾ നീതി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അവർ വരും. അവർ അവരുടെ ഗവൺമെന്റ് സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ആൾക്കാരുടെ ക്ഷേമം.
0: ഏതെങ്കിലും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ടാണ് ഒരു കേസെങ്കിൽ നിങ്ങൾ മീഡിയേറ്റർ അവരെ അറിയിപ്പിക്കുക. തീർച്ചയായിട്ടും
1: മീഡിയേറ്റർ അല്ല, നമുക്ക് മീഡിയേറ്റർ സെൻട്രൽ നോഡൽ ഓഫീസേഴ്സ്, നോഡൽ ഓഫീസേഴ്സ് അപ്പൊ തന്നെ നോട്ടീസ് അയക്കുന്നുണ്ട്. പക്ഷെ നോട്ടീസ് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ്
0: റെസ്പോണ്ട് ചെയ്യുന്നത്.
1: ഈ ഡിപ്പാർട്ട്മെന്റ് അവർക്കും അവരുടെ അവർക്ക് ഈ
0: കെട്ടിക്കിട്ടണമെന്ന്
1: പരാതികൾ തീർക്കാൻ പറ്റുമല്ലോ. അപ്പൊ അവര് വളരെ പോസിറ്റീവാണ്. നമ്മളത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ എന്താണെന്ന് അറിയിച്ചാൽ മതി. അപ്പൊ അത് ഇപ്പൊ നമുക്ക് പെൻഡിങ് കേസാണ്. ഇപ്പൊ അതല്ലാതെ പ്രീലിറ്റിഗേഷൻ മാറ്റേഴ്സ് വരെ നമുക്ക് കൊണ്ടുവരാം. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു പരാതി ലീഗൽ സർവീസ് അതോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റും. അവർ ഇതിലൂടെ വിളിച്ചു വരുത്തി ആ ലീഗൽ, അതാണ് ലീഗൽ സർവീസ് അതോറിറ്റി മീഡിയേഷൻ കൂടെ ചേർന്നിട്ടാ, മീഡിയേഷൻ സെന്ററോട് ചേർന്നിട്ടാ പലപ്പോഴും കാര്യങ്ങൾ നടത്തുക. അപ്പൊ കോടതിയിൽ ഇല്ലാത്തൊരു കാര്യം ലോകതാലത്തിലൂടെ വിധിയാക്കിയെടുക്കുക, ഒരു അവാർഡ് പാസ്സാക്കാൻ പറ്റും, അങ്ങനെയും പ്രശ്നങ്ങൾ തീർക്കാം. ഇനി ഇത് എല്ലാവരും ഇവിടെ വരണമെന്നില്ല. നമുക്ക് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് പോയി അദാലത്ത് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അത് ആ വില്ലേജിലോ ഒരു സ്കൂൾ ലെവലിലോ ഒരു വായനശാലയിലോ ഒരു പഞ്ചായത്തിലോ ഒക്കെ ചെന്ന് മൂന്ന് മെമ്പേഴ്സ് വേണമെന്നുള്ള, അത് ലീഗൽ സർവീസ് അതോറിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ജുഡീഷ്യൽ ഓഫീസർ, ഒരു അഡ്വക്കേറ്റ്, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ്, മൂന്ന് പേരെ എത്തിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. ഇവർ മൂന്നുപേരും കക്ഷികളായിട്ട് സംസാരിച്ച് ഫൈനലി അവർ ഒരു ഒത്തുതീർപ്പ് വരുന്നു. അത് ഇത് മീഡിയേഷനിലെ പറയാം, ലോകതാലത്ത് അവിടെ അവരെത്തുന്നത് ഒരു അവാർഡായിട്ട് പാസ്സാക്കാം. മീഡിയേറ്റേഴ്സിന് അവാർഡ് പാസ്സാക്കാനോ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല. പ്രോപ്പർലി പാർട്ടീസ് അത് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അവരുടെ പ്രോബ്ലം അവർ സോൾവ് ചെയ്താൽ രണ്ടുപേരും വിന്നിങ്, നോബഡി ലൂസിങ്.
0: വിൻ വിൻ സിറ്റുവേഷൻ
1: മീഡിയേഷൻ്റെ ലക്ഷ്യം അതാണ്. വിൻ സിറ്റുവേഷനാണ്, രണ്ടുപേരും സന്തോഷത്തോടെ കൈകൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും ജയിച്ചു, രണ്ടുപേരും പൂർണ്ണ സംതൃപ്തരാണ്. സെറ്റിൽമെന്റ് ഉണ്ടാക്കിയത് അവരാ, പ്രോബ്ലം അവരുടേതാണ്, പ്രോബ്ലം സോൾവ് ചെയ്തതും അവരാ. നമ്മൾ നേരത്തെ അങ്ങ് പറഞ്ഞ അവാർഡ് ഞങ്ങൾ ഫെസിലിറ്റേറ്റേഴ്സാണ്, മീഡിയേറ്റേഴ്സ് ഫെസിലിറ്റേഴ്സ്. അതിനുവേണ്ടി സംവിധാനവും അതിനുവേണ്ടി ബാക്കിയെല്ലാം സജ്ജമാക്കി കൊടുക്കുന്നു, അതിനുവേണ്ടി അവസരം ഒരുക്കി കൊടുക്കുന്നു. ആ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ തന്നെ, നേരത്തെ ആ മാഡം പറഞ്ഞാൽ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഈ ആശയ സംവാദനം ശരിക്കും നല്ല ആശയവിനിമയം നടക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഒരു ഒരാൾ പറയാനും മറ്റൊരാൾ കേൾക്കാനും തയ്യാറായ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇതാരും കേൾക്കാൻ തയ്യാറില്ലാത്ത അവസ്ഥയാണ്, അവിടെയാണ് പ്രശ്നം വരുന്നത്.
0: ഓക്കെ, നമുക്ക് വേറെ ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. തങ്കച്ചൻ
1: വിളിക്കുന്നത്.
2: 1996 ഒരു പാകപത്രം ഉടമ്പടി ചെയ്തു, മൂന്ന് പേർക്ക് വേണ്ടി പാകം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതെ, 2020 ആയപ്പോഴേ അദ്ദേഹം കൊണ്ടുവന്ന് എന്റെ അനുജൻ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. 1996 3048 നമ്പർ പാകപത്ര പ്രകാരം എന്റെ വസ്തു അളന്ന് തിരിച്ചു തരണമെന്ന്. വസ്തു 90 അളന്ന് തിരിച്ച് കല്ലിട്ട് രണ്ടുപേരും വീടും വെച്ച് റബ്ബറും വെച്ച് എല്ലാം വെച്ചിരിക്കും. 36 റബ്ബറും ഉണ്ട്, 90 റബ്ബറും വെച്ച്. അപ്പൊ ആദ്യം കേസ് കൊടുത്ത് ഞാൻ ഈ വിളിക്കുന്ന ആള് പ്രതിയാ, വാദിയല്ല പ്രതിയാ. അപ്പൊ 20 ആഗസ്റ്റ് മാസത്തിലാണ് കേസ്
1: കൊടുത്തത്. കൊട്ടാരക്കര
2: മുനിസിപ്പാലിറ്റി. 2024 മീഡിയേഷന് വിളിച്ചു, 3 മീഡിയേഷന് വിളിച്ചു. വിളിച്ചപ്പോൾ അയാൾ കൊടുത്തിരിക്കുന്നത് പാകപത്ര പ്രകാരം 3048 നമ്പർ പാകപത്ര പ്രകാരം എന്റെ വസ്തു അളന്ന് തിരിച്ച് കോടതി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് താലൂക്ക് സർവേ 2000 വന്ന ഈ വസ്തു ബൗണ്ടറി അളന്നതാ, 2 ഏക്കർ 23 സെന്റുള്ള ഒരു പുരയിടവാ, അതാണ് മൂന്നായിട്ട്
1: ഓഗരിച്ചിരിക്കുന്നത്.
2: അപ്പൊ അത് കഴിഞ്ഞ് വില്ലേജ് വിളിച്ചു തന്ന് കല്ലുവിട്ടു. അത് അന്ന് മുതൽ ഈ വസ്തു ഇങ്ങനെ വീട് വെച്ചു, റബ്ബർ വെച്ചു, റബ്ബർ വെട്ടി എല്ലാം കഴിഞ്ഞു. 2020 കൊണ്ടുവന്ന് കേസ് കൊടുത്തത് ഇതേ
1: രീതിയിലാണ്.
2: വസ്തു വളർന്ന് തിരിച്ചു കൊടുക്കാൻ
1: 2024
2: മീഡിയേഷൻ
1: നടന്നു.
2: മീഡിയേഷൻ നടന്നപ്പോൾ ഈ അനീജൻ ഒന്നും പറയാനില്ല, വക്കീലാണ് പറയുന്നത്. വക്കീല് പറയുന്ന ന്യായം അംഗീകരിക്കാൻ ഒക്കത്തില്ല, കാരണം പാകപത്ര പ്രകാരത്തിലുള്ള ന്യായമല്ല പറയുന്നത്. വസ്തു അന്നേ അളന്ന് തിരിച്ച് ഇന്നും കസ്റ്റഡിയിൽ ഇരിക്കുക, രണ്ടുപേരും
1: കേസ് തീർപ്പായില്ലല്ലോ. അതാ ഇതില് ഞാൻ പറഞ്ഞില്ലേ, മീഡിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നറിയോ, നിങ്ങൾ ഇരു കൂട്ടരും സമ്മതിച്ച് പറയുന്ന ഒരു വ്യവസ്ഥ സമ്മതിച്ച് അത് സെറ്റിൽമെന്റ് ആക്കാൻ പറ്റും. ഒരാൾ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ
2: ഈ കേസ് കൊടുക്കുന്നതിനെ പറ്റിയുള്ള മീഡിയേഷൻ അല്ലേ നടക്കേണ്ടത്?
1: അല്ലല്ലല്ല, അതല്ല നമുക്ക് എന്തറിയോ
2: സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഭാഗപത്ര പ്രകാരം വസ്തു എനിക്ക് അളന്നു തരണം എന്ന് പറഞ്ഞാൽ ആ ഭാഗപത്രത്തിലല്ലേ അടിസ്ഥാനം?
1: അല്ല, കേട്ടോളൂ കേട്ടോളൂ, നമുക്കിപ്പോ അങ്ങയുടെ തർക്കം കോടതിയിൽ മുനിസിപ്പൽ കൊട്ടാരക്കര മുനിസിപ്പൽ കോടതിയിൽ

0: കിടക്കുകയാണ്. ആ കിടക്കുന്ന തർക്കം എന്ത് ചെയ്യാം, കോടതി മീഡിയേഷൻ അയച്ചു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് കൂട്ടരെയും വിളിച്ചിരുത്തി നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ യോജിച്ച് ഒരു തീരുമാനം എടുക്കാനൊരു അവസരമുണ്ടോ എന്ന് അറിയാനാണ്. യോജിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ
1: നമ്മുടെ ഡിമാൻഡ് അതല്ല, അവര് പറയുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ല.
0: അതാ മനസ്സിലായി മനസ്സിലായി, ഞാൻ പറഞ്ഞു
1: ഭാഗപത്രത്തിൽ പറയുന്ന വസ്തു അംഗീകരിക്കണം.
0: ആ ചുരുക്കി ഞാൻ പറഞ്ഞു, നമുക്ക് സമയം വളരെ കുറവ്, ഒരുപാട് കോള് വരുന്നുണ്ട്. നമുക്ക് എന്തൊരു ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ, രണ്ടുപേരും കൂടെ സമ്മതിക്കുന്ന ഒരു വ്യവസ്ഥയാണെങ്കിൽ ആ വ്യവസ്ഥ സമ്മതിച്ച് എഴുതി കഴിഞ്ഞാൽ അതൊരു കോടതി വിധിയാവും. ഒരാൾ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി കോടതിക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പുറപ്പെടുവിക്കാനേ പറ്റുള്ളൂ. അത് ചിലപ്പോൾ സമയം എടുത്തെന്നിരിക്കും. അപ്പം നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറഞ്ഞ് സഹോദരങ്ങളല്ലേ, നിങ്ങളുടെ രണ്ടുപേരും എൻജോയ് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും താമസിക്കുന്നുണ്ട്, മനസ്സ് തുറന്ന് കാര്യങ്ങൾ സമ്മതിച്ച് തീർപ്പാക്കാനാണെങ്കിൽ ഈ ഒരു അവസരത്തിലൂടെ തീർപ്പാക്കി നിങ്ങളുടെ കേസ് കഴിയുന്നു, സന്തോഷമായി മുമ്പോട്ട് പോകാം. ഇനി ഒരാൾ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ, കേട്ടോളൂ, ഒരാൾ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ കോടതി ഒരു വിധി പുറപ്പെടുവിക്കേണ്ടി വരും. അതിന് തെളിവുകളുടെ അവസാനത്തിൽ സമയമെടുക്കും, വിധിയെടുക്കാൻ. അല്ല വക്കീലല്ല, വക്കീലിനിപ്പം അവരുടെ കക്ഷി പറയുന്നതനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റില്ല, വക്കീലിന്റെ കക്ഷിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമല്ലേ വക്കീൽ പ്രവർത്തിക്കുക, അല്ലാതെ വക്കീൽ സ്വന്തമായിട്ടല്ലല്ലോ പറയുക. അപ്പൊ കക്ഷി പറഞ്ഞാൽ മതി, കക്ഷിയുടെ മാത്രം എഴുതി മീഡിയേഷൻ ഞങ്ങൾ സംസാരിക്കാറുണ്ട്, വക്കീലും കക്ഷികളും കൂടി എഴുതി സംസാരിക്കാറുണ്ട്, ഒരു കക്ഷിയും ഒരു അവരുടെ വക്കീലും കൂടി എഴുതി സംസാരിക്കാറുണ്ട്. ഇതിനൊക്കെയുള്ള സംവിധാനം അവിടെ ഉണ്ട്, അതിനുള്ള ആവശ്യമായ കാര്യങ്ങൾ അവർ മീഡിയേറ്റർ ചെയ്യുകയും ചെയ്യും. ഇനിയിപ്പോൾ ഒരു കക്ഷി സമ്മതിക്കാതിരുന്ന മീഡിയേറ്റർക്ക് ഒരു ഓർഡർ ഒന്നും പുറപ്പെടുവിക്കാൻ പറ്റില്ല, മീഡിയേറ്റർ തിരിച്ച് കോടതിയിലായിരിക്കും, മാറ്റർ നോട്ട് സെറ്റിൽഡ്, ഇത്ര മാത്രമേ എഴുതുള്ളൂ, വേറെ ഒന്നും എഴുതാം. സെറ്റിലാവുന്ന കേസുകളിൽ ടേംസ് എഴുതും, സെറ്റിലാവാത്ത ടേംസിൽ ഞങ്ങൾ ഈ മൂന്ന് വാക്കേ എഴുതുള്ളൂ, മാറ്റർ നോട്ട് സെറ്റിൽഡ്, വേറെ ഒന്നും എഴുതാം. അങ്ങ് പറഞ്ഞിട്ട് അവർ സെറ്റിലാക്കാൻ പറ്റുമെന്ന് നോക്കും, അല്ലെങ്കിൽ കോടതിയിൽ തന്നെ തിരിച്ചു പോകും, കേട്ടോ. അത് അതാണ് വ്യവസ്ഥ. അതാണ്
1: കോടതിയിൽ എത്ര ആൾ വേണമെങ്കിലും കോടതി കിടക്കുമല്ലോ.
0: അല്ല കിടക്കുന്നത് നമുക്ക് കേസുകൾ സമയബന്ധിതമല്ലേ തീർക്കാൻ പറ്റുള്ളൂ, ഒരുപാട് കേസുകൾ പെൻഡിംഗ് അല്ലേ, അങ്ങ് അത് സമയമെടുക്കും. അത് കോടതിക്ക് എല്ലാം ഒരുമിച്ച് തീർക്കാൻ പറ്റില്ലല്ലോ, ഒരുപാട് കേസുകൾ പെൻഡിംഗ് അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, 5.5 കോടി കേസാണ് ഇന്ത്യയിൽ പെൻഡിംഗ്, അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങ് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കും, മീഡിയേഷൻ നടക്കുമെന്ന്, അല്ലെങ്കിൽ കോടതിക്ക് തീർപ്പാക്കാനേ പറ്റുള്ളൂ, കേട്ടോ. താങ്ക് യു തങ്കച്ചൻജി.
2: ഇപ്പം ഈ ഏതൊരു സംവിധാനത്തിൽ ചില കോട്ടങ്ങളും നേട്ടങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ മീഡിയേഷൻ്റെ ഒരു എന്തെങ്കിലും കോട്ടങ്ങൾ ഉള്ളതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ?
0: കോട്ടങ്ങളാണ് നമുക്ക് പറയാൻ പറ്റില്ല, എന്താ പറയുക, നമുക്ക് പറഞ്ഞു അതിൽ ഇനി ഒരു എന്താ പറയുക, ബയസ്ഡ് ആയിട്ടോ ഫ്രോഡ് ആയിട്ടോ വല്ല കാര്യങ്ങൾ അങ്ങനെ അധികം നടക്കാറില്ല. ഇതെന്തൊരു വോളണ്ടറി പ്രോസസ് ആണ്, ഒരാൾ എടുക്കുന്ന ഒരു മീഡിയേറ്റർ എടുക്കുന്ന തീരുമാനം ഒന്നുമല്ല, രണ്ടു കൂട്ടർക്കും അവർക്ക് തന്നെ തീരുമാനം. അതാണ് കോട്ടങ്ങളില്ലാതിരിക്കാൻ കാര്യം അതുകൊണ്ടാണ്. ഇപ്പം അങ്ങും ഞാനും കൂടെ ഒരു തർക്കം വരുമ്പോൾ ഞാനും അങ്ങും സമ്മതിച്ചാൽ മാത്രമേ തീർപ്പാവുള്ളൂ. ഇതിൽ ഒരാൾക്ക് ഫേവറായിട്ടോ ഒരാൾക്ക് അഗൻസ്റ്റ് ആയിട്ടോ ഒന്നും ചെയ്യാൻ മീഡിയേറ്റർക്കും പറ്റില്ല. മീഡിയേറ്റർ ജസ്റ്റ് രണ്ടുപേർക്കും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവരുടെ ഫീലിങ്സ് വെളിയിൽ കൊണ്ടുവന്ന് രണ്ടുപേർക്കും കൂടെ തീർപ്പാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക ചെയ്യുക.
2: മീഡിയേറ്റർ ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും,
0: ബെസ്റ്റ് കമാൻഡർ. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതൊരു ആക്റ്റീവ് ലിസണർ ആയിരിക്കും, നമ്മൾ ലിസണിങ്ങും ഹിയറിങ്ങും. ആ പറയുന്നത് ശരിക്കും നമ്മൾ കൃത്യമായിട്ടും ഒരാളുടെ ഒരു പ്രോബ്ലം പകുതി കേൾക്കുമ്പോൾ തന്നെ അതിൽ കേട്ടിരുമ്പോൾ പകുതി ആശ്വാസം അവർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. അപ്പോൾ അദ്ദേഹത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതിൻ്റെ അണ്ടർ എന്താ പറയുക, ഇതിൻ്റെ അടിയിലുള്ള
2: നിയമപരിജ്ഞാനം
0: ഉണ്ടാവണം,
2: എല്ലാ കാര്യങ്ങളും
0: മനസ്സിലാക്കണം. അണ്ടർലൈങ് ഇൻട്രസ്റ്റ്, ഇവരെന്തിനാണ് ഇതിനകത്ത് ഈ തർക്കത്തിന് വന്നത്? ചിലപ്പോൾ ഈ വസ്തുവിൻ്റെ തർക്കം ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും, പണ്ടുള്ളൊരു വിരോധമായിരിക്കും. നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും, ഈ വസ്തു കൊടുക്കാൻ മടിച്ചോ അല്ലെങ്കിൽ കാശ് കൊടുക്കാൻ മടിച്ചോ അല്ല. പണ്ട് എന്നോടൊരു വാക്ക് പറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ തട്ടി, ആ വാക്ക് ചിലപ്പോൾ ഒരു അപ്പോളജി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഞങ്ങൾ മീഡിയേഷൻ അങ്ങനെ അപ്പോളജി പറഞ്ഞ് കേസ് പിൻവലിച്ച് പോയിട്ടുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതേ അല്ല. പണ്ട് എൻ്റെ അച്ഛനോട് ഇയാളുടെ അച്ഛനൊരു വാക്ക് പറഞ്ഞു, അതെനിക്ക് മോശമായിട്ട് തോന്നി, അതിന് ഇയാൾ മാപ്പ് പറഞ്ഞാൽ എനിക്കൊരു കേസും ഇല്ല. അപ്പം ഇതല്ല കേസ് അന്നത്തെ. അപ്പം ഈ പ്രശ്നം നമുക്ക് മീഡിയേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും, എന്താണ് ഇവരുടെ കേസുമായിട്ട് വരാൻ കാര്യം. അപ്പം അത് ആ പ്രോബ്ലത്തിലോട്ടൊന്ന് ചെന്ന് കഴിഞ്ഞാൽ, വ്യക്തിയെ മാറ്റി വെച്ച് പ്രോബ്ലത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രോബ്ലം നമുക്ക് ഈസിയായിട്ട് പരിഹരിക്കാൻ ആവശ്യമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാം.
2: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണിത് വിളിക്കുന്നത്, എവിടെ നിന്നാണ്?
3: എന്റെ പേര് ഉഷകുമാരി, പനക്കൂട്ട് നിന്നാ
0: വിളിക്കുന്നത്.
3: ഞാൻ ചോദിക്കാന്ന്, ഞാനൊരു അവശ്യ കിടക്കുന്ന ഒരാളാണ്. പിന്നെ ഒരു കഴിഞ്ഞ വർഷം June 4 ഞാൻ ഇങ്ങനെ ജോലിക്ക് പോകാനായിട്ട് എന്റെ വീട്ടു നടയിൽ ഇറങ്ങിയപ്പോ തന്നെ, ഇറങ്ങി ഓഫീസിൽ എത്തുന്നിരുന്നപ്പോ തന്നെ ബസ്സിന് ഇതിലോട്ട് പോലെ ഒരു തിരുവനന്തപുരം ബസ് വന്നായിരുന്നു. ഞാൻ കുറിലോട് ജംഗ്ഷനിലേക്ക് തൊട്ടപ്പുറത്ത് വെച്ച് കൈ കാണിക്കുകയും ബസ്സിന്റെ എന്നെ പാസ് ചെയ്ത് പോയി നിന്നപ്പോ ഞാൻ ബസ്സിന്റെ ആ മുക്ക് തട്ടി കവിഴ്ന്ന് വീണത് മാത്രമേ എനിക്ക് ആ നേരം അറിയാവൂ. പക്ഷെ പിന്നെ എനിക്ക് എല്ലാരും കൊണ്ട് നടക്കുന്ന യാത്രക്കാരും ഈ ബസ്സിലെ ജീവനക്കാരൻ തന്നെ ബസ് നിർത്തുകയും ചെയ്തു. പക്ഷെ ബസ് തട്ടിയാണോ എന്താണെന്ന് എനിക്ക് അപ്പോഴറിയത്തില്ലായിരുന്നു. പക്ഷെ സ്വല്പം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ബസ് തട്ടിയാണ് ഞാൻ കവിഞ്ഞ് വിളിച്ച് വീഴുകയാണ്. സ്റ്റോപ്പ് കഴിഞ്ഞതുകൊണ്ടാണ് അവർ സ്പീഡിൽ കൊണ്ടുപോയപ്പോ ഞാൻ ഇങ്ങനെ കൈ കഴിച്ചു പോകാൻ നിർത്തിയത്. അപ്പോഴേ ഞാനെങ്കിൽ തട്ടിയ കവിഞ്ഞ് വിളിച്ച് വീണത്. പക്ഷെ

0: എല്ലാരും കൂടെ ഓടിക്കൂടി വന്ന് തൂക്കി എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഒരു കൈ മൊത്തവും ഷോർട്ട് മൊത്തം അപ്പഴേ പൊട്ടിപ്പോയായിരുന്നു. അങ്ങനെ എന്റെ നിലവിളി കാരണം അവര് വേറൊന്നും ചിന്തിച്ചില്ല, ഞാനും ഒന്നും ചിന്തിച്ചില്ല, കാരണം എന്റെ അത്രത്തോളം ഷോക്ക് ആയി പോയത്. പക്ഷെ അവര് അപ്പഴ തന്നെ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടിരിക്കുകയും അവിടെ അപ്പഴത്തന്നെ കാശുപത്രിയിലുള്ള ഡോക്ടർ പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ തന്നിട്ട് എക്സ്റേ എടുത്ത് എടുത്തുകൊണ്ട് വെളിയിൽ നിന്ന് വരാൻ പറഞ്ഞപ്പോ തന്നെ മൊത്തം കൈ പൊട്ടിപ്പോയതായിട്ടാണ് കണ്ടത്. പക്ഷെ അപ്പോഴ് ബസ്സിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് പിന്നെ അവരാരും എന്റെ അടുത്തൊന്നും ചോദിച്ചില്ല, എങ്ങനെ വീണെന്നൊന്നും ചോദിച്ചില്ല. ഇവർ സ്വന്തമായിട്ട് അങ്ങ് പറഞ്ഞ് വീഴ്ച എന്ന് എഴുതി പോയി പേപ്പറിൽ, എന്റെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അതിനെ ചൊല്ലി ഇപ്പൊ ഞാൻ ഒരു വർഷം കൊണ്ട് എന്റെ കൈ എടുക്കാൻ കഴിയാതെ ഞാനിപ്പോ നെടുമങ്ങാട്ട് ട്രീറ്റ്മെന്റ് ആയി. കഴിഞ്ഞ മാസം ജൂൺ 4 2025 ഇന്ന് വരെയും ട്രീറ്റ്മെന്റ് ആണ് സാർ. എന്റെ
1: ക്ലെയിമോ ഒന്നും പരാതിയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നോ?
0: ഇല്ല ഇല്ല, ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഒരു സാറ് എന്റെ അടുത്ത് പറഞ്ഞ് ഇത്രയും ഗെറ്റിക്കലായതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു സപ്പോർട്ട് ചെയ്യാം, ഞാൻ പറഞ്ഞ ചെയ്തി കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ആ വിധി കൊടുത്തതുമില്ല. ഞാനിപ്പോഴും ഒരു കിടക്കില്ല, കിടക്ക വെച്ചാൽ ഈ
1: തിരുവനന്തപുരം തിരുവനന്തപുരത്തല്ലേ,
0: തിരുവനന്തപുരം
1: അല്ലെ,
0: ഇത് അങ്ങനെ അല്പം മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷനും കഴിഞ്ഞിട്ട് കമ്പി കഴിഞ്ഞു, പിന്നെ കൈ അനങ്ങാൻ വരെ ഇപ്പൊ ബ്ലഡ്
1: കുത്തിവെച്ചു. ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ബ്ലഡ് ആയതുകൊണ്ട് ആരെ കൊണ്ടെങ്കിലും ഒരു പരാതി നമുക്ക് ഈ പറഞ്ഞതുപോലെ ലീഗൽ സർവീസ് അവിടെ നമുക്ക് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട് നെടുമങ്ങാട് തന്നെ, നിർവഹങ്ങാട് തന്നെ, അവർക്കൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ഈ പറഞ്ഞതുപോലെ മുകളിലോട്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്നും ഇനി വേണമെങ്കിൽ നമുക്ക് പെർമനന്റ് ലോകതാലത്ത് സംവിധാനം ഉണ്ട് അവിടെ കൂടെ, അത് ട്രിവാൻഡ്രത്താണ്, അതിലൂടെ നമുക്ക് ട്രാൻസ്പോർട്ട് കെ എസ് ആർ ടി സി അല്ലേ പറഞ്ഞു, അതെ തന്നെ കെ എസ് ആർ ടിക്ക് നോട്ടീസ് അയച്ച് അവരെ വരുത്തി അതിനെ സംവിധാനം ചെയ്യാൻ പറ്റും. അങ്ങ് അവിടെ ഈ ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട് നിർവഹങ്ങാട്, അവിടെ അങ്ങേക്ക് പോകാൻ പറ്റില്ല, ആരെങ്കിലും അയച്ചാൽ മതി, അവരയച്ചു കഴിഞ്ഞാൽ അവർ ബാക്കി കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതും അതിനുവേണ്ടി പരാതി കൊടുക്കേണ്ട പരാതി വരെ എഴുതി എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ പറ്റി പറഞ്ഞു തരും. ഒന്ന് അവിടെ ആരെങ്കിലും ഒന്ന് അയച്ചാൽ മതി ലീഗൽ സർവീസ്. ഇതെല്ലാം കാണിച്ചുകൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ വേണ്ടത് അവർ ചെയ്യും, അതിന് വേണ്ട എന്താ പറയുക നഷ്ടപരിഹാരം തരാൻ ആവശ്യമായ വ്യവസ്ഥകൾ അവർ ചെയ്തു തരും കേട്ടോ. നെടുമങ്ങാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട് നെടുമങ്ങാട് കോടതിയായിട്ട് ബന്ധപ്പെട്ട്, അവർ ആരോടെങ്കിലും പറഞ്ഞാൽ മതി അവിടെ. അവിടുന്ന് പിന്നെ ആൾക്കാർ വേണമെങ്കിൽ വന്നോളൂ, പാരലീഗൽ വോളണ്ടിയേഴ്സ് ഉണ്ട് അവിടുന്ന്, അങ്ങനെ വന്ന് കണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ സംവിധാനം അവർ ചെയ്തു തരും കേട്ടോ. അവിടെ ഒന്ന് സമീപിച്ചാൽ മതി കേട്ടോ.
2: കോൾ കട്ടായെന്ന് തോന്നുന്നു. ഈ മീഡിയേഷൻ്റെ അതിൻ്റെ ഔട്ട്കം ഇപ്പോൾ അങ്ങനെ ഒരു ഒരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് അത് അതിനൊരു അതിൻ്റെ ഒരു ലീഗൽ ബാക്കപ്പ് എങ്ങനെയാണ്?
1: അതെ സർ, അതാ നമ്മുടെ ശരിക്കും ഫൈനലി അത് തന്നെ അറിയാം. അതറിയാം നമ്മൾ മീഡിയേഷന് പോയി കഴിഞ്ഞ് എന്താന്ന്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ പ്രസൻ്റ് ഉള്ളത് പെൻഡിങ് കേസാണ്. അപ്പോൾ അതൊരു കോടതി വിധി കിട്ടേണ്ട കേസാണ്. ഇതിനെ മീഡിയേഷന് അയച്ചു കഴിയുമ്പോൾ മീഡിയേറ്റർ സംസാരിച്ച് ഇതിൻ്റെ മീഡിയേഷൻ സെറ്റിൽമെൻ്റ് അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. രണ്ട് കൂട്ടരെ സമ്മതിച്ച് അത് രണ്ട് കൂട്ടരുടെ സമ്മതത്തോടുകൂടി എഴുതി രണ്ട് കൂട്ടർക്കും വായിച്ചു കൊടുത്ത് അത് അവർക്ക് ഈ ടേംസൊക്കെയാണ് ഈ ടേംസൊക്കെ എല്ലാ ടേംസും വായിച്ച് രണ്ട് കൂട്ടരും എഗ്രി ചെയ്ത് കഴിയുമ്പോൾ ഇരു കക്ഷികളും ഒപ്പിട്ട് അവരെ അവർ അഡ്വക്കേറ്റ്മാരുണ്ടാവും അവരും ഒപ്പിട്ട് മീഡിയേറ്റർ ഓതൻറ്റിക്കേറ്റ് ചെയ്ത് കോടതിക്ക് തിരിച്ച് ഏത് കോടതിയിൽ നിന്നാണോ കേസ് അയച്ച് ആ കോടതിക്ക് തിരിച്ചയക്കുന്നു. ആ കോടതി അതിനെ ഒരു കോടതി വിധിയാണ് കോംപ്രമൈസ് ഡിഗ്രി രണ്ട് കൂട്ടരും സംബന്ധിച്ച് അതായത് സിവിൽ റൂൾ നമ്മുടെ കോടതി സി പി സിയിൽ പറയുന്നുണ്ട് ഓർഡർ 23 Rule 3 എന്ന ഒരു പ്രൊവിഷനുണ്ട്. നമ്മുടെ കേസ് നമുക്ക് ഇരു കൂട്ടർക്കും സംബന്ധിച്ച് എങ്ങനെ തീർപ്പാക്കാം കോംപ്രമൈസ് ഡിഗ്രി പാസ്സാക്കാം. ഇതിനൊരു കോംപ്രമൈസ് ഡിഗ്രി ആയിട്ട് കോടതി പാസ്സാക്കുന്നു. പിന്നീട് ഈ വിധി നമുക്ക് ഈ കോടതിയിലൂടെ നടപ്പാക്കിയെടുക്കും എക്സിക്യൂഷൻ പ്രൊസീജിയറിലൂടെ അതൊരു വിധിയായി കിട്ടി. അപ്പോൾ നമുക്കിത് തെളിവെടുക്കാനോ ബാക്കി കാര്യങ്ങൾക്കോ ഒന്നും പോകണ്ട, ഇവർ സംബന്ധിച്ച കാര്യങ്ങൾ തന്നെയാണ് ആ വിധി. അപ്പം സ്വന്തം കൊടുത്ത കേസിൽ കക്ഷികൾക്ക് തന്നെ ഒരു വിധി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കോടതിയുടെ അപ്രൂവലോടുകൂടി വിധി സമ്പാദിക്കാൻ ആവശ്യമായ ഒരു സംവിധാനമാണ് മധ്യസ്ഥത.
2: ഈ ഭാവിയിൽ ഈ വിധി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അത് പറ്റില്ല എന്ന് തോന്നി അപ്പീൽ പോകാനോ അങ്ങനെയുള്ള എന്തെങ്കിലും
1: പ്രൊവിഷൻ ഉണ്ടോ? അപ്പീൽ വേണ്ട, രണ്ടു കൂട്ടരും എഗ്രി ചെയ്ത കാര്യം.
2: അതെ, ഭാവിയിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് അത് തെറ്റായി പോയി വേണ്ട
1: പാലിക്കാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ ഇത് നടപ്പായത് ഫ്രോഡിലൂടെയാണെന്നോ ഇംപ്രോപ്പർ ആണെന്നോ അതിന് പ്രോപ്പർ പ്രൊസീജിയർ അല്ല എന്നൊക്കെ ഒരു ആണെങ്കിൽ ചലഞ്ച് ചെയ്യുക. അല്ലാതെ ഇത് രണ്ടുപേർക്കും ബൈൻഡിങ് ആണ്, അപ്പീലില്ല, രണ്ടുപേരും പാലിക്കാൻ ബാധ്യസ്ഥരാണ്, അതൊരു കോടതി വിധിക്ക് തുല്യമാണ്, അതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല. അഥവാ സമ്മതിച്ചെഴുതിയതാണല്ലോ, അതുകൊണ്ട് രണ്ടു കൂട്ടരും അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്.
2: ഓക്കെ, ഇപ്പം നിലവിൽ ഇപ്പം കോടതികൾക്ക് മുമ്പുള്ള മുമ്പിൽ ഇരിക്കുന്ന ഏതെങ്കിലും കേസുകൾ ഇപ്പം നമ്മളെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് അവരുടെ ഒരു കേസ് ഇപ്പം ഏതെങ്കിലും കോടതിയിൽ മുമ്പിലുള്ളത് മീഡിയേഷന് വിടണം എന്നുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്?

0: കോടതിയോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്താൽ മതി, ഏത് സ്റ്റേജിൽ വേണമെങ്കിലും വിടാം. അതെ രസം, ഇത് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും വിടാം. ഇനി അത് വേറൊരു ഗുണം കൂടെ ഉള്ളത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും മീഡിയേഷനിലൂടെ തീർപ്പാക്കാൻ പറ്റും. ഈ കേസ് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധാനം ഒരു കാര്യമാണ്, അതുപോലും നമുക്ക് തീർപ്പാക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളുള്ള കേസുകളിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കേസുകളോ മറ്റു കാര്യങ്ങളോ വേറെ എവിടെയെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കേസ് വന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കേസ് വേറൊരു കോടതി ഉണ്ടെങ്കിൽ ആ കേസും ഞങ്ങൾ പിൻവലിച്ചോളാം എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇവർക്ക് അപേക്ഷ കൊടുത്ത് അതും തീർക്കും. അപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സും, അപ്പോൾ ഒരു ഒരു ഒരു മീഡിയേഷൻ സെറ്റിൽമെൻറ്റിലൂടെ നമുക്ക് അവർ തമ്മിലുള്ള എല്ലാ തർക്കങ്ങളും പരിഹരിക്കാൻ പറ്റും. ഇനി മറ്റൊരു പണ്ടൊരു കാശ് കിട്ടാനുണ്ടായിരുന്നു, ഞാൻ അത് വേണമെങ്കിൽ കൊടുത്തോളൂ, അല്ലെങ്കിൽ അത് കുറച്ചോളൂ, എല്ലാ തർക്കങ്ങളും. അതായത് ഒരു വ്യക്തിബന്ധം എത്രത്തോളം സുദൃഢമാക്കാമെന്നുള്ളത്, നല്ലൊരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ളത്, അത് നമുക്ക് മീഡിയേഷന് തീരുമാനിക്കാം. ഇത്രയും ഒരു ഓപ്പൺ ആയിട്ടുള്ള കാര്യം നമുക്ക് കോടതിയിലൊന്നും പറ്റില്ല, കോടതി തെളിവ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കക്ഷികൾക്ക് മനസ്സ് തുറന്ന് അവിടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ വലിയൊരു അവസ്ഥ, അല്ലെങ്കിൽ വലിയൊരു അവസരം ആണ്
1: മീഡിയേഷൻ വഴി
0: ലഭ്യമാകുന്നുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംസ്കാരമായിട്ട് മാറണം. അതായത് ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ തർക്കിക്കാൻ പോകുന്നതിന് പകരം എന്തുകൊണ്ട് രക്ഷ പിടിച്ചു വീഴ്ത്തിക്കൂടാ എന്നുള്ളത്.
1: അപ്പം കൂടുതൽ ആൾക്കാർ ഈ ഈ ഒരു രീതിയിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ തർക്കങ്ങൾ പരിഹരിക്കാൻ മുൻപോട്ട് വരട്ടെ എന്ന് നമുക്കൊരുള്ള അങ്ങനെ ഒരു നമുക്കൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്, നമ്മുടെ സമയം അവസാനിച്ചു.
0: എല്ലാവരും പറഞ്ഞു ആകാശവാണി ചെയ്യുന്ന വലിയൊരു നല്ല ദൗത്യമുണ്ട്, ഒരുപാട് ജനങ്ങളിൽ എത്തുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നല്ലൊരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഉദ്യമിച്ച ആകാശവാണിക്ക് പ്രത്യേകം നന്ദി.
1: ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്.
2: ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി പൂർണ്ണമാകുകയാണ്. തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ അഥവാ മീഡിയേഷന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ. അദ്ദേഹത്തോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. സ്റ്റുഡിയോയിലൊപ്പമുണ്ടായിരുന്നത് ആര്യ പ്രസന്നൻ, സൊഹ്റ മമു. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ബിജു കോലോത്ത്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 സ്റ്റേഷനുകൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ സ്റ്റേഷനുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ക്ഷയരോഗ പരിശോധനയ്ക്ക് കഫം സാമ്പിളുകൾ ഡ്രോൺ ഉപയോഗിച്ച് എത്തിക്കുന്നത് രോഗനിർണയത്തിന് സമയവും രോഗികളുടെ ചെലവും കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ICMR പഠനം. തെലങ്കാനയിലെ യാദാദ്രി ഭുവനഗിരി ജില്ലയിൽ ICMR നടപ്പിലാക്കിയ ഐഡ്രോൺ പദ്ധതിയുടെ ഭാഗമായാണ് പഠനം നടത്തിയത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ KSU മോശമായ രീതിയിൽ പരാമർശിച്ചിട്ടില്ലെന്നും അത്തരം വ്യാഖ്യാനം വേണ്ടെന്നും ചാണ്ടി ഉമ്മൻ MLA. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ നിന്നും മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയിട്ടില്ലെന്നും ചാണ്ടി ഉമ്മൻ തൃശൂരിൽ പറഞ്ഞു. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ഉണ്ടായ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗം ബാധിച്ചത്. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ മുഖേന കഴിഞ്ഞ 2 വിള നെല്ലെടുപ്പിലെ വില വിതരണം ഇന്ന് പുനരാരംഭിക്കും. കേന്ദ്ര താങ്ങുവില ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ച 90.91 കോടി രൂപയിൽ നിന്നാണ് വില വിതരണം ചെയ്യുക. മന്ത്രിയാക്കാൻ കോഴ ആവശ്യപ്പെട്ട് പ്രിയങ്കാഗാന്ധി MPയുടെ ഓഫീസിന്റെ പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ MPയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പരാതിയിൽ കൽപ്പറ്റ പോലീസ് കേസെടുത്തു. MP ഓഫീസിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിദ്യാ ബാലകൃഷ്ണൻ MLAയും MPമാരായ ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാക്കോസ് എന്നിവരെയും ഫോണിൽ വിളിച്ച പരാതിയിലാണ് കേസ്. സ്വർണവില കുറഞ്ഞു. പവന് 200 രൂപ താഴ്ന്ന് 1,580 രൂപയായി. 13,135 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9.
1: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് മരംകുത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. തിരുവനന്തപുരം വിളവൂർക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പൽ കൃഷ്ണകിഷോർ വി സംസാരിക്കുന്നു.
2: മരംകുത്തി തന്റെ മസ്തിഷ്കത്തെ കേടുപാടുകൾ സംഭവിക്കാതെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? മരങ്ങളുടെ തൊലിയിൽ ആഞ്ഞാഞ്ഞു കൊത്തി തുരന്ന് ഭക്ഷണം കണ്ടെത്താനും കൂട് നിർമ്മിക്കാനും മറ്റ് മരംകൊത്തികളുമായി ആശയവിനിമയം നടത്തുവാനുമുള്ള കഴിവാണ് മരംകൊത്തി എന്ന പക്ഷിയുടെ സവിശേഷത. ഒരു മരംകൊത്തിക്ക് തൻ്റെ മൂർച്ചയേറിയ കൊക്കുകൊണ്ട് ഒരു സെക്കൻഡിൽ 15 മുതൽ 20 തവണ വരെ മരത്തിൽ കൊത്താൻ കഴിയും. ഒരു ദിവസം 10,000 മുതൽ 12,000 തവണ വരെ കൊത്തുന്ന ഇനങ്ങളും ഇവയിലുണ്ട്. ഇത്രയും തന്നെ തവണ അതിൻ്റെ മസ്തിഷ്കവും പ്രകമ്പനം ചെയ്യുന്നുവെന്ന് ഓർക്കുക. ഇത്രയും ശക്തമായ ആഘാതം മനുഷ്യരുടെ തലയിലുണ്ടായാൽ ഗുരുതരമായ മസ്തിഷ്ക പരിക്കുകൾ സംഭവിക്കും. എന്നാൽ മരംകൊത്തിക്ക് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അതിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. മരംകൊത്തി നിരന്തരം ആഞ്ഞാഞ്ഞു കൊത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ തല മണിക്കൂറിൽ ഏകദേശം 20 മുതൽ 25 കിലോമീറ്റർ വരെ വേഗതയിലാണ് കൊത്തുന്ന നേരമത്രയും മുന്നോട്ട് ചലിക്കുന്നത്. കൊക്കിൻ്റെ ഓരോ പ്രഹരത്തിലും ഗുരുതരമായ ആഘാതശക്തി ഉണ്ടാകുന്നു. ഇത്തരം ഒരു ആഘാതം സംഭവിച്ചാൽ മനുഷ്യർക്കാണെങ്കിൽ മസ്തിഷ്കക്ഷതം അഥവാ കൺകഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് മരംകൊത്തിയുടെ ശരീരഘടന. അതിൽ ഏറ്റവും പ്രധാനം ശക്തവും പ്രത്യേക രൂപകൽപ്പന ഉള്ളതുമായ കൊക്ക് തന്നെയാണ്. മരംകൊത്തിയുടെ കൊക്ക് അതിൻ്റെ പ്രധാന സംരക്ഷണ സംവിധാനങ്ങളിൽ ഒന്നാണ്. കൊക്കിൻ്റെ സവിശേഷതകൾ ശ്രദ്ധേയമാണ്. വളരെ ശക്തിയുള്ളതും മൂർച്ചയുള്ളതുമായ കൊക്കിൻ്റെ മുകളിലത്തെ ഭാഗത്തിനും താഴത്തെ ഭാഗത്തിനും തമ്മിൽ ചെറിയ നീളവ്യത്യാസമുണ്ട്. മരത്തിൽ കൊത്തുമ്പോൾ ഉണ്ടാകുന്ന ആഘാതത്തിൻ്റെ ശക്തി തുല്യമായി വിതരണം ചെയ്യാൻ ഈ രൂപകൽപ്പന സഹായിക്കുന്നു. ആഘാതത്തിൻ്റെ മുഴുവൻ ശക്തിയും നേരിട്ട് മസ്തിഷ്കത്തെ ബാധിക്കാതെ കൊക്കിലും തലയോട്ടിയിലുമായി വിതരണം ചെയ്യപ്പെടുന്നു. മരംകൊത്തിയുടെ തലയോട്ടി ആഘാതം ആഗിരണം ചെയ്യുന്ന തരം തലയോട്ടിയാണെന്ന് പറയാം. ഘടനാപരമായ സവിശേഷതയാണ് ഇതിന് സഹായകമായി നിൽക്കുന്നത്. തലയോട്ടിക്കുള്ളിൽ സ്പോഞ്ച് പോലെയുള്ള അസ്ഥിഘടനകൾ സ്വാഭാവിക ഷോക്ക് അബ്സോർബറുകളായി പ്രവർത്തിക്കുന്നു. അങ്ങനെ ആഘാതം വലിയൊരു അളവ് നിയന്ത്രിക്കപ്പെടുന്നു. മരത്തിൽ കൊത്തുമ്പോൾ ഉണ്ടാകുന്ന ആഘാതവും കുലുക്കവും കുറച്ചു മാത്രമേ മസ്തിഷ്കത്തിലേക്ക് എത്തുകയുള്ളൂ എന്ന് ചുരുക്കം. ഇത് കാറുകളിലെ ഷോക്ക് അബ്സോർബറുകളെ പോലെ പ്രവർത്തിക്കുന്നതായി ശാസ്ത്രജ്ഞർ പറയുന്നു. മരംകൊത്തിയുടെ മസ്തിഷ്കം ചെറുതും തലയോട്ടിക്കുള്ളിൽ ഉറച്ച നിലയിലും ഉള്ളതാണ്. മസ്തിഷ്കത്തിനും തലയോട്ടിക്കും ഇടയിൽ ഒഴിഞ്ഞ ഇടം വളരെ കുറച്ചേ ഉള്ളൂ. അതിനാൽ മസ്തിഷ്കത്തിന് അധികം ചലിക്കാനാവില്ല. ഈ സവിശേഷതകൾ മരം കൊത്തുമ്പോൾ മസ്തിഷ്കം തലയോട്ടിക്കുള്ളിൽ ഇടിക്കുവാനുള്ള സാധ്യത കുറയ്ക്കുന്നു. മരംകൊത്തിയുടെ കഴുത്തിലെ പേശികൾ വളരെ ശക്തമാണ്. ഈ പേശികൾ മരംകൊത്തി മരത്തിൽ കൊത്തുമ്പോൾ തലയുടെ ചലനം നിയന്ത്രിച്ച് സ്ഥിരത നൽകുന്നു. ആഘാതത്തിൻ്റെ ഒരു ഭാഗം ഈ പേശികൾ ഉൾക്കൊള്ളുകയും തലയുടെ നിയന്ത്രണം നിലനിർത്തുകയും ചെയ്യുന്നു. മരംകൊത്തിയുടെ ഏറ്റവും വിചിത്രമായ പ്രത്യേകതകളിലൊന്നാണ് ഹയോയിഡ് അസ്ഥി. എന്താണ് ഹയോയിഡ് അസ്ഥി? നാവിനെ താങ്ങി നിർത്തുന്ന നീളമുള്ള അസ്ഥിയാണിത്. ഈ അസ്ഥി മരംകൊത്തിയുടെ തലയോട്ടിക്ക് ചുറ്റുമായി വിന്യസിച്ചിരിക്കുന്നു. ചില ഇനങ്ങളിൽ ഈ അസ്ഥി തലയുടെ പിന്നിലൂടെയും മുകളിലൂടെയും കടന്നുപോകുന്നു. ഈ ഘടന ആഘാതശക്തി തലയോട്ടിയിൽ ഉടനീളം വികേന്ദ്രീകരിച്ചു പോകാൻ സഹായിക്കുന്നു. ഇതൊരു സുരക്ഷാ ബെൽറ്റിനെ പോലെ പ്രവർത്തിക്കുന്നതായി ശാസ്ത്രജ്ഞർ കരുതുന്നു. മരംകൊത്തി നേരെയുള്ള ദിശയിലാണ് കൊത്തുന്നത്. ആ സമയത്ത് തല, കഴുത്ത്, കൊക്ക് എന്നിവ ഒരേ നേർരേഖയിൽ നിലനിൽക്കുന്നു. അതിനാൽ വശങ്ങളിലേക്കുള്ള ചരിവുകൾ വളരെ കുറവാണ്. മനുഷ്യരിൽ ഗുരുതരമായ മസ്തിഷ്ക ക്ഷതങ്ങൾക്ക് പ്രധാന കാരണം തലയുടെ തിരിച്ചിലാണ്. മരംകൊത്തിയിൽ ഇത് വളരെ കുറവായതിനാൽ അപകട സാധ്യതയും കുറയുന്നു. മരംകൊത്തിക്ക് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന പ്രത്യേകതരം കണ്ണിമയുണ്ട്. കൊത്തുന്ന സമയത്ത് ഇത് കണ്ണിൻ്റെ മുകളിലൂടെ അടയുന്നു. ഒരു സംരക്ഷണ കണ്ണാടി പോലെ പ്രവർത്തിക്കുന്നതിനാൽ മരച്ചീളികളും പൊടിയും കണ്ണിലേക്ക് വീഴുന്നത് തടയുകയും ആഘാത സമയത്ത് ഇത് കണ്ണുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. മരംകൊത്തിയെക്കുറിച്ചുള്ള പഠനങ്ങൾ

ശാസ്ത്രലോകത്തിനും മനുഷ്യർക്കും വളരെ അധികം പ്രയോജനപ്പെടുന്നു. കൂടുതൽ സുരക്ഷിതമായ ഹെൽമറ്റുകൾ രൂപകൽപ്പന ചെയ്യാനും കായിക താരങ്ങൾക്കുള്ള തല സംരക്ഷണ ഉപകരണങ്ങൾ മെച്ചപ്പെടുത്താനും നിർമ്മാണ തൊഴിലാളികൾക്കുള്ള സുരക്ഷാ ഉപകരണങ്ങൾ വികസിപ്പിക്കാനും മസ്തിഷ്ക പരിക്കുകൾ കുറയ്ക്കുവാനുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുവാനും ഈ പഠനത്തിലെ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. മരംകൊത്തി അതിൻ്റെ തലച്ചോറിനെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്ന് ശാസ്ത്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി വിശദീകരിക്കാം. മരംകൊത്തിക്ക് ഒരു സെക്കൻഡിൽ 20 തവണ വരെ മരത്തിൽ കൊത്താൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇത്രയും ശക്തമായ ആഘാതങ്ങൾ ഉണ്ടായിട്ടും അതിൻ്റെ തലച്ചോറിന് കേടുപാടുകൾ സംഭവിക്കാറില്ല. ഇതിന് പിന്നിലെ കാരണം ഇനി പറയുന്ന ചില ഭൗതിക നിയമങ്ങളാണ്. ഇവയിൽ ഒന്നാണ് ഇമ്പൾസ് മൊമെന്റം തത്വം. ഇമ്പൾസ് മൊമെന്റം സിദ്ധാന്തപ്രകാരം F(T) = dp. ഇവിടെ dp എന്നത് മൊമെന്റത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. മരംകൊത്തിയുടെ കൊക്ക് മരത്തിൽ തട്ടുമ്പോൾ അതിൻ്റെ മൊമെന്റം അഥവാ ആക്കം 0 മാറണം. ഈ മാറ്റം സംഭവിക്കുന്ന സമയം അല്പം കൂട്ടിയാൽ അനുഭവപ്പെടുന്ന ബലം കുറയ്ക്കാനാകും. കൊക്കും തലയോട്ടിയും ആഘാതം ആഗിരണം ചെയ്യുന്ന ഘടകങ്ങളായതാണ് മരംകൊത്തിക്ക് ലഭിക്കുന്ന നേട്ടം. ഇവ ആഘാതം സംഭവിക്കുന്ന സമയം അല്പം വർദ്ധിപ്പിക്കുന്നു. അതിനാൽ മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന പരമാവധി ബലം കുറയുന്നു. ഇത് ഒരു ഉദാഹരണ സഹിതം വിശദമാക്കാം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ പന്ത് പിടിക്കുമ്പോൾ കൈകൾ പിന്നിലോട്ട് വലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? വേഗത്തിൽ വരുന്ന പന്ത് പിടിക്കുമ്പോൾ കളിക്കാരൻ കൈകൾ പന്തിൻ്റെ സഞ്ചാരദിശയിലേക്ക് പിന്നോട്ട് നീക്കുന്നു. കൈകളിൽ അനുഭവപ്പെടുന്ന ആഘാതബലം കുറയ്ക്കാനാണിത്. ഇമ്പൾസ് മൊമെന്റം സിദ്ധാന്തപ്രകാരം F(T) = dp. പന്ത് പിടിക്കുമ്പോൾ മൊമെന്റം ഒരു മൂല്യത്തിൽ നിന്ന് 0 മാറും. അതിനാൽ മൊമെന്റത്തിലെ മാറ്റം സ്ഥിരമാണ്. പന്തിൻ്റെ വേഗത 0 കൊണ്ടുവരാൻ കൂടുതൽ സമയം എടുത്താൽ കയ്യിൽ അനുഭവപ്പെടുന്ന ബലം കുറയുന്നു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പന്ത് സൗകര്യപൂർവം പിടിക്കാനാകും, പരിക്കേൽക്കാനുള്ള സാധ്യതയും കുറയുന്നു. അതിനാൽ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ പന്ത് പിടിക്കുമ്പോൾ കൈകൾ പിന്നോട്ട് വലിക്കുന്നത് ആഘാത സമയം വർദ്ധിപ്പിച്ച് കൈകളിൽ അനുഭവപ്പെടുന്ന ബലം കുറയ്ക്കുന്നതിനാണെന്ന് സാമാന്യമായി പറയാം. ഊർജ ആഗിരണം, എനർജി അബ്സോർപ്ഷൻ. ചലിക്കുന്ന തലയുടെ ഗതികോർജം 1/2 mv². ഇവിടെ m ദ്രവ്യമാനവും v വേഗതയുമാണ്. മരത്തിൽ കൊത്തുമ്പോൾ ഈ ഊർജം എവിടെയെങ്കിലും ചെലവഴിക്കണം. ഊർജം എങ്ങനെ ചെലവാകുന്നു? മരത്തിൻ്റെ നാരുകൾ പൊട്ടിക്കാൻ ശബ്ദമായി താപമായി ഒക്കെ ഊർജം ചെലവാക്കപ്പെടുന്നു. മാത്രമല്ല, തലയോട്ടിയിലെ സ്പോഞ്ച് പോലെയുള്ള അസ്ഥികളാൽ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി മസ്തിഷ്കത്തിലേക്ക് വളരെ കുറച്ച് ഊർജം മാത്രമേ എത്തുന്നുള്ളൂ. മരം കൊത്തുമ്പോൾ തലയുടെ നിരന്തരമായ ചലനം ഗതികോർജം ഉണ്ടാക്കുന്നു. ഈ ഗതികോർജം മറ്റ് ഊർജ രൂപങ്ങൾ ആക്കി മാറ്റുകയാണ് മരം കൊത്തി ചെയ്യുന്നത്. ഉദാഹരണമായി, ഒഴിഞ്ഞ ഓഡിറ്റോറിയത്തിൽ ഉണ്ടാക്കുന്ന ശബ്ദോർജം ഓഡിറ്റോറിയത്തിലെ ഭിത്തിയിലും മേൽത്തട്ടിലും തറയിലും മറ്റും തട്ടി പ്രതിഫലിച്ച് എക്കോ, അനുരണനം എന്നിവ ഉണ്ടാക്കുന്നു. ഇത് പരിഹരിക്കുന്നതിനാണ് ഓഡിറ്റോറിയത്തിൽ കർട്ടനുകളും കുഷനുകളും മറ്റും ഉപയോഗിച്ച് ശബ്ദോർജം ആഗിരണം ചെയ്യുന്നത്. ഇതുപോലെ മരംകൊത്തിയുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ഗതികോർജം ആഗിരണം ചെയ്യപ്പെടുന്നു. ബലത്തിൻ്റെ വിതരണം. മർദ്ദം കണക്കാക്കുന്നതിനുള്ള സമവാക്യം P = F/A. മർദ്ദം സമം ബലം ഭാഗം വിസ്തീർണം. മരംകൊത്തിയുടെ പ്രത്യേകത, കൊക്കും തലയോട്ടിയും ആഘാതബലം വലിയ പ്രദേശത്തേക്ക് വ്യാപിപ്പിച്ച് പോകുന്ന രീതിയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി ഒരിടത്തു മാത്രം അമിതം

0: തത്വവും. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമപ്രകാരം ഒരു വസ്തു അതിൻ്റെ ചലനാവസ്ഥയെ മാറ്റാൻ എതിർക്കും, അതായത് ചലനാവസ്ഥയിലുള്ള വസ്തു അതേ അവസ്ഥയിൽ തുടരാൻ ശ്രമിക്കും. ഇതിനെ ജഡത്വം എന്ന് പറയുന്നു. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം അനുസരിച്ച് F=ma, ബലം സമം മാസ് ഗുണം ത്വരണം അഥവാ മന്ദീകരണം. മരംകൊത്തിയുടെ മസ്തിഷ്കം വലിപ്പത്തിൽ ചെറുതാണ്, തലയോട്ടിക്കുള്ളിൽ ഉറച്ച നിലയിലുമാണ്. അതിൻ്റെ ഫലമായി ദ്രവ്യമാനവും ജഡത്വവും കുറവാണ്, മസ്തിഷ്കത്തിന് അധികം ചലിക്കാൻ കഴിയുന്നില്ല, ആന്തരിക ആഘാതം കുറയുന്നു. വലുതും ഭാരമേറിയതുമായ മസ്തിഷ്കത്തിന് ജഡത്വം കൂടുതലായിരിക്കും, ചെറുതും ഭാരം കുറഞ്ഞതുമായ മസ്തിഷ്കത്തിന് ജഡത്വം കുറവായിരിക്കും. മരംകൊത്തി കൊത്തുമ്പോൾ അതിൻ്റെ തല പെട്ടെന്ന് നിൽക്കുന്നു. എന്നാൽ ചെറിയ മസ്തിഷ്കത്തിന് ജഡത്വം കുറവായതിനാൽ അതിന് മുന്നോട്ട് അധികം നീങ്ങാൻ കഴിയുന്നില്ല. ഉദാഹരണം, ഒരു ചെറിയ സൈക്കിൾ പെട്ടെന്ന് നിർത്തുന്നതിന് എളുപ്പമാണ്, എന്നാൽ വലിയ തീവണ്ടി അതേപ്രകാരം പെട്ടെന്ന് നിർത്തുവാൻ കഴിയുന്നില്ല. മാസ് കൂടിയ തീവണ്ടി വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ജഡത്വവും കൂടുതലായതിനാൽ അതിന് ചലനാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയുണ്ട്, അഥവാ നിർത്തുന്നതിന് പ്രയാസമാണ്. മാസ് കുറഞ്ഞ സൈക്കിളിന് ജഡത്വം കുറവായതിനാൽ ചലനാവസ്ഥയിൽ തുടരാനുള്ള പ്രവണതയും കുറയും, അതിനാൽ സൈക്കിൾ പെട്ടെന്ന് നിർത്താൻ കഴിയും. ഇലാസ്റ്റിക് ഷോക്ക് അബ്സോർപ്ഷൻ. ഹുക്കിൻ്റെ നിയമപ്രകാരം F=kx, ബലം സമം ഇലാസ്തിക സ്ഥിരാങ്കം ഗുണം സ്ഥാനാന്തരം. മരംകൊത്തിയിൽ സ്പോഞ്ച് പോലെയുള്ള കാർട്ടിലേജ് അസ്ഥിയായ ഹയോയിഡ് ആഘാത സമയത്ത് ചെറിയ സ്ഥാനാന്തരം കാണിക്കുന്നു. അതിൻ്റെ ഫലമായി ആഘാത ഊർജം താൽക്കാലികമായി സംഭരിക്കുന്നു, പിന്നെ അത് ക്രമേണ പുറത്തുവിടുന്നു. മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന ആഘാതം കുറയുന്നു. യാന്ത്രിക ഡാമ്പിംഗ്, മെക്കാനിക്കൽ ഡാമ്പിംഗ്. ഭൗതിക ശാസ്ത്രത്തിൽ ഡാമ്പിംഗ് എന്നത് കുലുക്കങ്ങൾ കുറയ്ക്കുന്ന പ്രക്രിയയാണ്. മരംകൊത്തിയുടെ തലയോട്ടി ആഘാതത്താൽ ഉണ്ടാകുന്ന കുലുക്കങ്ങളെ വേഗത്തിൽ ഇല്ലാതാക്കുന്നു. അതിൻ്റെ ഫലമായി കുലുക്കങ്ങൾ ദീർഘനേരം നിലനിൽക്കില്ല. ആവർത്തിച്ചുള്ള കൊത്തലുകൾ അപകടകരമായ വിറയലുകൾ സൃഷ്ടിക്കുന്നില്ല. കേന്ദ്ര ദ്രവ്യമാനവും സ്ഥിരതയും, സെന്റർ ഓഫ് മാസ് ആൻഡ് സ്റ്റെബിലിറ്റി. ടോർക്ക് സമം ബലം ഗുണം ദൂരം, T=R×F. ഇവിടെ ദൂരം R എന്നത് കേന്ദ്ര ദ്രവ്യമാനത്തിൽ നിന്നുള്ള അകലമാണ്. മരംകൊത്തിയുടെ പ്രത്യേകത, ആഘാതബലം കേന്ദ്ര ദ്രവ്യമാനത്തിനടുത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ടോർക്ക് വളരെ കുറവാണ്, തല തിരിയാനുള്ള പ്രവണത കുറയുന്നു, മസ്തിഷ്കം കൂടുതൽ സുരക്ഷിതമാകുന്നു. ചുരുക്കത്തിൽ, മരംകൊത്തി തൻ്റെ മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്നതിൽ ഇനി പറയുന്ന ഭൗതിക ശാസ്ത്ര സിദ്ധാന്തങ്ങൾ പ്രതിഫലിക്കുന്നു. ഇമ്പൾസ് കുറയ്ക്കൽ ആഘാത സമയം വർദ്ധിപ്പിച്ച് ബലത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നു. ബലത്തിൻ്റെ വിതരണം ആഘാതം വിശാലമായ പ്രദേശത്തേക്ക് വ്യാപിപ്പിച്ച് ലഘുവാക്കുന്നു. ഊർജ ആകിരണം ഗതികോർജം വിവിധ രൂപങ്ങളിലേക്ക് മാറ്റുന്നു. ഭ്രമണത്വരണം കുറയ്ക്കൽ മസ്തിഷ്കത്തിൻ്റെ വളച്ചൊടിക്കൽ ഒഴിവാക്കുന്നു. കുറഞ്ഞ ജഡത്വം മസ്തിഷ്കത്തിൻ്റെ ചലനം കുറയ്ക്കുന്നു. ഇലാസ്റ്റിക് ഷോക്ക് അബ്സോർപ്ഷൻ ആഘാതം ആകിരണം ചെയ്യുന്നു. ഡാമ്പിംഗ് കുലുക്കങ്ങൾ വേഗത്തിൽ ഇല്ലാതാക്കുന്നു. കുറഞ്ഞ ടോർക്ക് തലയുടെ സ്ഥിരത നിലനിർത്തുന്നു. അതിനാൽ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, മൊമെന്റം, ഊർജ സംരക്ഷണ നിയമം, ഹുക്കിൻ്റെ നിയമം, ഡാമ്പിംഗ്, ഭ്രമണ ഗതികശാസ്ത്രം തുടങ്ങിയ ഭൗതിക ശാസ്ത്ര തത്വങ്ങൾ പ്രകൃതിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് മരംകൊത്തി പക്ഷിയുടെ മരംകൊത്തൽ പ്രവർത്തനങ്ങൾ.
1: മരംകൊത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. തിരുവനന്തപുരം വിളവൂർക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പൽ കൃഷ്ണകിഷോർ വി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: ഫ്ലെക്സിബിൾ ആയ

0: യുവ തലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇനി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി MG രാധാകൃഷ്ണൻ ഈണം പകർന്ന് ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം രക്തസാക്ഷികൾ, സിന്ദാബാദ്.

0: ഈ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോറ്റി
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.

0: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ.

0: മാർട്ടി മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും കണ്ടീഷൻ അപ്ലൈ.
1: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് നേരാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
5: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
6: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
8: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
9: ഇനി കൈതപ്പുറം വരികൾ എഴുതി ഇളയരാജ ഇണവിട്ട് ചിത്രയും കൂട്ടരും പാടിയ ഗാനം കേട്ടാം. ചിത്രം കളിയൂഞ്ഞാൽ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 12:50 തുടർന്ന് കേൾക്കാം.
1: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തുപറ്റി?
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
1: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തുപറ്റി?
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
6: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: ആകാശവാണി, സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
1: കുട്ടികളിലെ അമിതവണ്ണം, കാരണങ്ങളും പരിഹാരങ്ങളും. ശിശുരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ശ്രുതി AR സംസാരിക്കുന്നു.
2: പല മാതാപിതാക്കളും ഇന്നും എന്റെ കുട്ടി നന്നായി കഴിക്കുന്നു, നല്ല തടിയുണ്ട്, അതിനാൽ ആരോഗ്യവാനാണ് എന്ന് കരുതുന്നു. എന്നാൽ അമിതവണ്ണം ഒരു ആരോഗ്യ പ്രശ്നമാണ്. അത് കുട്ടിയുടെ ശരീരത്തെയും മനസ്സിനെയും ഭാവിയെയും ബാധിക്കുന്നു. ഒരു കുട്ടിയുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം കൊഴുപ്പ് അടിഞ്ഞുകൂടി ആരോഗ്യത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് അമിതവണ്ണം. എല്ലാ തടിച്ച കുട്ടികളും അമിതവണ്ണമുള്ളവരല്ല. അതുകൊണ്ടാണ് ശിശുരോഗ വിദഗ്ധർ കുട്ടിയുടെ പ്രായം, ഉയരം, ഭാരം, BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ്, വളർച്ചാ ചാർട്ട് എന്നിവ ഉപയോഗിച്ചാണ് വിലയിരുത്തുന്നത്. പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, അമിതവണ്ണം ഒരു രോഗമാണ്, അത് വെറും സൗന്ദര്യ പ്രശ്നം മാത്രമല്ല. കുട്ടികളിലെ അമിതവണ്ണം വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഇന്നത്തെ കുട്ടികളുടെ ഭക്ഷണത്തിൽ എന്താണ് കൂടുതലുള്ളത്? പീസ, ബർഗർ, ഫ്രൈഡ് ചിക്കൻ, ചിപ്സ്, പഫ്സ്, നൂഡിൽസ്, കേക്സ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ഈ ഭക്ഷണങ്ങളൊക്കെയാണ്. ഈ ഭക്ഷണങ്ങളിൽ കൂടുതൽ ഉപ്പ് അടങ്ങിയിരിക്കുന്നു, കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു, കൂടുതൽ കലോറി നൽകുന്നു, കൂടുതൽ പഞ്ചസാര അടങ്ങിയിരിക്കുന്നു. പക്ഷേ പോഷകഗുണമോ വളരെ കുറവാണ്. ഒരു ചെറിയ കുപ്പി സോഫ്റ്റ് ഡ്രിങ്ക്സിൽ തന്നെ നിരവധി ടീസ്പൂൺ പഞ്ചസാര അടങ്ങിയിരിക്കുന്നു. ഇനി ശാരീരിക പ്രവർത്തനക്കുറവ്. മുമ്പ് കുട്ടികൾ പുറത്ത് കളിക്കുമായിരുന്നു, സൈക്കിൾ ഓടിക്കുമായിരുന്നു, മരത്തിൽ കയറുമായിരുന്നു. ഇന്നാണെങ്കിലോ മൊബൈൽ ഫോൺ, ടാബ്, വീഡിയോ ഗെയിംസ്, ടെലിവിഷൻ ഇവയൊക്കെയാണ് കുട്ടികളുടെ പ്രധാന വിനോദം. അടുത്തതായി ഉറക്കക്കുറവ്. ഉറക്കം ശരീരഭാരം നിയന്ത്രിക്കുന്ന പ്രധാന ഘടകമാണ്. കുറഞ്ഞ ഉറക്കം വിശപ്പ് കൂട്ടുന്നു, കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു, ശരീരഭാരം വർദ്ധിപ്പിക്കുന്നു. കുട്ടികൾ കേൾക്കുന്നതിനുപരി കാണുന്നതാണ് പഠിക്കുന്നത്. വീട്ടിൽ ജങ്ക് ഫുഡ് കൂടുതലാണെങ്കിൽ, വ്യായാമം ഇല്ലെങ്കിൽ, സ്ക്രീൻ ടൈം കൂടുതലാണെങ്കിൽ കുട്ടികളും അതേ ശീലങ്ങൾ സ്വീകരിക്കും. അമിതവണ്ണം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഒന്നാമതായി പ്രമേഹം. മുമ്പ് ടൈപ്പ് 2 പ്രമേഹം മുതിർന്നവരുടെ രോഗമായിരുന്നു.

ഇപ്പോൾ അമിതവണ്ണമുള്ള കുട്ടികളിലും ഇത് കാണുന്നു. ഇത് ജീവിതകാലം മുഴുവൻ ചികിത്സ ആവശ്യമായ രോഗമാണ്. ഹൈപ്പർ ടെൻഷൻ 10 to 12 വയസ്സുള്ള കുട്ടികളിലും ഉയർന്ന രക്തസമ്മർദ്ദം ഇന്ന് കണ്ടെത്തുന്നു. ഫാറ്റി ലിവർ, അമിതവണ്ണമുള്ള കുട്ടികളിൽ കരളിൽ കൊഴുപ്പ് അടിയുന്നു. ആദ്യഘട്ടത്തിൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല, പിന്നീട് കരൾ വീക്കം, കരൾ പ്രവർത്തനക്കുറവ് എന്നിവയിലേക്ക് നയിക്കാം. അമിതവണ്ണം അസ്ഥിസന്ധി പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. കൂടുതൽ ഭാരം മുട്ടുകൾക്കും കണങ്കാലുകൾക്കും നട്ടലിനും അധിക സമ്മർദ്ദം നൽകുന്നു. നേരത്തെയുള്ള കൗമാരത്തിനും ഇത് കാരണമാകുന്നു. ചില പെൺകുട്ടികളിൽ അമിതവണ്ണം കാരണം കൗമാര ലക്ഷണങ്ങൾ നേരത്തെ തുടങ്ങാം. അമിതവണ്ണം ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ബാധിക്കുന്നു. പല കുട്ടികളും കൂട്ടുകാരുടെ പരിഹാസം, ബോഡി ഷെയ്മിംഗ്, ആത്മവിശ്വാസക്കുറവ്, വിഷാദം, ഒറ്റപ്പെടൽ എന്നിവ നേരിടുന്നു. കുട്ടികളിലെ അമിതവണ്ണം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. അമിതവണ്ണ പ്രതിരോധം കുട്ടി സ്കൂളിൽ പോകുമ്പോഴല്ല തുടങ്ങേണ്ടത്, ജനനം മുതൽ തന്നെ തുടങ്ങേണ്ടതാണ്. ജീവിതത്തിന്റെ ആദ്യ 6 മാസം മാതാവിന്റെ പാൽ മാത്രം നൽകുക എന്നത് വളരെ പ്രധാനമാണ്. മാതാവിന്റെ പാൽ കുഞ്ഞിന്റെ ശരിയായ വളർച്ചയ്ക്കും പ്രതിരോധശേഷി വർദ്ധിക്കുന്നതിനും മാത്രമല്ല ഭാവിയിൽ അമിതവണ്ണ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. കുട്ടികൾക്ക് നിശ്ചിത സമയങ്ങളിൽ ഭക്ഷണം നൽകണം. പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. പല മാതാപിതാക്കളും ഭക്ഷണത്തിനും പഠനത്തിനും പ്രാധാന്യം നൽകുമ്പോൾ ഉറക്കത്തിന്റെ പ്രാധാന്യം മറന്നുപോകാറുണ്ട്. ഉറക്കക്കുറവ് വിശപ്പ് നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ ബാധിക്കുകയും അമിതവണ്ണ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തതായി 5-2-1-0 അഥവാ 5-2-1-0 നിയമം അല്ലെങ്കിൽ റൂൾ. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘടനകൾ കുട്ടികളിലെ അമിതവണ്ണം തടയാൻ ഒരു മാർഗനിർദ്ദേശം നിർദ്ദേശിക്കുന്നു. അതാണ് 5-2-1-0 റൂൾ. ഈ 4 അക്കങ്ങൾ ഓരോ കുടുംബത്തിനും ഓർക്കാൻ വളരെ എളുപ്പമാണ്. 5 എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കാം. കുട്ടികൾ ദിവസവും കുറഞ്ഞത് 5 തവണയെങ്കിലും പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. 2 എന്നത് സ്ക്രീൻ സമയം 2 മണിക്കൂറിൽ താഴെ എന്നതാണ്. കൂടുതൽ സ്ക്രീൻ സമയം ശാരീരിക പ്രവർത്തനം കുറയ്ക്കുകയും അധിക ഭക്ഷണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. 1 എന്തിനെ സൂചിപ്പിക്കുന്നു? ദിവസവും 1 മണിക്കൂർ ശാരീരിക പ്രവർത്തനം എന്നതാണ്. 0 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പഞ്ചസാര ചേർത്ത പാനീയങ്ങൾ ഒഴിവാക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ്, പാക്കറ്റ് ജ്യൂസുകൾ, അമിത പഞ്ചസാരയുള്ള പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കണം. ദാഹമകറ്റാൻ ഏറ്റവും നല്ലത് വെള്ളമാണ്. ചില കുട്ടികളിൽ അമിതവണ്ണത്തിന് പിന്നിൽ പ്രത്യേക രോഗങ്ങളോ ജനിതക കാരണങ്ങളോ ഉണ്ടാകാം. ഈ പറയുന്ന സാഹചര്യങ്ങളിൽ ശിശുരോഗ വിദഗ്ധന്റെയോ പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റിന്റെയോ വിലയിരുത്തൽ അത്യാവശ്യമാണ്. 5 വയസ്സിന് മുൻപ് ആരംഭിക്കുന്ന അമിതവണ്ണം വളരെ വേഗത്തിൽ ഭാരം വർദ്ധിക്കുന്നത്, വളർച്ചക്കുറവ് അല്ലെങ്കിൽ കൗമാര വളർച്ച വൈകുന്നത്, നാഡീവ്യൂഹ സംബന്ധമായ ലക്ഷണങ്ങൾ, അസാധാരണമായ രക്തപരിശോധനാ ഫലങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വന്നേക്കാം. അമിതവണ്ണത്തിന്റെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ഡയറ്റ് കൊണ്ടോ ഏതാനും ദിവസത്തെ വ്യായാമം കൊണ്ടോ പരിഹരിക്കാവുന്ന പ്രശ്നമല്ല എന്നതാണ്. കുട്ടിയുടെയും കുടുംബത്തിന്റെയും ജീവിതശൈലിയിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ചികിത്സയുടെ അടിസ്ഥാനം. കുട്ടികളിലെ അമിതവണ്ണ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തിന്റെ പിന്തുണയാണ്. കുട്ടിയെ മാത്രം മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ കുടുംബം മുഴുവൻ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും ജീവിതശൈലിയും സ്വീകരിക്കണം. മാതാപിതാക്കൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും ശാരീരികമായി സജീവരാകുകയും ചെയ്താൽ കുട്ടികളും അത് പിന്തുടരും. കുട്ടിയെ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ചെയ്യരുത്. അമിതവണ്ണ ചികിത്സയിലെ പ്രധാന ഘടകമാണ് ശരിയായ ഭക്ഷണക്രമം. പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. ദിവസവും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. കേരളീയ ഭക്ഷണ രീതികളായ പുട്ട്, അപ്പം, ഇഡ്ഡലി, ദോശ, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവ ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകളാണ്. അതേസമയം ചിപ്സ്, ബർഗർ, പിസ്സ, ഫ്രൈഡ് ചിക്കൻ, ചോക്ലേറ്റ്, കേക്ക്, പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്താം. സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് പാനീയങ്ങൾ, പാക്കറ്റ് ജ്യൂസുകൾ എന്നിവ ഒഴിവാക്കി വെള്ളം, മോര്, നാരങ്ങാ വെള്ളം തുടങ്ങിയവ ഉപയോഗിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. 3-ആമതായി ശ്രദ്ധിക്കേണ്ടത് ശാരീരിക പ്രവർത്തനങ്ങളിൽ കുട്ടികളെ കൂടുതലായി ഏർപ്പെടുത്തുക. കുട്ടികൾ ദിവസവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഇതിന് പ്രത്യേകം ജിമ്മിലോ ഫിറ്റ്നസ് സെന്ററിലോ പോകേണ്ട ആവശ്യമില്ല. ഓട്ടം, സൈക്കിൾ ചവിട്ടൽ, നീന്തൽ, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, നൃത്തം തുടങ്ങിയ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ചെയ്യാൻ കഴിയുന്നവയാണ്. വ്യായാമം ഒരു ശിക്ഷയായി കാണാതെ
കളിയുടെ ഭാഗമായാണ് കുട്ടികൾക്ക് അവതരിപ്പിക്കേണ്ടത്.

0: ഇന്നത്തെ കുട്ടികളിൽ അമിതവണ്ണം വർദ്ധിക്കുന്നതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അമിതമായ സ്ക്രീൻ സമയം. മൊബൈൽ ഫോൺ, ടാബ്, ടെലിവിഷൻ, വീഡിയോ ഗെയിമുകൾ എന്നിവയ്ക്കായി ചിലവഴിക്കുന്ന സമയം പരിമിതപ്പെടുത്തണം. ഭക്ഷണം കഴിക്കുമ്പോൾ സ്ക്രീൻ ഉപയോഗിക്കരുത്. കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം വളർത്തണം. കുട്ടികളുടെ ആരോഗ്യത്തിന് ഉറക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഉറക്കക്കുറവ് വിശപ്പ് നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ ബാധിക്കുകയും അമിതവണ്ണ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള മതിയായ ഉറക്കം ഉറപ്പാക്കണം. ഇനി മരുന്നുകളുടെയും ശസ്ത്രക്രിയയുടെയും പ്രാധാന്യം എപ്പോഴാണെന്ന് നോക്കാം. പല മാതാപിതാക്കളും അമിതവണ്ണം കുറയ്ക്കാൻ മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. കുട്ടികളിലെ അമിതവണ്ണ ചികിത്സയുടെ പ്രധാന മാർഗം ജീവിതശൈലി മാറ്റങ്ങളാണ്. വളരെ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് മരുന്നുകൾ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഗുരുതരമായ അമിതവണ്ണമുള്ള ചില കൗമാര പ്രായക്കാരിൽ മാത്രം ബേരിയാട്രിക് സർജറി പരിഗണിക്കാറുണ്ട്. ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഇത് പരിഗണിക്കാം. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ Class 2 ഒബേസിറ്റി അല്ലെങ്കിൽ Class 2 അമിതവണ്ണത്തോടൊപ്പം പ്രമേഹം, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ഗുരുതര അനുബന്ധ രോഗങ്ങൾ ഉള്ളപ്പോൾ. 2 Class 3 ഒബേസിറ്റി ഉള്ള കുട്ടികളിൽ അനുബന്ധ രോഗങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയകൾ സ്ലീവ് ഗ്യാസ്ട്രക്ടമി, റൗവൻ വൈ ഗ്യാസ്ട്രിക് ബൈപാസ് ഇവയൊക്കെയാണ്. ഈ ശസ്ത്രക്രിയകൾക്ക് ശേഷവും ജീവിതകാലം മുഴുവൻ ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കണം. വൈറ്റമിൻ, ധാതു സപ്ലിമെന്റുകൾ ആവശ്യമായി വന്നേക്കാം. സ്ഥിരമായ മെഡിക്കൽ ഫോളോ അപ്പ് നിർബന്ധമാണ്. കുട്ടികളിലെ അമിതവണ്ണം ഇന്ന് ലോകം നേരിടുന്ന പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ്. എന്നാൽ സന്തോഷകരമായ കാര്യം, ഇത് വലിയ തോതിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. ആരോഗ്യകരമായ ഭക്ഷണം, സ്ഥിരമായ ശാരീരിക പ്രവർത്തനം, മതിയായ ഉറക്കം, സ്ക്രീൻ സമയം നിയന്ത്രണം എന്നിവയിലൂടെ കുട്ടികൾക്ക് ആരോഗ്യകരമായ ഭാവി സമ്മാനിക്കാം.
1: കുട്ടികളിലെ അമിതവണ്ണം, കാരണങ്ങളും പരിഹാരങ്ങളും. ശിശുരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ശ്രുതി AR സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
3: എസ് രമേശ് നായർ വരികൾ എഴുതി ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് യേശുദാസും രാധിക തിലകും പാടിയത്. ചിത്രം പ്രണയനിലാവ്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രാജ്യത്തിന്റെ കാലാതീതമായ ആത്മീയ സാംസ്കാരിക പൈതൃകത്തിന്റെ ഉജ്ജ്വലമായ പ്രകടനമാണ് പുരി രഥയാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രഥയാത്രയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങൾ ലോകമെമ്പാടും തലമുറകളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര ഗവൺമെന്റ് അടുത്തിടെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ഹബ്ബുകളിൽ കേരളവും ഉൾപ്പെടുന്നത് സന്തോഷകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് മുഖ്യമന്ത്രി ബി ഡി സതീശൻ തിരുവനന്തപുരത്ത് പുറത്തിറക്കി. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക ഇത്തവണത്തെ ഓണം ബമ്പറിനാണ്. 30 കോടിയാണ് ഒന്നാം സമ്മാനം. രാജ്യത്തിന്റെ 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചെങ്കോട്ട സമുച്ചയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി. ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതു സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. എറണാകുളം കിഴക്കമ്പലം പരിയത്തുകാവ് ഉന്നതിയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഗവൺമെന്റ് വാഗ്ദാനം ചെയ്ത വീടുകൾക്ക് മന്ത്രി റോജി എം ജോൺ തറക്കല്ലിട്ടു. രാവിലെ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ എംപി, വി പി സജീന്ദ്രൻ എംഎൽഎ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ കൊയിലി ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം അവസാനിച്ചു. ധാരണാപത്രത്തിൽ ആശുപത്രി മാനേജ്മെന്റ് ഒപ്പിട്ടതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. അടൂർ പത്തനംതിട്ട റോഡിൽ ആനന്ദപ്പള്ളിക്ക് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കോന്നി മങ്ങാരം സ്വദേശി മധു, തട്ട സ്വദേശി സതീഷ് കുമാർ എന്നിവരാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. 2-ാം സെമിയിൽ പുലർച്ചെ അർജന്റീന 1-2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി 2 മണി.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഒരുവട്ടം കൂടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഒരുവട്ടം കൂടിയിൽ ഗാനങ്ങളുമായി ഒപ്പമുള്ളത് ഞാൻ അനീഷ് പി നായർ. കേൾക്കാം ആദ്യ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച്ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: വയലാർ ശരത്ചന്ദ്ര വർമ്മ പരികളെഴുതി മോഹൻ സിത്താര ഇണം പേർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം പളുങ്ക്.

0: എം ആർ ടി ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
1: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
2: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
3: ഒരു വട്ടം കൂടിയിൽ ഇനി ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി ഇളയരാജ ഈണം പകർന്ന് എസ് ജാനകിയും കൂട്ടനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം 'യാത്ര'.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി കണ്ണൂർ രാജൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ബധു ഡോക്ടറാണ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: അടുത്ത ഗാനം ഒരുക്കിയത് റോയി പുരമഠവും കൈതപ്പുറം വിശ്വനാഥനും. ചിത്രയുടെ സ്വരം, ചിത്രം തെരുക്കൂത്ത്.

അനന്തപുരി എഫ് എം സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റും 10 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ കേൾക്കുന്നു ഒരു വട്ടം കൂടി 1980 മുതൽ 2010 വരെയുള്ള ഗാനങ്ങൾ. ഇനി ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് സുജാത പാടിയ ഗാനമാണ് ചിത്രം ഇളമുറത്തമ്പുരാൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എസ് ജാനകിയുടെ സ്വരമാധുരയിൽ ഒരു ഗാനം കേൾക്കാം. ബിച്ചു തിരുമല വരികൾ എഴുതി SP വെങ്കടേഷ് ഈണം പകർന്നത്. ചിത്രം മായാജാലം.

0: പ്രിയ ശ്രോതാക്കളെ, ചിത്രപാടിയ ഗാനത്തോടെ ഇന്നത്തെ ഒരു വട്ടം കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. 1980 മുതൽ 2010 വരെയുള്ള ഗാനങ്ങളാണ് ഇന്ന് ഒരു വട്ടം കൂടിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇന്ന് ഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: വികസിത സംസ്കാരത്തിന്റെ മുഖമുദ്ര എപ്പോഴും മികച്ച അടിസ്ഥാന സൌകര്യങ്ങളാണെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ന് നിർമ്മിക്കപ്പെടുന്ന അടിസ്ഥാന സൌകര്യങ്ങൾ വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ സംസ്കാരത്തെ നിർവചിക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗവൺമെന്റ് യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. വൃത്തിയും ഗുണനിലവാരവും പാലിച്ച് ഭക്ഷണം തയ്യാറാക്കി നൽകേണ്ടത് ഓരോ ഭക്ഷ്യ സംരംഭകന്റെയും ഉത്തരവാദിത്തമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ 94 KSRTC ഡിപ്പോകളിൽ അതത് പ്രദേശത്തെ MLA മാരുടെ നേതൃത്വത്തിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി ഉടൻ നിലവിൽ വരുമെന്ന് മന്ത്രി CP ജോൺ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ദിവസവും KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഏകദേശം 12,71,000 ഉയർന്നുവെന്ന് മന്ത്രി CP ജോൺ. നേരത്തെ ഇത് 5.5 ലക്ഷമായിരുന്നുവെന്നും മന്ത്രി അറിയിച്ചു. ലക്ഷദ്വീപ് MP ഹംദുള്ള സയ്യിദിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് കോൺഗ്രസ് പ്രതിനിധി സംഘം മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ വിവിധ ഗവൺമെന്റ് ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ഹംദുള്ള പറഞ്ഞു. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിന് ഇന്ന് 2 ആണ്ട്. 2024 ജൂലൈയിലാണ് കോഴിക്കോട് സ്വദേശിയായ അർജുൻ എന്ന ട്രക്ക് ഡ്രൈവറെ ഷിരൂരിലെ ഗംഗാവലി നദിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായത്. കേരളവും കർണാടകവും കൈകോർത്ത് 72 ദിവസം നടത്തിയ തിരച്ചിലിന് ഒടുവിൽ മൃതദേഹം കണ്ടെത്തി. എഴുത്തുകാരനും ഭാഷാ അധ്യാപകനും ഗവേഷണ ഗൈഡുമായിരുന്ന ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ തൃശൂരിൽ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ശ്രീ കേരളവർമ്മ കോളേജ് പ്രിൻസിപ്പളായും നീണ്ടകാലം മലയാള വകുപ്പ് മേധാവിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. സെൻസസ് 2027 ഭാഗമായ വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു.

ഏഴുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലും ഈ മാസം 30 വരെ എന്യൂമറേറ്റർമാർ ഭവന സന്ദർശനം നടത്തി രേഖപ്പെടുത്തും. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക്.

ആകാശവാണി മൂന്ന് ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയിയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം അവസാന ഭാഗം. റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സുദർശനൻ കുടപ്പനമൂട്, എസ് രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാടമന, കല്ലയം കൃഷ്ണദാസ്, സുൽഫി ഓയൂർ, ഹരികുമാർ വാലേത്ത്, ഷിബു വിൻസെന്റ്, വിനിരാജ് ഡിആർ.

0: മൂന്ന് ചോദ്യങ്ങൾ, നാടകം അവസാന ഭാഗം.
1: ദൂരെ ഒരാൾ,
2: അതെ അതെ,
1: ശ്വാസം കിട്ടാതെയാണല്ലോ ഓടി വരുന്നത്. താടിയുണ്ട്, നീണ്ട താടി.
2: അയ്യോ,
1: അയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്.
2: വയറിൽ അമർത്തി പിടിച്ചിട്ടുണ്ട്. വേദന സഹിക്കാനാവാതെ പൊളയുന്നു.
1: ഗുരുതരമായി എന്തോ സംഭവിച്ചു.
2: അതെ, അയാൾ ഇങ് എത്തുന്നത് വരെ നോക്കി നിൽക്കേണ്ട. വരൂ വരൂ, നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. വേഗം വേഗം വേഗം. ആ, നമുക്ക് ജീവൻ രക്ഷിക്കണം കേട്ടോ. ഇവിടെ ഇവിടെ തട്ടരുത്, തട്ടരുത്.
1: അയ്യോ, കഷ്ടമായി പോയല്ലോ. താങ്ങി എഴുന്നേൽപ്പിക്കും മുമ്പേ ദേ നിലത്തേക്ക് വീണുപോയി. അയ്യോ, ബോധം നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു.
2: നോക്കൂ, അയാളുടെ വയറ്റിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ട്.
1: ആ, ഞാൻ കണ്ടു. ചോര ഒലിച്ച് ദേ ഒരു പുഴ പോലെ ഒഴുകുന്നുണ്ട്. നമുക്കിത് കഴുകി വൃത്തിയാക്കാം. മുറിവ് കെട്ട
2: പിടിച്ചോളൂ. നമുക്ക് ഇയാളെ കുടിലേക്ക് കൊണ്ടുപോകാം. വേഗം വേഗം, സമയം കളയണ്ട.
1: കൊണ്ടുപോകാം.

0: കുഞ്ഞെ,
1: അങ്ങനെ
0: ആ ഇതാ ഇളം ചൂടുള്ള വെള്ളവും തുണിയും.
1: യോ, എത്ര കഴുകിയിട്ടും ചോര നിൽക്കുന്നില്ലല്ലോ. ഷോ, എന്തൊരു കഷ്ടമാണിത്.
0: സാരമില്ല, വീണ്ടും വീണ്ടും കഴുകൂ. ക്ഷമയോടെ സ്നേഹത്തോടെ കഴുകൂ. ചോര ഉറപ്പായി നിൽക്കും.
1: ഇപ്പൊ ചോര നിന്നിട്ടുണ്ട്, ആശ്വാസമായി. ഇനിയും മുറിവ് കെട്ടാമല്ലോ.
0: ഇതാ ഈ മരുന്ന് കൂടി വെച്ചോളൂ, വേദന കുറയും, മുറിവ് ഉണങ്ങുകയും ചെയ്യും.
1: കണ്ണു തുറക്കുന്നുണ്ട്.

0: ഓ, രാത്രിയായി, നമുക്ക് ഇയാളെ അകത്ത് കൊണ്ടുപോയി കിടത്താം. പിടിച്ചോളൂ, സൂക്ഷിച്ച് മുറി വനക്കാതെ നോക്കണം. ഇവിടെ ഇവിടെ തട്ടരുത്, തട്ടരുത്, കിടക്കെ തട്ടാതെ വരൂ. ഈ കിടക്കയിൽ കിടത്തണം. കുഞ്ഞെ, ഇവിടെ കിടന്ന് വിശ്രമിച്ചോളൂ കേട്ടോ.
1: അയ്യോ, മതിയേ മതി, അങ്ങനെ കിടന്നോളൂ.

0: ആ കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. മുറിവേറ്റ ആ മനുഷ്യന് കാവലായി. പാവം, വേദന കടിച്ചമർത്തി കിടക്കുകയായിരുന്നിരിക്കും.
1: അതേ സന്യാസി ശ്രേഷ്ഠ, ഞാൻ ഉണർന്നു കിടക്കുകയായിരുന്നു. അയാളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്.
0: അതെ, അയാൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ക്ഷീണം മാറി കാണും, വേദനയും കുറഞ്ഞു കാണും അല്ലേ?
1: ആ അയ്യോ, അതാ അദ്ദേഹം ഉണർന്നിരിക്കുന്നു. ആ കണ്ണുകൾ തുറന്ന് മെല്ലെ ചുറ്റും നോക്കുന്നുണ്ട്. അത്ഭുതകരമായൊരു മാറ്റം ദേ അയാളെ കാണുന്നു.

0: കുഞ്ഞെ, ഇപ്പോൾ എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ടോ? കുറച്ചെങ്കിലും വേദന സഹിക്കാനാവുന്നുണ്ടോ?
1: കഴിഞ്ഞ രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. ഒരു മരവിപ്പ് മാത്രം. ഇപ്പോൾ വേദന കുറഞ്ഞു, ശ്വാസം നേരെ വീഴുന്നുണ്ട്. ഒരു പുതിയ ജന്മം പോലെ.
0: ഇനിയും കുറച്ച് പച്ചില മരുന്നുകൾ കൂടിയുണ്ട്. ഓരോ അണുവിലും ആരോഗ്യം നിറയട്ടെ. പൂർണ്ണമായി സുഖപ്പെട്ടിട്ട് ആശ്രമം വിട്ടിറങ്ങിയാൽ മതി. കാത്തിരിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. രോഗശാന്തിക്കായി പ്രാർത്ഥനകളുമുണ്ട്. വേഗം സുഖം പ്രാപിക്കും. ഈ കാടിന്റെ കുളിർമയിൽ സ്വസ്ഥമായി ശയിച്ചോളൂ.
1: മരണം തൊട്ട എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ദൈവമല്ലേ അങ്ങ്? എങ്ങനെ മറക്കാൻ കഴിയും ഈ രൂപം? എന്റെ ഓരോ ശ്വാസത്തിലും ഇപ്പോഴങ്ങുണ്ട്. ഗുരുവായി, രക്ഷകനായി, എനിക്ക് പുനർജന്മം നൽകിയ അങ്ങയെ ഞാൻ എത്ര അനുസരിച്ചാലും മതി വരില്ല. ഈ കടം ഞാൻ എങ്ങനെ വീട്ടും? പാദങ്ങൾ കഴുകി കുടിച്ചാലും തീരില്ല ഒരിക്കലും.
0: നിന്റെ മുറിവുകളിൽ പടരുന്ന വേദന ഞാൻ അറിയുന്നു. നീ നിസ്സഹായത്തോടെ കയ്പ് നുണയുകയാണ് അല്ലേ? ഈ കാടിന്റെ മടുത്തിട്ടിലെ പച്ചമരുന്നുകൾ നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരും. മുറിവുണക്കാനും വേദന അകറ്റാനും കഴിവുള്ളു. ഇവിടെ ഇപ്പോ കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ ഒരാളിന്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ പോയി വരാം. സുഖമായി കിടന്നോളൂ.

0: താങ്കൾക്കിപ്പോൾ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ?
1: ഇല്ല, അത്ര കണ്ടു ബുദ്ധിമുട്ടില്ല.
0: എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ, താങ്കൾ ആരാ? എന്താ താങ്കൾക്ക് സംഭവിച്ചത്? താങ്കളുടെ കണ്ണിലെ തീവ്രത, ഈ മുറിവുകൾ, ഈ ഭാവം, പറയൂ ആരാ?
1: മുഖവുരയില്ലാതെ പറയാം, ഞാൻ അങ്ങയുടെ ശത്രു. അങ്ങയുടെ ജീവനെടുക്കാൻ കാത്തിരുന്നവൻ.
0: ശത്രുവോ? എങ്ങനെ? എന്തിന്? എന്തിന് നീ എന്റെ ജീവനെടുക്കണം? ഞാൻ എന്തു പിഴച്ചു നിനക്ക്?
1: അങ്ങ് ഈ രാജ്യത്തിന്റെ അധിപനല്ലേ? അധികാരം, സമ്പത്ത്, പ്രതാപം എല്ലാം അങ്ങയുടെ കാൽക്കീഴിൽ. അങ്ങ് പലരുടെയും സ്വപ്നങ്ങൾ തകർത്തില്ലേ?

0: അങ്ങ് ഏത് വേഷം ധരിച്ചാലും എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവും. അത്രത്തോളം എനിക്ക് സുപരിചിതനാണ്. എന്റെ മനസ്സിലെ വെറുപ്പ് അങ്ങയുടെ രൂപം കൊത്തിവെച്ചു.
1: എനിക്ക് നിന്നെ അറിയില്ല, ഒരു തരത്തിലും ഞാൻ ഓർക്കുന്നുമില്ല. ആരാണ് നീ? എന്താണ് ഈ വൈരാഗ്യം?
0: എന്റെ സഹോദരനെ കുറിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ അങ്ങേക്ക് ഓർമ്മ വരും. അവൻ നെഞ്ചിൽ കനലുമായി നടന്നവൻ, കണ്ണുകളിൽ സ്വപ്നങ്ങളുണ്ടായിരുന്നവൻ, ചിരിയിൽ ആയിരം കഥകൾ ഒളിപ്പിച്ചവൻ. ഓർമ്മയുണ്ടോ അങ്ങേക്ക്?
1: എത്രയോ മുഖങ്ങൾ മാഞ്ഞുപോയി, എത്രയോ പേരുകൾ വിസ്മൃതിയിലാണ്ടു. പറയൂ, ആരായിരുന്നു അവൻ?
0: രാജ്യദ്രോഹക്കുറ്റം ചുമത്തി സ്വത്തുക്കൾ പിടിച്ചെടുത്ത് തൂക്കിലേറ്റിയ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ. അവൻ അന്യായം കണ്ടാൽ പൊട്ടിത്തെറിക്കുന്ന ഒരഗ്നികോളമായിരുന്നു. അധികാരത്തിന്റെ അന്ധതയ്ക്കെതിരെ പോരാടിയവൻ. ഓർമ്മയില്ലേ അങ്ങേക്ക് ആ മുഖം? അവൻ എന്റെ ജീവനായിരുന്നു.

0: ഓർക്കുന്നുണ്ട്, അതിലെനിക്ക് പശ്ചാത്താപമുണ്ട്. ഒരു ഒരു ഒരു കൊടുങ്കാറ്റ് പോലെ ആ ഓർമ്മകൾ എന്നെ പിന്തുടരുന്നു. അന്നത്തെ എൻ്റെ തീരുമാനം എത്ര വലിയ തെറ്റായിരുന്നെന്ന് ഇന്നെനിക്ക് മനസ്സിലാകുന്നു. ക്ഷമ ചോദിച്ചാൽ തീരുന്ന പ്രവൃത്തിയായിരുന്നില്ല അത്. എങ്കിലും ഞാൻ യാചിക്കുകയാണ്.
1: എന്തിന്? ഞാൻ അങ്ങയുടെ ശത്രുവാണെന്നറിഞ്ഞ് ശ്രുതിക്ക് അവശനായി കിടക്കുന്ന എന്നെ അങ്ങേക്ക് ഇപ്പോൾ നിഷ്പ്രയാസം വകവരുത്താമല്ലോ. എന്തിനീ കാരുണ്യം? എന്തിനീ പശ്ചാത്താപം? അധികാരം തലയ്ക്ക് പിടിച്ചൊരാൾ ഇത്രമേൽ താഴുന്നത് വിശ്വസിക്കാനാകുന്നില്ല.
0: അധികാരത്തിൻ്റെ ആദ്യ നാളുകളിൽ എനിക്ക് തെറ്റുകൾ പറ്റി, കാഴ്ചകൾ മങ്ങി, വിധികൾ പിഴച്ചു, സിംഹാസനം ഒരു ഭാരമായി തോന്നി, മുൾമുനയിൽ ഇരുന്ന് പോലൊരു വേദന. പക്ഷേ കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ. ഓരോ വീഴ്ചയും ഒരു പാഠമായിരുന്നു. ഇന്നെൻ്റെ കിരീടം വെറും അലങ്കാരമല്ല, അത് പ്രജകളുടെ പ്രതീക്ഷയാണ്. എൻ്റെ വാൾ അവരുടെ രക്ഷയ്ക്കുള്ളതാണ്, എൻ്റെ ഭരണം അവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം.
1: അങ്ങയുടെ പിന്നീടുള്ള നല്ല ഭാവം ഒരു നുണയാണെന്ന് ഞാൻ കരുതി. കൊല്ലുവാനായി മാത്രം കാത്തിരുന്നു. അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് വെറുപ്പോടെ പകയോടെ ഞാൻ നോക്കി. ഓരോ പ്രഭാതത്തിലും അറുക്കാൻ നിർത്തിയ ആടിനെ പോലെ അങ്ങയെ കണ്ടു. അങ്ങയുടെ ചിരി എൻ്റെ ചിന്തകളെ കൊത്തി വലിച്ചു. അങ്ങയുടെ ദയ എന്നെ കൂടുതൽ രോഷം കൊള്ളിച്ചു. പക്ഷേ ഈ കുടിലിൻ്റെ വാതിൽക്കൽ എത്തും വരെ ഞാൻ കണ്ടത്, കേട്ടത്, അറിഞ്ഞത് അങ്ങയുടെ ശരിക്കുമുള്ള മാറ്റമാണ്. ആ മാറ്റത്തിൽ അങ്ങയോടുള്ള എൻ്റെ വെറുപ്പും പകയും അരിഞ്ഞു പോകുന്നു.
0: നീ ഈ പരിസരത്ത് എന്തിനു വന്നു?
1: കൊല്ലാൻ, അങ്ങയെ കൊല്ലാൻ തന്നെ.
0: അതിന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ആരാണ് ആ ഒറ്റുകാരൻ?
1: അങ്ങയാൽ അവഗണിക്കപ്പെട്ട പണ്ഡിത സദസ്സിൽ നിന്ന് ഒരാൾ.
0: വിചിത്രമായിരിക്കുന്നു.
1: അങ്ങയെ അപായപ്പെടുത്താൻ ഞാൻ കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഒരു നിമിഷം തെറ്റിപ്പോയി. ഇല്ലെങ്കിൽ കുടിലേക്ക് പോകുന്നതിനു മുമ്പ് അങ്ങയെ ഞാൻ വകവരുത്തിയേനെ.
0: പിന്നീട്? പിന്നീട് നീ എന്തു ചെയ്തു?
1: വൈകുന്നേരമായിട്ടും അങ്ങയെ കാണാത്തത് കൊണ്ട് ഞാൻ പുറത്തിറങ്ങി. പക്ഷേ അങ്ങയുടെ അംഗരക്ഷകൻ എൻ്റെ മുന്നിൽ പെട്ടുപോയി. സംശയം തോന്നി അയാൾ എന്നെ വാളെടുത്ത് വെട്ടി. മുറിവേറ്റ ഞാൻ ഓടുകയായിരുന്നു. ഓടിയില്ലായിരുന്നുവെങ്കിൽ അവിടെ കിടന്ന് വീണ്ടും വെട്ടേറ്റ് ഞാൻ മരിച്ചു.
0: അപ്പോൾ നീ എന്നെ കൊല ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു അല്ലേ?
1: ഉറപ്പായും. ഈ കുടിലിൽ എത്തുന്നതിന് മുൻപ് വരെ അത് മാത്രമായിരുന്നു ലക്ഷ്യം.

0: സേവകനാണ്.
1: ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ്. നിന്റെ സഹോദരനെ ശിക്ഷിച്ചതിന് അധികാരത്തിന്റെ തെറ്റുകൾക്ക് വില കൽപ്പിക്കുന്നില്ല. എന്നാൽ ഞാനൊരു ഭരണാധികാരിയാണെന്ന് കരുതി തെറ്റിനെ ന്യായീകരിക്കാൻ കഴിയില്ല. പിടിച്ചെടുത്ത സ്വത്തുക്കൾ ഞാൻ തിരികെ നൽകാം. നിനക്കുള്ള ചികിത്സയ്ക്കായി കൊട്ടാരം വൈദ്യരെയും സേവകരെയും ഇങ്ങോട്ട് അയക്കാം.
0: ജീവൻ രക്ഷിച്ചു തരും വലുതായി, ഇനി എന്ത് ക്ഷമാപണം.
1: ശരി, വിശ്രമിച്ചോളൂ, എല്ലാം ശാന്തമാകട്ടെ.

0: ആ അങ്ങനെ ശ്വാസം കിട്ടാതെ പിടഞ്ഞ ആ മനുഷ്യൻ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ പോയി.
1: ഒരു ജീവൻ രക്ഷിച്ച സംതൃപ്തിയും സന്തോഷവും എനിക്കുണ്ട്.
0: ആ അതാണ് ധർമ്മം.
1: പക്ഷേ ആ താടിക്കാരൻ ആരാണെന്നോ അയാൾക്ക് എന്ത് സംഭവിച്ചതാണെന്നോ അങ്ങ് അന്വേഷിച്ചില്ലല്ലോ.
0: അയാൾ ആരും ആകട്ടെ, സഹായം ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകിയെന്ന് മാത്രം. അതിൽ കൂടുതലൊന്നും അറിയാൻ ഞാൻ ശ്രമിച്ചില്ല.
1: പക്ഷേ അയാളെന്റെ ജീവൻ എടുക്കാൻ വന്നതായിരുന്നു ഒരു കൊടുങ്കാറ്റ് പോലെ.
0: ജീവൻ എടുക്കാനോ? കാരണം എന്തിനാ അത്ര പക?
1: അത് കാരണം ഞാൻ തന്നെയാണ്, എന്റെ ചെയ്തികൾ.
0: അതിന് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ചോരയോ വെറുപ്പോ വിധിയോ?
1: അങ്ങ് അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ്, വേഷപ്രച്ഛന്നനായി വന്നതാണ്.
0: മഹാരാജൻ, അങ്ങ് ഇവിടെ എത്തി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഞാനത് മനസ്സിലാക്കി.
1: ഓ,
0: മണ്ണിനറിയാം വിത്തിൻ്റെ ഭാഷ. അങ്ങയുടെ നോട്ടവും നടപ്പും എത്ര ഒതുക്കിയിട്ടും അത് പുറത്തു വരുന്നത് ഞാൻ അറിഞ്ഞു. കാറ്റിനറിയാം പൂവിൻ്റെ ഗന്ധം. പുറം ലോകവുമായി എനിക്കിപ്പോൾ ഭൗതികമായ ബന്ധമില്ലെങ്കിലും അങ്ങൊരു സാധാരണക്കാരനല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. കടലിനറിയില്ലേ നദിയുടെ ദാഹം?
1: അങ്ങയുടെ വിദഗ്ധമായ ഉപദേശം എനിക്ക് ആവശ്യമായിരുന്നു. ഒരു വഴികാട്ടിയായി, ഇരുളിൽ വെളിച്ചമായി. ഇവിടെ സാധാരണക്കാർക്ക് മാത്രം പ്രവേശനമുള്ളത് കൊണ്ടാണ് നാം വേഷം മാറി വന്നത്.
0: സാധാരണക്കാരൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വേഷമോ ഭാവമോ അല്ല. ഇവിടെ വന്നു ചേരുന്ന എല്ലാവർക്കും സാധാരണക്കാരുടെ മനസ്സുണ്ടായിരിക്കണം എന്നതാണ്. മനസ്സ് അതാണ് പ്രധാനം. അങ്ങിപ്പോ ആടയാഭരണവും കിരീടവും ചെങ്കോലും ഒക്കെയായി വന്നാലും ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ സാധാരണക്കാരനായിരിക്കണം, വിനയത്തിൻ്റെ പാഠം പഠിക്കാൻ.
1: അങ്ങയുമായി അടുത്തപ്പോഴാണ് ഞാൻ എൻ്റെ വിഡ്ഢിത്തം മനസ്സിലാക്കുന്നതേ. എന്റെ അഹങ്കാരം അത്ര വലുതായിരുന്നു.
0: ഇവിടെ നിൽക്കുമ്പോ അങ്ങ് ഒരു പരിധിവരെ സാധാരണക്കാരൻ തന്നെയായിരുന്നു. ആ അതൊക്കെ പോട്ടെ, മനസ്താപം വെടിഞ്ഞ് പറഞ്ഞു വന്ന കാര്യം പൂർത്തീകരിച്ചോളൂ.
1: അധികാരമേറ്റപ്പോൾ സിംഹാസനവും അധികാരത്തിന്റെ കൊടുമുടിയും എന്റെ മാത്രം ലോകമായി. എന്റെ ഓരോ നോട്ടവും കൽപ്പനയായി, ഓരോ വാക്കും നിയമമായി. എന്റെ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കി. ഏകാധിപതിയായിരുന്നു ഞാൻ. ജനങ്ങളുടെ കണ്ണീരിൽ ഞാൻ എന്റെ സാമ്രാജ്യം കണ്ടു.
0: അധികാരം, അതൊരു മരീചികയാണ് കുഞ്ഞി. അതൊരുവന് ഉന്മാദിയാക്കും. ഒരുവന്റെ കണ്ണു മൂടിക്കിട്ടും, സ്വയം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാക്കും. അതാണ് അധികാരത്തിന്റെ പോരായ്മ. നന്മതിന്മകളെ തിരിച്ചറിയാനാവാത്ത അധികാരിക്കും ഒപ്പം പ്രജകൾക്കും അധികാരം ഭാരമായി മാറും.
1: നാം രാജാവാകുമ്പോൾ രാജ്യത്തിനകത്തും പുറത്തും ഭീഷണികളുണ്ടായി. എന്റെ അധികാരത്തിനെതിരായുള്ള ഓരോ സ്വരവും അപകട സൂചനയായി തോന്നി. അധികാരം ഉറപ്പിക്കാൻ, രാജ്യത്തെ വരുതിയിലാക്കാൻ ഞാനൊരു വഴി കണ്ടെത്തി. സ്വത്തുക്കൾ പിടിച്ചെടുത്തു, പലരുടെയും ജീവനും സ്വപ്നങ്ങളും കവർന്നെടുത്തു. അവരുടെ

0: ശബ്ദങ്ങളെ ഇല്ലാതാക്കി. ഈ പാപഭാരം ഇന്നും എന്നെ പിന്തുടരുന്നു.
1: കുറ്റബോധത്തിന്റെ കയ്പുനീരും പശ്ചാത്താപത്തിന്റെ തീവ്രയാതനയുമാണ് അങ്ങയെ നന്മയിലേക്ക് നയിച്ചത്. മനസ്സാക്ഷിക്കുത്തിന്റെ വേദനയിൽ മെഴുകുരി ജോലിക്കുന്നത് പോലെ അങ്ങ് സ്വയം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു.
0: ആ താടിക്കാരന്റെ സഹോദരൻ എന്റെ സിംഹാസനത്തിനെതിരെ ജനങ്ങളെ ഇളക്കിവിട്ടു. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ഞാൻ അയാളെ തകർത്തു. സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്തു, വധശിക്ഷ നൽകി. കോട്ടകൊത്തളങ്ങളിൽ ഇപ്പോഴും കേൾക്കുന്നുണ്ട് ആ സഹോദരന്റെ നിലവിളി. എന്റെ കുറ്റബോധം, എന്റെ പശ്ചാത്താപം, അതുകൊണ്ട് എന്താണ് ഫലം?
1: സംഭവിച്ചതെല്ലാം സംഭവിച്ചു. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ഇനി വ്യാകുലപ്പെടരുത്. ആ മനുഷ്യൻ വന്നതും പോയതും പറഞ്ഞതും പറയാത്തതും ഒക്കെ എനിക്കറിയാം. ഇവിടെ വെച്ച് നിങ്ങൾ തമ്മിലുണ്ടായ സംഭാഷണം മുഴുവൻ അയാൾ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. സംശയം വേണ്ട മഹാരാജൻ, അയാളുടെ ഹൃദയം ശാന്തമായിരിക്കുന്നു. പകയുടെ കരുനിഴൽ മാഞ്ഞുപോയിരിക്കുന്നു.
0: സമാധാനമായി എനിക്ക്. സന്യാസി ശ്രേഷ്ഠ, ഇപ്പോ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ, നെഞ്ചിലെ കല്ലുരുകി നീങ്ങിയ പോലെ. ഇനിയും മടങ്ങിപ്പോകാൻ എന്നെ അനുവദിച്ചാലും.
1: ആയിക്കോട്ടെ, സന്തോഷമായി മടങ്ങിക്കൊള്ളൂ.
0: പിന്നെ ഈ നിമിഷത്തിലും അങ്ങയോട് അപേക്ഷിക്കുകയാണ് എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം.
1: അങ്ങയുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിച്ചു കഴിഞ്ഞല്ലോ.
0: അതങ്ങനെ മനസ്സിലാവുന്നില്ലല്ലോ.
1: അങ്ങീ കുടിലിൽ കഴിഞ്ഞ നിമിഷങ്ങളിലെ അനുഭവത്തിലൂടെ ഞാൻ പറയാം. ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ താമസം വന്നപ്പോ അങ്ങ് മടങ്ങിയിരുന്നെങ്കിൽ ആ താടിക്കാരൻ അങ്ങെ ആക്രമിക്കുമായിരുന്നു അല്ലേ?
0: അതെ.
1: പരിക്കേറ്റ ആ മനുഷ്യനെ ശുശ്രൂഷിക്കാൻ തയ്യാറായതുകൊണ്ട് അയാൾക്ക് അങ്ങയോടുണ്ടായിരുന്ന പക ഇല്ലാതെയായി. കഴിഞ്ഞ കാലത്തെയോ വരും കാലത്തെയോ ഓർത്ത് ഒന്നും ചെയ്യാനാവില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ഏതു കാര്യവും എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ ചെയ്യുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ഈ നിമിഷത്തിൽ നിങ്ങളോടൊപ്പമുള്ളയാൾ ആരാണോ ആ ആളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഇനി പ്രവൃത്തി, ഒപ്പമുള്ളവർക്ക് നന്മ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി. ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്നർത്ഥം.
0: അതെ,
1: മനസ്സിലായല്ലോ.
0: അതെ,
1: വിജയി ഭവ.

മൂന്ന് ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം അവസാന ഭാഗം സമാപിക്കുന്നു. റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്. സംവിധാനം റൂബി ബാബു.

കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും രാജാവ് സുദർശനൻ കുടപ്പനമൂട്, സന്യാസി എസ് രാധാകൃഷ്ണൻ, പണ്ഡിതന്മാർ ഉണ്ണികൃഷ്ണൻ മാടമന, ഹരികുമാർ വാലേത്ത്, സുൽഫി ഓയൂർ, ഷിബു വിൻസെന്റ്, അംഗരക്ഷകൻ വിനുരാജ് ഡി ആർ, താടിക്കാരൻ കല്ലയം കൃഷ്ണദാസ്. സംവിധാന സഹായം എൻ സുനിത, ദീപാവിയൻ.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റും 32 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്പുറം വരികൾ എഴുതി എസ് പി വെങ്കടേഷ് ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം കുങ്കുമച്ചപ്പ്.

അടുത്ത ഗാനം ഒരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരിയും എസ് പി വെങ്കടേഷും പി ജയചന്ദ്രനും ചിത്രയും പാടിയതാണ് ഈ ഗാനം. ചിത്രം കല്യാണ കച്ചേരി.

പ്രിയ ശ്രോതാക്കളെ, മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കാതലൊരു പാട്ട് പരിപാടിയിലൂടെ കേൾക്കാം. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ചോദിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565631, ഒരു നമ്പർ കൂടി 9496596321. ഇന്ന് വൈകുന്നേരം 4 മുതൽ 5 മണി വരെ കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ തിരൈപ്പൂക്കൾ. തിരൈപ്പൂക്കളിലെ ആദ്യഗാനം പാടിയത് SP ബാലസുബ്രഹ്മണ്യവും S ജാനകിയുമാണ്. വൈരമുത്തുവിൻ്റെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതം. ചിത്രം കർണ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ രവിശങ്കർ. എൻ്റെ സംഗീത വഴികളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കിവിടെ സംസാരിക്കാം. അതിനിടയിൽ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനുമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാർ, ഞാൻ പന്തളത്ത് നിന്ന് ശ്രീലേഖയാണ്.
0: ഓ, സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടില്?
1: പ്രത്യേകിച്ചൊന്നും ഇല്ല, സുഖമായിരിക്കുന്നു. ഞാനും മോനുണ്ട്.
0: ഹൗസ് വൈഫ് ആണല്ലേ?
1: അതെ അതെ.
0: മോൻ ചെറിയ കുട്ടിയാണോ അതോ പഠിക്കുകയാണോ?
1: അല്ല, വലിയ മോന്, ജോലിയുണ്ട്.
0: ഓ, അത് ശരി ശരിയാ. ശബ്ദത്തില് ഭയങ്കര ഒരു യങ് ഫീൽ ഉണ്ട്. അപ്പൊ ആ ശബ്ദം കേൾക്കുമ്പോ, നമ്മൾ നേരിട്ട് കാണുന്നില്ലല്ലോ, അപ്പോ നമ്മൾ ശബ്ദമാണ് നമ്മുടെ ആദ്യത്തെ പാരാമീറ്റർ. ഇത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലൊരു ഒരു ഏജ് ഗ്രൂപ്പ് വരും.
1: ആകാശവാണിയുടെ ഒരു ശ്രോതാവാണ്, റേഡിയോ എപ്പോഴും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്.
0: ഏത് പാട്ടാ ഇന്ന് കേൾക്കാനുള്ളത്?
1: എനിക്ക് കസ്തൂരിമാനിലെ ഒരു പാട്ടുണ്ട്, സുജാത ചേച്ചി പാടിയ ഒരു പാട്ട്.
0: കസ്തൂരിമാനിലെ സുജാത ചേച്ചി.

0: പിന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: വളരെ ചെറുപ്പത്തിലെ തന്നെ എൻ്റെ ഗൃഹാന്തരീക്ഷം, എൻ്റെ വീട്ടിലെന്നും സംഗീതം ഉണ്ടായിരുന്നത് തന്നെയാണ്. ഇറ്റ് വാസ് ഓംനി പ്രസന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാവിലെ മുതൽ ആകാശവാണി ഞങ്ങളുടെ വീട്ടിലുണ്ടാവും. അതിലെ പാട്ടുകൾ, പ്രോഗ്രാമുകളൊക്കെ ഒരു എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ എന്നും ഉണ്ടായിരുന്നതാണ് ആകാശവാണിയിലെ പാട്ടുകൾ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പോലെ തന്നെ എൻ്റെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കീൻ ലിസണേഴ്സ് ആയിരുന്നു. അമ്മയ്ക്കായിരുന്നു കൂടുതൽ മ്യൂസിക് പ്രോഗ്രാമുകളോട് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ എൻ്റെ ഗുരുനാഥ്

0: എന്ന് പറയുന്നത് അമ്മയാണ്. കാരണം ലളിതഗാനങ്ങളും നല്ല നല്ല സിനിമാ പാട്ടുകളുമൊക്കെ ആകാശവാണിയിൽ നിന്ന് മിന്നൽ വേഗത്തിൽ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ തന്നെ എഴുതിയെടുക്കുന്ന ഒരു ട്രിക്ക്, അതിപ്പോഴും എനിക്ക് പൂർണ്ണമായിട്ടും കൈവശപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഓരോരോ നല്ല പാട്ടുകൾ കേൾപ്പിക്കുകയും അതൊക്കെ ഓരോ ലൈൻസൊക്കെ എനിക്ക് പാടിത്തരികയും പഠിപ്പിച്ചു തരികയും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും നല്ല സംഗീത ഓർമ്മകളായി എൻ്റെ മനസ്സിലുണ്ട്. നമുക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ഹലോ, പ്രീഗീതത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? അതെ അതെ അതെ,
1: ഞാന് പ്രദീപിന്റെ അമ്മയാണ്. കൊറേ നാളുകൊണ്ട് കാത്തിരിക്കുകയാണ് മോന്റെ ശബ്ദം കേട്ടോ.
0: ഓ, സന്തോഷം സന്തോഷം. നമ്മൾ എവിടേക്കോ വെച്ച് സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ?
1: നേരിട്ട് കണ്ടിട്ടില്ല. ഇതുപോലെ ഹലോപ്രീതത്തില് വരാൻ ഞാൻ ചാൻസ് അങ്ങനെ കാത്തിരിക്കും. അല്ലാതെ ഗാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്.
0: ഓ, സന്തോഷം സന്തോഷം.
1: മോന്റെ അടുത്ത് സംസാരിക്കാനുള്ള കൊതിയുണ്ട്. ഇപ്പൊ എനിക്ക് സുഖമില്ല, ഒരു സർജറി കഴിഞ്ഞ് മോളെ വീട്ടിലാണ് ഇവിടെ പേരൊക്കെ.
0: ഓ, ശരി ശരി. ഇപ്പൊ എല്ലാം ഓക്കെ ആയോ? ഭേദപ്പെട്ടോ?
1: ഒക്കെ ആയില്ല മോനെ, കാല് രണ്ടും മുട്ട ശസ്ത്രക്രിയാണ് ചെയ്തത്.
0: എത്രയും പെട്ടെന്ന് ഭേദമാവുന്ന തന്നെ വിശ്വസിക്കാം.
1: പിന്നെ വീട്ടില്
0: എല്ലാരും സുഖം? സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു. ഏത് പാട്ടാ ഇന്നിപ്പോ കേക്കാൻ?
1: എനിക്ക് പാട്ട് ചെങ്കോണിലെ മധുരം ജീവാമൃതം.
0: മധുരം ജീവാമൃത ബിന്ദു
1: പണ്ട്
0: ഹൃദയം പാ

0: ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃത ബിന്ദു.
1: എന്തായാലും പ്രദീപിനോട് പ്രത്യേക അന്വേഷണം പറയൂ.
2: പിന്നെ കൊള്ളാം, പാട്ടുകളും ലളിതഗാനങ്ങളും കവിതകളും ഒക്കെ പറയുമ്പോഴേ ഞാൻ പറയും മോനെ നിന്റെ കൂട്ടുകാരന്റെ പാട്ട് ഞാൻ
1: കേട്ടു.
2: തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ ആശ്വാസം.
1: ശരി, ഞാൻ പാടുന്നതിനിടയിൽ തന്നെ ഇതിന്റെ ക്രെഡിറ്റ്സ് മുഴുവൻ തന്നെ പറയുന്ന കേട്ടല്ലോ. ചെങ്കോൽ എന്ന ചിത്രം, കൈതപ്പുറം സാറിന്റെ വരികൾ, ജോൺസൺ സാറിന്റെ സംഗീത സംവിധാനം, ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടാണ്
2: പാട്ടാണിത്.
1: കിരീടത്തിന്റെ രണ്ടാം ഭാഗം.
2: പറഞ്ഞു,
1: മോളിപ്പോ കോളേജിലായി. അതെ അതെ അതെ അതെ.
2: അപ്പൊ
1: മോള് ഇപ്പൊ ക്രൈസ്റ്റ് കോളേജിലാണ്, ബാംഗ്ലൂർ ലോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം.
2: ഇനിയും
1: അയ്യോ, സന്തോഷം സന്തോഷം. താങ്ക് യു.

0: എൻ്റെ ആദ്യത്തെ ചലച്ചിത്ര ഗാനം എന്ന് പറയുന്നത് പൊന്നോലപ്പന്തലിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ശ്രീ സുരേഷ് ഗോപി സർ അഭിനയിച്ച സാഫല്യം എന്ന ചിത്രം ശ്രീ ജി എസ് വിജയൻ സാറാണ് എൻ്റെ സംവിധാനം. കിരീടമുണ്ണി അദ്ദേഹത്തിൻ്റെ കൃപാ ഫിലിംസ് പ്രൊഡക്ഷനാണ്. എം ജി രാധാകൃഷ്ണൻ കൈതപ്പുറം കൂട്ടുകെട്ടിൽ പിറന്ന ഈ മനോഹരമായ ഗാനം സുജാത ചേച്ചിയോടൊപ്പമാണ് എനിക്ക് ആദ്യം പാടാനുള്ള അവസരമുണ്ടായത്. അതിപ്പോഴും ഒരു സുവർണ അനുഭവമായി തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. വീണ്ടും ഒരു നല്ല പാട്ടുപ്രേമി നമ്മുടെ അടുത്തേക്ക് എത്തുന്നു ഒരു കോളിലൂടെ. ഹലോ,
1: നമസ്കാരം.
0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കണേ? ഗീത. എവിടുന്ന വിളിക്കണേ? ഓക്കെ ഓക്കെ. പാട്ട് പാടുന്ന ആളാണോ? പാട്ട് കേൾക്കുക മാത്രം ചെയ്യുന്ന ആളാണോ?
1: പാട്ട് കേൾക്കുക മാത്രം ചെയ്യുന്നു.
0: ഇഷ്ടപ്പെട്ട പാട്ട് ഇന്ന് ഏതാ ചോദിക്കണേ? ഞാൻ പാടിയത് തീർച്ചയായിട്ടും എന്റെ ആദ്യത്തെ ചിത്രം സാഫല്യം. കൈതപ്പുറം സാറിന്റെ വരികളിൽ എം ജി രാധാകൃഷ്ണൻ സാറാണ് എനിക്ക് ആദ്യത്തെ പാട്ട് തരുന്നത്. അപ്പൊ ആ പാട്ട് ഒരു നാല് വരി ഞാൻ പാടാം. ഇന്ന് നമുക്ക് ആ പാട്ട് കേൾക്കാം. പൊന്നൂലപ്പന്തലിൽ വേളിപ്പെണ്ണായൻ്റെ സ്വയംവര രാജകുമാരി വരുമോ, ആവണി താമരമാലയിടും ഞാൻ അരമന

0: എന്ത് സ്വയംവര രാജകുമാരി വരുമോ?
1: ഈ പാട്ടായിക്കോട്ടെ അല്ലേ. താങ്ക് യു സോ മച്ച്, വിളിച്ചതിന് ഒരുപാട് സന്തോഷം.
2: ഒരുപാട് സന്തോഷം.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്? ഒന്നും മിണ്ടുന്നില്ലല്ലോ, വിശേഷങ്ങളൊന്നും?
2: വീട്ടില് ഞാനും എന്റെ മോളേ ഉള്ളു.
1: മോള് എന്ത് ചെയ്യുന്നു?
2: മോള് ടീച്ചിട്ട് കഴിഞ്ഞിരിക്കുകയാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം രണ്ടുപേരോടും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്, വീണ്ടും വിളിക്കുക, നമുക്ക് വീണ്ടും സംസാരിക്കാം, നല്ല പാട്ടുകളൊക്കെ കേൾക്കാം. താങ്ക് യു.
2: ഓക്കെ.

0: സജിൻ ലാലിൽ നിന്നുമൊക്കെ. അപ്പോൾ അതിലൊരുപാട് നല്ല പാട്ടുകളുണ്ട്. ശ്രീ ചുനക്കര രാമൻകുട്ടി സാറും എം കെ ശ്രീകുമാർ എന്ന ചലച്ചിത്ര രംഗത്ത് പുതിയതായി കാൽവെച്ച ഒരു ഗാനരചയിതാവുമൊക്കെയാണ് അതിലെ പാട്ടുകൾ എഴുതിയത്. വീണ്ടും ഒരു നല്ല പാട്ടുപ്രേമി നമ്മുടെ അടുത്തേക്ക് എത്തുന്നു ഒരു കോളിലൂടെ. ഹലോ.
1: ഹലോ സർ,
0: നമസ്കാരം.
1: രേഖ പട്ടത്തു നിന്നാണ്.
0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഹൗസ് വൈഫാണ്.
0: ട്യൂഷൻ
1: പഠിപ്പിക്കുന്നുണ്ട്.
0: ഏതാ സബ്ജക്ട്? മ്യൂസിക്? ആണോ?
1: എല്ലാ സബ്ജക്റ്റും.
0: ഓക്കെ. ശരി. പാട്ട് പാടുന്ന ആളാണോ, പാട്ട് കേൾക്കുന്ന ആളാണോ, സിനിമ ഇഷ്ടപ്പെടുന്ന?
1: പാട്ട് കേൾക്കുന്ന ആളാണ്, ശ്രോതാവാണ്, പാട്ട് പാടാറില്ല.
0: അത് പറയുന്നതിനകത്തൊരു കള്ളത്തരത്തിന്റെ ഒരു മേമ്പൊടി ഉണ്ടോ എന്നൊരു സംശയം.
1: ഇല്ല, ഒട്ടും അറിയത്തില്ല. പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. സാറിന്റെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ ദൈവത്തിന്റെ പാറ്റിക്കാൽ അമ്മയുടെ പാട്ടൊക്കെ ആൽബത്തിൽ പാടിയിട്ടുണ്ടല്ലോ,
0: അമ്മയുടെ ഒരു
1: പാട്ട്, അതെ, അതൊക്കെ ഞാൻ രാവിലെ കേൾക്കാറുണ്ട്.
0: സന്തോഷം, സന്തോഷം.
1: മിസ്റ്റർ ബീനിലെ സാറ് പാടിയ ഒരു പാട്ടില്ലേ, വണ്ണാത്തിക്കളികൾ, അതൊന്ന് പാടി കേട്ടാ കൊള്ളാന്നുണ്ട് ലൈവായിട്ട്.
0: ഓക്കെ.

വളരെ ചെറുപ്പത്തിലെ തന്നെ എൻ്റെ ഗൃഹാന്തരീക്ഷം, എൻ്റെ വീട്ടിലെന്നും സംഗീതം ഉണ്ടായിരുന്നത് തന്നെയാണ്. മറ്റോ സോംനി പ്രസൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാവിലെ മുതൽ ആകാശവാണി ഞങ്ങളുടെ വീട്ടിലുണ്ടാവും. അതിലെ പാട്ടുകൾ, പ്രോഗ്രാമുകളൊക്കെ ഒരു എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ എന്നും ഉണ്ടായിരുന്നതാണ് ആകാശവാണിയിലെ പാട്ടുകൾ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പോലെ തന്നെ എൻ്റെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കീൻ ലിസണേഴ്സ് ആയിരുന്നു. അമ്മയ്ക്കായിരുന്നു കൂടുതൽ മ്യൂസിക് പ്രോഗ്രാമുകളോട് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ എൻ്റെ ഗുരുനാഥ എന്ന് പറയുന്നത് അമ്മയാണ്. കാരണം ലളിതഗാനങ്ങളും നല്ല നല്ല സിനിമാ പാട്ടുകളുമൊക്കെ ആകാശവാണിയിൽ നിന്ന് മിന്നൽ വേഗത്തിൽ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ തന്നെ എഴുതിയെടുക്കുന്ന ഒരു ട്രിക്ക്, അതിപ്പോഴും എനിക്ക് പൂർണ്ണമായിട്ടും കൈവശപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഓരോരോ നല്ല പാട്ടുകൾ കേൾപ്പിക്കുകയും അതൊക്കെ ഓരോ ലൈൻസൊക്കെ എനിക്ക് പാടിത്തരികയും പഠിപ്പിച്ചു തരികയും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും നല്ല സംഗീത ഓർമ്മകളായി എൻ്റെ മനസ്സിലുണ്ട്.

പിന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്, നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി വിദ്യാസാഗർ ഇണം പകർന്ന് എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം ഉസ്താദ്.

0: मोहन भाई, काफी बिजी लग रहे हो।
1: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
0: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തുപറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ?
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്,
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്, തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ,
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
8: ഗിരീഷ് പത്തഞ്ചേരി വരികൾ എഴുതിയ ഔസേപ്പച്ചൻ ഇണം പേർന്ന് യേശുദാസും സുജാതയും പാടിയ ഗാനം ചിത്രം മേഘം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 4 മണിക്ക് കാതിലൊരു പാട്ട് തത്സമയം ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലൂടെ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, ഇപ്പോൾ റേഡിയോ ഹെൽത്ത് NHM സ്പോൺസർഡ് പരിപാടി.

0: സസ്തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലിന്റെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ്. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഈ രക്തദാനത്തിന്റെ പ്രാധാന്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ച് നമ്മളുടെ യുവാക്കൾക്കിടയിൽ അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ യൂത്ത് തന്നെയാണ്. കാരണം യൂത്ത്, അതായത് 18 വയസ്സ് തികയുന്നതോടുകൂടി അയാൾക്ക് രക്തം നൽകി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് 65 വയസ്സ് വരെ ബ്ലഡ് ഗ്രാജ്വലി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം നമ്മളെ സമൂഹത്തിന്, നമുക്ക് സഹജീവിയോട് നമ്മൾ അത്രത്തോളം സ്നേഹം നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പല പദ്ധതികളും നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജീവദ്യുതി പോൾ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മളൊരു പ്രോജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 18 വയസ്സ് തികയാത കുട്ടികളാണ് അതിലുള്ളത്. പക്ഷേങ്കിൽ ആ കുട്ടികൾ നമ്മളെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്ന സമയത്ത് തൻ്റെ റിലേറ്റീവ് അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ്, 18 വയസ്സ് തികഞ്ഞ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ, അവരിൽ അവബോധം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവർ ഈ ക്യാമ്പിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്കും മാനസികമായ വളർച്ചയുണ്ടാവും. അന്നേരം തൻ്റെ സമൂഹത്തിനെ താൻ എങ്ങനെ സഹായിക്കണം എന്ന് തോന്നും. അപ്പോൾ അത് 18 വയസ്സ് തികയുന്നത് റിയാക്ട് ചെയ്യുകയും ആ റിയാക്ഷനിലൂടെ അയാളും ഒരു ബ്ലഡ് ഡോണറായി മാറുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കോളേജ് തലത്തിലും നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പരമാവധി അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ ഒരു ലോങ് റണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: സർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പലർക്കും രക്തദാനം നടത്തുവാനായി ഒരു ഭയപ്പാട് കണ്ടുവരാറുണ്ട്. ഈ പ്രവണത ശരിക്കും കൃത്യമായ ഒരു അവബോധം ഇതിനെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ടാണോ?
2: ഇപ്പോഴും അങ്ങനത്തെ ഒരു മിഥ്യ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറിങ്ങനെ ഒന്ന് കൈമുറിയോ കാലുമുറിയോ ഇത് കഴിഞ്ഞാൽ ചോര വന്നിട്ട് അയ്യോ ചോര എന്ന് പറഞ്ഞിട്ടുള്ള കരയുന്ന ഒരു ഇതിൽ നിന്നും വളർന്നെങ്കിലും ആ ചോരയോടുള്ള ഒരു ഭയം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഒരിക്കൽ അത് തൻ്റെ സുഹൃത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയാവും, അയാൾ ഒരു ഡൊണേഷൻ നടത്തുകയാണെങ്കിൽ അയാൾ ഒരു 20 മിനിറ്റിലുള്ള ഒരു പ്രോസസ്സാണ്. അത് തനിക്ക് അതിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല, ഒരു ജീവൻ അല്ലെങ്കിൽ 4 ജീവനോളം രക്ഷിക്കാൻ മാത്രമേ അതിനെക്കൊണ്ട് സാധിക്കൂ എന്നുള്ള ഒരു ബോധം അയാളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അയാൾ റെഗുലർ ഡോണറാവും. ഇത് ഈ പറയുന്ന ഭയപ്പാടുകളും കാര്യങ്ങളും ഇല്ലാതാവും. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ

0: കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പല വെബ്പോർട്ടുകൾ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് മാസ് മീഡിയ അതുപോലെയുള്ള ഇത് വെച്ചിട്ടും ഞങ്ങൾ കൃത്യമായിട്ട്, അതായത് ഇത് ഭയപ്പാടോടെ സ്വീകരിക്കേണ്ടതല്ല. ഒരിക്കൽ നമ്മൾ ഭയപ്പാടോടുകൂടി നമ്മളത് അവിടെ പോയി ഡൊണേറ്റ് ചെയ്യുകയും, പക്ഷേ അതിനുശേഷം ഇതൊരു പ്രശ്നമില്ല, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേഷൻ നടത്താം.
1: സർ, ഒരു വ്യക്തിക്ക് രക്തദാനം എപ്പോൾ വേണമെങ്കിലും നടത്താമോ? അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
0: അതിൽ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. ഒരു വ്യക്തിക്ക് എപ്പോൾ എവിടെ എങ്ങനെ ബ്ലഡ് ഡൊണേഷൻ നടത്താമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വയസ്സാണ്. അതിൻ്റെ 18 വയസ്സ് മുതൽ നമുക്ക് 62 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മാസം കൂടുമ്പോൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ പുരുഷന്മാർക്കും റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം കൂടി അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ HB count നോക്കും. 12.5 മിനിമം HB count ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ തയ്യാറെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ നാളെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തലേന്ന് ഒരു 8 മണിക്കൂറെങ്കിലും നല്ല ഒരു ഉറക്കം എനിക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ കൃത്യമായിട്ട് വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് എത്തിയിരിക്കണം, വെള്ളം കുടിച്ചിരിക്കണം. അതുപോലെ 24 hours മുന്നേ മദ്യപിക്കുന്ന ആളെങ്കിൽ ആ മദ്യപാനം നിർത്തണം. പുകവലി അതുപോലെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി നിർത്തിയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ചെയ്യെങ്കിൽ, നമ്മൾ ഇതോടുകൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, അത് കുറച്ചും കൂടി മെഡിക്കലാണ്. അതിൽ പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും സർജിക്കൽ മെഡിക്കൽ ഇത് നമ്മളെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഓരോന്നിനും ഓരോ ഡ്യൂറേഷൻ, 6 മാസം 1 വർഷം. അതുപോലെ ഡെങ്കു വന്നിട്ടുണ്ട്, 6 മാസത്തേക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ മെഡിക്കൽ കണ്ടീഷനും കൂടി അതിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹൈ റിസ്ക് ബിഹേവിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മളെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ആൾക്ക് സുരക്ഷിതമായ ഒരു രക്തം സ്വീകരിക്കണം. അപ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡോണർ ആദ്യം സുരക്ഷിതനായിരിക്കണം. ആ സുരക്ഷ നമ്മൾ ഈ കാര്യങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് മറ്റുള്ള ഇൻഫെക്ഷൻസ്, 5 തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ HIV, Hepatitis B, C, സിഫിലിസ്, മലേറിയ ഇതുപോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മൾ നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് എത്താൻ പാടില്ല. അപ്പോൾ അതിൽ ആദ്യം ഞാൻ കോൺഷ്യസ് ആയിരിക്കണം, ഡോണർ കോൺഷ്യസ് ആയിരിക്കണം, ഇങ്ങനത്തെ ഇത് ഞാൻ ഒരിക്കലും പകർന്നു കൊടുക്കൂല എന്നുള്ള. അപ്പോൾ എൻ്റെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അതാണ്, നല്ല രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, ഹെൽത്തിയർ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് 65 വയസ്സ് വരെ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് രക്തദാനം നടത്താമോ?
0: അത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ സിവിയർ ആണെങ്കിൽ പരമാവധി നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ, നമുക്കിപ്പോൾ ഷുഗർ അതുപോലത്തെ ഇതിൽ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതിൽ കൃത്യമായിട്ടുണ്ട്, ആ നമ്മൾ എടുക്കുന്ന മെഡിസിനും കാര്യങ്ങളും എല്ലാം നമ്മളെ മെഡിക്കൽ ഗ്രൗണ്ടിൽ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ മെഡിക്കൽ ഓഫീസറെടുക്കി എത്തിക്കഴിഞ്ഞാൽ അവർ ഏത് മരുന്നാണ് കഴിക്കുന്നത്, പ്രഷറിൻ്റെ ഏത് മരുന്നാണ്, അപ്പോൾ അത് നോക്കിയിട്ട് അവർ നിങ്ങളെ ഡോണർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും. എന്നാലും നമ്മളെ കൺട്രോൾഡ് ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ്.
1: സർ, അതുപോലെ തന്നെ ഈ രക്തദാനം ചെയ്യുന്നതിലൂടെ ദാതാവിന് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: രക്തദാനം ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞു മുന്നേ പറഞ്ഞതുപോലെ 5 ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. HIV, Hepatitis B, C, സിഫിലിസ്, മലേറിയ, ആ രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ടെസ്റ്റാണ് ഫസ്റ്റിൽ ഇത് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇത് ഡെഡായി പോകുന്ന സെല്ലുകളാണ് ഞാൻ ഡൊണേറ്റ് ചെയ്ത്, നമ്മൾ ഒരു ലൈവായിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡൊണേഷനിലൂടെ പിന്നെയും കൂടിയും എൻ്റെ ശരീരം അതിന് വേണ്ടിയിട്ട് പുതിയ ഈ ബ്ലഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക. അപ്പോൾ ഒരു ഉത്തേജനമാണ് നമുക്ക് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഈ ഡൊണേഷനിലൂടെ നടക്കുന്നതാണെങ്കിലും ഞാൻ ഈ ഒരു പ്രാക്ടീസ് ഉണ്ട്, അതായത് എൻ്റെ സഹജീവിയേക്ക് ഒരു സഹായം കൊടുക്കുക, അതെൻ്റെ ഒരു കടമയാണ്. ആ കടമ നിറവേറ്റുക എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്കൊരു എൻ്റെ 3 മാസം ആകുക എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു വൈബ്രേഷനായിരുന്നു, അതായത് ഇനി എനിക്ക് ജലദോഷം പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല, ജലദോഷം കൊണ്ട് ചുമയുണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മഴ നനയാണ്ട് ഈ ആഴ്ച എങ്ങനെയെങ്കിലും ആ രീതിയിൽ എനിക്ക് കടന്നു പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ അതൊരു ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു മോഡലാണുള്ളത്. കാരണം ഞാൻ 18 വയസ്സ് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്

0: എൻ സി സിക്കുള്ള സമയത്തും രണ്ടാമത്തെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ബ്ലഡ് കൊടുത്തത്. പക്ഷേ എങ്കിൽ എനിക്ക് അന്ന് റെഗുലറായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള ഇതിനെക്കുറിച്ചിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഈ കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിൽ വന്നതിന് ശേഷമാണ് എനിക്ക് റെഗുലർ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു 22 കൊല്ലത്തോളം എനിക്ക് നഷ്ടപ്പെട്ടു ഇതിൽ നിന്ന്. എൻ്റെ സഹജീവിയെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല. അതൊരു പത്തറ്റിക് സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഒരു ഒരാളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹജീവിയാണ്. സഹജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയാണ്, അയാൾ ഏറ്റവും ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ നമ്മളെ ഭരണഘടന തന്നെ പറയുന്നത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അയാൾക്ക് എത്രത്തോളം അവകാശമുണ്ട്? അയാൾക്കുള്ള ജീവിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെങ്കിൽ ഞാൻ എൻ്റെ കടമ നിറവേറ്റണം. അല്ലാതെ അതൊരു ദാനോ കാര്യങ്ങളോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ കടമ കൃത്യമായിട്ട് നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഷോർട്ടേജുകളും കാര്യങ്ങളും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും.
1: സർ, ഒരാൾക്ക് രക്തദാനം ചെയ്യാൻ സന്നദ്ധതയുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിൽ ചെന്നാലും രക്തദാനം ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇതിനായി എന്തെങ്കിലും പ്രത്യേക സംവിധാനം നിലവിലുണ്ടോ?
0: അതായത് കേരളത്തിൽ ഇന്ന് 206 ബ്ലഡ് സെൻ്റർ ലൈസൻസ്ഡ് ബ്ലഡ് സെൻ്ററുകളാണെന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ 45 നമ്മൾ സർക്കാർ മേഖലയിലുള്ളതാണുള്ളത്. മെഡിക്കൽ കോളേജ്, അതുപോലെ ജനറൽ ഹോസ്പിറ്റലുണ്ട്, DH താലൂക്ക് ആശുപത്രിയുണ്ട്. അവരെ നീഡ് അനുസരിച്ചിട്ട്, അവിടെയുള്ള ബ്ലഡിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവർ ലൈസൻസിന് അപ്ലിക്കേഷൻ കൊടുക്കുന്നതും അവർക്ക് ലൈസൻസ് കിട്ടുന്നതും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ആ മേഖലകളിൽ ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ നമുക്ക് നടത്താൻ പറ്റൂ, ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പൗരന് ഇതും കൂടി ബോധം ഉണ്ടായിരിക്കണം. അതായത് ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയാണ് ആ ഹോസ്പിറ്റൽ അതോറിറ്റി ചെയ്യുന്നത്. അതോടൊപ്പം ഞാനും കൂടി അതിൻ്റെ ഭാഗവാക്കാവുന്നു. അപ്പോൾ അതുകൂടി പ്രിവെൻ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഡൊണേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രക്തത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോദിക്കാം, പൗരന് ചോദിക്കാം, ഇത് ലൈസൻസ്ഡ് ബ്ലഡ് ബാങ്ക് അല്ലേ, ലൈസൻസ് അവർ പബ്ലിക്കിന് കാണേണ്ട രീതിയിൽ പുറത്ത് തൂക്കി വെച്ചിരിക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അത് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ബ്ലഡ് കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്നവരുടെ പൗരൻ്റെ ഉത്തരവാദിത്തമാണ് അത് ലൈസൻസ്ഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതും നമ്മളെ. കാരണം എല്ലാ സർക്കാർ സംവിധാനത്തിലും അവിടെ പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൗരൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ പൗരൻ അത് ചെക്ക് ചെയ്യാൻ പറ്റും, ലൈസൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ബ്ലീഡിങ് ടൈമുണ്ട്. പിന്നെ എല്ലാവരുടെയും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് 6 നമ്മളെ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം. സത്യത്തിൽ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കേണ്ടത് 24 hours 24 മണിക്കൂറും ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കണം. പക്ഷേങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്, അതിനൊരു പീരീഡ് കണക്കാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ 9 മുതൽ ഉച്ചക്ക് വരെയാണ് നമ്മൾ ബ്ലീഡിങ് ടൈം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേങ്കിൽ അവിടുന്ന് ബ്ലഡ് കൊടുക്കുന്നത് 24 hours അത് ഏത് പാതിരാത്രി ആയി കഴിഞ്ഞാലും നമ്മൾ ബ്ലഡ് ഇഷ്യൂ ചെയ്യണം, രോഗിക്ക് നമ്മൾ ബ്ലഡ് കൊടുത്തിരിക്കണം. പക്ഷേ ബ്ലീഡിങ് ടൈം അതിന് നമ്മളെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, നമ്മളെ ക്ലൈമറ്റ് ഇതെല്ലാം നോക്കിയിട്ട് രാവിലെ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമ്മൾ ഒരു മണി കഴിഞ്ഞ്, പിന്നെ ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, 1 കഴിഞ്ഞ് 2 സമയത്ത് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊലാപ്സ് ആകും എന്ന്. അപ്പോൾ ആ ഒരു, അതായത് നമ്മൾ വെള്ളം കുടിച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചു, അതിനുശേഷമാണ് നമ്മൾ ബ്ലീഡിങ്ങിലേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞു അതിനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള. ആ തയ്യാറെടുപ്പ് നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നോമ്പ് കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ബ്ലഡ് ഷോർട്ടേജ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരു ഡ്രൈവ് ആൾക്കാർക്ക്, അതായത് അവർ പകല് ഫുള്ള് ഭക്ഷണം കഴിക്കാതെ നോമ്പ് എടുത്തിരിക്കുന്നതാണ്, അതിനുശേഷം അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ നോമ്പ് തുറ പോലും നമ്മളെ ബ്ലഡ് സെൻ്ററിൽ നടക്കുന്നുണ്ട്. നോമ്പ് തുറ നടന്നതിന് ശേഷം നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന കണ്ടീഷനും നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ശ്രീചിത്ര അതുപോലെയുള്ള സെൻ്റർ ഷോർട്ടേജ് വരുന്ന ആ മൊമെൻറ്റിൽ നമ്മൾ ഇതുപോലത്തെ പ്രിക്കോഷൻസ് എടുത്തിട്ട് കാര്യങ്ങൾ നിർവഹിക്കണം.
1: പൊതുജനങ്ങളോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ, അതായത് നമ്മൾ ഒരു പൗരൻ, നമ്മളൊരു രാജ്യത്തെ പൗരൻ എന്നുള്ള രീതിയിൽ തൻ്റെ സഹജീവിയോട് ഒരു കടമ നിറവേറ്റാനുണ്ട്. അത് കൃത്യമായിട്ട് നിറവേറ്റുക. ആ നിറവേറ്റുന്നത് ഒരു പ്രാവശ്യമല്ല, റെഗുലറായിട്ട് ഞങ്ങൾക്ക് ഏത് സമയം വരെ, അതായത് ഞാൻ പറഞ്ഞ പോലെ 18 മുതൽ 65 വരെ നമുക്ക് ആ കടമ നമുക്ക് നിർവഹിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തൻ്റെ കടമയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിയറസ്റ്റ് ബ്ലഡ് സെൻ്ററിൽ റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്തിൽ എനിക്ക് പറയാനുള്ളത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള

0: അട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: നിങ്ങൾ കേട്ടത് റേഡിയോ ഹെൽത്ത് NHM സ്പോൺസർ.

0: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 4 മണി കഴിഞ്ഞ് 44 സെക്കൻഡ്. ഏവർക്കും കാതലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പോൾ മുതൽ 5 മണി വരെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. ഈ പരിപാടിയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനായി വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. ഇന്ന് പ്രിയ കൂട്ടുകാരുടെ വിശേഷങ്ങളും ഗാനങ്ങളുമായി കൂടെയുള്ളത് അനീഷ് പി നായർ. കാതലൊരു പാട്ടിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ.
0: ആ, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേരെങ്ങനെയാണ്? ഷാജി. നമ്മുടെ ലൈവ് ഫോണിൻ പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ? അനന്തപുരി FM ആണ്. എന്ത് ചെയ്യുന്നു ഷാജി?
1: ഞാന് പെരുമ്പൂര് ബേക്കറി ഫ്രൂട്ട് സ്റ്റാൾ നടത്തുകയാണ്.
0: ഓ, അയ്ശ്ശേരി. ബേക്കറിയും ഫ്രൂട്ട് സ്റ്റാളും ഒക്കെ ആയിട്ട് നടക്കുകയാണ് അല്ലേ?
1: അതെ.
0: കച്ചവടമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ?
1: ആ, ഇപ്പം കുറച്ച് ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് കുറവാണ്.
0: ആ,
1: അല്ലാതെ കുഴപ്പമില്ല. അങ്ങനെ പോകും.
0: ആ, എപ്പോഴും കടയില് നമ്മുടെ അനന്തപുരി FM ആണ് ട്യൂൺ ചെയ്തേക്കുന്നത്.
1: ആ, അതെ. ഞാൻ 25 വർഷം കൊണ്ട് FM-ന്റെ ശ്രോതാവാണ്, സ്ഥിരമായിട്ട്.
0: ശരി.
1: രാവിലെ 7 മണിക്ക് കട തുറക്കും. അപ്പൊ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 11 മണി വരെയും കണ്ടിന്യൂ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും.
0: അപ്പൊ നമസ്തേ അനന്തപുരി മുതൽ അങ്ങ് കേൾക്കും അല്ലേ?
1: രാവിലെ മുതൽ കേൾക്കും.
0: എത്ര മണിക്ക് കട അടയ്ക്കുന്ന?
1: എല്ലാ പ്രോഗ്രാമുകളും കേൾക്കും. എന്താണ്?
0: എത്ര മണിക്ക് കട അടയ്ക്കുന്നത്?
1: കട അടയ്ക്കുമ്പോൾ 11 മണിയാവും രാത്രി.
0: ഓ, ശരി. അപ്പൊ നമ്മൾ സുഭാഷിതം വരെ കേൾക്കും.
1: എല്ലാ പ്രോഗ്രാമും കേൾക്കും.
0: ഇന്ന് ഏത് പാട്ടാ ഷാജിക്ക് കേൾക്കേണ്ടത്?
1: എനിക്ക് ഇന്ന് കേൾക്കാനുള്ളത് മേലെ വാര്യത്തെ മലഹക്കുട്ടികൾ എന്ന സിനിമയിലെ കാണാ പൂങ്കിയിൽ ഒരു കവിത പാടി എന്നുള്ള ഗാനമാണ്.
0: നല്ല പാട്ടാണ്. യേശുദാസും ചിത്രയും പാടിയ പാട്ടല്ലേ?
1: അതെ.
0: വീട്ടിൽ ആരൊക്കെയാ ഉള്ള ഷാജിയുടെ?
1: വീട്ടില് ഞാന്, വൈഫ്, 2 മക്കള്, 4 പേരാണ്.
0: ഭാര്യയും മക്കളൊക്കെ റേഡിയോ കേൾക്കുന്ന കൂട്ടത്തിലാണോ?
1: വീട്ടിലുണ്ട്.
0: വീട്ടിലും റേഡിയോ ഉണ്ട് അല്ലേ? ഭാര്യ കിച്ചണിലൊക്കെ റേഡിയോ വെച്ചാണോ പാചകമൊക്കെ ചെയ്യുന്നത്?
1: രാവിലെ ഇതുപോലെ പിന്നെ ചെറിയ പ്രോഗ്രാം ഉള്ളത് ഇഷ്ടമുണ്ട്. അപ്പൊ ആ പ്രോഗ്രാം മാത്രമേ
0: കേൾക്കൂ. കേൾക്കോ ഗാനോപഹാരമൊക്കെ? കേൾക്കുവോ വീട്ടില്?
1: അതെല്ലാം കേൾക്കും.
0: അനന്തപുരി FM-ൽ കൂടുതലും പാട്ടുകളാണല്ലോ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത്.
1: പാട്ട് നിരയുള്ള പ്രോഗ്രാമുകളും എല്ലാം.
0: ശരി ശരി. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
1: മക്കള് ഒരാള് +2, ഒരാള് 6.
0: മക്കളുടെ പേര്? സമർപ്പിക്കുന്നുണ്ടോ? എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം അല്ലേ? ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് എസ് രമേശൻ നായരാണ്. സംഗീതം ബേ ഡിഗ്നീഷ്യസ് ആണ് കേട്ടോ. അപ്പൊ പാട്ട് കേട്ടാലോ? ശരി, സന്തോഷം വിളിച്ചാല്. താങ്ക് യു.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഹലോ.
3: ഹലോ.
2: ആ, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
3: എന്റെ പേര് സിമി, ഞാൻ നെയ്യാറ്റിങ്കരയിൽ നിന്ന് വിളിക്കുന്നു.
2: നെയ്യാറ്റിങ്കര എന്ന് വിളിക്കുകയാണ്. നമ്മുടെ മുന്നത്തെ കോളർ നെയ്യാറ്റിങ്കര എന്നാ വിളിച്ചത്, കേട്ടിരുന്നോ?
3: ആ കേട്ടിരുന്നു.
2: ശരി,

0: നിമി എന്താ ചെയ്യുന്നത്?
1: ഞങ്ങൾക്ക് നെയ്ത്താണ്, നെയ്ത്ത്
0: നെയ്ത്താണ്.
1: യൂണിഫോം.
0: ഓ അശ്ശരി, ഓക്കെ ഓക്കെ. എങ്ങനെ പോകുന്നു, വർക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ?
1: ആ വർക്കൊക്കെ നല്ലതായിട്ട് പോകുന്നു.
0: യൂണിഫോം ആണോ കൂടുതലും ചെയ്യുന്നത്?
1: ഓ യൂണിഫോം ആണ് ചെയ്യുന്നത്.
0: ആഹാ, അപ്പൊ ഈ സ്കൂൾ തുറപ്പിനൊക്കെ നല്ല വർക്ക് ഉണ്ടായിരുന്നു അല്ലേ?
1: ഓ ഓ
0: വീട്ടിൽ ആരൊക്കെ ഉള്ള സിമി?
1: വീട്ടില് രണ്ട് മക്കളുണ്ട്, ചേട്ടനുണ്ട്, ഞങ്ങൾ നാലുപേര്.
0: നാലു പേര് സന്തോഷമായിട്ട് പോണു.
1: ഓ സന്തോഷം. പിന്നെ നെയ്ത്ത് വരെ നമ്മൾ ഏഴ് പേരുണ്ട്.
0: ആ നെയ്ത്ത് എന്ന് പറയുമ്പോ എവിടെയാണ്? ബാലരാമപുരത്താണോ?
1: ബാലരാമപുരത്തല്ല, അവണാഴി എന്ന് പറയും, നെയ്ത്തിന്റെ അവണാഴി.
0: അവണാഴി അല്ലേ? ഈ തറിയൊക്കെ ഇപ്പോഴും ഉണ്ടോ? കുഴിത്തറിയൊക്കെ നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ?
1: ഓ ഇവിടെ കുഴിത്തറിയുണ്ട്, സ്റ്റാൻഡ് തറിയുണ്ട്.
0: ആ ഏതാ നിങ്ങളൊക്കെ ചെയ്യുന്നത്?
1: ഞങ്ങൾ മൂന്നാല് പേര് സ്റ്റാൻഡ് തറയില്, ആൾക്കാര് കുഴിത്തറയില്.
0: ആ ശരി. ഇപ്പോഴും നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടോ? എങ്ങനെയുണ്ട് ഇപ്പൊ മാർക്കറ്റ്, വിപണിയിലൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ?
1: ഇത് നമ്മള് സർക്കാർക്കാണ് നെയ്ത് കൊടുക്കുന്നത്, സർക്കാർ വന്നെടുത്തു.
0: ഓ അത് ശരി, അവരാണ് ഇത് ഡയറക്റ്റായിട്ട് ഒന്ന് കളക്ട് ചെയ്യുന്നത് അല്ലേ?
1: ഓ
0: പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണോ സിമി?
1: ആ പാട്ട് ഞങ്ങളിവിടെ വന്ന് രാവിലെ 8:30 ആകുമ്പോ വരും, വന്ന് 5 മണി വരെ പോകുന്ന വരെ പാട്ടാണ്.
0: അനന്തപുരി FM ലെ പാട്ട് കേട്ടോണ്ടേ ഇരിക്കും അല്ലേ? ശരി ശരി ശരി. ഇന്ന് ഏത് പാട്ടാ സിമിക്ക് കേൾക്കേണ്ടേ?
1: എനിക്ക് സത്യവാൻ സാവിത്രിയിലെ ഒരു പാട്ട്.
0: സത്യവാൻ സാവിത്രിയിലെ ഒരുപാട് പാട്ടുകളുണ്ട്, ഏത് പാട്ടാ?
1: നീലാംബുജങ്ങളുടെ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ, എന്റെ പപ്പാന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ.
0: യേശുദാസ് പാടിയതല്ലേ, നല്ല പാട്ടാണ്.
1: പിന്നെ
0: പഴയ പാട്ടുകളാണോ കൂടുതൽ സിമി കേൾക്കാറുള്ളത്?
1: ഓ എല്ലാ പാട്ടും കേട്ടു,
0: എല്ലാം ഇഷ്ടമാണ്,
1: പഴയ പാട്ടുകളാണ് ഇഷ്ടം.
0: ശരി. കൂടുതൽ മൂളി നടക്കുന്നത് പഴയ പാട്ടുകളായിരിക്കും അല്ലേ? മക്കളൊക്കെ എത്ര ക്ലാസ്സിലായി?
1: മോള് +2, മോ 9.
0: അപ്പൊ ഇന്ന് അവിടെ ഓഫീസിൽ ഇരുന്നിട്ടാണ് വിളിക്കുന്നത് അല്ലേ? അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേട്ടാലോ? തുടർന്ന് പരിപാടികളൊക്കെ കേൾക്ക, ഇതുപോലെ ലൈവ് ഫോണിൻ പരിപാടികളൊക്കെ വിളിക്കുക കേട്ടോ. ഓക്കെ സിമി, വിളിച്ചാൽ സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്.

0: ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
0: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
2: ഹലോ, കാതൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, പേര് പറയാമോ?
3: ആ, ഞാൻ മുരളികുമാർ, സ്ഥിരമായിട്ട് അനന്തപുരി എഫ്എമ്മിന്റെ ശ്രോതാവാണ്.
2: ശ്രോതാവാണ്, ശരി. എവിടെന്നാ മുരളി വിളിക്കുന്നത്?
3: ആ, ഞാൻ കാഞ്ഞിരംകുളം നെല്ലിക്കാക്കുഴി എന്നുള്ള സ്ഥലത്താണ്.
2: നെല്ലിക്കാക്കുഴി, ഓക്കെ. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
3: ഞാനത് പഴയ പാട്ടാണ്, മുത്തുച്ചുപ്പികൾ എന്നുള്ള സിനിമയില്. അതില് ജാനകി മബാടി ഒരു പാട്ടുണ്ട്, അതിൽ APP ഗോപാലന്റെ രചന, KJ ജോയ് സംഗീതം, അളകാപുരിയിലോ ആത്മവനികയിലോ എന്നുള്ള ഒരു പാട്ടുണ്ട്.
2: അതെ അതെ, വളരെ ഹൃദയസ്പൃക്കായ ഒരു പാട്ടാണ്.
3: ആ അതെ അതെ, അത് KJ ജോയിയുടെ സംഗീതത്തിൽ ആദ്യമായിട്ടാണ് ജാനകിയമ്മ ഈ പാട്ട് പാടുന്നത്. സാധാരണ ഇതിൽ KJ ജോയ് സാറ് സുശീലാമ്മയും വാണി
2: ജയറാം
3: ഉപയോഗിക്കുന്നത്, ഫീമെയിൽ വോയിസ്.
2: അതെ അതെ അതെ,
3: പക്ഷേ ജാനകിയമ്മ ആദ്യമായിട്ടാണ് ഇതിൽ ഉപയോഗിച്ചത്. പക്ഷേ അത് ഹിറ്റായ ഒരു പാട്ടാണ്, അത് സാധാരണ ഇപ്പൊ റേഡിയിൽ കേൾക്കാറില്ല, അതുകൊണ്ട് പിന്നെ ചോദിച്ചുള്ളൂ. പിന്നെ ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പാട്ടുകൂടെയാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്.
2: അതെ, ഒരു അനശ്വര ഗായികയായിരുന്നു, നമ്മളൊക്കെ എന്താ അത്രയധികം സ്നേഹിച്ചിരുന്ന, ആകാശവാണിയിൽ എത്രയോ പാട്ടുകൾ അല്ലേ നമ്മള് ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗായിക കൂടിയായിരുന്നു.
3: നല്ല ഭക്തി ഗാനങ്ങളും എല്ലാം ജാനകിയമ്മയുടെ പേരിൽ ശരിക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്.
2: അതെ, ഏത് പാട്ടും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച ഒരു ഗായിക കൂടിയായിരുന്നു ജാനകി. അതുല്യ പ്രതിഭയ്ക്ക് മുന്നിൽ കാതലൊരു പാട്ടും പ്രണാമം അർപ്പിക്കുകയാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
3: വീട്ടിൽ ഞാനും വൈഫും മാത്രമാണ് ഇപ്പൊ ഉള്ളത്.
2: വർക്ക് ചെയ്തിരുന്നോ?
3: അതെ, ഞാന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡായി, 2015 റിട്ടയർഡായി, ഇപ്പൊ വീട്ടിൽ തന്നെയാണ്. പിന്നെ കൃഷി കാര്യം, പിന്നെ പൊതുപ്രവർത്തനം ഇങ്ങനെയൊക്കെ പോവുകയാണ്.
2: ഫുൾ തിരക്കിലാണ് എപ്പോഴും.
3: അതെ, തിരക്ക് തന്നെയാണ്.
2: നമ്മുടെ അനന്തപുരി കേൾക്കാനുള്ള സമയമൊക്കെ കിട്ടാറുണ്ടോ അപ്പോ?
3: ആ, കിട്ടുമ്പോ സമയമുള്ളപ്പോഴൊക്കെ അനന്തപുരി തന്നെയാണ് കേൾക്കുന്നത്, വേറെ ഒന്നും കേൾക്കത്തില്ല. പിന്നെ ഈ പരിപാടി സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്, ഈ
2: കാതൊരു പാട്ട് അല്ലേ?
3: അതെ അതെ, അത് ഒരു ജനപ്രിയ പരിപാടിയാണെന്നാണ് ഞാൻ കാണുന്നത്.
2: അതെ അതെ, തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ വിളിച്ച് പാട്ട് ആവശ്യപ്പെടാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണല്ലോ. ഇഷ്ടഗാനങ്ങൾ ലൈവായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും.
3: പല ശ്രോതാക്കളുടെയും വിശേഷങ്ങൾ നമുക്ക് ഇതിൽ കൂടെ അറിയാനും പറ്റും.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പലർക്കും അനന്തപുരി FM ഒരു ആശ്വാസമാണ്, കാരണം ഒരുപാട് ഗാനങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളൊക്കെ തന്നെയും പഴയതും പുതിയതുമായിട്ടുള്ള ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പല പരിപാടികളും പ്രക്ഷേപണം ചെയ്യാറുണ്ടല്ലോ. ഹലോ പ്രിയഗീതം, അങ്ങനെ ഒത്തിരി പരിപാടികൾ.
3: അനന്തപുരി FM മാത്രമേ ഇത്ര പഴയ പാട്ടുകളൊക്കെ ശേഖരമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
2: അതെ അതെ അതെ അതെ. അപ്പോ പാടുന്ന ആളാണോ?
3: ഇല്ല,
2: പാട്ട് ആസ്വദിക്കുകയുള്ളൂ. ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചത് വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഈ പാട്ട് കേൾക്കാം. അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, രചനയും സംഗീതവും എസ് ജാനകി എന്ന അതുല്യ ഗായികയുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് ഈ ഗാനം സമർപ്പിക്കാം. ജാനകി എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
3: എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഞാൻ സമർപ്പിക്കുക.
2: തീർച്ചയായിട്ടും കേൾക്കാം നമുക്ക്.
3: ഓക്കെ.

0: ഹലോ, കാതറൊരു
1: ഹലോ,
0: പാട്ടിലേക്ക് സ്വാഗതം.
1: നമസ്കാരം. അനീഷ് പി നായർ സാറാണോ?
0: അതെ,
1: ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്.
0: ഓ, സന്തോഷം. ആരെ വിളിക്കുന്ന, പേര് പറയാമോ?
1: ഒരു വട്ടം കൂടി പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഒരു വട്ടം കൂടി കേട്ടിരുന്നോ?
1: പിന്നെ ഞാൻ എപ്പോഴും എഫ് എമ്മിന്റെ ആളല്ലേ.
0: അത് ശരി, എഫ് എം ആണ് സന്തത സഹചാരി അല്ലേ.
1: അത് വൈകുന്നേരം 5 മണിക്കുള്ള പാട്ടൊന്നും കേട്ടത്തില്ല, ഇടും. എന്നാലും ഇഷ്ടമില്ല, എല്ലാം പുതിയ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടില്ല. അതോ പാട്ടുകള്
0: എന്നാലും 80സിലെയും 90സിലെയും ഒക്കെ പാട്ട് ഇഷ്ടമായിരിക്കുമല്ലോ. 90കളിലെയും 80കളിലെയൊക്കെ പാട്ടുകൾ എപ്പോഴും ഓർത്തു വെക്കുന്ന പാട്ടുകളായിരിക്കുമല്ലോ അല്ലേ.
1: അതാണ് ഇഷ്ടം.
0: പേരെന്തായിരുന്നു?
1: ഞാൻ എന്റെ പേര് സുനിൽ. വീട് പ്രാവച്ചമ്പലം മുട്ടമൂട്. ഞാനിപ്പോ ജോലി ചെയ്യുന്നത് പട്ടം സെന്റ് മേരീസ് സ്കൂളിനകത്ത് സ്കൂൾ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു.
0: ഓ, അയ്ശേരി. പട്ടം സെന്റ് മേരീസിലാണ് ഞാനും പഠിച്ചത്.
1: അതിന്റെ അടുത്ത് സെന്റ് മേരീസ് ലൈനിൽ 2-ാമത്തെ വീട്ടിലാണ്.
0: അത് ശരി. എങ്ങനെ പോകുന്നു ജീവിതം? ഒക്കെ സന്തോഷമായിട്ട് പോകുന്നോ?
1: കുഴപ്പമില്ല. എനിക്ക് 3 മക്കൾ, 3 കൊച്ചുമക്കൾ, 3 പെൺമക്കളാണ്. എല്ലാവരും കഴിച്ചു, അങ്ങനെ പോകുന്നു.
0: അപ്പൊ അപ്പൂപ്പനായി.
1: ഇപ്പോഴും ചെറുപ്പക്കാരന്റെ സ്വഭാവമല്ല, എപ്പോഴും പാട്ടും ഡാൻസും സംഗീതവും ഒക്കെയാണ് ഇഷ്ടം.
0: അല്ല, അത് എപ്പോഴും അങ്ങനെ ആയിരിക്കണമല്ലോ. നമ്മുടെ മനസ്സ് എപ്പോഴും ചെറുപ്പമായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും.
1: എന്റെ കൂടെ ഉള്ളത് പാട്ടാണ്.
0: പാട്ട്, പാട്ട് കേൾക്കുന്നത് വലിയൊരു എനർജിയാണ് നമുക്ക്. എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും പാട്ട് കേട്ടിട്ട്.
1: എന്റെ ഞാൻ നോക്കുന്ന സാറിന് 95 വയസ്സാണ്. ഞാൻ എപ്പോഴും നടത്തി ഫ്രണ്ട് കൊണ്ടിരുത്തി എപ്പോഴും പാട്ട് കേൾപ്പിക്കും.
0: ഹോം നേഴ്സ് ആണോ?
1: ഞാൻ ഹോം നേഴ്സ് ആയിട്ട്.
0: ശരി, ശരി. അപ്പോ
1: 4 വർഷം കൊണ്ട് ഈ വീട്ടിൽ നിൽക്കുക.
0: ആ വീട്ടിൽ അച്ഛനെയും പാട്ടൊക്കെ കേൾപ്പിക്കാറുണ്ട്. അനന്തപുരിയാണ് അച്ഛനെ കേൾപ്പിക്കുന്നത് അല്ലേ?
1: അനന്തപുരിയാണ്. ടിവിയോട് ഇപ്പോഴും ഇവിടെ ടിവി ഓടിക്കൊണ്ടിരിക്കുകയെങ്കിലും എനിക്ക് പാട്ടാണ്.
0: എങ്ങനെയാ, ഫോണിലാണോ കേൾക്കുന്നത്?
1: എന്തോ,
0: അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനമാണോ ഒന്ന് ചോദിക്കുന്നത്?
1: ഇല്ല ഇല്ല, ഞാൻ എന്റെ ഇഷ്ടഗാനമാണ് കേൾക്കുന്നത്.
0: ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: അതിങ്ങനെ കേട്ടോണ്ടിരിക്കും. എനിക്ക് വേണ്ടത് പിച്ചു തിരുമല, ശ്യാം, ജാനകി അമ്മ, കല്യാൺകാട്ട് നേരിയ, നീകളാ ഒഴുകി വരും.

0: യാമങ്ങൾ തോറും കൊതി തീരുവോളം തീരാവിൽ തീരാവിൽ. ഈ പാട്ടാണ് എനിക്ക് വേണ്ടത്.
1: നന്നായിട്ടുണ്ടല്ലോ. അപ്പൊ പാട്ട് കേൾക്കുക മാത്രമല്ല പാട്ട് പാടുകയും ചെയ്യും.
0: പാടും പാടും പാലനാട്. വൈകുന്നേരം മൊബൈലിൽ കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷൻ വെച്ചാൽ ഭയങ്കര വിഷമമുള്ളൂ.
1: ജാനകിയമ്മയുടെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോ അല്ലേ?
0: അതെ അതെ, ഞാൻ കൂടുതലും ജാനകിയമ്മ ദാസയുടെ പാട്ടാണ് കേൾക്കാറുള്ളത്.
1: ഇഷ്ട ഗായിക ജാനകിയമ്മയാണോ
0: ഈ പാട്ട്? അതെ അതെ, ഈ പാട്ട് ഞാൻ പലതവണ ആനന്ദപുരി എഫ് എമ്മിൽ ചോദിച്ചിട്ടുണ്ട്.
1: ആണോ? ശരി, ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം.
0: എത്ര കേട്ടാലും എനിക്ക് മതി, കൊതി തീരത്തില്ല.
1: മനസ്സിനെ വല്ലാതെ പിടിച്ചു വെക്കുന്ന ഒരു പാട്ട് കൂടിയാണത്. എസ് ജാനകി എന്ന ഗായികയുടെ ഒരു എന്താ പറയുക, ഒരു വലിയൊരു കഴിവ് അതാണ്. ജനഹൃദയങ്ങളിലേക്ക് ജനഹൃദയങ്ങളിലേക്ക് നടന്നു കയറാൻ പ്രാപ്തിയുള്ള ശബ്ദമായിരുന്നു ജാനകിയമ്മയുടേത്. അതുകൊണ്ടാണ് ഇന്നും എപ്പോഴും നമ്മളെന്നും സംഗീത ലോകം ഉള്ളിടത്തോളം കാലം ജാനകിയമ്മയുടെ പേര് ഉയർന്നു തന്നെ നിൽക്കും.
0: ഞാൻ എന്റെ രംഗത്തുനിന്നോട്ട് തുടങ്ങിയത് അനന്തപുരി ഫാമില്, അന്നൊക്കെ 10 വയസ്സത്തെ കാറിലായിരുന്നല്ലോ.
1: അതെ അതെ അതെ അതെ,
0: അവിടെ എന്തൊക്കെ തുടങ്ങിയതായിട്ട്.
1: അപ്പോ പാട്ടുകളുടെ ഒരു പാട്ടുകളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടാവുമല്ലോ ഫോണിലൊക്കെ അല്ലേ?
0: ഉണ്ട്, എല്ലാം ദാസേട്ടനും ജാനകിയമ്മയുടെ ജാനകിയമ്മയുടെ അങ്ങനത്തെ ഇതാണ്. ഇപ്പോഴത്തെ പാട്ടുകളൊന്നും ഞാൻ കേൾക്കത്തുമില്ല, നമുക്ക് അത് മനസ്സിലാവുന്നുമില്ല.
1: ശരി ശരി. അപ്പോ ഈ പാട്ട് നമുക്ക് കൂടെയുള്ള അച്ഛനും അതുപോലെ തന്നെ മക്കൾക്കും ചെറുമക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ ആയിട്ട് കേൾക്കാം. എസ് ജാനകി എന്ന ഗായികയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആയിട്ട് നമുക്ക് സമർപ്പിച്ചാലോ?
0: ഓക്കെ.
1: വളരെ
0: സന്തോഷം അനീഷ് പി നായർ എന്ന വ്യക്തിയോട് സംസാരിക്കാൻ പറഞ്ഞത്. വളരെ
1: എനിക്കും ഒരുപാട് സന്തോഷം. ശ്രോതാക്കളാണല്ലോ അനന്തപുരിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. നിങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണ് നമുക്ക്
0: നല്ല ഉണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: സന്തോഷം സന്തോഷം. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ? എന്തോ
0: ഓക്കെ ഓക്കെ ഓക്കെ
1: ഓക്കെ. താങ്ക് യു ഫോർ കോളിംഗ്.
0: ഓക്കെ.

0: ഹലോ, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
1: എന്റെ പേര് ഗിരീഷ് എന്നാണ്. ഞാൻ വിളിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് സർ. ഞാൻ ഒരു ആയുർവേദ
0: തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? എങ്ങനെയാണ് നമ്മുടെ അനന്തപുരിയുടെ പരിപാടികളൊക്കെ കേൾക്കുന്നത്? ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയാണോ?
1: അതെ, ന്യൂസ് ഓൺ ആപ്പിലൂടെ.
0: അപ്പൊ അതിലൂടെ നമ്മുടെ തിരുവനന്തപുരം നിലയത്തിന്റെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: ആ, കേൾക്കാറില്ല. സമയം, സാഹചര്യം, സന്ദർഭം അനുസരിച്ച് എല്ലായ്പ്പോഴും പറ്റാറില്ല. ജോലി സമയത്തൊന്നും പറ്റാറില്ല. അതായത് പറ്റില്ല,
0: കേൾക്കാറുണ്ട്. ശരി ശരി. എന്നാലും അനന്തപുരി എഫ് എമ്മിന്റെ ഏത് പരിപാടിയാണ് കൂടുതലും ഇഷ്ടത്തോടെ കേൾക്കുന്നത്?
1: അങ്ങനെയിപ്പോ ഇഷ്ടത്തോടെ എന്ന് പറയുമ്പോ പാട്ടിനോടുള്ള പരിപാടികളാണ് കൂടുതലും. അനന്തപുരി, പിന്നെ ഈ പാട്ട്, കാതിലൊരു പാട്ട്, ഇതൊക്കെ ഞാൻ മുടങ്ങാത്ത സമയം സാഹചര്യം അനുസരിച്ച്
0: കേൾക്കാറുണ്ട്. ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നു?
1: ആ, ജോലി ഉണ്ട്, പേഷ്യൻസ് ഉണ്ട്. കർക്കിടക മാസമായില്ലേ.
0: ആയുർവേദ ഹോസ്പിറ്റലിൽ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ ഇങ്ങനെ ആയുർവേദ സ്റ്റുഡിയോയിൽ നമ്മള് മസാജ്
0: അപ്പൊ ഇനി കർക്കിടക മാസമാണ് നാളെ അല്ലേ? അപ്പോ തീർച്ചയായിട്ടും കർക്കിടക ഒന്നാം തീയതി മുതല് കർക്കിടക ചികിത്സയും ഒക്കെ തുടങ്ങുമല്ലോ. അപ്പൊ അതിന്റെ തിരക്കൊക്കെ ആയോ? ശരി. വീട്ടിൽ ആരൊക്കെയുള്ള ഗിരീഷ്?
1: വീട്ടില് അച്ഛൻ മരിച്ചു കൊറോണ വെച്ചിട്ട് 2020. അമ്മയുണ്ട്, അനിയത്തി ഉണ്ട്, അനിയുണ്ട്, എന്റെ വൈഫുണ്ട്.
0: എല്ലാരും ഒരുമിച്ച് തന്നെയാ താമസിക്കുന്നത്?
1: അല്ല, ഞാൻ വൈഫ് ഹൗസിലാണ് നിൽക്കുന്നത്, കാരണം അവരുടെ അമ്മ ഇല്ല. അപ്പൊ ഞങ്ങൾ അവിടെ വൈഫ് ഹൗസിലാണ്.
0: ഓ ശരി, ഓക്കെ. സന്തോഷമായിട്ട് പോണു?
1: സന്തോഷമൊന്നുമില്ല സാർ, എങ്ങനെ പോകുന്നു. നമുക്കൊരു സന്തോഷം പലപ്പോഴും ദുഃഖത്തിലേക്ക് എത്തിച്ചിട്ടുള്ള
0: സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സങ്കടങ്ങളുള്ള ആൾക്കാർ തന്നെയാണല്ലോ. ഇപ്പോൾ സന്തോഷവും സങ്കടവും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സങ്കടമായിരിക്കും. എങ്കിലും നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ നമുക്കൊരു സന്തോഷമാണ് അല്ലേ? എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എടുക്കുക നമ്മുടെ ലൈഫിൽ.
1: എന്റെ കൂടുതൽ സന്തോഷം പലപ്പോഴും പല ദുഃഖത്തിലേക്ക് കൊണ്ടുവരുത്തിട്ടുള്ളൂ. അപ്പൊ പിന്നെ സന്തോഷിക്കാറില്ല.
0: അങ്ങനൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ ലൈഫിൽ ഒരു ഇറക്കമുണ്ടെങ്കിൽ, ഒരു കയറ്റം ഉണ്ടെന്ന് പറയുന്ന പോലെ ലൈഫിൽ അതൊക്കെ മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കും. അതാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ആ ഒഴുക്കിനൊത്തങ്ങ് നീന്തുക, അത്രയേ ഉള്ളൂ. ശരി, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത് ഗിരീഷിന്?
1: ഇന്ന് നമ്മുടെ ജാനകിയമ്മ നമ്മളെ കഴിഞ്ഞ ശനിയാഴ്ച 11-ാം തീയതി വിട്ടു പിരിഞ്ഞല്ലോ, നമ്മുടെ ഗാനകോകില.
0: അതെ അതെ അതെ.
1: അപ്പൊ അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം ഒന്നും കൂടെ അർപ്പിക്കുന്നു. അതിനോടായിക്കോട്ടെ.
0: അതെ, വിളിക്കുന്ന എല്ലാവരും എസ് ജാനകി എന്ന ഗായികയുടെ പാട്ടാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരിക്കലും എന്താ പറയുക, ഒരു നിമിഷം പോലും മറക്കാൻ പറ്റാത്തൊരു ഗായികയാണ് എസ് ജാനകി. കാരണം അല്ലേ, എപ്പോഴും നമ്മൾ ദിവസം ഒരു പാട്ടെങ്കിലും കേൾക്കാതെ പോവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു സത്യം എന്ന് പറയുന്നത്. ഇന്ന് ഏത് പാട്ടാണ് എസ് ജാനകി പാടിയ പാട്ടുകളിൽ കേൾക്കേണ്ടത്?
1: അത് കരിപുരണ്ട ജീവിതങ്ങൾ എന്ന ശൈലി, നസീറും ശൈലിയൊക്കെ അഭിനയിച്ചൊരു പാടാണ്. അതിനകത്ത് ചിറങ്കി രാമകൃഷ്ണൻ എഴുതി എം കെ അർജുനീണം പകർന്ന നല്ലൊരു പാട്ടുണ്ട്.
0: ചിറങ്കി രാമകൃഷ്ണൻ എഴുതി, എം കെ അർജുന ഈണം പകർന്ന പാട്ട്, ജയനും നസീറും ജയഭാരതിയൊക്കെ അഭിനയിച്ച ചിത്രമാണ്.
1: അഭിനയിച്ച പടം. ആ, അതെ അതെ അതെ. അതില് ശബ്ദ പ്രപഞ്ചം പള്ളിയുടെ അവിടെ വെച്ചിട്ട്, പള്ളിയിൽ വെച്ച് പാടുന്ന ജാനകിയമ്മയുടെ ഫേവറേറ്റ് സോങ് അത്.
0: പഴയ ഒരു പാട്ടാണ്, 1979 ഈ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇത് സമർപ്പിക്കുന്നുണ്ടോ?
1: സമർപ്പിക്കണുണ്ട്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കിളിമാനൂർ രാജേഷ്. അദ്ദേഹം എന്റെ ഏത് പ്രസംഗത്തിലും കൂടെ നിൽക്കുന്നത്, ജേട്ടനെ പോലെ അനിയനെ പോലെ എന്ന വ്യക്തി. പിന്നെ സന്തോഷ് കുമാർ വട്ടിയൂർക്കാവ്, അതേപോലെ വിമല തോമസ് തോഴനാട്, അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. കോവളം കുഞ്ഞുമാഞ്ചേട്ടൻ, അദ്ദേഹം എന്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്താണ്. അശോക് കുമാർ അകത്താണ്. ഇവർക്ക് എല്ലാവർക്കും
0: വേണ്ടിയിട്ട് ജാനകിയമ്മ പാടി പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ തുടർന്നും നമ്മുടെ അനന്തപുരി എഫ് എം ഒക്കെ കേൾക്കുക, പരിപാടിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും വേണം. ഓക്കെ,
1: താങ്ക് യു.
0: താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ ഓക്കെ, ബൈ.

0: ഹലോ, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ,
1: ഹലോ,
0: ആ ആരാ വിളിക്കുന്നത്?
1: ഞാൻ കിളിമാനൂർ കാനാറാം മഠത്തിൽ നിന്ന് സിമി വേണുഗോപാൽ.
0: സിമി വേണുഗോപാൽ, കിളിമാനൂർ നിന്നല്ലേ?
1: കിളിമാനൂർ
0: കിളിമാനൂർ എന്തുണ്ട് വിശേഷം?
1: കിളിമാനൂര് പഴയ കൊട്ടാരമൊക്കെ ഉണ്ടെങ്കിലും അത്ര അടുത്തൊന്നും ഇല്ല, ദൂരെയൊക്കെയാണ്, കുഴപ്പമില്ല. ഇപ്പൊ അപ്പൊ കൊട്ടാര പറയണമല്ലോ.
0: എന്താ ചെയ്യുന്നത് സിമി?
1: ഞാൻ ഹൗസ് വൈഫാണ്. പിന്നെ നമ്മളെ തൊഴിലുറപ്പിനൊക്കെ പോവും.
0: ഇപ്പോ ജോലിക്കൊക്കെ പോയി, സന്തോഷമായിട്ട് പോണം. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ഹസ്ബൻഡും രണ്ട് മക്കളും ഞാനും ഉണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്, പഠിക്കുവാണോ?
1: അല്ല, മക്കളൊക്കെ വലുതായത് തന്നെ. ഒരാള് വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുന്നു, ഒരാള് ഒരു ഹോട്ടലിൽ സപ്ലയർ ആയിട്ട് ഇരിക്കുന്നു.
0: ശരി, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ട സിമിക്ക്?
1: എനിക്കിന്ന് എസ് ജാനകി അമ്മയുടെ വിയോഗത്തിൽ വളരെ ദുഃഖിച്ചിരിക്കുന്നു. അപ്പോഴും അവരെ ഓർമ്മയ്ക്ക് മുമ്പിൽ വെക്കാൻ ശേഷം കാഴ്ചയിലെ മോഹം കൊണ്ട് ഞാൻ അതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ജാനകി അമ്മയുടെ വിയോഗം അത്ര വലുതല്ലേ.
0: അതെ അതെ, എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ കാതിലൊരു പാട്ട്, ആദ്യത്തെ ഒരു പാട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ജാനകി അമ്മയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാരും ആവശ്യപ്പെടുന്നത്
1: അതല്ലേ, അത് വലിയൊരു വിയോഗമല്ലേ സാർ. വലിയ സഹിക്കാൻ വയ്യാത്തൊരു നഷ്ടമല്ലേ.
0: അതെ, നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കോന്നിയൂർ ഭാസ വരികൾ എഴുതി ജോൺസൺ ഈണം പകർന്ന പാട്ടാണ്. ശേഷം കാഴ്ചയിൽ അല്ലേ?
1: ഇപ്പോഴും ഞാൻ മൂളിക്കൊണ്ടിരിക്കുന്ന ഗാനമാണ്.
0: ആണോ, അതൊന്ന് മൂളിയെ കേൾക്കട്ടെ. ആ പാടിക്കെ കേൾക്കട്ടെ.

ഉത്തനായ് മധു തേടി പോയി മോഹം കൊണ്ടു ഞാൻ ദൂരേദോ ഈണം ഉത്തനായ് മധു തേടി

0: മധു തേടിപ്പോയി. അറിയോ?
1: ആ നന്നായിട്ട് പാടിയല്ലോ. പെട്ടെന്ന് എനിക്ക് ജാനകിയമ്മയുടെ ആ പാട്ട് തന്നെ മനസ്സിലേക്ക് ഓടി വന്നു. ഏതായാലും നല്ലൊരു പാട്ട്, ജാനകിയമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: അതാണ് അവര്
1: ഈ
0: അവരുടെ
1: ഗാനലോകം
0: ആത്മാവിന്
1: ഒരിക്കലും,
0: മുമ്പിൽ ഞാൻ
1: ജാനകിയമ്മ പോയെങ്കിൽ നമ്മൾ ഒരിക്കലും പാട്ടുകളിലൂടെ എന്നും ഓർത്തുകൊണ്ടിരിക്കും. നമ്മൾ ആ പാട്ട് ഒരിക്കലും മറക്കില്ലല്ലോ. ജാനകിയമ്മയുടെ പാട്ടുകൾ എപ്പോഴും നമ്മൾ
0: ഇല്ല.
1: കേട്ടുകൊണ്ടേയിരിക്കും. ആ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ
0: ഓ
1: മനസ്സിലുണ്ടാവും. ആ പാട്ടുകളിലൂടെ നമ്മൾ ജീവിക്കും ഇനി. ഏതായാലും
0: ഓ
1: എസ് ജാനകി
0: ശരി
1: എന്ന
0: ശരി, അപ്പൊ ഞാൻ ഇപ്പൊ
1: ഗായികയ്ക്കൊരു
0: കേട്ടാലും.
1: ട്രിബ്യൂട്ട് എന്നോണം നമുക്ക് ഈ ഗാനം
0: ഓ
1: കേൾക്കാം അല്ലേ?
0: ഓ
1: വിളിച്ചതിൽ സന്തോഷം. വീണ്ടും
0: ഓ
1: വിളിക്കുക. താങ്ക് യു ഫോർ
0: ശരി ശരി.
1: കോളിംഗ്. ഓക്കെ
0: ഓ
1: ഓക്കെ ബൈ.
0: ഓ.

0: ഹലോ, കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ആരാ വിളിക്കുന്നത്?
1: എന്റെ പേര് സന്തോഷ് കുമാർ, വട്ടിയൂർക്കാവിലാണ്.
0: നമ്മുടെ സ്ഥിരം ശ്രോതാവാണല്ലോ. അപ്പോ ഒരു കോളർ വിളിച്ചിട്ട് സോങ് ഡെഡിക്കേഷനും പറഞ്ഞിരുന്നു, കേട്ടിരുന്നോ?
1: അത് നമ്മുടെ സ്നേഹിതനാണ്, ഗിരീഷാണ്. ഗിരീഷ് എന്റെ അച്ഛന്റെ മരണത്തിനൊക്കെ വീട്ടിൽ വന്നിരുന്നു.
0: ആണോ? ഐശ്വര്യ, നിങ്ങൾ റേഡിയോ സുഹൃത്തുക്കളായിരിക്കും അല്ലേ?
1: തൃശ്ശൂരിന്നാണ് ഇവിടെ വന്നത്.
0: ഓ, ഐശ്വര്യ. ഓക്കെ. അപ്പോ കുറെ നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു നമ്മുടെ ലൈവ് ഫോണിലേക്ക് ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കുന്നത് അല്ലേ?
1: അതെ അതെ, പണ്ട് ഒരു 10-20 വർഷം കൊണ്ടുള്ള സൗഹൃദം നമ്മൾ തമ്മിലുണ്ട്.
0: ശരി, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: സ്വപ്നങ്ങൾ സ്വന്തമല്ല എന്നൊരു സിനിമ ഉണ്ടല്ലോ.
0: ഏത് പാട്ടാ?
1: വാണിജ്യറാമളിരുകളെ.
0: നല്ല പാട്ടാ, എല്ലാവരും ജാനകിയമ്മയുടെ പാട്ടാ ചോദിച്ചത്. അപ്പൊ വ്യത്യസ്തമായിട്ട് അങ്ങ് യേശുദാസും വാണിജ്യറാമൻ പാടിയ പാട്ടാ ചോദിച്ചേക്കുന്നത് അല്ലേ?
1: ഇപ്പോഴങ്ങനെ കേൾക്കാറില്ല. ഇടയ്ക്ക് മറ്റേ ലങ്കേഷ് അഗസ്റ്റിയോട് ഇരുന്നപ്പോഴേ പാട്ട് കേൾപ്പിച്ചു.
0: ശരി, പി ഭാസ്കരൻ വരികൾ എഴുതി എ ടി ഉമ്മർ ഈണം പകർന്ന പാട്ടാണ്.
1: അതെ അതെ അതെ അതെ.
0: വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ?
1: നല്ല ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട് പി ഭാസ്കരൻ അല്ലേ?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഒത്തിരി പാട്ടുകൾ,
1: സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരുന്നു.
0: അതെ, എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണല്ലേ. ഒരു എന്താ ചേരുമ്പോ ഉണ്ടാവുന്നത്.
1: ഒരുപാട് പാട്ടുകൾ ഇവരെ ഹിറ്റ് പാട്ടുകളാണ്.
0: വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ?

0: കേൾക്കാൻ പറ്റാത്ത പാട്ടുകളൊക്കെ കൂടുതലും കേൾപ്പിക്കുന്നത് അനന്തപുരി എഫ് എം. വേറെ ഒരു ചാനലിൽ ഇങ്ങനെ ഇല്ല.
1: അതെ അതെ, അനന്തപുരി എഫ് എമ്മും ആകാശവാണി മെയിൻ സ്റ്റേഷനും പഴയ പാട്ടുകൾ കൂടുതൽ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. എല്ലാ പാട്ടുകളും, പഴയത് മാത്രമല്ല പുതിയതും ഒക്കെ കൊടുക്കാറുണ്ട്. വീട്ടില് ആരൊക്കെയുള്ള വൈഫും
0: നേരവും കൊടുക്കുന്ന പാട്ട്, പുതിയ പാട്ടുകൾ നമ്മളെ അത്ര ഒരു തൊണ്ണൂറിലേക്ക് പാട്ട് എംബൈലെ പാട്ടൊക്കെ ആയിരുന്നേ കൊള്ളായിരുന്നു.
1: അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ബഹുജനഹിതായ ബഹുജനസുഖായാണ് ആകാശവാണിയുടെ ആപ്തവാക്യം. അപ്പോൾ എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകളും പരിപാടികളും ഉൾപ്പെടുത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് അത്തരത്തിൽ എല്ലാ പാട്ടുകളുടെയും ഒരു സമ്മിശ്രമായിരിക്കണമല്ലോ, എല്ലാ പല വിഭാഗത്തിലുള്ള ആൾക്കാർ കേൾക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന പാട്ടുകൾ വേണമല്ലോ കൊടുക്കാൻ. വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഭാര്യയും പിന്നെ ആരൊക്കെയുള്ള വീട്ടിൽ?
0: വൈഫും ഒരു മകനും മാത്രമേ ഉള്ളൂ.
1: മകൻ എന്താ ചെയ്യുന്നത്?
0: മോൻ ഇവിടെ അലയൻസിൽ
1: ടെക്നോ പാർക്കിൽ അല്ലേ?
0: അതെ അതെ അതെ.
1: ശരി ശരി. മകന്റെ പേര്?
0: മോനൊരു ആരോമൽ എന്നായിരുന്നു.
1: ആരോമൽ. അപ്പൊ ആരോമലിന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
0: മോന് പിന്നെ എന്റെ ഒരു സഹോദരി അമ്പലമുക്കിൽ കടയിട്ടിട്ടുണ്ട്. ഇവിടെ അളിയനും സഹോദരിയാണ് ഇരിക്കുന്നത്. അവരിത് സ്ഥിരമായിട്ട് അനന്തപുരി എഫ് എം കേൾക്കാറുണ്ട്.
1: ശരി, പേരെന്താ?
0: വിളിക്കാറൊന്നുമില്ല. അവര് എന്റെ സഹോദരിയുടെ പേര് സന്ധ്യ എന്നാണ്.
1: സന്ധ്യ. ഓക്കെ. അപ്പോ സന്ധ്യക്കും
0: സ്ഥിരമായിട്ട് ഇങ്ങനെ അനന്തപുരി കേൾക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഒരു അടുത്ത ചേട്ടൻ, തമ്മലത്തുള്ള കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ചേട്ടൻ, അവരൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. അവര് വിളിക്കാറൊന്നുമില്ല, പക്ഷെ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തോണ്ട്.
1: ശരി, അപ്പോ അനന്തപുരി എഫ് എം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ ഗാനം കേട്ടാലോ?
0: നമുക്ക് സ്നേഹത്തോടെ ഓർപ്പിക്കാം.
1: തീർച്ചയായിട്ടും, വിളിച്ചാൽ സന്തോഷം. തുടർന്നും അനന്തപുരിയുടെ പരിപാടികളൊക്കെ കേൾക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.

0: ഹലോ ഹലോ,
1: ഹലോ, താങ്ക്
0: ആ കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം.
1: യു.
0: ആ ആരാ വിളിക്കുന്നത്?
1: എന്റെ പേര് ബേബി.
0: ആ
1: ഞാൻ പാലോട് നിന്ന് വിളിക്കുകയാണ്.
0: പാലോട് നിന്ന്. ശരി ശരി, എന്താ ചെയ്യുന്നത് ബേബി?
1: ഞാൻ പാലോട് ബി ആർ സി, അതായത് ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്.
0: ആ ശരി ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ ബേബിക്ക് കേൾക്കേണ്ട? സമയം വളരെ കുറവാണ്, നമുക്ക് പാട്ടിലേക്ക് തന്നെ നേരെ പോവാം.
1: ഓക്കെ, ഇന്ന് അവസാനത്തെ പാട്ടല്ലേ?
0: അവസാനത്തെ പാട്ട്, ഇത് നമുക്ക് ഡ്യൂറേഷൻ കുറവാണ്, ചിലപ്പോൾ ഒരു കോളുകൂടി നമുക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം.
1: ഓക്കെ, നമുക്ക് ഗാനകേമയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്
0: ആ
1: പ്രണാമർപ്പിച്ചുകൊണ്ട് ഗാനകേമ പാടിയ ഉമ്മന്റെ മക്കൾ എന്ന ചിത്രത്തിലെ ഞാൻ ഉറങ്ങാൻ പോകും മുമ്പ് എന്നുള്ള പാട്ടാണ് വേണ്ടത്.
0: ഓ ശരി ശരി ശരി. വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ?
1: വീട്ടിലെ അമ്മ,
0: ആ
1: ചേച്ചി, ചേച്ചിയുടെ മോള്. മോളിപ്പോ ഇല്ലല്ലേ, എൽ എൽ ബി കൊല്ലത്ത് ഹോസ്റ്റലിൽ പഠിക്കുകയാണ്. അമ്മയും ചേച്ചി ഞാനും മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ.
0: വീട്ടിലുള്ളൂ. ശരി ശരി. അപ്പൊ അനന്തപുരിയാണ്?
1: ഭാര്യ ആക്സിഡന്റിൽ മരിച്ചു പോയി 4 ദിവസം കഴിഞ്ഞു.
0: ഓ ശരി. അത് ശരി. അപ്പോ എപ്പോഴും അനന്തപുരി കേൾക്കാറുണ്ടോ?
1: ഞാൻ 85 മുതലേ തുടങ്ങിയ പണിയാണത്.
0: ആണോ? അപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്ത് എങ്ങനെയാ കേൾക്കാറ്?
1: സ്കൂളിൽ പോകുന്ന സമയത്ത് ഫോണിൽ കേൾക്കും.
0: ഫോണിൽ കേൾക്കും അല്ലേ. അപ്പൊ അനന്തപുരിയുടെ എല്ലാ പരിപാടികളും ഇഷ്ടമാണ്. ശരി ശരി. അപ്പോ അനന്തപുരിയുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ജാനകിയമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ഈ പാട്ടിലേക്ക് കടക്കാം അല്ലേ. എന്തായാലും എനിക്ക് തോന്നുന്നു അവസാനത്തെ കോളറാണ്, കാരണം 4:56 ആയി ടൈം. ഇനി ഒരു കോൾ എടുക്കാനുള്ള സമയമില്ല. ഏതായാലും ബേബിയാണ് അവസാനമായിട്ട് വിളിച്ചിരിക്കുന്നത്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ പാട്ട് ചോദിച്ചതിൽ. ജാനകിയമ്മയുടെ സ്വരത്തിൽ നമുക്ക് ഈ പാട്ട് കേട്ടാലോ? ആ വിളിച്ചാൽ സന്തോഷം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്.

പ്രിയ ശ്രോത, ക്ലേസ് ജാനകി പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ കാതലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്നതിൽ പങ്കെടുത്ത എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പരിപാടിയിൽ വിളിച്ചിട്ട് കിട്ടാത്തവർ വിഷമിക്കേണ്ട, അടുത്ത വ്യാഴാഴ്ച 4 മണി മുതൽ 5 മണി വരെയുള്ള കാതലൊരു പാട്ടിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. ഇന്ന് ഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ഇനി സായാഹ്ന പ്രക്ഷേപണവുമായി കൂടെ ചേരും സുപർണ ശ്രീധർ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങൾ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ആഭ്യന്തര വിമാന സർവീസുമായി ബന്ധപ്പെട്ട ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ 120 ഇടങ്ങളിലേക്ക് കൂടി സേവനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കാൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായതായി മന്ത്രി ടി സിദ്ദിഖ്. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി വൻ വിജയമെന്ന് ഗതാഗതമന്ത്രി സി പി ജോൺ. പദ്ധതിയിലൂടെ KSRTCക്ക് ഒരു മാസം 60 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും മന്ത്രി. സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ടിക്കറ്റ് പ്രകാശനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തിങ്കളാഴ്ച മുതൽ ടിക്കറ്റ് വിപണിയിൽ ലഭ്യമാകും. 500 രൂപയാണ് വില. സെപ്റ്റംബർ 26നാണ് നറുക്കെടുപ്പ്. വനസംരക്ഷണത്തിന്റെ ഭാഗമായി വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കുടിവെള്ളം ചില്ലിക്കുപ്പികളിൽ നൽകാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിട്ട പെരുമ്പാവൂർ പരിയത്തുകാവിലെ 7 കുടുംബങ്ങൾക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. നിലവിൽ 24,427 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമാകുന്നു. ISROയും ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസും സംയുക്തമായാണ് പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഓളങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

ഇനി കേൾക്കാം മഴമേഘപ്രാവുകൾ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കെ എൽ ശ്രീറാം.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തുപറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
8: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
9: ദേവരാഗം എന്ന ചിത്രത്തിന് വേണ്ടി സുജാതയും സിന്ധു ദേവിയും പാടിയത്, രചന MD രാജേന്ദ്രൻ, സംഗീതം നൽകിയത് MM കീരവാണി.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
7: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
8: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
9: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
10: റീഗൽ ജുവലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണ വില
11: എന്നും രാവിലെ 10:30.
10: പ്രായോജകർ,
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
12: പട്ടാളം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: ഫിലിപ്പ് ആൻഡ് ദ മങ്കി പെൻ എന്ന ചിത്രത്തിന് വേണ്ടി നേഹ വേണുഗോപാൽ പാടിയത് ഇനി കേൾക്കാം. രചന സിബി പടിയറ, സംഗീതം രാഹുൽ സുബ്രഹ്മണ്യൻ.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഇളയരാജ സംഗീതം നൽകി വിജയ് യേശുദാസും മഞ്ജരിയും പാടിയത്. ചിത്രം പൊന്മുടി പുഴയോരത്ത്.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.
4: പിൻഗാമി എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം രചിച്ച് ജോൺസൺ സംഗീതം നൽകി ചിത്രപാടിയ ഗാനം.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി ബിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ LED

0: ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
1: ഞാറ്റുവേല സ്പോൺസർ പരിപാടി.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല
2: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
2: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

വിദ്യാലയമുറ്റങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിത വഴി തെളിക്കുന്ന പ്രധാന ഇടം. സ്വഭാവ രൂപീകരണവും അറിവും ശീലങ്ങളും പെരുമാറ്റ രീതികളും തുടങ്ങി വ്യക്തിഗത ജീവിതത്തിന്റെ അടുക്കും ചിട്ടയും പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് നേടുന്നതിൽ പലതും ഉന്നത വിജയത്തിന്റെ പഥങ്ങൾ വരെ എത്തുന്നു. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ കൃഷി പഠനത്തോടൊപ്പം കൂട്ടിയപ്പോൾ ആ ശീലം വിദ്യാലയങ്ങൾ വിട്ട് വിവിധ മേഖലകളിലേക്ക് തിരിഞ്ഞപ്പോഴും മിക്ക വിദ്യാർത്ഥികളും ഒപ്പം കൂട്ടുകയും അത് ജീവിതത്തിന്റെ ഭാഗമാകുകയും ചെയ്തു പോരുന്ന കാഴ്ചകൾ ഇന്ന് ഏറെ സന്തോഷം ജനിപ്പിക്കുന്നു. വിദ്യാലയങ്ങളിൽ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച കാർഷിക വിജയത്തിന്റെ പിന്തുടർച്ചയിൽ ഇത് വിഷരഹിതമായ ഫലവർഗ്ഗങ്ങൾ കൂടി കൃഷി ചെയ്യുന്ന ഒരു കർമ്മ പദ്ധതിക്ക് സംസ്ഥാന കൃഷിവകുപ്പ് തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഫലപോഷക തോട്ടങ്ങൾ ആരംഭിക്കുന്ന കനിപ്പന്തൽ എന്ന പുതിയ പദ്ധതിക്ക് നാളെ തുടക്കം കുറിക്കുകയാണ്. കൃഷിവകുപ്പും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും സംയുക്തമായി ആർ കെ വി വൈ പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാലയങ്ങളിൽ കനിപ്പന്തൽ നടപ്പിലാക്കുന്നത്.

കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് നാളെ വയനാട്ടിൽ തുടക്കം കുറിക്കുകയാണ്. SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട സുൽത്താൻ ബത്തേരി MLA ശ്രീ IC ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ TC സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും.

0: ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖിന്റെ വാക്കുകളിലേക്ക്.
1: കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ചേർന്ന് കേരളത്തിലുടനീളം രാഷ്ട്രീയ കൃഷി വികാസ് യോജന റഫ്തർ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഴവർഗ പോഷകത്തോട്ട പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. കനിപ്പന്തൽ എന്നാണ് ഇതിന് പേര്. 4500 വരുന്ന യൂണിറ്റുകളിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കൃഷി വകുപ്പ്. സർക്കാരിന്റെ 100-ദിന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരംഭിക്കുന്ന കൃഷി വികാസ് യോജന റഫ്താർ പദ്ധതിയുടെ ഭാഗമായി 17-ാം തീയതി വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. തീർച്ചയായും കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാനും മദ്യം മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വിടുതൽ പ്രഖ്യാപിക്കേണ്ട മേഖലകളോട് നോ കോംപ്രമൈസ് വിദ്യാർത്ഥികൾ പ്രഖ്യാപിക്കാനുമുള്ള വലിയ ഒരു മൂവ്മെന്റാണ് കനിപ്പന്തൽ എന്ന ഈ മനോഹരമായിട്ടുള്ള പദ്ധതി. ഈ പദ്ധതി പൂർണ്ണ വിജയമാക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകന്മാരും PTA ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വലിയ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.
0: സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളിൽ പോഷകാഹാര ശീലങ്ങൾ വളർത്തുക, പരിസ്ഥിതി സംരക്ഷണ ബോധം ശക്തിപ്പെടുത്തുക, കൃഷിയോടുള്ള താൽപര്യം വളർത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു കാർഷിക പദ്ധതി എന്നതിലുപരി ക്യാമ്പസുകളിൽ വ്യാപകമാകുന്ന ലഹരി ഉപയോഗം പോലുള്ള അനാരോഗ്യ ശീലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ മുക്തരാക്കി പ്രകൃതിയോടും കൃഷിയോടും നമ്മുടെ സംസ്കാരത്തോടും വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തുന്നതിനായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്.
2: കാർഷിക കേരളത്തെ സംബന്ധിച്ച് വളരെ സമഗ്രതയുള്ള, ദൂര കാഴ്ചയുള്ള, ദിശാബോധമുള്ള ഒരു പുതിയ പദ്ധതിക്ക് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും ചേർന്ന് രൂപകൽപ്പന ചെയ്തത് നാളെ പ്രവൃത്തിപഥത്തിൽ എത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്, ഒരു നല്ല വാർത്തയാണ്.
0: പ്രക്ഷേപകനും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ മുരളീധരൻ തഴക്കര.
2: അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ വിദ്യാർത്ഥികൾ മണ്ണിലേക്ക് ഇറങ്ങുവാനുള്ള ഒരു അവസരം കൂടി ഇതിലേക്കുണ്ടാകുന്നു. മണ്ണിന്റെ നന്മയെ തൊട്ടറിയുവാൻ വിദ്യാർത്ഥികളുടെയും അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെയും ഒക്കെ കൂട്ടായ ഒരു പ്രയത്നം, ഒരു ഇടപെടൽ കൃഷിയുടെ മേഖലയിൽ ഇതിലൂടെ കൈവരിക്കുന്നു എന്നത് സുപ്രധാനമായ കാര്യമാണ്. കൃഷിയിൽ നിന്ന് അകന്നുപോകുന്ന ഒരു തലമുറയെ കൃഷിയിലേക്ക് അടുപ്പിക്കുന്നതിന് ഏറ്റവും നന്മയുള്ള ഒരു പദ്ധതിയായി ഇത് മാറട്ടെ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയാണ് ഈ പദ്ധതിക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്നത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും നമ്മുടെ നാട്ടിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ വലിയ പങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കുന്ന ഒരു നൂതനമായ പദ്ധതി കനിപ്പന്തൽ എന്ന പേരിൽ നാളെ മുതൽ ആരംഭിക്കുകയാണ്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പച്ചപ്പിൻ്റെ ഒരു പുതിയ അധ്യായം ഇവിടെ തുറക്കുകയാണ്. നാനാജാതി പച്ചക്കറി വിളകൾ നമ്മളുടെ വിദ്യാലയ മുറ്റത്ത് വിളയുന്നു. ഒപ്പം വളരെ സ്വാദിഷ്ടമായ, പോഷകസമ്പുഷ്ടമായ നാനാജാതി ഫലവർഗ്ഗങ്ങളും വിദ്യാലയ വളപ്പുകളിൽ വിളയിച്ചെടുക്കുന്ന ഒരു കർമ്മ പദ്ധതി വളരെ പ്രായോഗികമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ആരംഭിക്കുമ്പോൾ അത് ഏറെ ശുഭോദർക്കമായ ഒരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച്. ഈ മഹത്തായ പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ കേരളത്തിൻ്റെ വയൽനാടായ വയനാട്ടിലെ കൽപ്പറ്റയിൽ നടക്കുകയാണ്. കൃഷിവകുപ്പിൻ്റെ ഈ വലിയൊരു പദ്ധതി ആരംഭിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് ഇതിനോട് ചേർത്ത് കാണേണ്ടത്. കുറേ ഫലങ്ങൾ വിളയിച്ചെടുക്കുന്നു അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അതിൽ പങ്കാളികളാകുന്നു എന്നതിനപ്പുറം നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറ നഗ്നപാദരായി മണ്ണിൻ്റെ നന്മയെ തൊട്ടറിയുവാൻ മണ്ണിലേക്ക് ഇറങ്ങുന്നു. മണ്ണ് അമ്മയാണെന്ന വലിയൊരു തിരിച്ചറിവ് കുട്ടികളുടെ മനസ്സിൽ, നമുക്ക് വേണ്ടതെല്ലാം തരുന്ന ഏറ്റവും വലിയ അക്ഷയ ഖനിയായ മണ്ണിലേക്കാണ് കുട്ടികൾ ഇറങ്ങുന്നത്. തന്നെയുമല്ല, പുസ്തകത്തിനപ്പുറത്ത് അതിൻ്റെ പ്രയോഗ പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ, മണ്ണിൽ വിളകൾ നട്ടു നനച്ച് വളർത്തുമ്പോൾ അവർ അറിയുന്നതും അറിയാതെ അവരിലേക്ക് സന്നിവേശിക്കുന്നതും. അധ്വാനത്തിൻ്റെയും കൃഷിയുടെയും മഹത്വമാണ് നാളെയുടെ പ്രതീക്ഷയായ ബാല്യത്തിന് അനുഭവവേദ്യമാകുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, അറിയാതെ ഇതിൽ ഒരുപാട് നന്മകൾ സംഭവിക്കുന്നുണ്ട്. സൂര്യപ്രകാശം വേണ്ടത്ര ലഭിക്കുമ്പോൾ നമ്മുടെ ശരീരം സ്വയമേവ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീവകമാണ് ജീവകം ഡി. പക്ഷെ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, ജീവകം ഡി ഏറ്റവും അധികം വില കൊടുത്ത് വാങ്ങുന്നു നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. എന്തുകൊണ്ടാണ്? മുതിർന്നവരാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ മണ്ണിലേക്ക് ഇറങ്ങുന്നില്ല, അവർ വെയിൽ എന്തെന്നറിയുന്നില്ല, പ്രകൃതിയെ മനസ്സിലാക്കുന്നില്ല, പ്രകൃതിയുടെ നന്മയെ തൊട്ടറിയുന്നില്ല. ഇവിടെ കുട്ടികൾ മണ്ണിലിറങ്ങി അധ്വാനിക്കുകയാണ്. അവർ നട്ടു നനച്ച് വളർത്തുന്ന ഈ പച്ചക്കറികൾക്ക് പന്തലിടുമ്പോൾ, അതിന് വളമിടുമ്പോൾ, അതിന് വെള്ളം നനയ്ക്കുമ്പോൾ, ഇങ്ങനെ അവരുടെ ഒരു ആത്മസ്പർശം ഈ കാർഷിക വിളകളുമായി മണ്ണുമായി ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അധ്വാനം എന്താണ്, അതിൻ്റെ വില എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ് എന്നറിയാതെ ഒരു ബോധ്യപ്പെടൽ കൂടി അവിടെ ഉണ്ടാകുന്നു. പ്രകൃതിയോട് സന്നിവേശിക്കുമ്പോൾ പ്രകൃതി സമ്മാനിക്കുന്ന ജീവകം ഡി അവർക്ക് സ്വാഭാവിക

0: ഭാവികതയോടെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരവസരം ഉണ്ടാവുകയാണ്. പിന്നെ നാം കഴിക്കുന്ന നമ്മുടെ തീന്മേശയിലെത്തുന്ന ഭക്ഷണം ഒരു വ്യാവസായിക ഉൽപ്പന്നമല്ല. നാം കഴിക്കുന്ന അരിയാകട്ടെ, പച്ചക്കറികളാകട്ടെ, പഴങ്ങളാകട്ടെ, അതിൻ്റെയൊക്കെ പിന്നിൽ പേരറിയാത്ത ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിൻ്റെ സത്ഫലമാണത് എന്നുകൂടി കുട്ടികൾക്ക് ബോധ്യപ്പെടുന്ന ഒരവസ്ഥ കൂടി ഇതിലൂടെ ഉണ്ടാകുന്നു. ഇതിലെല്ലാം ഉപരി ശരിക്കും പറഞ്ഞാൽ ഈ പച്ചപ്പിനിടയിൽ നമ്മളുടെ കുട്ടികൾ നിൽക്കുമ്പോൾ അവരിലെ നന്മയുണരുകയാണ്. ഇപ്പോൾ തൂഫാൻ പോലെയുള്ള ഈ മയക്കുമരുന്നിനെതിരെയുള്ള വലിയൊരു പ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഇതുപോലെയുള്ള അഥമ വാസനകളിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കണമെങ്കിൽ കർമ്മശുദ്ധിയുള്ള മറ്റു കർമ്മപദങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. കൃഷിയുമായി ചേർന്ന് നിൽക്കുവാൻ അവസരമുണ്ടാകുമ്പോൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി, അവരുടെ മനസ്സിനെ ഹരിതാഭമാക്കുന്ന, അവരുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന, അവർക്ക് പുതിയ പ്രകൃതി അറിവുകൾ സമ്മാനിക്കുന്ന ഒന്നായി കൂടി ഈ കനിപ്പന്തൽ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു നല്ല തുടക്കമാകട്ടെ. കാരണം കൃഷിയിലേക്ക് കുട്ടികളുടെ മനസ്സിനെ ആകർഷിക്കുവാൻ, ചേർത്ത് നിർത്തുവാൻ, ചോരതുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന് കവി പറഞ്ഞതുപോലെ, ഇവിടെ ഈ നന്മയുടെ പന്തങ്ങൾ, ഉൽപ്പാദനക്ഷമതയുടെ പന്തങ്ങൾ, വലിയ പ്രത്യാശയേകുന്ന കൃഷിയുടെ നന്മയുടെ പന്തങ്ങൾ കുട്ടികളിലേക്ക് കൈമാറിക്കൊണ്ട് കുട്ടികളിലൂടെ കൃഷിയിലൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ, അവരുടെ മനസ്സിൽ നന്മയുടെ വലിയ നാമ്പുകൾ മുളപൊട്ടുവാൻ ഇത് അവസരമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. വർത്തമാനകാല കേരളം ആവശ്യപ്പെടുന്ന ഏറ്റവും മഹത്തായ, ഏറ്റവും ദിശാബോധമുള്ള, നല്ല കാഴ്ചപ്പാടുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയിൽ പൊതുസമൂഹമാകെ ഇതിനോട് ചേർന്ന് നിൽക്കണം, ഇത് ഏറ്റെടുക്കണം. ഒരുപക്ഷെ കേരളം കാഴ്ചവെച്ച സാക്ഷരതാ യജ്ഞം പോലെ ഒരു വലിയ കൃഷിയുടെ യജ്ഞമായി, ഒരു യാഗമായി കുട്ടികളുടെ പങ്കാളിത്തത്തോടുകൂടിയുള്ള ഈ കൃഷിയെ മാറ്റിയെടുക്കുവാൻ നമുക്കൊന്നു ചേരണം എന്നാണ് വളരെ വിനയപൂർവ്വം ഈ അവസരത്തിൽ പറയാനുള്ളത്. ഫലവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിന് അപ്പുറത്ത് ഇതൊരു നന്മ പാഠമാണ്, കേരളം മുന്നോട്ട് വയ്ക്കുന്ന നല്ല പാഠമാണ്.
1: കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സമീകൃതമായ പോഷകാഹാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ വളർത്തുന്നതിലൂടെ കുട്ടികളിൽ പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പദ്ധതി സഹായകമാകും. ചടങ്ങിൽ MLA മാർ, ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, VFPCK പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും.

0: കളിമുറ്റങ്ങളിൽ കനിപ്പന്തൽ. വിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്ന ഫലപോഷക തോട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഇതുവരെ കേട്ടത്.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ

സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കാൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായതായി മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ടിക്കറ്റ് പ്രകാശനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തിങ്കളാഴ്ച മുതൽ ടിക്കറ്റ് വിപണിയിൽ ലഭ്യമാകും. 500 രൂപയാണ് വില. സെപ്റ്റംബർ 26-നാണ് നറുക്കെടുപ്പ്. വനസംരക്ഷണത്തിന്റെ ഭാഗമായി വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കുടിവെള്ളം ചില്ലിക്കുപ്പികളിൽ നൽകാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് നിശ്ചിത സമയത്തിനുള്ളിൽ നൽകാതെ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ. കർക്കടകമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കർക്കടകം 1 നാളെ പുലർച്ചെ 5 നട തുറക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. നിലവിൽ 24,427 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമാകുന്നു. ISROയും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസും സംയുക്തമായാണ് പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തിരഞ്ഞെടുത്തു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജദാനം. ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം. അവസാന ഭാഗം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധ, കെ വെങ്കടാചലത്തിന്റെ വയലിൻ കച്ചേരി. 10:30 നിഷാ സുരഭി. 11:00 സുഭാഷിതം ഡോക്ടർ വി എൻ ശ്രീകരൻപിള്ള അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഹാഫിസ് പി എച്ച് അബ്ദുൾ ഗഫാർ മൌലവി അവതരിപ്പിക്കുന്നു. രാവിലെ 6:00 8:00 10:00 11:00 ഉച്ചയ്ക്ക് 12:00 1:00 2:00 വൈകുന്നേരം 5:00 6:00 രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പിനെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ജി കുമാരപിള്ളയുടെ ഹൃദയോത്സവം എന്ന കവിത, ആലാപനം അജയൻ പി ജയരാജ്. അധ്യാത്മ രാമായണ പാരായണം ഒന്നാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. തുടർന്ന് ഉദയഗീതം MS സുബ്ബലക്ഷ്മി പാടിയത്. പ്രഭാതഭീരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം. തൊഴിൽ ദർശനം നല്ല മലയാളം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. കാലം സാക്ഷി. നമുക്ക് ചുറ്റും ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജോലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 81 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 സഞ്ചാരി തുടർന്ന് കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര.

കർക്കടകത്തിലെ ആരോഗ്യ പരിരക്ഷ ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 പ്രണയഗീതങ്ങൾ, 2:02 വെള്ളി വെളിച്ചം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹേ സ്പോൺസർ പരിപാടി, 3:00 ഹലോ സന്ദേശ ഗാനം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി, 4:00 മഴവില്ല, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, 5:45 പണ്ട്, 6:20 അധ്യാത്മ രാമായണ പാരായണം ഒന്നാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും താമരയും ആമ്പലും സൌന്ദര്യത്തിൽ നിന്ന് സംരംഭത്തിലേക്ക് സിംല സജീറുമായി അഭിമുഖം, 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ഗസൽ, 9:30 സംഗീത സുധയിൽ ഡി കെ ജയരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഹാഫിസ് പി എച്ച് അബ്ദുൾ ഗഫാർ മൌലവി അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: എം ആർ ടി ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
2: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
3: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
0: സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകം 1. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ

0: സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
1: 22,36,00,000 രൂപ ചെലവഴിച്ചാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമേറെയുള്ള തലശ്ശേരിയുടെ വികസനത്തിന് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം മുതൽക്കൂട്ടാവും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പയ്യന്നൂർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്.
0: രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന പ്രായം ചെന്നവരും ഗുരുതര രോഗബാധിതരുമായ തടവുകാരെ നേരത്തെ മോചിപ്പിക്കുന്നതിന് സമഗ്രമായ നയം രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നിർദ്ദേശം. വിഷയത്തിൽ ഏകീകൃത സംവിധാനം ഉറപ്പാക്കുന്നതിന് 3 മാസത്തിനകം നയം രൂപീകരിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു.
2: All the technology that is there, which has been developed by me, myself, am I a servant or master of that technology? That has to be decided ultimately. And that technology is to be used always for the people. What is the use of my technology in the four walls of laboratory if it doesn't come out of four walls and goes to the people who is standing there in the queue?
0: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ഭക്ഷ്യ സംരംഭങ്ങൾക്കുള്ള പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യുവജനങ്ങളുടെയും ഭക്ഷ്യ സംരംഭകരുടെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി ടി സിദ്ദിഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം എത്ര നാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ചില്ലുകുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടുപന്നികളെ ഷൂട്ടർമാരെ ഉപയോഗിച്ച് കൊല്ലുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ മാസം 21 ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20 പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 9ാം ക്ലാസ് പാഠ്യപദ്ധതിയിൽ 3ാമതൊരു ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ഈ പ്രായത്തിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു. 3ാം ഭാഷ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ 9ാം ക്ലാസിന് പകരം 5ാം ക്ലാസിലോ 6ാം ക്ലാസിലോ തന്നെ ഉൾപ്പെടുത്തണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ത്രിഭാഷ പദ്ധതിയോടൊപ്പം പ്രാദേശിക ഭാഷ പഠിക്കാനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്ന വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്കാണ് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഗവേഷണങ്ങൾക്കായി ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കാനാണ് ബയോ ആസ്ട്രോനോട്ടിക്സിൽ ആരംഭിക്കുന്ന ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ യാത്രക്കിടെ മനുഷ്യരുടെ അവയവങ്ങളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കും വിധമുള്ള പഠനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തും. അമേരിക്കയിലും റഷ്യയിലും അടക്കം മൂന്നിലേറെ കേന്ദ്രങ്ങൾ ഇത്തരം പഠനം നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുടെ ശാരീരിക സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള പഠനങ്ങൾക്ക് ഈ ഫെല്ലോഷിപ്പ് അവസരമൊരുക്കും.
0: KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ പ്രയോജനം ഇതുവരെ 3.81 കോടി പേർക്ക് ലഭിച്ചതായി മന്ത്രി CP ജോൺ. പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർവതി പുത്തനാറിലൂടെ വേളി കഠിനംകുളം സൌരോർജ്ജ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണത്തിൽ ഇനി വീടുകളും ക്ഷേത്രങ്ങളും ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ മാസാചരണ ഉദ്ഘാടനം മന്ത്രി K.മുരളീധരൻ നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വറുതിയുടെ കർക്കടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കടകവും കള്ളക്കർക്കടകവും കൂടിയാണ്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇന്ന് പൂജകളൊന്നും തന്നെയില്ല. നാളെ പുലർച്ചെ മുതൽ നടയടയ്ക്കുന്ന ഈ മാസം 21 വരെ പൂജകൾ നടക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ആനയൂട്ടിൽ 55 ആനകൾ പങ്കെടുക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: മലയാള മാസമായ കർക്കിടകമൊന്നിനാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന സംഗമമായ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുന്നത്. പതിറ്റാണ്ടുകളായി മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50 ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക ഔഷധ കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുക. മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നതുപോലെ തന്നെ മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് ആനകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന ഈ നാളിൽ തന്നെ ആനയൂട്ട് നടത്തുന്നത്.
0: വെയിൽസിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 15 ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 90 എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. അഴിമതിയുടെ കേന്ദ്രമായി PSC മാറിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കഴിഞ്ഞ 10 നിയമന നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി 1 പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
6: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 കഴിഞ്ഞ 40 മിനിറ്റ്. സന്ധ്യാഗീതം തുടരുന്നു. കേൾക്കാം MG ശ്രീകുമാർ പാടിയ ഗാനം.

0: ഇതുവരെ കേട്ടത് സന്ധ്യാഗീതം. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ വയലും വീടും.
1: വയലും വീടും.
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ചില സാഹചര്യങ്ങൾക്ക് മൗനത്തിനോളം പോകുന്ന ഒരു ചികിത്സയില്ല. ചിലപ്പോൾ മൗനം തന്നെയാണ് ഏറ്റവും ശക്തമായ പ്രതികരണവും. അത് നമ്മെ അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും തെറ്റിദ്ധാരണകളിൽ നിന്നും പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരുന്ന വാക്കുകളിൽ നിന്നും രക്ഷിക്കുന്നു. സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. കാരണം മൗനം പല നഷ്ടങ്ങളും ഒഴിവാക്കുകയും മനസ്സിന് സമാധാനവും ജീവിതത്തിന് പക്വതയും നൽകുകയും ചെയ്യുന്ന ഏറ്റവും നല്ല വഴികളിലൊന്നാണ്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. കന്നുകാലികളിലെ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റു പരിപാടികളും. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, താറാവുകൾക്ക് താറാവ് വസന്ത എന്ന വൈറസ് രോഗത്തിനെതിരായ ആദ്യത്തെ കുത്തിവയ്പ് ഏത് പ്രായത്തിലാണ് നൽകേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കന്നുകാലികളുടെ പ്രജനന രംഗത്ത് കഴിഞ്ഞ ഏതാനും ദശകങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവിക പ്രസവവും സ്വാഭാവിക ഇണചേരലും മാത്രമായിരുന്ന കാലത്തുനിന്ന് ഇന്ന് കൃത്രിമ ബീജാധാനം, ഗർഭപരിശോധന, മികച്ച ജനിതക ഗുണമുള്ള കാളകളുടെ ബീജ ഉപയോഗം തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളിലേക്ക് കന്നുകാലി വളർത്തൽ വളർന്നുകഴിഞ്ഞു. മുമ്പ് പശുക്കളെ സ്വാഭാവികമായി ഇണചേർക്കുകയായിരുന്നു പതിവ്. ഇന്ന് കൃത്രിമ ബീജാധാനത്തിലൂടെ പാലുൽപാദന ശേഷിയുള്ളതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ കിടാങ്ങളെ ഉൽപാദിപ്പിക്കാൻ കഴിയുന്നു. ഇന്നലെ വയലും വീടും പരിപാടിയിൽ കന്നുകാലികളിലെ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിലെ മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യഭാഗം കേട്ടുകാണുമല്ലോ. ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾക്ക് ഡോക്ടർ കെ തോമസ് മറുപടി പറയുന്നതിന്റെ അവസാന ഭാഗം ഇന്ന് കേൾക്കാം. ഷിബു ജോർജ് ആണ് ഡോക്ടർ കെ തോമസുമായി സംസാരിക്കുന്നത്.
3: ഒരു പ്രാവശ്യം നമ്മൾ കുത്തുവെച്ച് കഴിഞ്ഞാൽ അത് പ്രഗ്നന്റ് ആയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ നമുക്കതൊരു ഉറപ്പ് വരുത്തണമല്ലോ, പ്രഗ്നൻസി ആയിട്ടുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ പിന്നെ ഇമീഡിയറ്റ്ലി തന്നെ നെക്സ്റ്റ് ഹീറ്റിൽ നമുക്കത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇനി ലേറ്റ് ആയി പോവുമല്ലോ. ഇതിനെക്കുറിച്ച് സാർ എന്തുവാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്?
4: നിർബന്ധമായിട്ട് കർഷകർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ജനപരിശോധന. ചില കർഷകർ എൻ്റെ അടുക്കൽ പറയാറുണ്ട്, സർ ഈ പശു എല്ലാ 20 ദിവസവും കൂടുമ്പോഴും ഹീറ്റാവും, ഇത് കഴിഞ്ഞതിന് ശേഷം ഹീറ്റായിട്ടില്ല, കഴിഞ്ഞ 4 മാസമായിട്ടുള്ള ചനയാണ്. ഞാൻ ചോദിച്ചു പരിശോധിച്ചോന്ന് ചോദിച്ചാൽ പരിശോധിച്ചില്ല, എങ്കിലൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഇല്ലെന്ന് വരികയാണെങ്കിൽ ആ 4 മാസം അല്ലെ 3 മാസം പുള്ളിക്ക് നഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ 60 to 90 ദിവസത്തിനകം പരിശോധിക്കണം. 60 ദിവസം കഴിയുമ്പോൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അതിലും ഇപ്പോൾ പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസമാകുമ്പോൾ നമുക്കതിൻ്റെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഹോർമോൺ വെച്ചിട്ട് ഒരു ഹീൽ ലെവൽ ടെസ്റ്റ് ഉണ്ട്, ബ്ലഡ് ഒഴിച്ച് ഇത് കഴിഞ്ഞാൽ ഒരു യൂണിലാറ്ററൽ ഫ്ലോ കിറ്റുണ്ട്, ആ കിറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പരിശോധിച്ചാൽ പ്രഗ്നൻസി അറിയാൻ പറ്റും. നിർബന്ധമായിട്ടും പരിശോധിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ പശുവിനെ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതെ, കർഷകൻ ചനയുണ്ടെന്ന് പറഞ്ഞിരിക്കും, കറവ നിർത്തിയ കേസുകൾ വരെയുണ്ട്, അതായത് ചനയുണ്ടെന്ന് പറഞ്ഞ് കറവ് പ്രസവിക്കുന്നില്ല, അപ്പോഴാണ് പരിശോധിക്കുന്നത്. പരിശോധിക്കുമ്പോൾ ചനയില്ല, അത് വലിയ ധനനഷ്ടത്തിനും പ്രശ്നത്തിലും അവസാനിക്കും.
3: അപ്പോൾ സാർ പറഞ്ഞ മാതിരി ഇപ്പോൾ 1 മാസം കഴിയുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള
4: കിറ്റുണ്ട്,
3: സംവിധാനമുണ്ട്. അപ്പോൾ ഇൻ കേസ് ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി ഇല്ലെന്ന് മനസ്സിലായി, അപ്പോൾ നെക്സ്റ്റ് ഹീറ്റ് വരുമ്പോൾ തന്നെ പിന്നെ നമുക്ക് കുത്തിവെക്കാനുള്ള നടപടികൾ എടുക്കണം.
4: തീർച്ചയായിട്ടും ഒരു മാസം ഒരു പശു ഹീറ്റാകാതെ നിൽക്കുവാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ കാണും. സാധാരണഗതിയിൽ ഓരോ 20-22 അല്ലെ 18-22 ദിവസം വരെ ചന പിടിച്ചില്ലെങ്കിൽ പശു നിർബന്ധമായിട്ട് ഹീറ്റായിരിക്കണം. എങ്കിൽ മാത്രമേ പശു കറക്റ്റായിട്ട് സൈക്കിളിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള പശുക്കളെ കുത്തിവെച്ചാലേ നമുക്ക് ചന പിടിക്കത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ആ പശുക്കൾക്കുണ്ടാകും. സാധാരണതയായിട്ട് അതിൻ്റെ ധാതുലവണ മിശ്രണങ്ങൾ ആദ്യം നൽകും. കുത്തിവെക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാസം മുമ്പ് തന്നെ ഒരു ധാതുലവണ മിശ്രിതം കൊടുത്തിട്ട് കുത്തിവെക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത പിന്നെയും കൂടുതലാണ്. അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ് കിറ്റ് വെച്ച് പരിശോധിച്ചനയില്ലെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു കറക്റ്റീവ് മെഷേഴ്സ് എന്തെങ്കിലും, അതായത് ഒരു വെറ്റിനറി ഡോക്ടറെ കണ്ടിട്ട് ശരിക്കും ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്.
3: സർ സൂചിപ്പിച്ച് ഈ ധാതുലവണ മിശ്രിതം കൊടുക്കണമെന്ന്, ഇത് നമ്മൾ റെഗുലറായിട്ട് തന്നെ പശുക്കൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്താറുണ്ടല്ലോ? മിനറൽ മിക്സ്ചറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ പശുക്കൾക്ക് കുത്തിവെപ്പിന് മാത്രമല്ല അല്ലെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ?
4: തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ഒരു പശുവിന് കൊടുക്കണം. കാര്യം അതിൻ്റെ പ്രൊഡക്ഷൻ നിലനിർത്തണമെങ്കിലും അതിനാവശ്യമായ അന്നജം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം നമുക്ക് ആവശ്യമായ രീതിയിൽ തന്നെ ഇതാണ്. അതിലും ധാതുലവണ മിശ്രണം, പല കർഷകരും ഇപ്പോൾ ധാതുലവണ മിശ്രണം കൊടുക്കുന്നുണ്ട്. പക്ഷെ പല ധാതു

0: ലവണ മിശ്രിതവും ഈ പറയത്തക്ക വിധത്തിലുള്ള ക്വാളിറ്റി പലപ്പോഴും കാണിക്കുന്നില്ല. അതുകൊണ്ട് ക്വാളിറ്റിയുള്ള, എനിക്ക് തോന്നുന്നു പറ്റേനെ കാട്ടി 100-100 രൂപയും കൂടെ വ്യത്യാസം വരത്തുള്ള ക്വാളിറ്റിയുള്ള സാധാരണ ലോക്കലിനെ കാട്ടി, അങ്ങനെ ഒരു ധാതു ലവണ മിശ്രിതം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ചിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ട്രേസ് മിനറൽസ്, അതായത് അപൂർവമായിട്ട് കാണുന്ന ധാതു ലവണം, സെലീനിയം, മെഗ്നീഷ്യം, സിങ്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനം കൂടെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ചന പിടിക്കാൻ, കുത്തിവെക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ് ഈ ടൈപ്പിലുള്ള ഒരു ധാതു ലവണ മിശ്രിതം കൊടുക്കുന്നത് കുറച്ചുകൂടെ അഭികാമ്യമായിരിക്കും.
1: സർ, ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
2: വിമല കുടിക്കോട്ടുന്ന്. പിന്നെ എനിക്കൊരു ക്രാവ് 10 മാസം ആയപ്പോഴേ അതിന് മടി വന്നു തുടങ്ങി. ഡോക്ടറോട് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ TT ഇടുന്നുണ്ട്. അങ്ങനെ TT മാറ്റിയപ്പോഴേ ആ കൊച്ചുകുട്ടിക്ക് മടി വരുവാ. പിന്നെ അത് 14 മാസം ആയപ്പോഴേ ഈറ്റായി തുടങ്ങി.
0: ഇത് സാധാരണഗതിയിൽ ഹോർമോണിന്റെ വ്യതിയാനം മൂലം ചില പശുക്കൾക്ക് കുത്തിവെക്കുന്നതിന് മുമ്പ് മടി ഇറങ്ങാറുണ്ട്. അത് ഒരു സാരമായ പ്രശ്നങ്ങളല്ല. ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ, അതായത് ഓരോ 20 ദിവസം ഇടവിട്ട് ഈ പശു റെഗുലറായിട്ട് മതി കാണിക്കുന്നുണ്ടെങ്കിൽ അടുത്ത മതിയിൽ അതിനെ കുത്തിവെക്കുക.
2: അത് തന്നെ ഇപ്പം 15 മാസം കഴിഞ്ഞു.
0: ശരിക്കും വയസ്സല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ശരീരഭാരം, അതായത് ഒരു മുക്കാ പശുവെങ്കിലും ആവണം. അതാണ് നാടൻ ഭാഷ പറഞ്ഞ മുക്കാ പശു ആയാൽ നമുക്ക് കുത്തിവെക്കാം. അത്രയും ഉണ്ടോ വലിപ്പം? ഉണ്ടോ ആ വലിപ്പം ഉണ്ടെങ്കിൽ 16 മാസം കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കുത്തിവെക്കണം. ഓരോ 20 ദിവസം വിട്ട് ഹീറ്റാവും നോക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഈ പശു ഹീറ്റ് നിൽക്കും, ഇങ്ങനെ ഹോർമോൺ വ്യതിയാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 4-5 ദിവസം ഹീറ്റ് നിൽക്കാൻ സാധ്യതയുണ്ട്. എത്ര ദിവസം നോക്കുക നമ്മുടെ പശു? 2-3 ദിവസം ഉള്ളെങ്കിൽ അതനുസരിച്ച് ആ ബ്ലഡ് പോകുമ്പോൾ, അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്ലഡ് പോകുന്ന സമയത്തിന് മുമ്പ് കുത്തിവെച്ചിരിക്കണം. ഒരു ഹീറ്റ് വന്നാൽ എന്നാണ് ബ്ലഡ് പോകുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതായത് ഹീറ്റ് കണ്ടിട്ട് എത്ര ദിവസം കഴിയുമ്പോഴാണ് ബ്ലഡ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മുടെ കുത്തിവെപ്പ് തയ്യാറാക്കും. ബ്ലഡ് പോകുന്ന ചിലപ്പോൾ 3-ാമത്തെ ദിവസമായിരിക്കും ബ്ലഡ് പോകുന്നത്, ചിലപ്പോൾ 4-ാമത്തെ ദിവസമായിരിക്കും, ചിലപ്പോൾ 5-ാമത്തെ ദിവസമായിരിക്കും. ഇത് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് കുത്തിവെക്കുക. നല്ല കരച്ചിലും മാച്ചും പോകുന്ന സമയത്ത് കുത്തിവെക്കുക. അടുത്ത ദിവസം ഹീറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുക. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഹീറ്റ് തുടങ്ങി 2-ാമത്തെ ദിവസം കുത്തിവെക്കുക. അതിന്റെ അടുത്ത ദിവസം നല്ല മാച്ച് പോകുന്നുണ്ട്, മറ്റ് ബ്ലഡൊന്നും പോയില്ലെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുക. ഇത് കുത്തിവെച്ചിട്ട് നോക്കുക എങ്ങനെ മടി ഇറങ്ങുന്നതുകൊണ്ട് സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. വെച്ചൂർ പശുവിന്റെ ബീജം കുത്തിവെക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളില്ല. പക്ഷെ അതിനകത്തുനിന്ന് ഉണ്ടാവുന്ന കുട്ടി ഇതുപോലെ സങ്കരേനമായൊരു കുട്ടിയായിരിക്കും. വെച്ചൂറും അല്ല സങ്കരേനം അല്ലാത്തൊരു കുട്ടിയായിരിക്കും. കുത്തിവെച്ച് ചന പിടിക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ല. കുത്തിവെച്ച് ചന പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കുട്ടിയെ കിട്ടത്തില്ല അതിനകത്ത്. നമ്മളൊരു വെച്ചൂർ പശുവിന്റെ കുട്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള കുട്ടിയെ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും.
1: ഓക്കെ, വളരെ നന്ദി വിളിച്ചതിന്. ആ സാർ, ഇപ്പം ഈ മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു കിടാവ് എത്ര മാസം കഴിഞ്ഞിട്ടാണ് അത് കുത്തിവെക്കാൻ റെഡിയാവുന്നത്?
0: കർഷകർ ചിന്തിക്കുന്ന പ്രായമാണ് സാധാരണഗതിയിൽ നോക്കുന്നത്. ശരിക്കും അതിൻ്റെ പ്രായമല്ല, അതിൻ്റെ ശരീരഭാരം. 3/2 ശരീരഭാരം ഉണ്ടായാൽ മാത്രമാണ് കുത്തിവെക്കുന്നത് ഏറ്റവും നല്ലത്.
1: അപ്പൊ അതിൻ്റെ ഒരു മിനിമം
0: മിനിമം ഏജ് എന്ന് പറയുന്നത് നല്ല ആഹാരത്തിലും നല്ല പരിചരണത്തിലും വളരുന്ന കുട്ടികളാണെങ്കിൽ ഒരു 14-15 മാസം ആകുമ്പോൾ ഇതിൻ്റെ ഒരു ശരീരഭാരം ആർജിക്കും. ആ സമയത്ത് 1-ോ 2-ോ 3-ോ ഹീറ്റ് വിട്ടതിന് ശേഷം, നേരത്തെ പറഞ്ഞ പോലെ 2-ോ 3-ോ ആദ്യത്തിൽ ചെയ്യുന്നതുകൊണ്ട് പിടിക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. കാരണം എന്ന് പറയുന്നത് ആദ്യം 1-ോ 2-ോ ഹീറ്റ് വിട്ടിട്ട് അത് നേരത്തെ പറഞ്ഞ പോലെ എത്ര ദിവസം ഈ ഹീറ്റ് നിൽക്കും എന്നുള്ളത്
1: ഒബ്സർവ്
0: ചെയ്യാൻ പറ്റും. ചോര പോകുന്നുണ്ടോ? ചോര പോകുമ്പോൾ 3-ാമത്തെ ദിവസമാണ്. ഇപ്പോൾ അവർ നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടാണ് പറഞ്ഞത് 4-ാമത്തെ ദിവസം ചോര പോകുന്നുണ്ടോ. അപ്പോൾ കുത്തിവെക്കേണ്ട സാധാരണഗതിയിൽ 3-ാമത്തെ ദിവസം ആയിരിക്കണം. ശരിക്കും ഇതെല്ലാം നമ്മൾ ഈ പശുവിനെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടാണല്ലോ. നമ്മൾ ഒരു ദിവസം ഹീറ്റ് കണ്ട് അത് 1-ാമത്തെ ദിവസം ഒന്ന് കണക്കൂട്ടാൻ പറ്റത്തില്ല. ചിലപ്പോൾ തലേന്ന് ഹീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഒരു പശു ഹീറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 20-ോ 20-ോ ഇടവിട്ട് അത് ഹീറ്റാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി അതിൻ്റെ ഹീറ്റിൻ്റെ പീരീഡ് നോക്കി അതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ആദ്യത്തെ വെട്ടുവാണെങ്കിൽ
0: 2-ോ 3-ോ ഹീറ്റ് വിട്ടതിന് ശേഷം ചെയ്യുക. നല്ല ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, ശരീരഭാരം ഉണ്ടെങ്കിൽ ചെയ്യാതെ. സാധാരണ ഒരു 300 കിലോ ഉള്ളതാണെങ്കിൽ 180-200 കിലോ എങ്കിലും ഭാരം വരണം. 300 കിലോ അടത്തള്ളയ്ക്ക് അല്ലെങ്കിൽ അഡൽട്ടിനുണ്ടെങ്കിൽ അതാണ് നമ്മളൊരു ഉദ്ദേശിക്കുന്നത്.
1: ഓക്കെ, പിന്നെ ഒരു പശു പ്രൊഡക്ഷനിലാണ് ഓൾറെഡി, നമ്മൾ തറവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിന് എപ്പോഴാണ് ഈ ഒരു മിൽക്കിംഗ് പ്രോസസ്സ് നിർത്തേണ്ടത്, പിന്നെ നെക്സ്റ്റ് കുത്തിവെക്കേണ്ടത്? അവിടെയും ലേറ്റ് ആയാൽ കർഷകന് നഷ്ടമാവുമല്ലോ.
0: ഏറ്റവും ലാഭകരമായ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു കന്നുകുട്ടി ഉണ്ടാകണം. അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു പശു പ്രസവിച്ചതിന് ശേഷം 60 ദിവസം തൊട്ട് 90 ദിവസത്തിനകം ഇതിനെ കുത്തിവെച്ചിരിക്കണം. നോർമലി ഒരു 45-60 ദിവസത്തിനും ഇടയ്ക്ക് ഈ പശു ഹീറ്റാകാനുള്ള സാധ്യതയുണ്ട്. 60-70 ദിവസത്തിനകം ഈ പശു ഹീറ്റായില്ലെങ്കിൽ ഒരു ഡോക്ടറൊക്കെ കൊണ്ട് അത് പരിശോധിച്ച് ഹീറ്റാകാൻ വേണ്ടിയുള്ള മരുന്ന്, അതായത് മതി വരാനുള്ള മരുന്ന് നൽകേണ്ടത് നല്ലത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 90 ദിവസത്തിനകം നമുക്ക് കുത്തിവെക്കാൻ സാധിക്കും. പക്ഷേ കർഷകർ ഇപ്പോഴും നമ്മളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഇങ്ങനെ കുത്തിവെക്കുന്നത് അവർക്ക് നഷ്ടമെന്നുള്ളൊരു ചിന്ത എങ്ങനെയോ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്.
1: പാലുൽപാദനം
0: പെട്ടെന്ന് കുറയും, അതുമൂലം അവർക്ക് നഷ്ടം വരുന്നു. അതുകൊണ്ട് ഒരു 4-5-6 മാസത്തിലായിരിക്കും അവർ കുത്തിവെക്കുന്നത്. ശരിക്കും കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ ഒരു 3 മാസത്തിൽ കുത്തിവെച്ച ചന പിടിക്കുകയാണെങ്കിൽ 7 മാസം വരെ നമുക്ക് ഒരു പ്രൊഡക്ഷൻ കിട്ടും. അതിനുശേഷം നമ്മൾ അതനുസരിച്ച് കറവ് നിർത്തുകയും വേണം, പറ്റിപ്പോവില്ല, നിർത്തുകയും വേണം. മറ്റേത് അങ്ങനെയല്ല, 8 മാസം 9 മാസം കഴിഞ്ഞാൽ പിന്നെ അത് നോർമലി 2-3 മാസം കഴിയുമ്പോഴത്തേക്കും കറവ പറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യേണ്ടി വരും. കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യുമ്പോൾ കർഷകർ സാധാരണഗതിയിൽ അതിൻ്റെ തീറ്റ കുറയ്ക്കാറുണ്ട്, കാര്യം ചായതൊന്നും ഇങ്കമില്ല.
1: അപ്പോൾ അതേമാതിരി പിന്നെ നെക്സ്റ്റ് അതിൻ്റെ പ്രോസസ്സ്
0: ഡിലേ ആവുകയും ചെയ്യും.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. സാർ ഹലോ.
3: സാർ എന്റെ പേര് വിനു, ഞാൻ കൊല്ലം ജില്ലയിൽ പൂയപ്പിള്ളാണ് എന്റെ സ്ഥലം.
1: പറഞ്ഞോളൂ വിനു.
3: നമുക്ക് ഒരുപാട് കുത്തിയിരിപ്പുകൾ എടുത്തിട്ട് ചെന പിടിക്കാതെ ഒരുപാട് പശുക്കൾ വരുന്നുണ്ട്. അത് രണ്ടാം ചെനയിൽ, അതായത് ആദ്യ പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ കുത്തിവെപ്പിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 10-15 കുത്തി 20 വരെ കുത്തിയിരിപ്പ് പോയ പശുക്കളുണ്ട്.
0: ഫാമാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പശുവിനെയും നമ്മൾ ശരിക്കും നോക്കണം, എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട്. അതായത് ഒരു പശു ഹീറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന് ചോര പോകുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്ര ദിവസം നിൽക്കും, അത് കഴിഞ്ഞിട്ട് വരുന്ന ഹീറ്റ് എന്നാണ്. ഇതൊരു ഫാമൊക്കെ ആണെങ്കിൽ ഒരു റെക്കോർഡ് ചെയ്ത്, അതായത് ഒരു ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത്, വെറും കുത്തിവെച്ച ദിവസം മാത്രമല്ല എന്നാണ് ഹീറ്റ് വന്നത്, എത്ര ദിവസം ഇത് കറക്റ്റായിട്ട് എഴുതിയാൽ അതനുസരിച്ച് നമുക്ക് കുത്തിവെപ്പ് പ്ലാൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ചന പിടിക്കൂ, അല്ലാതെ കണ്ട് ഉടനെ നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ കൂടത്തുള്ളൂ. ഇനി 2-3 കുത്തിവെപ്പ് കഴിഞ്ഞ് ചന പിടിച്ചില്ലെങ്കിൽ നിർബന്ധമായിട്ടും അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് തിരക്കണം. കാര്യം എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും ഇത് ചന പിടിക്കാതിരിക്കുന്നത്. ഒരു പശു പ്രസവിച്ചതിന് ശേഷം 75 ദിവസം ആകുമ്പോൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് 2-3 കുത്തിവെപ്പ് കഴിഞ്ഞിട്ടും ചന പിടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാര്യം തിരക്കും. അത് കറക്റ്റായിട്ട് 20 ദിവസം ഇടവിട്ട് ഹീറ്റ് വരുന്നുണ്ടോ, എത്ര ദിവസം ഹീറ്റ് വരും, ഈ ഹീറ്റിൽ ഏത് സമയത്താണ് നമ്മൾ കുത്തിവെക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ മതി എന്ന് പറഞ്ഞ ഒരു സമയത്ത് കുത്തിവെച്ചാൽ മാത്രമേ പിടിക്കത്തുള്ളൂ. ഇപ്പം 20 പശു ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഷെഡിൽ മാത്രമേ കെട്ടത്തുള്ളൂ, അത് പുറത്തോട്ട് അഴിച്ചു വിടുമല്ലോ ചെയ്യുമോ? ഷെഡിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ശരിക്കും ഓരോ ദിവസവും അതിനെ നിരീക്ഷിക്കണം. കുത്തിവെച്ച പശുവാണെങ്കിൽ എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട്, അതിന് ചോര പോകുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് അതനുസരിച്ച് ആളെ വിളിച്ച് ചെയ്യാം. ഈ ആളുടെ ഇത് പറയണം, ഇന്ന ദിവസം ഹീറ്റായി, ചോര പോകുന്നുണ്ടെങ്കിൽ അത് ഇന്ന ദിവസമാണ്, അതനുസരിച്ച് കുത്തിവെക്കണം. നമ്മൾ ഒന്ന് കുത്തിവെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആ പശു നമ്മൾ കുത്തിവെച്ചിട്ട് അങ്ങ് വിടുവല്ല, പിറ്റേ ദിവസവും അതിനെ നോക്കണം. നോക്കിയതിന് ശേഷം ഹീറ്റായിട്ടുണ്ടെങ്കിൽ അന്ന് ഒരു കുത്തിവെപ്പൂടെ കുത്തിവെക്കണം, എങ്കിലേ ചന പിടിക്കാനുള്ള സാധ്യതയുണ്ട്.
3: സാറേ ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറ് പറഞ്ഞ കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ എന്റെ പശുക്കൾ ഹീറ്റ് ആവുന്നത് നമ്മൾ എത്ര ദിവസം നിൽക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്. ചിലതൊക്കെ 2-3 ദിവസം ബ്ലഡ് പോവാറുണ്ട്. അത് നമ്മൾ എത്തണ്ടെന്നാ ബ്ലഡ് പോകുന്നത് കൃത്യമായി തന്നെ ഞാനത് രേഖപ്പെടുത്തുന്നതുകൊണ്ട് ആ പശു ചിലപ്പോൾ ഒരു ഹീറ്റ് വിടാറുമുണ്ട്. എന്താ വെച്ചാൽ പിറ്റേ ട്രിപ്പ് അത് എങ്ങനെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ പിറ്റേ പ്രാവശ്യത്തെ ഹീറ്റ് നിരീക്ഷിച്ചിട്ട് പിന്നെ അതിന്റെ അടുത്ത പ്രാവശ്യത്തെ ഹീറ്റിങ്ങിലേക്കാണ് ഞാൻ കുത്തിവെപ്പ് തുടങ്ങുന്നത്. പിന്നെ അതിൽ എനിക്ക് പറ്റുന്നൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കറക്റ്റ് സമയത്ത് നമുക്ക് ഡോക്ടറെയോ എല്ലയോ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്.
0: പുയ്യപ്പള്ളിയില് ശരിക്കും പറഞ്ഞാൽ ഡോക്ടറുണ്ട്, സബ് സെന്റർ ഉള്ള സ്ഥലമാണെന്നാണ് എന്റെ വിശ്വാസം.
3: ഉണ്ട്, നമുക്ക് ചിലപ്പം പശു ഈവനിങ്ങിലായിരിക്കും ചിലപ്പം ഹീറ്റ് കാണിച്ചത്, ചിലപ്പോൾ മോർണിംഗിൽ അവരെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിലെ ആൾ കാണാം, ചിലപ്പോൾ നമുക്ക് അത് ഉച്ചക്കത്തേക്ക് ചിലപ്പം കിട്ടിയെന്നിരിക്കത്തുള്ളൂ.
0: ഇപ്പോൾ രാവിലെ ഹീറ്റ് കാണുവാണെങ്കിൽ വൈകുന്നേരം ചെയ്യാം, വൈകുന്നേരം ഹീറ്റ് ആണെങ്കിൽ രാവിലെ ചെയ്യാം, ഇതാണ് അതിന്റെ നിയമവശം. പക്ഷേ എല്ലാ പശുക്കളിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല.
3: ചില പശുക്കൾക്ക് ഹീറ്റ് 2-3 ദിവസം നിൽക്കുന്ന പശുക്കളുണ്ട് സാറ് പറഞ്ഞത്. അപ്പൊ ഞാൻ അവരെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മോർണിംഗിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് മോർണിംഗിൽ ഹീറ്റിന്റെ അവസ്ഥ നോക്കിയിട്ട് ഹീറ്റിലാണെങ്കിൽ ഹീറ്റ് തന്നെ കൊടുക്കും. ഹീറ്റ് ഇങ്ങനെ റെഗുലർ ആയിട്ട് നിൽക്കുന്ന 4 ദിവസം അടുക്ക കൊടുത്തിട്ടുള്ള പശുക്കളുണ്ട്. അതിലൊരു പശു ഇപ്പോഴും ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ നിർത്തിക്കുക, ഏതാണ്ട് 32 കുത്തിയപ്പോളോ ചെയ്ത് 2-3 ട്രിപ്പ് വയറ് കഴുകി. പക്ഷെ ഞാൻ ഡോക്ടറെ നിർത്തിയിരുന്നുണ്ട്. എന്താ വെച്ചാൽ 2-3 കുത്തിയപ്പ് കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ വിളിക്കുകയും അതിനെ പരിശോധിക്കുകയും അതിന്റെ ഈറ്റത്തിൽ കൂടെ അതിന് കളർ വ്യത്യാസം വന്നാൽ അതിന്റെ വിവരങ്ങൾ പറയുകയും എല്ലാം ചെയ്യും.
0: താങ്കൾ ഒരു ശ്രദ്ധിക്കുന്ന കർഷകനാണെന്ന് മനസ്സിലായി. എന്നിരുന്നാൽ കൂടിയും രണ്ട് കുത്തിവയ്പ്പ് കഴിഞ്ഞതിന് ശേഷം ചെന പിടിച്ചിട്ടില്ലെങ്കിൽ, രണ്ട് കുത്തിവയ്പ്പ് എന്നാൽ അടുപ്പിച്ചുള്ള രണ്ട് കുത്തിവയ്പ്പ് അല്ലെങ്കിൽ രണ്ട് ഹീറ്റിൽ കുത്തിവയ്പ്പ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഹീറ്റിൽ കുത്തിവയ്പ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ അതിനെ പിന്നെ കുത്തിവെച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ അതിനെ ചികിത്സിക്കുക. ചികിത്സ ചോദിച്ചാൽ വെറും വയറ് കഴുകും മാത്രം, വയറ് കഴുകുക എന്നാൽ ആന്റിബയോട്ടിക് ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാത്രമല്ല, അതിന് എന്താണെന്നുള്ള ഡിഫക്റ്റ് ഒരു

0: ഡോക്ടറെ വിളിച്ച് അത് പരിശോധിപ്പിച്ച് ചെയ്ത് മനസ്സിലാക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വിജയം പിടിക്കത്തുള്ളൂ, ചന പിടിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കി ചെയ്യാവുന്ന ഒരു ഡോക്ടറെ വിളിച്ച് പരിശോധിപ്പിക്കാൻ മാത്രമേ എനിക്കിപ്പം
1: ഇവിടെ
2: വിളിച്ചതിന് വളരെ നന്ദി. സർ, ഇപ്പം ഈ ഒരു കർഷകൻ സൂചിപ്പിച്ച മാതിരി തന്നെ നിരവധി പ്രാവശ്യം കുത്തിവെച്ചിട്ടും ചന പിടിക്കുന്നില്ല, അപ്പം ചിലപ്പോൾ അത് പശു ഇൻഫെർട്ടൈൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കർഷകൻ എങ്ങനെയാണ്, ഒരു പശു ഇൻഫെർട്ടൈൽ ആണ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇല്ല, ചന പിടിക്കാൻ സാധ്യതയില്ല, അങ്ങനത്തെ ഒരു പശുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്?
0: നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തിട്ട്, അതായത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം വയറുകഴി ഒരു ഇത് മാത്രമല്ല, സയൻറ്റിഫിക്കായിട്ട് ഒരു പശുവിനെ സ്റ്റഡി ചെയ്യണം. എങ്ങനെയാണ് ആ പശുവിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. ആദ്യം അതിൻ്റെ സമീകൃതമായ ആഹാരം, പിന്നെ റെഗുലറായിട്ട് ഹീറ്റാവുന്നുണ്ടെങ്കിൽ, ഓവുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, നമുക്കത് പരിശോധിക്കുകയാണെങ്കിൽ അണ്ഡം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അണ്ടം ഡെവലപ്പ് ചെയ്തതിനു ശേഷം റിലീസ് ചെയ്തിട്ടുണ്ടോ, അവിടെ കോർപ്പസ്ലുട്ടി അതായത് അടുത്ത സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും റെഗുലറായിട്ട് ഹീറ്റാവുന്നുണ്ടെങ്കിലും 100% എല്ലാ പശുക്കളും ചന പിടിക്കണമെന്ന് നമുക്ക് പറയത്തില്ല. എന്നാലും ഒരു സയൻറ്റിഫിക് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇൻഫെർട്ടൈൽ ആണോ അല്ലെ ഫെർട്ടൈൽ ആണോ എന്നുള്ള കാര്യം അസസ് ചെയ്യാൻ പറ്റും.
2: ചില രോഗങ്ങളും ഉണ്ടല്ലോ,
0: രോഗങ്ങൾ ഉണ്ട്, ചിലപ്പോൾ ചില ഇൻഫെക്ഷൻസ് വന്നാൽ പോലും ചന പിടിക്കത്തില്ല. ഈ യൂട്രസിനകത്തുള്ള ഇൻഫെക്ഷൻ, പ്രസവത്തിന് വഴിയുള്ളത്, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും, അതിലുപരി നമ്മൾ ചെയ്യുന്ന സെമൻ്റെ ക്വാളിറ്റി, അതും പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന സമയമായിരിക്കണം.
2: ഇതിന് ഈ ഡിവോമിംഗ് ഒക്കെ നമ്മൾ ഇവരൊക്കെയുള്ള മരുന്നൊക്കെ കൊടുക്കത്തില്ലേ? അപ്പം ഇതൊക്കെ നമ്മൾ ഈ കുത്തിവെക്കുന്നതിൻ്റെ മുന്നേ കൊടുക്കണോ അതോ കുത്തിവെച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പാടുണ്ടോ?
0: ഇപ്പോൾ ഒരു പ്രസവിച്ച പശുവാണെങ്കിൽ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞൊരു 10 ദിവസത്തിനകം ഡിവോം ചെയ്യണമെന്നുള്ളതാണ്, പിന്നെ നമുക്ക് കുത്തിവെക്കാവുന്നേ ഉള്ളൂ. മിനറൽ മിക്സ്ചർ സാധാരണഗതിയിൽ പ്രസവത്തോടനുബന്ധിച്ച് നമ്മൾ ഹൈ പ്രൊഡക്ഷൻ ഉള്ളതാണെങ്കിൽ നിർബന്ധമായിട്ടും കൊടുക്കും. കുത്തിവെക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടിയ മിനറൽ മിക്സ്ചർ കൊടുത്താൽ നന്നായിരിക്കുന്നതാണ്. ഈ ഡിവേമിങ്ങിനോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവെപ്പും എടുക്കണം.
2: ഡോക്ടർ കെ കെ തോമസ്, തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, കൃത്രിമ ബീജാദാനം എങ്ങനെയാണ് നമ്മുടെ പശുക്കളുടെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയും നമ്മുടെ ഒരു ജനറ്റിക് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയും നമുക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നല്ല വിശദമായിട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു.
3: കന്നുകാലികളിലെ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിലെ മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് കേട്ടത്. ഷിബു ജോർജാണ് ഡോക്ടർ കെ കെ തോമസുമായി സംസാരിച്ചത്. ഡോക്ടർ കെ കെ തോമസിന്റെ ഫോൺ നമ്പർ പറയാം. 9847136 3 8 7

0: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: കുരുമുളകിന്റെ കൊടുത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചു കെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ടഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റും നിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, താറാവുകൾക്ക് താറാവ് വസന്ത എന്ന വൈറസ് രോഗത്തിനെതിരായ ആദ്യത്തെ കുത്തിവയ്പ് ഏത് പ്രായത്തിലാണ് നൽകേണ്ടത്? ഉത്തരം: 6 ആഴ്ച പ്രായമാകുമ്പോഴാണ് താറാവുകൾക്ക് താറാവ് വസന്തയ്ക്കെതിരെയുള്ള ആദ്യത്തെ കുത്തിവയ്പ് നൽകേണ്ടത്.
3: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: വയലും വീടും സമാപിക്കുന്നു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കപ്പേള എന്ന ചിത്രത്തിനു വേണ്ടി ശ്വേതയും സൂരജ് സന്തോഷും പാടിയത്. രചന വിഷ്ണു ശോഭന, സംഗീതം സുഷിൻ ശ്യാം.

ചട്ടക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി രാജേഷ് കൃഷ്ണൻ, സംഗീത ശ്രീകാന്ത് എന്നിവർ പാടിയത് കേൾക്കാം. രചന മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജയചന്ദ്രൻ.

നൈറ്റ് ഡ്രൈവ് എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കപിലനും നിത്യമാമനും പാടിയ ഗാനമിനെ കേൾക്കാം. രചന മുരുകൻ കാട്ടാക്കട, രഞ്ജൻ രാജന്റെ സംഗീതം.

എക്സിബിഷൻ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെയാണ് പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നത്. രാഷ്ട്രം, കല, സംസ്കാരം, ചരിത്രം, ഗാന്ധി സാഹിത്യം, മഹാന്മാരുടെ കത്തുകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായി 1000-ത്തോളം വ്യത്യസ്ത രചനകൾ പ്രദർശനത്തിലുണ്ട്. പബ്ലിക്കേഷൻ ഡിവിഷന്റെ വാർഷിക പ്രസിദ്ധീകരണമായ ഇന്ത്യ 2026 ഉൾപ്പെടെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കുള്ള സഹായ ഗ്രന്ഥങ്ങളും ലഭ്യമാണ്. 13 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന യോജന, കുരുക്ഷേത്ര ഉൾപ്പെടെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ മാസികകളുടെ വരിക്കാരാകുന്നതിനും അവസരം ഒരുക്കിയിട്ടുണ്ട്. 5 ദിവസത്തെ പ്രദർശനം നാളെയാണ് സമാപിക്കുന്നത്. അറിയിപ്പ് കഴിഞ്ഞു. ഇനി കേൾക്കാം പൂക്കാലം വരവായി എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

എസ് രമേശൻ നായർ രചിച്ച് ഔസേപ്പച്ചൻ സംഗീതം നൽകി സന്തോഷ് കേശവും ചിത്രയും പാടിയത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്.

ഇനി കേൾക്കാം. ഒരു വടക്കൻ തേരോട്ടം എന്ന ചിത്രത്തിനു വേണ്ടി KS ഹരിശങ്കറും ശ്രീജ ദിനേശും പാടിയ ഗാനം. രചന ഹസീന എസ് ഖാനും സംഗീതം ബേണി ടാൻസൺ ബേണി എന്നിവർ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് വ്യോമയാന മേഖലയിൽ വരും വർഷങ്ങളിൽ വലിയ സാധ്യതയാണ് തുറന്നുവയ്ക്കുന്നതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ കേരളത്തിലെ സഹകരണ മേഖല മുന്നോട്ട് വരുന്നത് മാതൃകാപരമാണെന്നും കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഇന്ത്യയിൽ വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞ പല ഹാജിമാരുടെയും പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹജ്ജ് അപേക്ഷാ തീയതി ഓഗസ്റ്റ് 15 വരെ നീട്ടണമെന്ന് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി എൻ ഷംസുദ്ദീൻ. മുന്നറിയിപ്പില്ലാതെ തൊഴിലാളികളെ പിരിച്ചു

ലഭിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500-ലേറെ മരണം. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും മധു ബാലകൃഷ്ണനും പാടിയത്. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ദേവ് ജ്യോതി മിശ്ര.

അടുത്ത ഗാനം വാഴ എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷ് പാടിയത്. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം പാർവതീഷ് പ്രദീപ്.

സമയം 8:30. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനിയൊരു തമിഴ് ഗാനം. 96 എന്ന ചിത്രത്തിനു വേണ്ടി ഗോവിന്ദ് വസന്ത, പ്രദീപ് കുമാർ എന്നിവർ പാടിയതാണ്.

ഇനി കേൾക്കാം. റഫീഖ് അഹമ്മദ് രചിച്ച്, ശ്രീവത്സൻ ജെ മേനോൻ സംഗീതം നൽകി കല്യാണി മേനോൻ പാടിയ ഗാനം. ചിത്രം ലാപ്ടോപ്പ്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഇളയരാജ സംഗീതം നൽകി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ഒരു യാത്രാമൊഴി.

അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഹിറ്റ്ലർ എന്ന ചിത്രത്തിന് വേണ്ടി MJ ശ്രീകുമാരും ചിത്രയും പാടിയത് രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

സമയം 9 മണി. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം ഇഡിയറ്റ്സ് എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദും സൗമ്യ ടി ആറും പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം നന്ദു കർത്താ.

ഇനി ഒരു തമിഴ് ഗാനം കേൾക്കാം. കാതലൻ എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം, ഉദിത് നാരായൺ, പല്ലവി എന്നിവർ പാടിയതാണ്.

ഹരിനാരായണൻ രചിച്ച് ഗോപി സുന്ദർ സംഗീതം നൽകി നിവാസ്, അലീറ്റ ഡെന്നിസ് എന്നിവർ പാടിയത് കേൾക്കാം. ചിത്രം 1983.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 29 സെക്കൻഡും. അനന്തപുരി എഫ് എമ്മിന്റെ ശാസ്ത്രീയ സംഗീത പരിപാടിയായ സംഗീതസുധ ആരംഭിക്കുന്നു.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് കെ വെങ്കടാചലം അവതരിപ്പിച്ച വയലിൻ കച്ചേരി കേൾക്കാം. പാറശാല വി രവി മൃദംഗം. ആദ്യം നാട്ടരാഗത്തിൽ സരസീരുഹാസനപ്രിയെ എന്ന കൃതി കേൾക്കാം. ആദ്യതാളം പുലിയൂർ ദൊരൈസ്വാമി അയ്യർ കൃതി.

അടുത്തതായി വേകടരാഗത്തിൽ അനുദിനമുനു എന്ന കൃതികൾക്ക് രൂപകതാളം രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ രചിച്ചത്.

അവസാനമായി വിശ്വേശ്വര് എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ കേൾക്കാം. രാഗം സിന്ധു ഭൈരവി, രൂപകതാളം.

0: സംഗീതസുധ സമാപിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് കെ വെങ്കടാചലം അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം പാറശാല വി രവി.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല. മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം നാളെ രാവിലെ 7:40 പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

സമയം 10:30. നിശാസുരഭിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിശാസുരഭിയിൽ ഇന്നാദ്യം ഗായത്രി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

വ്യാമോഹം എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനമിനി കേൾക്കാം. രചന ഡോക്ടർ പവിത്രൻ, സംഗീതം നൽകിയത് ഇളയരാജ.

നിശ സുരഭിയിലെ അടുത്ത ഗാനം വയലാർ രചിച്ച് ജി ദേവരാജൻ സംഗീതം നൽകി പി സുശീല പാടിയതാണ്. ചിത്രം ഒതേനന്റെ മകൻ.

നിശാസുരഭിയിലെ അടുത്ത ഗാനം സർവേകല്ല് എന്ന ചിത്രത്തിനുവേണ്ടി പി മാധുരി പാടിയതാണ്. ഒ എൻ വി കുറുപ്പിന്റെ രചന, ജി ദേവരാജന്റെ സംഗീതം.

ഇന്നത്തെ നിശാസുരഭയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രമേള എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

0: സമയം 11 മണി. സുഭാഷിതം ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിച്ചത്.
1: നാളെ കർക്കിടകമാസം തുടങ്ങുകയാണ്. പരമ്പരയാ നമ്മളിത് രാമായണമാസമായിട്ട് ആചരിച്ചു വരുന്നു. പുതുവത്സരം തുടങ്ങുന്നതിന് മുമ്പ് നാം വീടും പരിസരവും മാലിന്യം കളഞ്ഞ് വൃത്തിയാക്കുന്ന രീതിയിൽ മനോമാലിന്യങ്ങളെ കഴുകിക്കളയുവാൻ നമ്മൾ രാമായണം വായിക്കുന്നു. രാമന്റെ കഥയോളം പരിപാവനമായിട്ട് എന്തുണ്ട്? അതിൽ രാമന്റെ വനവാസമാണ് ഏറ്റവും കാതലായ ഭാഗം. വനയാത്രയ്ക്ക് രാമൻ പുറപ്പെട്ടത് എങ്ങനെ എന്ന് നോക്കാം. വനത്തിലേക്ക് നിഷ്കാസിതനായ രാമൻ പോകുന്നതിനു മുമ്പ് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് എന്ന് വാൽമീകി രാമായണത്തിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. വനയാത്രയ്ക്കായി മാതാവിന്റെ അനുവാദവും വാങ്ങി സീതാദേവിക്കും ലക്ഷ്മണനും തന്നെ അനുഗമിക്കുവാൻ സമ്മതവും നൽകിയ ശേഷം രാമൻ തന്റെ സ്വത്തുക്കളെ ബ്രാഹ്മണർക്കും കുട്ടികൾക്കും വൃദ്ധന്മാർക്കും ക്ലേശം അനുഭവിക്കുന്നവർക്കും അശരണർക്കുമായി ദാനം ചെയ്യുവാൻ നിശ്ചയിക്കുകയുണ്ടായി. ഇതിനായി പെട്ടെന്ന് പോയി വസിഷ്ഠപുത്രനായ സുയജ്ഞനെയും മറ്റു ബഹുമാന്യരായ ബ്രാഹ്മണരെയും വരുത്തുക എന്ന് ലക്ഷ്മണനോട് പറഞ്ഞു. അവരെ ആദരിച്ചുകൊണ്ട് വനത്തിലേക്ക് പുറപ്പെടാം എന്ന് അഭിപ്രായം. സുയജ്ഞനെ രാമൻ സീതാദേവിയോടൊപ്പം തൊഴുകൈകളോടെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് വളരെയധികം ആഭരണങ്ങളും സ്വർണവും രത്നങ്ങളും സമ്മാനമായി നൽകുകയും ചെയ്തു. സീതാദേവിയാകട്ടെ സുയജ്ഞന്റെ പത്നിക്കായി ആഭരണങ്ങളും മറ്റും നൽകുകയുണ്ടായി. കൂടാതെ രത്നങ്ങൾ പതിച്ചതും പ്രസിദ്ധമായതുമായ ഒരു ശയ്യ ഉത്തമമായ വിരികളോടെ കൊടുത്തയക്കുകയും ചെയ്തു. ഇതും കൂടാതെ 1000 സുവർണ നാണയങ്ങളും തൻ്റെ അമ്മാവൻ സമ്മാനമായി നൽകിയ ശത്രുഞ്ജയൻ എന്ന ആനയെയും സുയജ്ഞന് നൽകി. സമ്മാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സുയജ്ഞൻ രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെയും അനുഗ്രഹിക്കുകയുണ്ടായി. അഗസ്ത്യപുത്രനും വിശ്വാമിത്രപുത്രനും സമ്മാനങ്ങൾ നൽകുവാൻ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. അവർക്ക് 1000 പശുക്കളെയും സ്വർണവും വെള്ളിയും വിലപിടിച്ച രത്നങ്ങളും വസ്ത്രങ്ങളും നൽകുകയുണ്ടായി. കൗസല്യാദേവിയുടെ സേവകനായി നിൽക്കുന്ന ബ്രാഹ്മണന് അദ്ദേഹമാകട്ടെ കൃഷ്ണയജുർവേദത്തിൻ്റെ തൈത്തരീയ ശാഖയിലെ ഗുരുവുമാണ്. സമ്പത്തും പട്ടും വേലക്കാരികളെയും കൂടാതെ അദ്ദേഹത്തിന് എന്തെല്ലാം വേണോ അതെല്ലാം നൽകി. ദീർഘകാലമായി മന്ത്രിയും സാരഥിയുമായിരുന്ന ചിത്രരഥന് വസ്ത്രങ്ങളും രത്നങ്ങളും പെണ്ണാടുകളെയും എരുമകളെയും 1000 പശുക്കളെയും നൽകി. വേദങ്ങളുടെ സംശോധിത പഠനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രഹ്മചാരികൾക്ക് രത്നങ്ങളുടെ ചുമടുകളുമായി 80 ഒട്ടകങ്ങളെയും ചുമടെടുക്കുന്ന 1000 കാളകളെയും കൃഷികാര്യങ്ങളിൽ സഹായിക്കുന്ന 200 കാളകളെയുമാണ് നൽകിയത്. ഇങ്ങനെ മാതാവിന് സന്തോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള സമ്മാനങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കുകയുണ്ടായി. നിറഞ്ഞ കണ്ണുകളുമായി നിന്ന ആശ്രിതരോടായി രാമൻ പറഞ്ഞു, ഞാൻ മടങ്ങി വരുന്നതുവരെ ലക്ഷ്മണന്റെ ഭവനവും എന്റെ ഭവനവും നിങ്ങൾ ഓരോരുത്തരും മാറി മാറി സംരക്ഷിക്കേണ്ടതാണ്. അക്കാലത്ത് അയോധ്യാനഗരത്തിന് പുറത്തുള്ള വനത്തിൽ ഗർഗവംശത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ ദാരിദ്ര്യം കൊണ്ട് വിളറി ത്രിജടൻ എന്ന പേരോടുകൂടി ജീവിച്ചിരുന്നു എന്ന് കേൾക്കുന്നു. അദ്ദേഹത്തിന്റെ കൈവശം ഒരു കോടാലിയും മൺവെട്ടിയും കലപ്പയുമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പത്നി കുട്ടികളോടൊപ്പം സമീപിച്ച് രാമനെ ഒന്ന് പോയി കാണൂ, അദ്ദേഹം എന്തെങ്കിലും തരാതിരിക്കില്ല എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്ന ഒരു കീറത്തുണി ഉടുത്തുകൊണ്ട് അദ്ദേഹം രാമന്റെ അടുത്തേക്ക് പോവുകയുണ്ടായി.

0: അഞ്ചാമത്തെ പ്രവേശന കവാടം വരെ അദ്ദേഹം എത്തി. അവിടെ നിന്നും രാമന്റെ അടുത്തേക്ക് എത്തുവാൻ വലിയ തിരക്കായിരുന്നു. എങ്കിലും ത്രിജടൻ രാമനെ സമീപിച്ച് തന്റെ ദയനീയ അവസ്ഥ അദ്ദേഹത്തെ ധരിപ്പിക്കുകയുണ്ടായി. അഗതിയായ തനിക്ക് അനേകം മക്കളുണ്ടെന്നും യാതൊരു ജീവിതമാർഗവുമില്ല എന്നും അതിനാൽ സ്ഥിരമായി വനത്തിലാണ് ജീവിക്കുന്നതെന്നും പറയുകയുണ്ടായി. തന്നെയൊന്ന് കടാക്ഷിക്കണമേ എന്ന് ത്രിജടൻ അപേക്ഷിച്ചു. താങ്കളുടെ കൈവശമുള്ള ദണ്ട് നീട്ടിയെറിയൂ, അത് വീഴുന്നിടം വരെയുള്ള പശുക്കളെ അങ്ങേക്ക് തരാം എന്ന് രാമൻ പറഞ്ഞു. ത്രിജടൻ ശക്തിയായി ചുഴറ്റിയെറിഞ്ഞ ദണ്ട് സരയൂ നദിയുടെ മറുകരയിൽ മേഞ്ഞുകൊണ്ടിരുന്ന പശുക്കളുടെ ഇടയിൽ നിന്നിരുന്ന ഒരു കാളയുടെ അടുത്താണ് പതിച്ചത്. അവിടം വരെ നിന്നിരുന്ന അനേകായിരം പശുക്കളെ ത്രിജടന് രാമൻ നൽകുകയുണ്ടായി. ഇപ്രകാരം ദണ്ട് എറിയാൻ പറഞ്ഞത് ഒരു തമാശയായി കണ്ടാൽ മതി എന്നും അതിനെ മറ്റു രീതിയിൽ കാണേണ്ടതില്ല എന്നും രാമൻ വ്യക്തമാക്കി. ത്രിജടനും പത്നിയും രാമനെ ഹൃദയപൂർവ്വം അനുഗ്രഹിക്കുകയുണ്ടായി. അയോധ്യയിൽ ഒരാൾക്കുപോലും, ബ്രാഹ്മണനോ ഭിക്ഷാംദേഹിയോ ആരുമാകട്ടെ, ആദരവും ദാനവും അവർ അർഹിക്കുന്ന തരത്തിൽ ലഭിക്കാതിരുന്നിട്ടില്ല. ഇതായിരുന്നു രാമന്റെ സാന്നിധ്യത്താൽ ഉണ്ടായിരുന്ന മഹത്തായ സംസ്കാരം.
1: ഡോക്ടർ വി എൻ ശ്രീകരൻപിള്ള അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11 മണി കഴിഞ്ഞ് 5:20. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി കേൾക്കാം വിവിധ് ഭാരതി റിലീ.
2: पर्दा नशी को

देख चंद्रमा आधा है, रात आधी है, कहीं तेरी मेरी बात भी आधी न रहे।